അക്കച്ചിയുടെ കുഞ്ഞുബാബ എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. സംഗീതം നൽകിയത് ജോൺസൺ. അടുത്ത ഗാനം കാറ്റ് വിതച്ചവൻ എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീത സംവിധാനം പീറ്റർ റുബേൻ.

പാട്ടിലൊരു കൂട്ടിൽ പൂവച്ചൽ ഖാദർ എഴുതി എസ് ജാനകി പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ചുഴി എന്ന ചിത്രത്തിൽ നിന്ന് സംഗീത സംവിധാനം എം എസ് ബാബുരാജ്.

പൂവച്ചൽ ഖാദർ എഴുതി എസ് ജാനകി പാടിയ ഗാനങ്ങളാണ് പാട്ടിലൊരു കൂട്ട് ചലച്ചിത്ര ഗാന പരിപാടിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാട്ടിലൊരു കൂട്ട് സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ ഗവൺമെന്റ് 3 മാസം മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കുന്ന നടപടി തുടരുമെന്നും മുഖ്യമന്ത്രി. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന വാഗ്ദാനത്തിൽ നടപടി ആരംഭിച്ചതായും VD സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. നെല്ല് സംരംഭത്തിന് പോരായ്മകൾ പരിഹരിക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അനൂപ് ജേക്കബ്. ബാങ്ക് കൺസോർഷ്യം വഴി നെല്ല് സംഭരണത്തിന് അനുവദിച്ച വായ്പാ പരിധി 1100 കോടി രൂപയിൽ നിന്ന് 1600 കോടി രൂപയാക്കി ഉയർത്തിയതായും മന്ത്രി നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ഇന്നു മുതൽ 4 ദിവസം മംഗോളിയയും ദക്ഷിണ കൊറിയയും സന്ദർശിക്കും. ഇന്ന് മംഗോളിയയിലെത്തുന്ന ജയശങ്കർ വിദേശകാര്യമന്ത്രി ബി ബാൻസെറ്റ് സെഗുമായി ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ പലതും കേരള ജനതയ്ക്ക് പ്രയോജനകരമായില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ആലപ്പുഴയിൽ നവഭാരത സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നീറ്റ് യു ജി പുനഃപരീക്ഷ 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിൽ രാജ്യത്തെ 5440 കേന്ദ്രങ്ങളിലും വിദേശത്തെ 14 കേന്ദ്രങ്ങളിലുമാണ് പുനഃപരീക്ഷ നടത്തിയത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം തിരിച്ചെത്തി. മദീനയിൽ നിന്ന് ഫ്ളൈയദീൽ എയർലൈൻസ് വിമാനത്തിൽ 350 പേർ അടങ്ങുന്ന സംഘമാണ് കണ്ണൂരിലെത്തിയത്. ഫിഫ ലോക ഫുട്ബോളിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെതിരെ ഈജിപ്തിന് ജയം. 1-3 ഗോളുകൾക്കാണ് ഈജിപ്ത് വിജയിച്ചത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായിരുന്നല്ലോ. ഭാരതത്തിന്റെ പൌരാണിക പാരമ്പര്യം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് യോഗ.

0: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ യോഗാദിന പ്രമേയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ NHM PHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: നമസ്കാരം. ആരോഗ്യകരമായ വാർദ്ധക്യം അഥവാ യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. അതായത്, വരുംകാല ജീവിതത്തിലെ ആരോഗ്യത്തെ മുൻനിർത്തി വേണം നാം ഇന്ന് ജീവിച്ചു തുടങ്ങുവാൻ എന്നുള്ളതിനെയാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ജീവിതശൈലിയോടൊപ്പം ആരോഗ്യരംഗവും ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരുപക്ഷെ സമൂഹത്തിൽ ചികിത്സയേക്കാളേറെ ചർച്ച ചെയ്യപ്പെടുന്നത് രോഗപ്രതിരോധ ഉപായങ്ങളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളെക്കുറിച്ചുമാണെന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുതയാണ്. നമ്മുടെ സമൂഹത്തെ ഭീതിയിലാഴ്ത്തി കോവിഡും ഷിഗല്ലയും നിപ്പയും പോലുള്ള പലവിധ രോഗങ്ങൾ ആരോഗ്യരംഗത്തിന് തന്നെ ഭീഷണിയായി ഉയർന്നു നിൽക്കുന്നു. ഓരോ പകർച്ചവ്യാധിക്കും രോഗത്തിനും പ്രതിരോധ ഔഷധങ്ങളോ വാക്സിനുകളോ വികസിപ്പിക്കുക എന്നതും അത് ജനങ്ങളിൽ എത്തിക്കുക എന്നതും ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിനായി പ്രായോഗികമായും ഫലപ്രദവുമായ മാർഗങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ആരോഗ്യപൂർണമായ ജീവിതശൈലി പിന്തുടരുക എന്ന ആശയം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. ഇതിനായി അനേകം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിസര ശുചീകരണം, ആരോഗ്യകരമായ ഭക്ഷണശൈലി, മനസ്സിനും ശരീരത്തിനും ശരിയായ വ്യായാമം എന്നിങ്ങനെ പല വിഷയങ്ങൾ പ്രാധാന്യമർഹിക്കുന്നു. യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം ഏറുന്നതും ഇവിടെ തന്നെയാണ്. ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുന്നതിനുള്ള ഏറ്റവും ലളിതവും പ്രയോജനപ്രദവുമായ അതും ചിലവ് കുറഞ്ഞതുമായ മാർഗവുമാണ് യോഗ പരിശീലനം. യോഗശാസ്ത്ര നിർവചനം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, യോഗ ചിത്തവൃത്തി നിരോധ എന്നതാണ്. അതായത്, മനസ്സിന്റെ അസ്വാഭാവിക സങ്കല്പങ്ങളെയും പ്രവൃത്തിയെയും തടയുക എന്നതാണ് യോഗയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഇത് ഒരു തത്വദർശനം അഥവാ ഫിലോസഫി, ചിന്താധാരയോ ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിന്റെ വൃത്തികൾ അഥവാ പ്രവർത്തനങ്ങൾ നേർവഴിയിൽ കൊണ്ടുവരികയും അതുവഴി മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും വ്യക്തിത്വം തന്നെ ഗുണപരമായി മാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ചിന്തകളിൽ നിന്നാണല്ലോ പ്രവൃത്തി ഉണ്ടാകുന്നത്. സംശുദ്ധ വ്യക്തിത്വമുള്ള വ്യക്തിയുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഇപ്രകാരമുള്ള വ്യക്തി ചിട്ടയോടെയുള്ളതും ഹിതമായതും അതായത് ശരിയായതും മിതമായതും അതായത് ലളിതമായതും ജീവിതശൈലി പിന്തുടരുകയും ഈ ഒരു വ്യത്യാസം അവരുടെ പ്രവർത്തന മികവിലൂടെ പ്രതിഫലിക്കുകയും അതാണ് യോഗയുടെ ഫലമായി പറയപ്പെടുന്ന കർമ്മകുശലത, അതായത് എഫിഷ്യൻസി അറ്റ് വർക്ക് എന്നൊക്കെ നാം പറയുന്ന ഇതുതന്നെയാണ് ഭഗവത്ഗീതയിൽ നാം കേൾക്കുന്ന യോഗ കർമ്മസു കൗശലം എന്ന ശ്ലോകത്തിലൂടെയും നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ യോഗയിലൂടെ കർമ്മകുശലത അല്ലെങ്കിൽ എഫിഷ്യൻസി ആർജവമുള്ള ഒരു സമൂഹത്തെ ആരോഗ്യപൂർണമായ അവസ്ഥയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയും. ഇവർ ഏർപ്പെടുന്ന മേഖലകളിൽ പ്രവർത്തനക്ഷമതയോടൊപ്പം ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യും. ഇത്തരത്തിൽ നമുക്ക് സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയണം. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വിവിധ പ്രവൃത്തി മേഖലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യോഗ പരിശീലനം സാധ്യമാകുന്നത് വഴി ഇതിന്റെ ആത്യന്തിക ഗുണഫലം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇവിടെ പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം മതപരമായ വിശ്വാസത്തെക്കുറിച്ചാണ്. ഒരിക്കലും യോഗ പരിശീലനം ഒരു പ്രത്യേക മതവിശ്വാസത്തെ അനുകൂലിക്കുന്നതോ പ്രതികൂലിക്കുന്നതോ അല്ല. ഇത് ഒരു സ്വതന്ത്ര ദർശനവും ജീവിതക്രമവുമാണ്. ഏത് മതവിശ്വാസം പിന്തുടരുന്നവർക്കും ഒരു മതവിശ്വാസവും ഇല്ലാത്തവർക്കും യോഗ പരിശീലനത്തിലൂടെ അതിന്റെ മാനസിക തലത്തിലുള്ള ഗുണഫലങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും. നിർമ്മലമായ മനസ്സും ആരോഗ്യപൂർണമായ ശരീരവും നിലനിർത്തുക എന്നത് ഒരു വിശ്വാസക്രമങ്ങൾക്കും വിരുദ്ധമല്ലല്ലോ. ഇനി രോഗപ്രതിരോധത്തിലേക്ക് വരാം. പ്രധാനമായ രണ്ട് വിഭാഗങ്ങളിലാണല്ലോ രോഗങ്ങൾ നാം സമൂഹത്തിൽ കാണുന്നത്. ഒന്നാമത്തേത് വിവിധതരം പനികൾ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളും രണ്ടാമത്തേത് ജീവിതശൈലീജന്യ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പകർച്ചേതര വ്യാധികളും. ഇവ കൂടാതെ ജനിതകമായ വൈകല്യങ്ങൾ കൊണ്ടും രോഗങ്ങളും മാനസിക രോഗങ്ങളും മാലിന്യജന്യ രോഗങ്ങളും പോഷകക്കുറവ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഒക്കെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, പലവിധ രോഗാണുക്കളുടെയും രോഗകാരണങ്ങളുടെയും നടുവിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും രോഗപ്രതിരോധ സജ്ജമാക്കി നിർത്തുക എന്നത് മാത്രമേ രോഗം വരാതിരിക്കുവാൻ മാർഗമുള്ളൂ. ഓരോ വ്യക്തിക്കും ഹിതവും മിതവും ശുദ്ധവുമായ ഭക്ഷണം, ശുദ്ധമായ ജലം, ശുദ്ധമായ വായു അതായത് പരിസര ശുചിത്വം, ഹിതവും യുക്തവുമായ വ്യായാമം, വ്യാകുലതകളില്ലാത്ത മനസ്സ് ഇവ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ തീർച്ചയായും രോഗങ്ങൾ സ്പർശിക്കുകയേയില്ല. ഇവയിൽ രണ്ടു പ്രധാന

0: ഗ്രഹങ്ങൾ, ഹിതവും യുക്തവുമായ വ്യായാമം, വ്യാകുലതകളില്ലാത്ത മനസ്സ്, ഇവ പ്രദാനം ചെയ്യാൻ യോഗ പരിശീലനം കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇന്നത്തെ ജീവിതശൈലീജന്യ രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഹിതവും യുക്തവുമായ വ്യായാമത്തിന്റെ അഭാവമാണ്. വ്യായാമം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിശേഷണമായുള്ള ആയാമമാണ്. അതായത് പേശികൾക്ക് ശരിയായ ചലനം വഴി ബലപ്പെടുത്തുകയും ആയാസം അഥവാ സ്ട്രെയിൻ നേരിടാനുള്ള പ്രാപ്തി സ്വാഭാവികമായി ലഭിക്കുകയും ചെയ്യുക എന്നതാണ്. ഇതാണ് യോഗ പദ്ധതിയിലെ ആസനങ്ങൾ എന്ന പരിശീലനത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. ഉദാഹരണത്തിന്, ഭാരമെടുത്തപ്പോൾ നടുവിന് വിലക്കമുണ്ടായി എന്ന് വെക്കുക. കൂടുതലും അസ്വാഭാവികമായ പേശീവലിവ് മൂലമാണ് ഈ വേദന ഉണ്ടാകുന്നത്. എന്നാൽ സൂര്യ നമസ്കാരം, ഭുജംഗാസനം, മേരുദണ്ഡാസനം തുടങ്ങിയ ആസനങ്ങൾ ശീലിക്കുക വഴി പേശീബലം നേടിയെടുത്തിട്ടുള്ള വ്യക്തിക്ക് ഇപ്രകാരം വേദന ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്രകാരം ശ്വസനക്രിയകളും യോഗാസനങ്ങളും കൃത്യമായി ശീലിക്കുന്നവർക്ക് ശ്വാസകോശ സംബന്ധവും അലർജി കാരണവും ഒക്കെയുള്ള രോഗങ്ങൾ പെട്ടെന്ന് ബാധിക്കുകയേയില്ല. ഇത് പല പഠനങ്ങളും വഴി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രമേഹം, സ്ത്രീരോഗങ്ങൾ, സന്ധിഗത രോഗങ്ങൾക്കെല്ലാം ഔഷധങ്ങളോടൊപ്പം ചെറിയ രീതിയിൽ തുടങ്ങുന്ന സമയത്ത് അല്ലാതെയും ശീലിക്കാവുന്ന യോഗാസനങ്ങൾ ഏറെയാണ്. ഇതുവഴി രോഗസാധ്യത ഉള്ളവർക്ക് അത് വരാതെ തടയുവാനും രോഗമുള്ളവർക്ക്, പ്രാഥമിക അവസ്ഥയിലുള്ളവർക്കും അതിന്റെ തീവ്രത കുറയ്ക്കുവാനും സാധിക്കും. യോഗചര്യയിലൂടെ നാം അറിയാതെ നമ്മളിൽ വന്നു ചേരുന്ന ഒന്നാണ് കർമ്മസാമർഥ്യം, അതായത് നമ്മുടെ എഫിഷ്യൻസി. ഈ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് സ്കൂളുകളിലും ബഡ് സ്കൂളുകളിലും വിവിധ കർമ്മ മേഖലകളിലും യോഗ പരിശീലനം നടപ്പിലാക്കി വരുന്നത്. ഇതുവഴി കർമ്മശേഷിയും ജീവിത നിലവാരത്തിലും ഉണ്ടാകുന്ന വ്യത്യാസം തീർച്ചയായും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. യോഗശാസ്ത്രത്തിൽ 8 വിഭാഗങ്ങളിൽ ആസനങ്ങൾ എന്നത് ഇന്ന് ഏറ്റവും അധികം പ്രചാരത്തിലുള്ള ഒരൊറ്റ വിഭാഗത്തിന്റെ ഗുണഫലങ്ങളെക്കുറിച്ച് മാത്രമാണ് നാം ഇതുവരെ പറഞ്ഞത്. ആസനങ്ങൾ കൂടാതെ യമനിയമാദികൾ, പ്രാണായാമം എന്നിവ നാം ബാഹ്യമായി അനുഷ്ഠിക്കേണ്ടവയാണ്. ഇതിൽ യമനിയമാദികൾക്ക് പ്രാധാന്യം ഏറെ കൊടുക്കേണ്ടതുമാണ്. അതായത് അഹിംസ, സത്യം, ശുചിത്വം, ഈശ്വര സമർപ്പണം എന്നിവയെല്ലാം പറയുന്നത് യമനിയമാദികളിലാണ്. ഇത്തരം ശീലങ്ങൾ വഴി മനസ്സിനെയും പ്രവൃത്തിയെയും നന്മയിലേക്ക് നയിക്കുക എന്നതാണ് യോഗയുടെ ലക്ഷ്യം. പ്രാണായാമം എന്നത് പലവിധ ശ്വസനക്രിയകൾ വഴി പ്രാണശക്തിയെയും മനസ്സിനെയും ശക്തമാക്കുക എന്നതാണ്. ഇവ നാലും ശീലിച്ചു കഴിഞ്ഞവർക്ക് പ്രത്യാഹാരം, ധാരണം, ധ്യാനം, സമാധി എന്നീ ആന്തരിക പരിശീലനങ്ങളും ശീലിക്കാം. ഇവയിൽ നമുക്ക് ഏവർക്കും പരിചിതമായത് ധ്യാനം എന്ന വിഭാഗമാണ്. പ്രത്യാഹാരം, ധാരണം തുടങ്ങിയ പരിശീലനങ്ങൾ വഴി മനസ്സിനെയും ചിന്തകളെയും പൂർണമായി കീഴടക്കിയ ഒരേ ഒരു ബിന്ദുവിൽ ഏകാഗ്രമാക്കി മനസ്സിനെ നിർത്തുകയാണ് ധ്യാനം. അല്ലാതെ വെറുതെ കണ്ണടച്ചിരുന്നാൽ ധ്യാനിക്കാൻ സാധിക്കില്ല എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്ന വ്യക്തികൾ ആസനങ്ങളും പ്രാണായാമവും ധ്യാനവും മാത്രം പഠിക്കാനായി വരുന്നവരുണ്ട്. അവർ മനസ്സിലാക്കേണ്ട ഒന്ന്, യമനിയമാദികൾ പഠിക്കാതെ ആസനങ്ങളോ അത് കഴിഞ്ഞാൽ പ്രാണായാമവും പ്രത്യാഹാരവും ധാരണവും പഠിക്കാതെ ധ്യാനമോ നമുക്ക് പഠിച്ചെടുക്കാൻ ഏറെ പ്രയാസമാണ്. ചിന്തകൾ പൂർണമായും ഈ അവസ്ഥയിൽ മാഞ്ഞു പോകുന്നു എന്നതാണ് ധ്യാനത്തിന്റെ സവിശേഷത. ഏറെ അഗാധമായ ധ്യാനാവസ്ഥകൾ തുടരുന്നവരുടെ ബോധം പൂർണമായും പ്രപഞ്ചശക്തിയിൽ ലയിക്കുന്നു. ഇതാണ് സമാധി എന്ന അവസ്ഥയായി നാം പറയുന്നത്. ഇതുതന്നെയാണ് യോഗയുടെ ലക്ഷ്യവും. ഇവയൊക്കെ തന്നെയും മനസ്സിനെയും ഉയർന്ന ബോധതലത്തെയും സംബന്ധിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആധി അഥവാ സ്ട്രെസ് വ്യാധിയായി മാറുന്ന ഈ കാലത്ത് മനസ്സിന്റെ വ്യാകുലതകളെയും ചിന്തകളെയും കുറേയെങ്കിലും ഇല്ലാതെയാക്കി ഉയർന്ന ബോധതലത്തെ പ്രാപ്തമാക്കാൻ സാധിച്ചാൽ അത് വ്യക്തികൾക്കും സമൂഹത്തിനും നൽകുന്ന ഉണർവും ആർജവും കർമ്മശേഷിയും അത്യന്തം പ്രയോജനപ്രദമായിരിക്കും. ശരിയായ മാർഗനിർദ്ദേശത്തോടെ മാത്രമേ യോഗ പരിശീലനം ശീലിക്കാവൂ എന്നതാണ് ഏറെ നിർബന്ധമായിട്ടുള്ള മറ്റൊരു കാര്യം. തെറ്റായ ചെറിയ രീതിയിലുള്ള പരിശീലനം പോലും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ യോഗ ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തന്ന ഹിതവും മിതവും ലളിതവുമായ ജീവിതശൈലി ചിട്ടപ്പെടുത്തുന്നതിന് യോഗശാസ്ത്ര മൂല്യങ്ങൾ നമ്മെ സഹായിക്കും. അങ്ങനെ സന്തോഷപൂർണവും സംഘർഷരഹിതവുമായ അന്തരീക്ഷം നമ്മുടെ ഉള്ളിലും സമൂഹത്തിലും സൃഷ്ടിക്കാൻ യോഗദർശനം വഴി കഴിയും. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ലഹരി, നമ്മുടെ സമൂഹത്തിൽ

0: സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല, അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശരണ്യ അനൂപ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. മുൻ ഗവൺമെന്റ് 3 മാസം മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കുന്ന നടപടി തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന വാഗ്ദാനത്തിൽ നടപടി ആരംഭിച്ചതായും വി.ഡി. സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം 24 മുതൽ വിതരണം ചെയ്യും. അനർഹമായി പെൻഷൻ പറ്റുന്നവരെ കണ്ടെത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുമെന്നും അർഹരായ കൂടുതൽ പേർക്ക് പെൻഷൻ ലഭ്യമാക്കണമെന്നാണ് ഗവൺമെന്റ് നയമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിലെ വർദ്ധിച്ചുവരുന്ന ചെലവുകൾ ജനങ്ങളെ നിസ്സഹായരാക്കുന്നത് മാറ്റിയെടുക്കാനാണ് ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ തീരുമാനമെടുത്തതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റി എന്നത് തെറ്റായ പ്രചാരണമാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശനും മന്ത്രി സി.പി. ജോണും നിയമസഭയിൽ വ്യക്തമാക്കി. ബോധപൂർവമാണ് പ്രചാരണം നടത്തുന്നതെന്നും ഇക്കാര്യം പ്രതിപക്ഷം ഏറ്റെടുത്തതിൽ പ്രതിഷേധം അറിയിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. എവിടെയെങ്കിലും ഓർഡിനറി ബസ് ഫാസ്റ്റാക്കിയതായി ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് സി.പി. ജോണും പറഞ്ഞു. നെല്ല് സംഭരണത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് ഫലപ്രദമായ നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ബാങ്ക് കൺസോർഷ്യം വഴി നെല്ല് സംഭരണത്തിന് അനുവദിച്ച വായ്പാ പരിധി 1100 കോടി രൂപയിൽ നിന്ന് 1600 കോടി രൂപയാക്കി ഉയർത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി.

നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മില്ല് ഉടമകളുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി പത്മ അവാർഡ് ജേതാക്കളുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും കുറിച്ച് ആകാശവാണിയിലെ ജനങ്ങളുടെ പത്മ എന്ന പരമ്പര ഇന്നും നാളെയുമായി രാവിലെ 9:30 ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രക്ഷേപണം ചെയ്യും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാകും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, സൌദി അറേബ്യ, റഷ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ രാജ്യങ്ങളിലെ ഉപദേഷ്ടാക്കളാണ് പങ്കെടുക്കുക. ലോകം നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് സമ്മേളനത്തിന്റെ ചർച്ചകൾ കേന്ദ്രീകരിക്കുക. ദേശീയ സുരക്ഷാ ഭീഷണികളുടെ സ്വഭാവം, സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്ക് എന്നിവയെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും. ഈ വർഷം 4 തവണയാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ബ്രിക്സ് സമ്മേളനം ചേരുന്നത്. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ഇന്ന് മുതൽ 4 ദിവസം മംഗോളിയയും ദക്ഷിണ കൊറിയയും സന്ദർശിക്കും. ഇന്ന് മംഗോളിയയിലെത്തുന്ന ജയശങ്കർ വിദേശകാര്യമന്ത്രി ബർസെറ്റ് സേഗുമായി ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 24-25 തീയതികളിൽ ദക്ഷിണ കൊറിയ സന്ദർശിക്കുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി ചോ ഹ്യൂണുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാഴാഴ്ച ജെജുവിൽ ജെജു ഫോറം ഫോർ പീസ് ആന്റ് പ്രോസ്പെരിറ്റിയിൽ മുഖ്യപ്രഭാഷണം നടത്തും. നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS തർക്കാഷ് മൌറീഷ്യസിലെ പോർട്ട് ലൂയിസിലെത്തി. തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പ്രവർത്തന വിന്യാസത്തിന്റെ ഭാഗമായാണ് INS തർക്കാഷ് ലൂയിസിൽ എത്തിയത്. സമുദ്ര സഹകരണം ശക്തിപ്പെടുത്താനും ഇന്ത്യ മൌറീഷ്യസ് ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുമാണ് സന്ദർശനമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. മൌറീഷ്യസ് നാഷണൽ കോസ്റ്റ് ഗാർഡിലെ ഉദ്യോഗസ്ഥർക്കായി INS തർക്കാഷ് പ്രൊഫഷണൽ പരിശീലനം നൽകും. കപ്പൽ സന്ദർശിക്കാനും ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരുമായി സംവദിക്കാനും പ്രാദേശിക ജനങ്ങൾക്ക് അവസരമൊരുക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസന പദ്ധതികൾ പലതും കേരള ജനതയ്ക്ക് പ്രയോജനകരമാവില്ല എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ആലപ്പുഴയിൽ നവഭാരത സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതിന് കാരണം കഴിഞ്ഞ 10 വർഷത്തെ സംസ്ഥാനത്തെ ഭരണമാണെന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് കൊച്ചിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയും MSME മേഖലയിലെ വായ്പാ ലഭ്യതയും സാമ്പത്തിക ശാക്തീകരണവും ഉറപ്പാക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. റിസർവ് ബാങ്ക് നടത്തുന്ന ഔദ്യോഗിക പരിപാടികളുടെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ കേരള സന്ദർശനം. സാമ്പത്തിക സാക്ഷരതയും ഡിജിറ്റൽ മേപ്പിനുകളുടെ ആവശ്യകതയും അദ്ദേഹം സംരംഭകരുമായി പങ്കുവച്ചേക്കും. കൃഷിവകുപ്പിന്റെ കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയേറിയ നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 12-ാം ക്ലാസ് പരീക്ഷാഫലങ്ങളും പുനർ മൂല്യനിർണയ ഫലങ്ങളും CBSE പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ലഭിച്ച അപേക്ഷകളുടെ 87% ഇന്നലെ പ്രഖ്യാപിച്ചു. ശേഷിക്കുന്ന അപേക്ഷകളുടെ ഫലങ്ങൾ ഘട്ടംഘട്ടമായി ലഭ്യമാക്കുമെന്നും മുഴുവൻ പ്രക്രിയയും ഉടൻ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും CBSE അറിയിച്ചു. ആധികാരിക വിവരങ്ങൾക്ക് CBSEയുടെ ഔദ്യോഗിക ആശയവിനിമയങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്നും CBSE വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി റോജിയം ജോണാണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. സംസ്ഥാനത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് 2-ാം അലോട്ട്മെന്റ് പ്രകാരം ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. 3-ാം അലോട്ട്മെന്റ് 28-ന് പ്രസിദ്ധീകരിക്കും. 29-30 തീയതികളിൽ പ്രവേശനം നേടാം. ജൂലൈ 6-ന് ക്ലാസുകൾ ആരംഭിക്കും. UGC നെറ്റ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 വരെയാണ് ദേശീയതലത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടത്തുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്ക് യോഗ്യത നിർണയിക്കുന്നതിനാണ് പരീക്ഷ നടത്തുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്ന്

0: കൈവശം വെച്ചതിന് ഇന്നലെ 169 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 180 പേരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 14 ഗ്രാം MDMA 8 കിലോയിലധികം കഞ്ചാവും 3 ഗ്രാമോളം ഹാഷിഷ് ഓയിലും ഹെറോയിനും കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 3393 3646 പേരാണ് അറസ്റ്റിലായത്. 1706 ഗ്രാം MDMA 318 കിലോയിലധികം കഞ്ചാവും പിടികൂടി. കാനഡയിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെതിരെ ഈജിപ്തിന് ജയം. 1-3 ഗോളുകൾക്കാണ് ഈജിപ്ത് വിജയിച്ചത്. ഗ്രൂപ്പ് എച്ചിൽ ഉറുഗ്വേ കേപ് വെർദെ മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോൾ വീതമാണ് നേടിയത്. ഗ്രൂപ്പ് ജെയിൽ അമേരിക്കയിലെ ഡാലസിൽ അർജന്റീന രാത്രി 10:30 ഓസ്ട്രിയയെ നേരിടും. ചൈനയിലെ ഷാവോക്സിൽ 2 ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 4x100 മീറ്റർ റിലേയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ശ്രബാനി നന്ദ, എസ് എസ് സ്നേഹ, സുദീഷ്ണ ശിവഗർ, തമന എന്നിവരടങ്ങുന്ന സംഘമാണ് വിജയം നേടിയത്. 4x100 മീറ്റർ മിക്സഡ് റിലേയിൽ ഇന്ത്യയുടെ തീർത്ഥേഷ് ഷെട്ടി, പൂവമ്മ എംആർ, ഭരത് ശ്രീധർ, നീരു പഥക് എന്നിവർ വെള്ളി നേടി. 4x100 മീറ്റർ മിക്സഡ് റിലേയിൽ പ്രണ സൌരവ്, തമന അനിമേഷ് കുജൂർ, എസ് എസ് സ്നേഹ എന്നീ ഇന്ത്യൻ താരങ്ങൾ വെങ്കല മെഡലും നേടി. മാഞ്ചസ്റ്ററിൽ വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. 159 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം കണ്ണൂരിലെത്തി. മദീനയിൽ നിന്ന് ഫ്ളൈ അദീൻ എയർലൈൻസ് വിമാനത്തിൽ 350 പേർ അടങ്ങുന്ന സംഘമാണ് എത്തിയത്. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം നൽകി. ഇന്ന് ലോക മഴക്കാട് ദിനം. മഴക്കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയും അവയെ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ദ ഫോറസ്റ്റ് വിത്തിൻ യു എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 3 ആഴ്ചയ്ക്കിടെ 81 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. 3 ഘട്ടങ്ങളിലായി 994 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. ന്യൂനതകൾ പരിഹരിക്കാൻ 131 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണം പാചകം ചെയ്ത 4 സ്ഥാപനങ്ങൾ പൂട്ടിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗുണ്ടാരാജ് എന്ന ചിത്രത്തിൽ കുമാർ സാനു, അൾക്കായ് യാഗ്നിക് എന്നിവർ പാടിയത്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027 നമ്മുടെ സെൻസസ്.

0: നമ്മുടെ വികസനം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ചോരി ചോരി ചുപ്കെ ചുപ്കെ, ഈ ചിത്രത്തിലെ ഗാനമാണിത്. പാടിയത് അൾക്കായാഗനികും സോനു നിഗമം.

0: ഇന്നുച്ചയ്ക്ക് 2:30 ഗ്രഹരശ്മി പരിപാടിയിൽ സുരക്ഷിതമായ യാത്രയ്ക്ക് കൃത്യമായ ഇൻഷുറൻസ്, വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധൻ ടി പ്രകാശ് കുമാർ തത്സമയം മറുപടി പറയുന്നു. ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0497-2956-007. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30 മുതൽ 3:30 വരെയുള്ള ഗൃഹരശ്മി പരിപാടിയിൽ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ,
2: നമുക്ക് ആസ്വദിക്കാം.

0: ഒരു യഥാർത്ഥ സിനിമാസ്വാദകനാണ്.
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ,
0: നമുക്ക് ആസ്വദിക്കാം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ, FM പ്രധാന വാർത്തകൾ. പകർച്ചവ്യാധി വ്യാപനം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. CPIMലെ PA മുഹമ്മദ് റിയാസാണ് നോട്ടീസ് അവതരിപ്പിച്ചത്. കേരളത്തിൽ എബോള എന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിലെ പരാമർശം തെറ്റാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യയിൽ എവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം ഭയക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ തന്നെ ആവശ്യമായ ചികിത്സ കോഴിക്കോട്ടെ രോഗിക്ക് നൽകാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് LDF ഗവൺമെന്റ് പകർച്ചവ്യാധിക്കെതിരെ ഫെബ്രുവരി മുതൽ ഒരു മുൻകരുതലും സ്വീകരിച്ചില്ലെന്നും അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകവെ മുരളീധരൻ പറഞ്ഞു. UGC നെറ്റ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 വരെയാണ് ദേശീയതലത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടത്തുക. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം

പ്രവേശന പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി റോജി എം ജോണാണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ സോമപ്രസാദ്, മറ്റ് കമ്മീഷൻ അംഗങ്ങളായ കെ എൻ കെ നമ്പൂതിരി, അമരവിള രാമകൃഷ്ണൻ എന്നിവർ നാളെ രാവിലെ വിയൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കും. മുതിർന്ന തടവുകാരുമായി സംസാരിക്കും. കൊച്ചി വൈപ്പിനിൽ സ്വകാര്യ കപ്പലിന് പുലർച്ചെ തീപിടിച്ചു. സ്വകാര്യ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്കെത്തിച്ച കപ്പലിനാണ് തീപിടിച്ചത്. ആർക്കും അപകടമില്ല. ആവി പിടിക്കുന്നതിനിടെ പൊള്ളലേറ്റ് വിദ്യാർത്ഥി മരിച്ചു. വലക്കാവ് നെല്ലാനി സ്വദേശി കളപ്പുരയ്ക്കൽ ഏഞ്ചലു ആണ് മരിച്ചത്. 14 വയസ്സായിരുന്നു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: 3 2 1 ഒരു നമ്പർ കൂടിയുണ്ട്, 9 4 9 6 5 9 6 3 2 1. ഡോക്ടർ ടി ആർ സത്യകീർത്തിയോടൊപ്പം സ്റ്റുഡിയോയിൽ സെവിൽ ജിഹാൻ.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിത വിജയത്തിനും തൊഴിൽ സാധ്യതകൾക്കും പുതിയ വഴികൾ തുറന്നു തരുന്ന ഒരു ശക്തമായ ഉപാധിയാണ്. വിവിധ സാഹചര്യങ്ങളാൽ പതിവ് വിദ്യാഭ്യാസ രീതികളിലൂടെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്ക് അവസരമൊരുക്കിക്കൊടുക്കുന്ന ഒരിടമാണ് ഇഗ്നോ അഥവാ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇന്ന് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തിയാണ്. നമസ്കാരം സർ.
2: നമസ്കാരം
1: സർ. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, നമ്മുടെ ഇഗ്നോയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ, അഡ്മിഷൻ നേടാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്.
2: നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഏകദേശം 40 ലക്ഷത്തോളം കുട്ടികൾ ഒരു വർഷം പഠിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ പഠന രീതി എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റമാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള പ്രോഗ്രാംസും കൂടി, ഓൺലൈനും രണ്ട് രീതിയിലും, അതായത് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിങ്ങും ഓൺലൈൻ ലേണിങ്ങും, ഈ രണ്ടിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന പഠനം നടക്കുന്നത്. അപ്പം അതിനകത്ത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ 18 വയസ്സ് എന്ന് എടുക്കുമ്പോഴത്തേക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കണം എന്ന് മാത്രമേ നമ്മൾക്ക് ഇതുള്ളൂ. പിന്നെ ഓരോ പ്രോഗ്രാമിനും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എലിജിബിലിറ്റീസ് ഓരോ പ്രോഗ്രാമിനും ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പ്രോഗ്രാംസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ സോ കോൾഡ് കോഴ്സസിനെ നമ്മൾ പ്രോഗ്രാംസ് എന്നാണ് പറയുന്നത്. അപ്പം അതാണ് നമ്മളുടെ, അതുകൊണ്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് MSc പ്രോഗ്രാം അല്ലെങ്കിൽ MA പ്രോഗ്രാം അല്ലെങ്കിൽ BA പ്രോഗ്രാം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പഠിതാക്കളെ നമ്മൾ ലേണേഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറയത്തില്ല, മറിച്ച് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഫ്ലെക്സിബിലിറ്റീസും, പിന്നെ അവരുടെ ഈ പറയുന്ന പോലെ അവർക്ക് പഠനത്തിന് വേണ്ടിയുള്ള ഒത്തിരി ഫ്ലെക്സിബിലിറ്റീസ് നമ്മൾ നൽകുന്നത് കൊണ്ടാണ് നമ്മൾ ഓപ്പൺ എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ പഠന രീതിയിൽ നമ്മൾ ഡിസ്റ്റൻസിലൂടെയാണ് പഠിക്കുന്നത്. അതായത് നമുക്ക് റെഗുലറായിട്ട് നമ്മൾ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നത് പോലെയുള്ള പഠനത്തിനകത്ത് ഇല്ല, അതുകൊണ്ട് നമ്മൾ അത് ഡിസ്റ്റൻസിലൂടെയാണ്. അപ്പം ഈ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റം എന്ന് നമ്മൾ
1: പറയുന്നു. സർ, ഇപ്പൊ പറഞ്ഞു ഒരു 18 വയസ്സ് തികയുന്ന പ്രായം മുതലാണ് ഇതിൽ കോഴ്സുകൾ അല്ലെങ്കിൽ പ്രോഗ്രാംസ് സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത്. അതിനൊരു അപ്പർ ഏജ് ലിമിറ്റ് ഇല്ലല്ലോ.
2: അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. അല്ല, ഇല്ല, നമ്മുടെ ആ ഒരു പ്രത്യേകത തന്നെയാണ് ഈ ഓപ്പൺ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഏത് എത്ര ഏജ് ഉള്ളവർക്ക് വേണമെങ്കിലും അത് പഠിക്കാം എന്നുള്ളതാണ്. അപ്പം നമുക്ക് 80 വയസ്സുള്ള പഠിതാക്കൾ വരെ നമ്മളുടെ കൂടെ പഠിക്കുന്നുണ്ട്,
1: ഇപ്പോഴും
2: പഠിക്കുന്നുണ്ട്. അതെ. അപ്പം നമുക്ക് ഇപ്പം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം മുതൽ നമ്മൾക്ക് PhD പ്രോഗ്രാം വരെ ഉള്ള കോഴ്സുകൾ നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. അപ്പം അതിൽ തന്നെ ഈ പറയുന്ന പോലെ ഈ ഇത്രയും ഏജുള്ള ആൾക്കാർ ഈ പറയുന്ന PG പ്രോഗ്രാംസിനും PhD വരെയൊക്കെ എൻറോൾ ചെയ്ത് പഠിക്കുന്നവർ നിലവിലുണ്ട്. അതാണ്
1: പിന്നെ ഇപ്പം പറഞ്ഞു ഇത്രയും ഏജ് പ്രായപരിധി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് പഠന ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അഥവാ അങ്ങനെയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ പഠന സാമഗ്രികളെല്ലാം എങ്ങനെയാണ് ഒരു സ്റ്റുഡന്റിൽ അല്ലെങ്കിൽ ലേണേഴ്സിൽ എത്തിക്കുന്നത്?
2: നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്ക്, കുട്ടികൾ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്ക് അഡ്മിഷൻ കൺഫേം ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് ആദ്യം അവർ ഓൺലൈനിലെ ആയിരിക്കും ഈ അഡ്മിഷൻ എടുക്കുന്നത്. എല്ലാം ഓൺലൈനാണ്. അവർക്ക് ഒരു അപ്പാർ ID റെഡി ആയിട്ട് വേണം. അവരുടെ അപ്പാർ ID എന്ന് പറഞ്ഞാൽ അവരുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിന് വേണ്ടിയുള്ള, എന്നാൽ അവർക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് ഈ അപ്പാർ ID എന്ന് പറഞ്ഞാൽ. അപ്പാർ ID വേണ്ടി അവർ അവരുടെ ഈ പറയുന്ന ആധാർ കാർഡും ഒക്കെ വെച്ചിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് അവരൊരു അപ്പാർ ID ജനറേറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ പറയുന്ന അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്ക്, അഡ്മിഷൻ കൺഫേം ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ ഈ സ്റ്റഡി മെറ്റീരിയൽ, നമ്മളതിനെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സെൽഫ് ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്ന് പറയും. ഈ മെറ്റീരിയൽസ് നമ്മൾ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അവരുടെ അഡ്രസ്സ്, കുട്ടികളുടെ പഠിതാക്കളുടെ അഡ്രസ്സിലേക്ക്, അവർ കൊടുക്കുന്ന അഡ്മിഷൻ സമയത്ത് കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് കൃത്യമായിട്ടത് അവരിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി ഇതുകൂടാതെ തന്നെ നമ്മളുടെ ഈ സെൽഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, അതായത് നമ്മളുടെ ഈ പഠന ഇത് മെറ്റീരിയൽ മൊത്തം ഈ ഗ്യാൻഗോഷ് എന്ന് പറഞ്ഞൊരു ലിങ്കിൽ ഓൺലൈനായിട്ടും എല്ലാ കോഴ്സുകളുടെയും പഠന മെറ്റീരിയൽ അവിടെ അവൈലബിൾ ആണ്.
1: സർ, ഇപ്പം തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ തന്നെ ഉള്ള ഒരു സംശയമാണ്. അതായത് ഇപ്പം നമ്മൾക്ക് ആദ്യം രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ

0: ഡോക്യുമെന്റ്സ് എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ഐ മീൻ അഡ്മിഷൻ എടുക്കുന്നത്.
1: ഈ പറയുന്ന പോലെ ഫസ്റ്റ് നമുക്ക് അവരുടെ ഈ അപ്പാർ ഐ ഡി എന്ന് പറയുന്നത് വേണം. അതേപോലെ തന്നെ അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിന്റെയും കോപ്പി വേണം. ഇപ്പം ഡിഗ്രിക്കാണെങ്കിൽ അവരുടെ 10th സ്റ്റാൻഡേർഡിന്റെ, പിന്നെ അവരുടെ ആധാർ കാർഡ്, പിന്നെ അതുപോലെ അവരുടെ ഈ പ്ലസ് ടുവിന്റെ മാർക്ക്ഷീറ്റ്, ഇതെല്ലാം ആണ് അവർക്ക് നിർബന്ധമായിട്ട്. ഇപ്പം ഡിഗ്രി പി ജി പ്രോഗ്രാമിനാണെങ്കിൽ ഡിഗ്രിയും കൂടി ഉള്ളത് അഡീഷണൽ ആയിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് അവരുടെ അഡീഷണൽ ആയിട്ട് വേണം.
0: ഫോട്ടോ
1: ഫോട്ടോയും വേണം, ഫോട്ടോയും സിഗ്നേച്ചേഴ്സും എല്ലാം ഓൺലൈനായിട്ടാണ് അവർക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അവർ പേയ്മെന്റ് എന്ന് പറയുന്നത് ത്രൂ എന്താ പറയുന്നത് അവരുടെ ഐദർ ത്രൂ അവരുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡ്, അവരുടെ തന്നെ കാർഡ്സ് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും അഭികാമ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പം ചിലർ ഈ പറയുന്ന പോലെ കഫേയിലൊക്കെ പോയിട്ട് അവർ ഇത് ചെയ്യാറുണ്ട്. അക്ഷയ സെന്ററിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവരുടെ കാർഡിലായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പം ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. അപ്പം അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ വേണമെങ്കിൽ അവർക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാം. ഈ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പൈസ തിരിച്ചു വരുന്നത് പിന്നെ ചിലപ്പോൾ അവരുടെ അക്കൗണ്ടിലായിരിക്കും. അപ്പൊ ചിലപ്പം ഇവര് പറഞ്ഞില്ലെങ്കിൽ നമ്മളത് അറിയത്തില്ല.

0: സെക്കൻഡ് സാറ്റർഡേസ്, സൺഡേസ് ആൻഡ് ഹോളിഡേസ്. ഈ ദിവസങ്ങളിൽ നമുക്ക് ഫുൾ ടൈം നമുക്ക് ക്ലാസ്സുകളുണ്ട്. അപ്പം അതിനെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് ടീച്ചേഴ്സുണ്ട്. ആ ടീച്ചേഴ്സിനെ നമ്മൾ പറയുന്നതാണ് അക്കാഡമിക് കൗൺസിലേഴ്സ്. ആ പ്രോസസ്സിനെ നമ്മൾ പറയും അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് പറയും. അപ്പം ഈ പ്രോസസ്സിലൂടെയാണ്. അപ്പം അത് അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ട്യൂട്ടറിംഗ് ഉണ്ട്, അതായത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കൗൺസിലിംഗ് ഉണ്ട്. ഈ കൗൺസിലിംഗ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പഠിതാക്കൾ എന്ന് പറയുന്നത് പല ഏജ് ഗ്രൂപ്പിലും പല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പഠന വൈകല്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ എന്തെന്ന് വെച്ചാൽ അവരെ കൗൺസിൽ ചെയ്തായിരിക്കും ഈ പറയുന്ന പഠനം തുടർന്ന് കൊണ്ടുപോകുന്നത്.
1: സർ, ഇപ്പോൾ ഒരു കോൾ ഉണ്ട്.
2: ഹലോ, ഹലോ, നമസ്കാരം. ഞാൻ ഉദയകുമാർ, ആലപ്പുഴ കൃഷ്ണകുർത്തി. എന്റെ മോളുടെ ഒരു കാര്യത്തിനാണ് വിളിക്കാന്ന്.
0: ആ, പറഞ്ഞോളൂ
2: സാർ. നമസ്കാരം. ഈ പരിപാടി പങ്കെടുക്കാനാണ് ആദ്യം ഒത്തിരി നന്ദിയുണ്ട്. ഒരുക്കിട്ടുമ്പോ എല്ലാവർക്കും എന്റെ പ്രത്യേക വിജയാശംസകളുണ്ട്.
0: ആയിക്കോട്ടെ.
2: പിന്നെ എന്റെ മകളെ LLB ഇപ്പം ഹൈക്കോടതി പഠിച്ച് പിന്നെ ഇത് ചെയ്തോണ്ടിരിക്കുകയാണ്. ആറ് മാസത്തെ
0: അതെ പ്രാക്ടീസ്.
2: അപ്പൊ ഇന്റേൺഷിപ്പ് കഴിയും. രണ്ടു മാസം കൂടെ കഴിയുമ്പോ ഇൻസൈഡ് ഇന്റേൺഷിപ്പ് കഴിയും ഹൈക്കോടതിയില്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതായിരുന്നു.
0: നമുക്ക് ഈ ലോ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് എന്ന് വെച്ചാൽ ഈ LLB LLM എന്ന് പറഞ്ഞുള്ള കോഴ്സുകൾ നമ്മൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇല്ല. മറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ കൗൺസിലിന്റെ റെഗുലേഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ കോഴ്സസ് ഇല്ല. പക്ഷെ മറിച്ച് നമുക്ക് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ്, അങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. അത് നമുക്ക് പറഞ്ഞോളൂ. ലോ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സൈബർ സെക്യൂരിറ്റി, പിന്നെ ഇപ്പൊ ഈ പറയുന്ന പോലെ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഇങ്ങനെയൊക്കെയുള്ള കോഴ്സസ് ഉണ്ട്. അതിപ്പോ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്പെസിഫിക് ആയിട്ട് ചില ഇതിൽ ഏരിയയിൽ ഇപ്പം മകള് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവർക്ക് അത് വളരെ അഡ്വാൻറ്റേജസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അവർക്ക് ഡെഫിനറ്റ്ലി അവരുടെ പ്രാക്ടീസിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കോഴ്സ്, അത് ചെറിയ കോഴ്സുകളാണ്. ഇപ്പൊ അഡ്മിഷൻ എടുക്കാം. ഇപ്പൊ അഡ്മിഷന്റെ സമയമാണ്. ഇപ്പൊ നമ്മൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ July 15 വരെ ഇതിന്റെ അഡ്മിഷൻസ് ഉണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നോയുടെ വെബ്സൈറ്റിൽ പോകണം. ഇഗ്നോ IGNOU.AC.IN www.IGNOU.AC.IN എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അഡ്മിഷന്റെ ഒരു ഇത് സ്ക്രോൾ ചെയ്ത് വരുന്നത് കാണാം നമുക്ക് അവിടെ. അപ്പം ആ അഡ്മിഷന്റെ ഇതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആധാർ കാർഡ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മളൊരു FR ID ക്രിയേറ്റ് ചെയ്യണം. അത് മോൾക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ ഉണ്ടാവുമായിരിക്കും ചിലപ്പം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇവർക്ക് അഡ്മിഷൻ ഇതിൽ ഓൺലൈനിൽ തന്നെ കയറിയിട്ട് ഏത് കോഴ്സ് വേണമെന്ന് വെച്ചാൽ നോക്കി അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഈ പ്രോസ്പെക്ടസ്, അതായത് ഈ പ്രോസ്പെക്ടസ് എല്ലാ കോഴ്സുകളുടെയും ഒരു ഈ പ്രോസ്പെക്ടസ് നമ്മുടെ ഈ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കോഴ്സാണ് വേണ്ടതെന്ന്, മോൾക്ക് ഇപ്പം ലോ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് സ്കൂൾ ഓഫ് ലോ ഉണ്ട്. അപ്പം ആ സ്കൂളിലെ ലോയുടെ കോഴ്സുകളുടെ ഒരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ആ ലോയിൽ ഏതാണ് മോൾക്ക് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ട് എടുത്തിട്ട് അത് അതിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ലോ എന്ന് വെച്ചാൽ ഇപ്പം LLB കഴിഞ്ഞാൽ ഇനി LLM പോകാനുള്ള ഒരു കോഴ്സ് നമുക്കില്ല. മറിച്ച് അതുമായിട്ട് ആഡഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. ഇപ്പം വെച്ചാൽ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടെ അറിവ് കിട്ടാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ കോഴ്സുകൾ നമുക്ക്, അതായത് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്.
1: ഇപ്പോ നമ്മുടെ ചോദിച്ച ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരു വർഷം ഇഗ്നോയില് ഏതൊക്കെ ടൈമിലാണ് സർ അഡ്മിഷൻ?
0: നമുക്ക് അഡ്മിഷൻസ് ഇപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓപ്പൺ ആണെന്ന് പറയുന്നതിന് വേറൊരു അഡീഷണൽ ആണ്. അതായത് നമുക്ക് അഡ്മിഷൻസ് രണ്ട് പ്രാവശ്യമുണ്ട്, ജനുവരി അഡ്മിഷൻസും ജൂലൈ അഡ്മിഷൻസ്. ഇപ്പൊ ജൂലൈ അഡ്മിഷൻസ് ഓപ്പൺ ആണ്.
1: അതെന്നാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്?
0: അതിപ്പം ജൂലൈ 15 അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ നമുക്ക് അഡ്മിഷൻസ് രണ്ട് പ്രാവശ്യമുണ്ട്, അതേപോലെ തന്നെ എക്സാമിനേഷൻസും രണ്ട് പ്രാവശ്യമുണ്ട്.
1: അഡ്മിഷൻസ് വരുന്നത് ജനുവരി
0: ജൂലൈ, എക്സാമിനേഷൻസ് വരുന്നത് ജൂണും ഡിസംബർ. ഇപ്പൊ നമ്മുടെ എക്സാമിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂൺ എക്സാമിനേഷൻ ഇപ്പൊ ജൂൺ ആണല്ലോ. അപ്പൊ നമ്മൾ അത് കൃത്യമായിട്ട് നമ്മൾ ആ ടൈമിൽ തന്നെ ആയിരിക്കും. അതിൽ ഒരു മാറ്റങ്ങളും ഈ എക്സാമിനേഷനിൽ വരത്തില്ല. പിന്നെ എക്സാമിനേഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതാം. കുട്ടികൾക്കുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അതാണ്. എക്സാം സെന്റർ ചൂസ് ചെയ്യാം. ഇപ്പൊ ഇന്നൊരു എക്സാം ഇവിടെ എഴുതുകയാണെങ്കിൽ അടുത്ത ദിവസം വേണമെങ്കിൽ വേറൊരു സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഇതും കൂടി, ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും കൂടി

0: നമുക്ക് ഉണ്ട്.
1: അടുത്ത ഒരു കോൾ ഉണ്ട്. ഹലോ
0: ഹലോ ഹലോ
2: ഹലോ, നമസ്കാരം സാറേ.
0: ആ നമസ്കാരം
2: സാറേ. എന്റെ മകള് പിന്നെ ഈ പിന്നെ ഡയറ്റീഷ്യൻ കോഴ്സൊക്കെ പാസ്സായതാണ്. അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് ക്വാളിറ്റി കൺട്രോളായിട്ട് പാസ്സായി.
0: ആയിക്കോട്ടെ.
2: പിന്നെ അതിന് ശേഷം പിന്നെ നമുക്കൊരു ഒരു ജോലി കിട്ടാൻ ഇപ്പം മേടി കിട്ടുന്നില്ല. അപ്പം നമുക്ക്
0: എന്ത് കോഴ്സാണ് അത്? സർട്ടിഫിക്കറ്റ് ആണോ, ഡിപ്ലോമ, ഡിഗ്രി ആണോ?
2: ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റീഷ്യൻ പാസ്സായിട്ട്.
0: ഓ,
2: രണ്ടാമത് ഇത് തന്നെ അതിന്റെ തന്നെ ക്വാളിറ്റി കൺട്രോൾ ആയിട്ട്
0: പാസ്സായി.
2: അപ്പം അത് ബാംഗ്ലൂർ പത്മശ്രീ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിന്ന് അത് പാസ്സായത്.
0: ഓക്കെ.
2: പി ജി എടുത്തത്.
0: ഓക്കെ.
2: പിന്നെ പഠിച്ചത് ഫസ്റ്റില് മംഗലാപുരം പി എ കോളേജിലായിരുന്നു. അത് അവിടുന്ന് ഈ ഡയറ്റീഷ്യന്റെ അത് പാസ്സായി.
0: ഓക്കെ ഓക്കെ.
2: അപ്പൊ രണ്ടാമത് നമുക്കൊരു എവിടെ
0: അവിടെ നമുക്ക്
2: ജോലി കിട്ടുന്നില്ല.
0: നമുക്കൊരു ഐ ഡി എ എന്ന് പറഞ്ഞ ഒരു ഡയറ്റീഷ്യൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട്, ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ അവരുടെ അംഗീകാരമുള്ള കോഴ്സാണോ ഇത് എന്നും കൂടെ ഒന്ന് നോക്കണം. എന്ന് വെച്ചുകഴിഞ്ഞാല് അതുണ്ടെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ഹോസ്പിറ്റൽസിലും ഈ പറയുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ചില നല്ല നല്ല ഹോസ്പിറ്റൽസ് ഇപ്പൊ എയിംസ് അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിലെല്ലാം ഇങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അത് അംഗീകാരമുള്ളതാണോ എന്നും കൂടെ നോക്കണം. എന്ന് വെച്ചാൽ ചില ഈ പറയുന്ന കോഴ്സസ് അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസിനോ ചില കോളേജസിനോ ഒന്നും ഇതിന്റെ അംഗീകാരം ചിലപ്പോൾ ഉണ്ടാവാനെന്ന് വരുന്നില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ അവർക്ക് ജോലി കിട്ടാനും ഒക്കെ. പിന്നെ ഇപ്പൊ എവിടെ ജോലി ചെയ്യുന്ന, എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
2: ഇപ്പം പ്രൈവറ്റ് ആയിട്ട് ഒരു ക്വാളിറ്റി കൺട്രോൾ ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്.
0: ഓ ഓ ഓ. ഇപ്പൊ നമുക്ക് ഒത്തിരി ഓപ്പണിങ്സ് വരും. ഇപ്പൊ നമുക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് മോൾക്ക് അറിയാമായിരിക്കും അതിനെ കുറിച്ച്. ഫുഡ്സ് അപ്പൊ അത് നമ്മുടെ എന്താ പറഞ്ഞ ഫുഡിനെ കുറിച്ചുള്ള സേഫ്റ്റി അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു. അത് അത് ഏത് കോഴ്സാണ്? എച്ച് എസ് സി സി പി എന്നുള്ള കോഴ്സാണോ? ആ ഹാ ഹാ. അല്ല അപ്പം എന്തായാലും ഈ ഫുഡിന്റെ ഏരിയയിൽ നല്ല ഒത്തിരി വേക്കൻസീസ് ഇനി ഭാവിയിൽ വരും ഉറപ്പായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു റെഗുലേഷൻസിലേക്കാണ് ഇനി സർക്കാരും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ചില അതിൽ ഒരിക്കലും അതിനകത്ത് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഡെഫിനറ്റ് ആയിട്ടും നല്ല ജോലി സാധ്യതയുള്ള ഒരു കോഴ്സുകൾ. ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് തന്നെ ഏകദേശം 3 പി ജി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പം പി എച്ച് ഡിക്ക് അത്രയും കോസ്റ്റ് വരത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പൊ യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏകദേശം ഒരു സെമിസ്റ്ററിൽ ചിലപ്പോൾ 24,000 രൂപ അങ്ങനെ അത്രയൊക്കെ വരത്തുള്ളൂ ഒരു സെമിസ്റ്റർ. അതായത് 6 മാസത്തേക്ക് അങ്ങനെയൊക്കെ അങ്ങനെ അത്രേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇയർലി ആയിരിക്കും. ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ അത്രയും പോലും വരത്തില്ല. അങ്ങനെയാണ്. അപ്പം പി എച്ച് ഡി ഒക്കെ ചെയ്താൽ നല്ലതാണെന്ന് വെച്ചാൽ എന്താ പറയുക, പഠിപ്പിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. ഉണ്ട്, നമുക്കും ഉണ്ട്. പി എച്ച് ഡി പ്രോഗ്രാം ഉണ്ട് നമ്മളുടെ. ഇപ്പം പി എച്ച് ഡി പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ സൈറ്റിലൊന്ന് പോയി നോക്കിയാൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് പി എച്ച് ഡി പ്രോഗ്രാമിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പം അതിൽ ഇത്രയേ ഉള്ളൂ, ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും, അത് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം ഒരു കോഴ്സ് വർക്ക് എന്ന് പറഞ്ഞിരുന്നുണ്ട്. അതിന് നമ്മൾ ഡൽഹി പോയിട്ട് ഈ പറയുന്ന ഏതാണ് നമ്മുടെ ഗൈഡ് എന്ന് വെച്ചാൽ ആ ഗൈഡിന്റെ കീഴിൽ നമ്മൾ ഒരു വർഷത്തോളം നമ്മൾ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് നമ്മുടെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തിൽ നമുക്ക് എൻറോൾ ചെയ്തുകൊണ്ട് നമുക്ക് അത് പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് എല്ലായിടത്തും ഉണ്ട് ഈ കോഴ്സ് വർക്ക് എന്ന് പറയുന്നത്. ഒരു വർഷം നമ്മൾ കോഴ്സ് വർക്ക് മാൻഡേറ്ററി ആണ്. എല്ലാത്തിനും ബെനിഫിറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ നമ്മളുടെ യൂണിവേഴ്സിറ്റി മാത്രമല്ല, എല്ലാ യൂണിവേഴ്സിറ്റീസിലും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി മാത്രമല്ല, എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഇതുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ക്വാളിഫിക്കേഷൻസ് നമുക്ക് കൂടുതലുണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്. അത് അങ്ങനെ
2: അപ്പം ഈ നമ്പറിൽ ഇതിനെ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്യാം. എനിക്ക് വേറെ ഈ നമ്പർ മാത്രമേ ഉള്ളൂ, വേറെ നമ്പർ കിട്ടോ?
0: ആ ഇതിപ്പോ ഇവരുടെ കോൺടാക്ട് നമ്പർ ഇതാണ്. അതായത് നമ്മളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ റീജിയണൽ സെന്റർ ട്രിവാൻഡ്രമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. rctrivandrum@igno.ac.in ആ അതിലേക്കൊന്ന് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.
1: വിളിച്ചു.
0: ഓക്കെ.
1: സാർ, ഇപ്പോ നമ്മൾ പറഞ്ഞു അക്കാദമിക് കൗൺസിലിംഗിന്റെ കാര്യം പറഞ്ഞു, ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് പ്രായത്തിൽപ്പെട്ടവരും സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാം ഒരു കൗൺസിലിംഗ് ഫസ്റ്റ് കൊടുക്കും സാറ്റർഡേ സൺഡേസ്.
0: ഈ കോഴ്സ് ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഏത് കുട്ടിയാണെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ഇൻഡക്ഷൻ മീറ്റിംഗ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഇൻഡ്യൂസ് ചെയ്യുകയാണ്. നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. പക്ഷെ നമ്മുടെ സിസ്റ്റം ഒരു പുതിയൊരു സിസ്റ്റം ആയതുകൊണ്ട് ഈ പഠിതാക്കളെല്ലാവരെയും ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പം അതിനാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡക്ഷനിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. എന്ന് വെച്ചാൽ എങ്ങനെയാണ് പഠനം തുടർന്നു കൊണ്ടുപോകേണ്ടത്, ഇതിൻ്റെ പഠന രീതികൾ എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകുന്നത്, ക്ലാസ്സിന് വേണ്ടി ആരെയൊക്കെ കോൺടാക്ട് ചെയ്യണം. അപ്പം നമുക്ക് ഈ റീജിയണൽ സെന്റർ കൂടാതെ തന്നെ നമ്മുടെ റീജിയണൽ സെന്ററിന്റെ കീഴിൽ ലേണർ സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്. അവരാണ് നമ്മുടെ ഈ സ്റ്റഡി സെന്ററുകൾ എന്ന് പറയുന്നത്. ഈ സ്റ്റഡി സെന്ററിലൂടെയാണ് ഈ പഠിതാക്കളുടെ പഠനം എന്ന് പറയുന്നത് മേജറായിട്ട് നടക്കുന്നത്. അപ്പം അവരെപ്പോഴും നിരന്തരം ഈ പറയുന്ന സപ്പോർട്ട് സെന്റേഴ്സുമായിട്ട് എപ്പോഴും കോൺടാക്ടിലായിട്ട്. അപ്പം അവിടെ വെച്ചിട്ടാണ് ഇവർക്ക് ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പം നമുക്കിപ്പം തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാറി വേനസ് കോളേജ് നമ്മുടെ ഒരു ലേണർ സപ്പോർട്ട് സെന്ററാണ്. അപ്പം അവിടെ നമുക്ക് എല്ലാ ഈ പറയുന്ന പോലെ സെക്കൻഡ് സാറ്റർഡേസും സൺഡേസും എല്ലാം ഈ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഓഫ്ലൈനും ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. നമുക്ക് 60% ഓഫ്ലൈൻ ക്ലാസ്സസും 40% ഓൺലൈൻ ക്ലാസ്സസും ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം അതിലൂടെ നമുക്ക് പിള്ളേർക്ക് ഈ പറയുന്ന പഠിതാക്കൾക്ക്
1: പ്രോപ്പറായിട്ട്
0: ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് കിട്ടും.
1: സാർ ഒരു കോൾ ഉണ്ട്. ഹലോ.
3: ഹലോ ഹലോ.
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാണ്?
3: ഞാൻ കരുനാഗപ്പള്ളി എന്ന്. എന്റെ പേര് സൗമ്യ എന്നാണ്. എന്റെ മോളുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു
0: ക്ലിയറക്കിന്
3: വേണ്ടിയാണുള്ളത്. ഹലോ സാർ, നമസ്കാരം.
0: നമസ്കാരം മാഡം.
3: എന്റെ മോള് ഇപ്പം ബിവോക്ക് ഫുഡ് പ്രോസസിംഗ് മാനേജ്മെന്റില് ഡിഗ്രി കഴിഞ്ഞു.
0: ഓക്കെ.
3: നമ്മുടെ ശാസ്താംകോട്ട ഡി ബി കോളേജിൽ നിന്ന്. അപ്പൊ അയാൾക്ക് ഹയർ സ്റ്റഡിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, പി ജിക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അത് കിട്ടാൻ ഇച്ചിരി മാർക്ക് കുറവുണ്ട്.
0: ആയിക്കോട്ടെ.
3: അപ്പൊ ഇഗ്നോയായിട്ട് ബന്ധപ്പെട്ട്
0: ഇഗ്നോയ്ക്ക് നമുക്ക് കോഴ്സസ് ഉണ്ട്. നമുക്ക് എം എസ് സി. അപ്പം നമ്മൾക്കെന്ന് പറഞ്ഞാല് ഈ പറയുന്നത് പോലെ മാർക്ക് അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല. ഇപ്പൊ ഈ പറയുന്ന ബി എസ് സി വോക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനകത്തേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് എം എസ് സി ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നൊരു പ്രോഗ്രാമുണ്ട്. അത് നല്ല പ്രോഗ്രാമാണ്. നമ്മൾ ഇവിടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ സെന്റർ ട്രിവാൻഡ്രത്തിൽ നമ്മൾക്ക് രണ്ട് സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട് ഇപ്പം നിലവിൽ. ഒന്ന് നമ്മുടെ കാർഷിക കോളേജിൽ ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാറിവാനിയസിലും ഈ പ്രോഗ്രാം നിലവിലുണ്ട്. അപ്പം അതിന്റെ അഡ്മിഷന്റെ സമയമാണ് ഇപ്പം നമുക്ക് ഇപ്പം അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ജൂലൈ 15 വരെയാണ്
3: ഇപ്പം.
0: എന്തോ ഇതിനകത്ത് ഓൺലൈൻ അല്ല, ഇത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയും. അപ്പൊ നമുക്ക് ക്ലാസ്സസ് സെക്കൻഡ് സാറ്റർഡേസും സൺഡേസും പിന്നെ ഹോളിഡേസിലും മാത്രമേ ഉള്ളൂ ക്ലാസ്സുകൾ ഉണ്ടാവുന്നത്. പിന്നെ അതിനകത്ത് പ്രാക്ടിക്കൽസ് ഉണ്ട്. പ്രാക്ടിക്കൽസ് നമ്മൾ അത് കമ്പൽസറി ആണ്. ഇപ്പം തിയറി നിങ്ങൾ പഠിച്ച് ഇപ്പം മോള് ഇപ്പം ഡിഗ്രി ഫുഡ് സയൻസ് ആയതുകൊണ്ട് വലിയ കുഴപ്പങ്ങളുണ്ടാവത്തില്ല, സ്വയമായിട്ട് പഠിക്കാൻ പറ്റുമായിരിക്കും. മറിച്ച് പ്രാക്ടിക്കൽ ക്ലാസ്സസ് നിർബന്ധമാണ്. അതിന് 80-90% അറ്റൻഡൻസ് ഉണ്ടായിരിക്കാം. അതിന് ക്ലാസ്സസ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ പഠന രീതി. അതിനകത്ത് നമുക്ക് പഠിക്കുന്നതിൽ നമുക്കൊരു 25% നമ്മൾ അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞ ഇതുണ്ട്. അത് നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റം അങ്ങനെയാണ്. 25% നമ്മൾ അസൈൻമെന്റ്സും 75% നമ്മൾ ഈ പരീക്ഷയാണ്. അങ്ങനെയാണ്. അപ്പൊ 25% നമ്മൾ അസൈൻമെന്റ്സിന്റെ ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് നമ്മളത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ 25% മാർക്കിനുള്ള അത് മാർക്ക് നമുക്ക് അവിടെ കിട്ടും. പിന്നെ 75% നമ്മൾ ഫൈനൽ പരീക്ഷയിലായിരിക്കും നമ്മൾ പരീക്ഷ എഴുതേണ്ടത്. അപ്പൊ ഇത് 2 വർഷത്തെ കോഴ്സാണ്. നമുക്ക് 4 വർഷം കൊണ്ട് തീർക്കാവുന്ന അതാണ് നമ്മളുടെ ഇത്. എന്നുവെച്ചാൽ ഇതിനകത്ത് മറ്റുള്ള കോഴ്സുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. എല്ലാ റെഗുലേറ്ററി ബോഡീസും ഇതിപ്പോൾ നമ്മുടെ പി എസ് സി ആണെങ്കിലോ നമ്മുടെ യു പി എസ് സി ആണെങ്കിലോ എല്ലാത്തിനും അംഗീകാരമുള്ള നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ നമ്മുടെ തന്നെ എല്ലാ കോഴ്സുകൾക്കും ഇപ്പം അംഗീകാരമുണ്ട്. അത് അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഓൺലൈൻ ആണെങ്കിലും ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആണെങ്കിലും നോർമലി എല്ലാ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ സാധാരണ പോയി പഠിക്കുന്നതിലൊന്നും ഇപ്പം റെഗുലേഷൻസിലൊന്നും ഒരു വ്യത്യാസമില്ല. എല്ലാം അറ്റ് പാർ ആണ്. അതായത് ഒരുപോലെ തന്നെയാണ്.
3: മുമ്പേ ഒരു ചേട്ടൻ വിളിച്ചപ്പം ഈ ക്യു എ ക്യു സി പഠിച്ച മോള് ജോലി ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക്.
0: അല്ല, ഹയർ സ്റ്റഡീസിന് പോകണം മാഡം. ഹയർ സ്റ്റഡീസിന് പോയാൽ അതിന്റെ കൂടെ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ജോലിക്ക് കോമ്പറ്റീഷന് പോകുമ്പോഴത്തേക്ക് നിങ്ങളേലും കൂടുതൽ ഇപ്പം ഒരാൾക്ക് കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നാച്ചുറലി അവരായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം എപ്പോഴും പഠിക്കുന്നത് കൊണ്ട് ഒരു നഷ്ടം ഒരിക്കലും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഗുണമേ ഉണ്ടാവത്തുള്ളൂ.
1: വിളിച്ചു. സർ ഇപ്പോ പറഞ്ഞു നമ്മൾ ഗൈഡൻസ് പ്രോപ്പർ ഗൈഡൻസ് കൊടുത്തോണ്ടിരിക്കും, പിന്നെ ഇൻ ബിറ്റ്വീനില് ചില സംശയങ്ങൾ വരാലോ, അതിനൊക്കെ നമ്മൾ എങ്ങനെയാണ്, ഓൺലൈൻ ആണോ കോൺടാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫ്ലൈൻ?
0: പറയുന്ന പോലെ അക്കാഡമിക് കൗൺസിലേഴ്സിന് അവർക്ക് എപ്പോ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. അവരുടെ അവർക്ക് ഈ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ബി എ കോഴ്സ് അല്ലെങ്കിൽ ബി എ സോഷ്യോളജി പഠിക്കുന്ന ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പം അതിൽ അവരുടെ ക്ലാസ്സുകളുടെ ടൈമും ടൈം ടേബിളും എല്ലാം അത് ആ ഗ്രൂപ്പിലുണ്ടാവും. ആരൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും, ആ പഠിക്കുന്നവരുടെയൊക്കെ നമ്പർ, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ഒക്കെ നമ്പർ അതിനകത്തൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് സംസാരിക്കാവുന്നതാണ്.
1: അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം.
4: നമസ്കാരം. ആ നമസ്കാരം സാർ, ഞാൻ എയർടെൽ എന്റെ മോൾക്ക് വേണ്ടിയാണ്.
0: ആ പറഞ്ഞോളൂ മാഡം.
4: എന്റെ മോള് ബാച്ചലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 2023 ചെയ്തിട്ടുണ്ടായിരുന്നു.
0: ഓ ആയിക്കോട്ടെ.
4: അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എക്സാമും ലാബും കിട്ടിയിട്ടുണ്ട്.
0: എവിടുന്നാ കഴിഞ്ഞത്?
4: എറണാകുളം സെന്ററിൽ നിന്നായിരുന്നു.
0: അവിടെ ഇഗ്നോയിൽ നിന്നായിരുന്നു അല്ലേ?
4: അതെ അതെ അതെ.
0: ഓ ഓ ഓ.
4: ഇന്റേൺഷിപ്പ് ചെയ്തിട്ടില്ല.
0: ആ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടില്ല അല്ലേ?
4: അത് ഇനി ചെയ്യാൻ പറ്റുമോ?
0: ഇന്റേൺ ഇപ്പൊ എപ്പോഴാ അഡ്മിഷൻ എടുത്തത്?
4: 2023 ജനുവരി ആയിരുന്നു.
0: 2023 ജനുവരി. അപ്പൊ ബി എൽ എസ് നോർമലി 1 ഇയർ കോഴ്സ് ആണ്. അപ്പം അതിന് മാക്സിമം കിട്ടുന്നത് 2 ഇയർ കിട്ടും, ഡബിൾ ആണ് സാധാരണ നമ്മൾ കൊടുക്കുന്നത്. അപ്പം ആ ടൈം പീരീഡ് കഴിഞ്ഞു പോയി. ഇപ്പം മാഡത്തിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മോളെടുത്ത് പറയണം, ഇന്റർണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു പോളി, ആ ഇന്റേൺഷിപ്പ് അവിടെ നിൽക്കട്ടെ. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇപ്പം ടൈം പീരീഡ് കഴിഞ്ഞു പോയി, മനസ്സിലായോ? 26 ആയില്ലേ? അപ്പൊ 26 ആയതുകൊണ്ട് ആ പഠനത്തിന്റെ സമയം കഴിഞ്ഞു പോയി. അപ്പൊ കഴിഞ്ഞു പോയതുകൊണ്ട് നമുക്കൊരു പ്രോസസ് ഉണ്ട്, ഇന്റർണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു. അതായത് ക്രെഡിറ്റ്സ് ഇപ്പൊ പഠിച്ചതെല്ലാം നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം എന്ന ഒരു പ്രോസസ് ഉണ്ട്. അതായത് പുതുതായിട്ട് അഡ്മിഷൻ എടുക്കണം, ഈ കോഴ്സിന്റെ ഫീ മൊത്തം അടയ്ക്കണം. അടച്ചിട്ട് നിങ്ങൾ പഠിച്ചത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി അതിന് ഓരോ കോഴ്സിനും 500 രൂപ വെച്ചിട്ട് അടച്ചിട്ട് ഈ ഇതിലേക്ക് നമ്മൾ ആ മാർക്കുകളെല്ലാം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇന്റേൺഷിപ്പ് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുന്നതായിരിക്കും. ഈ ആദ്യം അഡ്മിഷൻ എടുക്കണം, പുതിയതായിട്ട് അഡ്മിഷൻ എടുത്തിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ്
4: ചെയ്യണ്ട
0: എല്ലാം. അതൊക്കെ നിങ്ങൾ ചെയ്താണല്ലോ, അപ്പൊ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല.
1: സാർ, ഇപ്പോ ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ
0: നമുക്ക് രണ്ടുണ്ട്, ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്.
1: എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചുകൂടി ഒന്ന് പറയാം.
0: എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇപ്പൊ വേറെ യൂണിവേഴ്സിറ്റീസ് നിന്നൊക്കെ പഠിച്ചിട്ട് ഇപ്പം നമ്മുടെ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തിട്ട് നമ്മൾ നോർമലി അവിടെ പഠിക്കുന്ന ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ അവിടെ എന്തെങ്കിലും കോഴ്സസും നമ്മുടെ കോഴ്സസുമായിട്ട് സെയിം ആണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ നമ്മൾ കൊടുക്കും. അപ്പൊ അത് പഠിക്കേണ്ട കാര്യമില്ല, അവരത് നേരത്തെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും. അതിനാണ് നമ്മൾ പറയുന്നത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്, ABC എന്ന് പറയുന്നത്. അപ്പൊ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൽ നമ്മൾ ഏൺ ചെയ്ത ക്രെഡിറ്റ്സ് എല്ലാം അവിടെ കിടപ്പുണ്ടാവും. അപ്പൊ ആ ABC നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ അവർ കമ്പയർ ചെയ്യും, അവർ ഈ സിലബസ് എന്ന് കമ്പയർ ചെയ്തിട്ട് ഈ സിലബസും നമ്മുടെ സിലബസും അവരുടെ സിലബസും സെയിം ആണെങ്കിൽ ആ കോഴ്സിന് ട്രാൻസ്ഫർ കൊടുക്കും. എന്നുവെച്ചാൽ അവർ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല.
1: സാർ, അത് ഇപ്പം 2 ഇയർ കോഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ അങ്ങനെയാണോ അതോ മൊത്തത്തിൽ തന്നെ ട്രാൻസ്ഫർ?
0: അല്ല, അത് എത്ര വേണമെങ്കിലും, അത് എല്ലാ കോഴ്സുകളും ചിലപ്പം ഒരേപോലെ ആവണം, സിമിലർ ആവണമെന്നില്ല. അപ്പൊ ഏതൊക്കെ കോഴ്സുകളാണ് സിമിലർ എന്ന് വെച്ചാൽ ആ കോഴ്സസ് മാത്രം മതി, ബാക്കിയുള്ളത് ഒരു കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതാണ്
1: അടുത്തൊരു ശ്രോതാവ്. ഹലോ.
5: ഹലോ.
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്?
5: ഇതാ, ഞാന് ഗീത എന്നാണ് എന്റെ പേര്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്.
1: ആ, ചോദിച്ചോളൂ മാഡം.
0: പറയൂ മാഡം.
5: സാറേ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
5: ആ സാറേ, ഞാനിപ്പം ഒരു റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഞാൻ എസ് എൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA ഫിലോസഫി 4th semester ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് അടുത്തതായിട്ട് എനിക്ക് ഏത് കോഴ്സാണ്? എനിക്ക് സൈക്കോളജിയിലൊക്കെ താല്പര്യമുണ്ട്, കൗൺസിലിംഗ് ഒക്കെ ഇഷ്ടമാണ്.
0: ഇപ്പൊ ഇഗ്നോയില് നമ്മള് സൈക്കോളജി ഇപ്പം ഡീറെഗുലേറ്റ് ചെയ്തിരിക്കുകയാണ്, അത് ഇപ്പൊ അതിപ്പോ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോ വേറൊരു പുതിയ റെഗുലേറ്ററി ബോഡി വന്നിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് അവരുടെ ഇത് നമുക്കിപ്പോ ഓൺലൈൻ ഈ പറയുന്ന ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗിലൂടെ ഈ സൈക്കോളജി ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് നമുക്കിപ്പം ഇതുണ്ട്, സോഷ്യൽ വർക്കുണ്ട്, പിന്നെ MSW സോഷ്യൽ വർക്ക്, അതായത് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഉണ്ട്, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് കൗൺസിലിംഗ് ഉണ്ട്. ഇങ്ങനെ രണ്ട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ മാഡത്തിന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ഇപ്പൊ കൗൺസിലിംഗിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അത് നല്ല നല്ല കോഴ്സുകളാണ്. എം എസ് ഡബ്ല്യു ചെയ്യാം, അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു കൗൺസിലിംഗ്
5: ആയതുകൊണ്ട് സൈക്കോളജി ഇല്ല
0: സാർ. ആ ഓൺലൈൻ ആയതുകൊണ്ട് ഇപ്പൊ സൈക്കോളജി ഇല്ല. അത് റെഗുലർ ആയിട്ട് ഇപ്പം
5: ഒരു ഡൗട്ടും കൂടെ, പിന്നെ നമ്മൾ ഇങ്ങനെ പി എച്ച് ഡി ചെയ്യുവാണെങ്കിൽ, നമ്മളിപ്പോ സാറ് പറഞ്ഞത് ഞാൻ കുറച്ച് കേട്ടു, അപ്പൊ ഒരു വർഷം നമ്മൾ ഡൽഹിയിൽ അങ്ങനെ ചെയ്യണം.
0: അത് മസ്റ്റ് ആണ് മാഡം. അത് നമ്മുടെ കോഴ്സ് വർക്ക് ആണ്. അത് നേരത്തെയൊക്കെ 6 മാസമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അത് 1 വർഷമാക്കി. എല്ലാ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയാണ്. എവിടെ പോയാലും ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലായിടത്തും ഈ പറയുന്ന കോഴ്സ് വർക്ക് ഇപ്പൊ നിർബന്ധമാണ്.
5: അതുപോലെ സാറേ, ഇപ്പൊ ജൂലൈ അഡ്മിഷൻ ഇതായല്ലോ, അപ്പൊ ഞാൻ S4A ആയിട്ടുള്ളൂ. നമ്മുടെ റിസൾട്ട് സെക്കൻഡ് സെം വരെ ഉള്ളത് വന്നിട്ടുള്ളൂ.
0: അപ്പം അത് കുഴപ്പമില്ല. മാഡത്തിന് ഏതിന് അഡ്മിഷൻ എടുക്കാനാണ്? ഏതിനു
5: വേണ്ടിയാണെങ്കിലും
0: പി എച്ച് ഡി ചെയ്യാൻ വേണ്ടി മാഡത്തിന് അപ്ലൈ ചെയ്യാം. കുഴപ്പമില്ല, ലാസ്റ്റ് സെമിസ്റ്റർ ആയതുകൊണ്ട് അപ്ലൈ ചെയ്യാം. കുഴപ്പമില്ല.
1: സാർ, ഇപ്പൊ ചോദിച്ച ശ്രോതാവിന്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, പി എച്ച് ഡി ആക്ച്വലി ഇക്കണോമിക് എൻട്രൻസ് ടെസ്റ്റ് ഇല്ലേ, അത് ഏത് സമയങ്ങളിലാണ് കണ്ടക്ട് ചെയ്യുന്നത്?
0: ഇപ്പൊ നമുക്ക് പ്രത്യേക ടൈമുകൾ ഇല്ല. നോർമലി ഇപ്പൊ നമ്മുടെ അഡ്മിഷന് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്,
1: പി എച്ച് ഡി എൻട്രൻസിന്
0: വേണ്ടി. ഇപ്പൊ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എനിക്ക് തോന്നുന്നു ഈ മാസം അവസാനമാണെന്ന് തോന്നുന്നു. ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പം അതൊന്ന് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. www.igno.ac.in വെബ്സൈറ്റിൽ നോക്കിയിട്ട് എന്നിട്ട് അത് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പം എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, പിന്നെ നെറ്റ് ഇതൊക്കെ ക്വാളിഫൈ ചെയ്തതുണ്ടല്ലോ. JRF ഒക്കെ ക്വാളിഫൈ ചെയ്തവർക്കാണെങ്കിൽ അവർക്ക് ഒരു ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ.
1: അവർക്ക് ഇന്റർവ്യൂ മാത്രമേ,
0: അവർക്ക് ഈ പറയുന്ന പോലെ എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
1: അതുപോലെ സാർ, സീറ്റുകളും
0: അവര് ഇപ്പം എല്ലാം ഇത് നമുക്ക് റെഗുലേഷൻസ് ഉണ്ടല്ലോ. ഇപ്പം ഒരു ഫാക്കൽറ്റിക്കാണെങ്കിലും 8 മാക്സിമം 8 എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു റെഗുലേഷൻസും ഉണ്ട്. സീറ്റ് ഒത്തിരി ഒന്നും ഇല്ല.
1: അപ്പോ സാർ അടുത്തൊരു കോൾ
0: ആയിക്കോട്ടെ.
1: ഹലോ
6: ഹലോ
1: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
6: ആർഷ കൊല്ലത്ത് എന്നാണ്.
1: ചോദിച്ചോളൂ
6: സാർ. ഞാൻ ഒരു ഡിസ്റ്റൻസ് ലേണിംഗിനായിട്ട് എന്നെ സോഷ്യോളജി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ കോഴ്സ് എന്ന് മുതലാ സ്റ്റാർട്ട് ചെയ്യുന്നത്?
0: എപ്പോഴാ അപ്ലൈ ചെയ്തത് മാഡം?
6: ഒരു January 2026.
0: January 2026 എന്ന് വെച്ചാൽ എന്റെ കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഇതൊക്കെ എടുത്തു ID കാർഡ് ഒക്കെ കിട്ടിയോ?
6: ID കാർഡ് കിട്ടി, ടെക്സ്റ്റ് ബുക്ക് 2 എണ്ണേ മാത്രമേ തന്നുള്ളൂ.
0: അത് വന്നോളൂ മാഡം. മാഡത്തിന്റെ മെറ്റീരിയൽസ് എല്ലാം വന്നോളും. അതുകൂടാതെ തന്നെ നമുക്ക് മെറ്റീരിയൽസ് എല്ലാം ഈ പറയുന്നത് പോലെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഈ ഗ്യാൻ ഘോഷ് എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്കുണ്ട്, അതിൽ നോക്കിയാൽ നമ്മുടെ സൈറ്റിൽ ചെന്നിട്ട് അതിൽ നോക്കിയാൽ എല്ലാ ഈ പറയുന്ന പോലെ മെറ്റീരിയൽസിന്റെ കംപ്ലീറ്റ് അത് അവിടെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തായിരുന്നോ? അപ്പം എവിടെ?
6: യൂട്യൂബിൽ.
0: ഓക്കെ. അപ്പൊ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പം അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നായിരുന്നു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡത്തും ആദ്യം ചെയ്യേണ്ടത് അസൈൻമെന്റ്സ് എഴുതണം. അസൈൻമെന്റ്സ് നമ്മൾ September 30, 2026 ലാസ്റ്റ് ഡേറ്റ്. അപ്പം ഇപ്പോൾ തന്നെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഓൺലൈനിൽ അവൈലബിൾ ആണ്, അതായത് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അതിനകത്ത് സ്റ്റുഡന്റിന്റെ ലിങ്കിൽ ചെന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മാഡം MA സോഷ്യോളജി അല്ലേ, അപ്പം MA സോഷ്യോളജി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ 2026 ജനുവരി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ അവിടെ വരും. ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് എടുത്തിട്ട് നമ്മൾ അസൈൻമെന്റ്സ് ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 10 ക്വസ്റ്റ്യന് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഇത് എഴുതിയിട്ട് A4 സൈസ് ഷീറ്റിൽ നമ്മൾ അതിൻ്റെ നമ്മുടെ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ ആ ഓൺലൈനിൽ നോക്കിയിട്ട് ഈ പറയുന്ന പോലെ അസൈൻമെന്റ്സ് എഴുതണം. അത് ഒരു അത് നമുക്ക് മാഡത്തിന്റെ സ്റ്റഡി സെന്റർ എവിടെയാണ്? ലേണേഴ്സ് സപ്പോർട്ട് സെന്റർ എവിടെയാണ്? കൊല്ലം SM കോളേജിൽ സബ്മിറ്റ് ചെയ്താൽ മതി. എഴുതിയിട്ട് എഴുതുന്ന അനുസരിച്ച് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക. എല്ലാം എഴുതിയിട്ട് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. മാഡം ഇപ്പൊ ഒരു കോഴ്സിന്റെ എഴുതിയിട്ട് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക, അവരത് ഇവാലുവേറ്റ് ചെയ്തോളും, അപ്പൊ അതിന്റെ മാർക്ക് കയറിക്കോളും. അപ്പം എല്ലാം എഴുതി ഇപ്പൊ 4 കോഴ്സ് ഉണ്ടെങ്കിൽ 4 കോഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതിയിട്ട് കൊണ്ടുവരണമെന്ന് ഇതില്ല. അപ്പം മാഡത്തിന്റെ സൗകര്യം അനുസരിച്ച് എഴുതി ഈ പറയുന്ന September 30 തീർക്കുക. അത് നിർബന്ധമായിട്ടും വേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് ലാഗായി പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇപ്പൊ ഒത്തിരി സമയം ഒത്തിരി ഉണ്ട്, അപ്പം അതനുസരിച്ച് എഴുതി തീർക്കുക.
6: ഇപ്പൊ ഈ ഗ്രാൻഡിന്റെ ലാസ്റ്റ് ഡേറ്റ് വല്ലതും ഉണ്ടോ സാർ?
0: ഏതിന്റെ?

0: ഈ ഗ്രാൻഡ്സിന്റെയോ? ആ ഈ ഗ്രാൻഡ്സ് ഇപ്പം നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ. ഇപ്പം കേരള ഗവൺമെന്റിന്റെ ഇതിൽ നമുക്ക് അതിനകത്ത് കയറി അപ്ലൈ ചെയ്യാം. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ റീജിയണൽ സെന്ററിലേക്ക് വരും. അത് നമ്മൾ പ്രോസസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചയച്ചു കൊടുക്കും. ഇല്ല ഇല്ല, അതിനിപ്പം ഇപ്പം നിങ്ങളിപ്പം ജനുവരി അഡ്മിഷന്റെ കേസിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. എന്നാലും ഉണ്ടാവുമായിരിക്കും, ടൈം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഇപ്പം അത്രയും സദ്യം അധികം സമയമായിട്ടില്ലല്ലോ. അപ്ലൈ ചെയ്ത് നോക്കൂ. ആ അപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ നമ്മുടെ ഇതിലേക്ക് നമുക്ക് വരും ആപ്ലിക്കേഷൻ. ക്ലാസ് ഇപ്പൊ നമ്മുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇപ്പൊ ഇനി ജൂലൈ 21 വരെ നമ്മുടെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജൂലൈ 21 ശേഷമേ ക്ലാസ്സുകൾ ഉണ്ടാവത്തുള്ളൂ എന്തായാലും. അപ്പൊ അതിന് നിങ്ങൾക്ക് ഓഫ്ലൈനും ഓൺലൈനും ക്ലാസ്സസ് ഉണ്ടാവും. ഓഫ്ലൈൻ എന്ന് പറയുന്നത് അവിടെ എസ് എൻ കോളേജ് വെച്ച് തന്നെ ആയിരിക്കും. അത് ഞായറാഴ്ചയും സെക്കൻഡ് സാറ്റർഡേസും ഉണ്ടാവും. ഓൺലൈൻ ക്ലാസ്സസ് സാറന്മാരുടെ സൗകര്യം പോലെ അവർ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഇതിട്ട് തരും, നിങ്ങളുടെ ഷെഡ്യൂൾ ഇട്ട് തരുന്നതായിരിക്കും.
1: സാർ, ഇപ്പം അസൈൻമെന്റിന്റെ കാര്യം പറഞ്ഞു, അതിൽ തന്നെ ഇപ്പം കോഴ്സിന് അസൈൻമെന്റ് വെച്ചിട്ട് തന്നെ അല്ലേ എക്സാം നമുക്ക് എഴുതാൻ പറ്റൂ?
0: അല്ല, അത് ഇപ്പൊ അങ്ങനെയാണ്.
1: അസൈൻമെന്റ്
0: കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഏതൊക്കെ കോഴ്സുകൾക്കാണ് നമുക്ക് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ചോയ്സ് ആണ്. നമുക്കിപ്പം 4 കോഴ്സ് ഉണ്ടെങ്കിലും 4 എഴുതണമെന്നേ നമ്മൾ പറയത്തുള്ളൂ. ഇപ്പം എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ വേണമെങ്കിൽ 3 എഴുതിയിട്ട് ബാക്കി 1 വേണമെങ്കിൽ അടുത്ത എക്സാമിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം.
1: ഇതിപ്പം
0: എക്സാമിനേഷനിൽ വേണമെങ്കിൽ എഴുതാം.
1: ഫ്ലെക്സിബിലിറ്റി. പക്ഷേ കമ്പൾസറി ആയിട്ട് എക്സാമിന് മുന്നേ ഇപ്പൊ ഏത് പേപ്പറാണ് അതിന്റെ
0: അസൈൻമെന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം.
1: അതില് ഈ സ്റ്റഡി മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്ത് നമുക്ക്.
0: നമ്മള് സ്റ്റഡി മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ബിക്കോസ് സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കോഴ്സിന് 1000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 1000 സ്റ്റുഡൻസും ഇത് തന്നെ ആയിരിക്കും എഴുതുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ബാക്കിയുള്ള അഡീഷണൽ റീഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഒത്തിരി കിട്ടും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എഴുതണം എന്ന് ഞാൻ പറയത്തുള്ളൂ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെ പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെ പറ്റിയുമാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത്. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി സാറാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ 9495964321. മറ്റൊരു നമ്പറുണ്ട്, 9496553321. സർ, പിന്നെ നമുക്കറിയാം പല കോഴ്സിനും പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രോജക്ട് വർക്ക് അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് ഇഗ്നോ കണ്ടക്ട് ചെയ്യുന്നത്?
0: ഇപ്പൊ നമുക്ക് എല്ലാ കോഴ്സുകൾക്കും ഇല്ല ഈ പ്രാക്ടിക്കൽസ് ഇല്ല. പക്ഷെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം MSc കെമിസ്ട്രി അല്ലെങ്കിൽ MSc സുവോളജി ഇങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ കോമ്പോണൻ്റ് ഉണ്ട്. അപ്പം പ്രാക്ടിക്കൽ കോമ്പോണൻസിൽ നമ്മൾ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് നിർബന്ധമാണ്. അത് മസ്റ്റായിട്ട് നമുക്ക് അതിന്റെ ക്ലാസ്സസ് നമ്മൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ
1: പ്രാക്ടിക്കൽസ്.
0: അപ്പം അത് ക്ലാസ്സസ് കഴിയുന്നതോടുകൂടി ആയിരിക്കും മിക്കവാറും ഇവരുടെ അതിൻ്റെ കൂടെ ഉള്ള എക്സാമിനേഷൻസ് നടക്കുന്നത്. അത് നമ്മുടെ ഈ ലേണർ സപ്പോർട്ട് സെന്റേഴ്സിൽ തന്നെ ആയിരിക്കും ഈ ക്ലാസ്സസ് നടക്കുന്നത്. അതായത് ഇപ്പം ഒരു ബാച്ച് ഇപ്പം ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർ ബാച്ച് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ഇത്ര ലാബ്സ്, ഇത്രയും ലാബ്സ് ഉണ്ടാവും. അപ്പോൾ ആ ലാബ്സ് എല്ലാം അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് ലാബിന്റെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യും. അത് ഇന്റർണൽ അസസ്മെന്റും ഉണ്ടാവും, ലാബിന് തന്നെ ഇന്റർണൽ അസസ്മെന്റ് ഉണ്ടാവും, എക്സ്റ്റേണൽ അസസ്മെന്റ് ഉണ്ടാവും, പിന്നെ വൈവേ ഉണ്ടാവും. ഇങ്ങനെ ആയിരിക്കും നമ്മൾ
1: സാധാരണ
0: നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പം അതിന്റെ മാർക്ക് സെഗ്രിഗേഷൻ ഉണ്ടാവും, 50-40-10 ആയിരിക്കും, അല്ലെങ്കിൽ 40-40-20 അങ്ങനെയൊക്കെ ആയിരിക്കും സെഗ്രിഗേഷൻ.
1: പക്ഷെ പ്രോപ്പർ ആയിട്ട് ആ ഒരു സാധാരണ ഒരു റെഗുലർ കോഴ്സിന് ചെയ്യുന്ന പോലെ
0: ലാബ് ഒരു മസ്റ്റ് കമ്പോണന്റ് ആണ്. അതേപോലെ തന്നെ പ്രോജക്ട്സ് ഉണ്ട്, പല പ്രോഗ്രാംസിനും പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ പ്രോജക്ട്സിന് നമുക്ക് സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യണം.
1: സാർ, നമുക്ക് അതിലേക്ക് വരാം. ശ്രോതാവുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: എന്റെ പേര് അപർണ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുവാണേ.
0: പറഞ്ഞോളൂ മാഡം.
2: എന്റെ ഹസ്ബൻഡ് ഇഗ്നൂല് ഇപ്പോ രജിസ്റ്റർ ചെയ്തത് ജനുവരി ലെവൽ അഡ്മിഷൻ ആണ് എടുത്തത്. എം എ സോഷ്യോളജി ആണ് സെലക്ട് ചെയ്ത കോഴ്സ്. അപ്പോ നമുക്ക് ഫസ്റ്റ് ഈ ജൂൺ സെഷനിൽ എക്സാം എഴുതിയിട്ട് ഞങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ഒന്നും കിട്ടിയില്ലായിരുന്നു. ഇപ്പോ അതില് ഒരു സെമ അഞ്ച് സബ്ജക്ട് ആണുള്ളത്. അതില് രണ്ട് സബ്ജക്ടിന്റെ
0: സെമിസ്റ്റർ അല്ലല്ലോ മാഡം, അത് ഇയർലി പ്രോഗ്രാം അല്ലേ?
2: അപ്പൊ
0: മാഡത്തിന്റെ പരീക്ഷ വരുന്നത് ഹസ്ബൻഡിന്റെ പരീക്ഷ വരുന്നത് ഡിസംബറിലാണ് പരീക്ഷ വരുന്നത്.
2: ടെക്സ്റ്റ്
0: ബുക്ക്സ് വരും മാഡം, മാഡത്തിന്റെ അഡ്രസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അഡ്മിഷന്റെ സമയത്ത് കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് കറക്റ്റായിട്ട്
2: വരും. ഇനി ഇപ്പൊ കേട്ടപ്പോ സെപ്റ്റംബർ 30 മുമ്പ് നമ്മള്
0: വെക്കണമെന്ന് പറഞ്ഞു.
2: അപ്പൊ നമ്മള് ഇപ്പൊ മെറ്റീരിയൽ എല്ലാം വന്നിട്ടില്ലേ നമുക്ക് എഴുതാനായിട്ട്
0: പറ്റും? അല്ലല്ല, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഓൺലൈനിൽ മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഓൺലൈനിൽ ഇ ഗ്യാൻ ഘോഷ് GYANKOSH എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഉണ്ട്. അത് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി, അല്ലെങ്കിൽ ഏത് കോഴ്സ് ആണെന്ന് വെച്ചാൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഈ പറയുന്ന മെറ്റീരിയൽ വരും. അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ആൻസർ ചെയ്ത് തുടങ്ങിക്കോ. പതുക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റംബർ 30 ഇപ്പൊ 4-5 കോഴ്സ് ഉണ്ടെങ്കിലും ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അല്ല, ഇയർ വൈസ് ചെയ്യാം, ഇയർ വൈസ് ചെയ്താൽ മതി, അതായിരിക്കും കംഫർട്ടബിൾ. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടൈമും കിട്ടുകയും ചെയ്യും, അതായിരിക്കും നിങ്ങൾക്കും എളുപ്പം.
2: വേറെ ഞങ്ങൾ ഇഗ്നോർ ചോദിച്ചതോട് ചോദിച്ചപ്പോ അവര് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ ഇതുവരെയും ഞങ്ങളുടെ ഇവരെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ്
0: ചെയ്ത് സ്റ്റഡി സെന്റർ ആണോ? ആ, അതിന്റെ ഗ്രൂപ്പ് ആഡ് ആവുന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്, 1 മുതൽ July 21 വരെ നമുക്ക് പരീക്ഷയാണ്. അപ്പം അതിന്റെ ഇടയിൽ അവിടെ അറിയാമല്ലോ, ഇപ്പൊ എക്സാം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും തിരക്കിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവർ മിക്കവാറും July 21 ശേഷം നിങ്ങൾക്ക് ക്ലാസിന്റെ ഷെഡ്യൂൾ ഇടും. മിക്കവാറും ഓഗസ്റ്റിൽ ക്ലാസ്സസ് ഉണ്ട് കേട്ടോ. അല്ലല്ല, അങ്ങനെ അങ്ങനെ അതിനൊന്നും ചേരരുത്. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവര് പറയും ഞാൻ അസൈൻമെന്റ് എഴുതി തരാമെന്ന് പറയും, ഇത്ര രൂപ തരണമെന്ന് പറയും. പിന്നെ അസൈൻമെന്റ്സ് ഒക്കെ ഫേക്ക് അസൈൻമെന്റ്സ് ആയിരിക്കും, അത് ഇവാലുവേറ്റ് ചെയ്യപ്പെടത്തില്ല, നിങ്ങൾക്ക് മാർക്ക് കയറത്തില്ല, പൈസയും പോകും, മാർക്കും കിട്ടത്തില്ല. അപ്പം അങ്ങനത്തെയുള്ള ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളിൽ എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും ഒന്നെങ്കിൽ റീജിയൻ സെന്ററിൽ നിന്ന് വരും, അല്ലെങ്കിൽ സ്റ്റഡി സെന്ററിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വരത്തുള്ളൂ. അല്ലാത്ത ഗ്രൂപ്പുകളിലൊന്നും ചേർന്ന് പൈസയും കളയരുതും, നിങ്ങളുടെ സമയം കളയരുതും. അത് ദേവീയത എല്ലാവരോടും പ്രേക്ഷകരോടും എല്ലാവരോടും കൂടി പറയുന്ന ഒരു കാര്യമാണ്, അത് ഓർത്തിരിക്കണം.
1: സർ, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രാക്ടിക്കൽസിന്റെ കാര്യം പറഞ്ഞു, പിന്നെ പ്രോജക്ടിന്റെ സിനോപ്സിസിന്റെ കാര്യമാണ് പറയുന്നത്, അതിലേക്ക് തിരിച്ചു വരാം.
0: ഇപ്പം പ്രാക്ടിക്കൽ നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്. പ്രാക്ടിക്കലിന് അറ്റൻഡൻസ് എന്ന് പറയുന്നത് മസ്റ്റാണ്. അത് നമ്മൾ 80-90% അറ്റൻഡൻസ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പരീക്ഷയ്ക്ക് ഇരുത്തുകയുള്ളൂ. അപ്പോൾ ഈ റെക്കോർഡ്സ് അവർ കംപ്ലീറ്റ് ചെയ്യണം. റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇവാലുവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും എക്സ്റ്റേണലായിട്ടൊരു ഇവാലുവേഷൻ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും വൈവ എന്ന കൂടെ നടത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ. പിന്നെ പ്രോജക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റാണ്. അത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യണം. ആദ്യം സിനോപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, പിന്നെ അതിനകത്ത് തന്നെ നമ്മുടെ ഗൈഡിൻ്റെ കാര്യങ്ങളൊക്കെ, ആരെയാണ് ഗൈഡിനെ ചൂസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ. നമ്മളൊരു ഗൈഡിനെ ചൂസ് ചെയ്യണം. അപ്പോൾ ഗൈഡിനെയും കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഗൈഡിൻ്റെ അപ്രൂവൽ, ഗൈഡിനും അപ്രൂവ് ചെയ്യും, ഈ സിനോപ്സിസും അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക്
1: വർക്ക്
0: സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതാണ് ആ സിനോപ്സിസിന്റെ. അപ്പം ഈ അതിനും പ്രോജക്റ്റിന് പ്രോജക്ട് ഗൈഡുണ്ട്. അപ്പം പ്രോജക്ട് ഗൈഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും എങ്ങനെയാണ് അത് പോകേണ്ടതെന്നുള്ളത്.
1: അപ്പോൾ അത് എങ്ങനെയാണ്, വീക്ക് വൈസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച്?
0: അല്ല, അതിനിപ്പോൾ ഒരു ടൈം പീരീഡ് ഉണ്ട്. നമ്മൾ പ്രോജക്ടിന്റെ ഒരു ടൈം പീരീഡ് ഉണ്ടാവും, ഈ മാസത്തിനുള്ളിൽ നമ്മളത് പ്രോജക്ട് സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവർ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മളുടെ പഠിതാക്കളെയൊക്കെ നമ്മൾ റെസ്പോൺസിബിൾ പഠിതാക്കൾ എന്നാണ് നമ്മൾ അവരെ ഇത് ചെയ്യുന്നത്. വെച്ചാൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ അവർ തന്നെ അവരുടെ പ്രോജക്ട് ഗൈഡിൽ നോക്കണം ഏത് സമയത്താണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള അതിനകത്തുള്ള ഇൻഫർമേഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അവർ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. ലാസ്റ്റ് മിനിറ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അത് പിന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് പോകും. അപ്പൊ നമുക്ക് ടൈം ലാഗ് ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം.
1: അടുത്തൊരു ശ്രോതാവുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്?
0: പറഞ്ഞോളൂ. ആ, പറഞ്ഞോളൂ മാഡം. ആ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഓ,
2: ബയോഎത്തിക്സ് ആദ്യം ഇത് നെറ്റ് എഴുതണമെങ്കിൽ ഉണ്ടല്ലോ ലോയുടെ ആദ്യം പുള്ളിക്കാരിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത് ഡിഗ്രിക്ക് പഠിച്ചതും ഡോക്ടറിന്

0: ചേർന്നു. അത് വലിയ ഇഷ്ടമുള്ള വിഷയമായിരുന്നു. പക്ഷെ പിജിക്ക് ബയോട്ടിക്സ് ആണ് പഠിച്ചത്. അവൾക്ക് നെറ്റ് എഴുതണമെങ്കിൽ ഈ സുവോളജി എഴുതാൻ പറ്റത്തില്ലായിരുന്നു. നെറ്റ് കിട്ടില്ല, ഇല്ല. അത്
1: എത്തിക്സിനും ഇല്ലെന്ന് തോന്നുന്നു. എം എസ് സി ബയോട്ടിക്സ് അല്ലേ? എം എസ് സി ബയോട്ടിക്സ് ആണ്.
0: ലോയുടെ നെറ്റ് എഴുതാൻ പറ്റത്തുള്ളായിരുന്നു.
1: അതെ അതെ അതെ. അപ്പൊ എത്തിക്സ് ആയതുകൊണ്ട് അങ്ങനെ പറ്റത്തുള്ളായിരിക്കും.
0: ലോയുടെ നെറ്റ് അത് വല്ല ഇൻട്രസ്റ്റ് ഇല്ല. ലോയുടെ നെറ്റ് ലോ എന്തോ പിന്നെ അത് കാരണം പുള്ളിക്കാരി
1: അല്ല ഇപ്പോഴേ വേറെ. ഇപ്പൊ നമുക്ക് എം എസ് സി സുവോളജി ഉണ്ട്. എം എസ് സി സുവോളജിയില്
0: പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് ഈ ഡിഗ്രി ഏതായാലും ബി എഡ് കഴിയും. ഈ വർഷം കഴിയും, ഡിഗ്രി കഴിയുമ്പോ എനിക്ക് സുവോളജിയുടെ എനിക്ക് എന്താണെങ്കിലും എനിക്ക് അത് പഠിച്ച് എനിക്ക് പറ്റത്തുള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ടു വർഷം പഠിക്കണം അതിന്റെ സുവോളജി.
1: രണ്ടു വർഷം പഠിക്കണം സുവോളജി.
0: ഓൺലൈനല്ലേ?
1: ഓൺലൈൻ ഓൺലൈൻ എന്നല്ല പറയുന്നത്, നമ്മൾ ഓഡിയൽ എന്നാണ് പറയുന്നത്. ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ്, അതായത് സെക്കൻഡ് സാറ്റർഡേസും സൺഡേസും മാത്രമേ ക്ലാസ്സസ് ഉണ്ടാവത്തുള്ളൂ. അതാണ് നമ്മളുടെ പഠന രീതി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറെ ജോലി ചെയ്തുകൊണ്ട് അവർക്ക് പഠിക്കാം. അതെ അതെ അതെ. അപ്പം നമ്മുടെ എം എസ് സി സുവോളജി നമുക്ക് ഇപ്പം ഡി ബി കോളേജ്, പമ്പ കോളേജ് മാന്നാർ, അവിടെയാണ് നമുക്ക് ഇപ്പം ഈ എം എസ് സി സുവോളജി ഉള്ളത്. അപ്പം അവിടെ നല്ലൊരു ലാബൊക്കെ ഉണ്ട്, നമുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇപ്പോൾ ഒത്തിരി കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അത് നമുക്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എൻറ്റമോളജി, എൻറ്റമോളജിയാണ്. അപ്പം അത് നല്ലൊരു സ്പെഷ്യലൈസേഷനാണ്. അതാണ് നമ്മളിപ്പം ഓഫർ ചെയ്യുന്നത്. അല്ലാതെ തന്നെ ഇനി നമുക്ക് ഈ സുവോളജിക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ കൊണ്ട് വേണമെങ്കിലും നിർത്താം. 1 ഇയർ നിർത്തി കഴിഞ്ഞാൽ പി ജി ഡിപ്ലോമ എന്ന് പറഞ്ഞൊരു ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. 2 വർഷം കംപ്ലീറ്റ് ചെയ്താൽ എം എസ് സി സുവോളജി. പിന്നെ നെറ്റ് എഴുതാലോ, നെറ്റ് എഴുതാം. നെറ്റ് എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എം എസ് സി സുവോളജി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നെറ്റ് എഴുതാം. അത് പി ജി ഡിപ്ലോമ 1 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് നെറ്റ് എഴുതാൻ പറ്റത്തില്ല, മറിച്ച് എം എസ് സി സുവോളജി 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് എഴുതാം. മതി മതി. ഇപ്പൊ ഇപ്പൊ അപേക്ഷിക്കാവുന്ന സമയമാണ് ജൂലൈ 15 വരെ. മോള് ബി എഡ് കഴി പഠിക്കുന്നുണ്ടെങ്കിലും ഇപ്പം അഡ്മിഷൻ എടുക്കാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല.
2: താങ്ക്
1: യു
2: സാർ. ഇപ്പോൾ നമ്മൾ പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ കോഴ്സ്, ഇപ്പൊ സാറ് കോഴ്സസ് എം എസ് സിയുമായി ബന്ധപ്പെട്ട കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഓരോ നിമിഷവും കോഴ്സുകൾ
1: കോഴ്സസ് ഒത്തിരി ഇപ്പം പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് അനുസരിച്ച് ഇപ്പം പുതിയ പുതിയ കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഇപ്പം ഇപ്പം ഈ ഈ അഡ്മിഷനിൽ ഇതിൽ നമുക്ക് എം എസ് സി ക്ലൈമറ്റ് സയൻസ്, അതൊരു പുതിയ പ്രോഗ്രാമാണ്. ക്ലൈമറ്റ് സയൻസ് ഇപ്പം നമുക്കറിയാമല്ലോ, ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഒത്തിരി ഒരു ഹോട്ട് ടോപ്പിക്സ് ആയതുകൊണ്ട് എം എസ് സി ക്ലൈമറ്റ് സയൻസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ജൂലൈ മുതൽ നമുക്ക് അതിന് അഡ്മിഷനുണ്ട്. അതേപോലെ തന്നെ എം എസ് സി റിന്യൂവബിൾ എനർജി, അതുണ്ട്, അതൊരു പുതിയ കോഴ്സാണ്. അതേപോലെ തന്നെ എം എസ് സി അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ കോഴ്സ്, അതൊക്കെ വളരെ ഒത്തിരി റയർ ആയിട്ടുള്ള കോഴ്സസ്സാണ്. എന്തെങ്കിലും നല്ല
2: പുതിയതായിട്ട്
1: വന്ന കോഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ എം എസ് സി ഇൻ ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോഴ്സുണ്ട്. അപ്പം അതും ഈ സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അതിന് മിനിമം ഡിഗ്രിയാണ്. പിന്നെ ഏകദേശം 13,000 രൂപയാണ് സെമിസ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. 13,000 രൂപയാണ്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഇപ്പം AIയുടെ ഒരു യുഗമായതുകൊണ്ട് നമുക്ക് എം എസ് സി ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് പിന്നെ ഈ മെഷീൻ ലേണിംഗ്, അതിനും ഈ പറയുന്ന പോലെ 13,000 രൂപ തന്നെയാണ് അതിൻ്റെ സെമിസ്റ്റർ ഫീ എന്ന് പറയുന്നത്.
2: ഇതൊക്കെയാണ് പുതിയ കോഴ്സസ്,
1: ഇതൊക്കെയാണ് നമുക്കുള്ള പുതിയ കോഴ്സുകൾ.
2: അടുത്തൊരു കോൾ. ഹലോ,
3: ഹലോ,
2: നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
2: ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
3: ഞാൻ ചെന്നിത്തലയിന്ന് ഗോപകുമാറാണേ.
2: പറഞ്ഞോളൂ.
3: ഞാൻ റിട്ടയർഡ് റെയിൽവേ എംപ്ലോയിയാണ്. ഞാൻ മെയ് മാസം സർവീസിൽ നിന്ന് റിട്ടയറായി.
1: ഓ,
3: എനിക്ക്
1: റെയിൽവേയിലാണല്ലേ
3: ഡിപ്ലോമെ. ബി എ ഇംഗ്ലീഷ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം. പരുമല പമ്പ കോളേജിൽ വെച്ച്.
1: ആയിക്കോട്ടെ, ചേരാമല്ലോ. ഇപ്പം ഇപ്പം ഓൺലൈനില് നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പൊ അടുത്ത് മാന്നാറാണെങ്കിൽ, അല്ല ചെന്നിത്തല ആണെങ്കിൽ ഡി ബി പമ്പ കോളേജാണ് ഏറ്റവും അടുത്ത കോളേജ്. അപ്പൊ അവിടെ നമുക്ക് ഈ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അവിടെ ചെന്നാലും മതി കേട്ടോ. സ്റ്റഡി സെന്ററിലെ ബി എയുടെ ഫീസ് ഒരു വർഷം 5,800 ആണ്. അതെ അതെ, ഒരു വർഷം.
3: ഞാനിത്
1: കുഴപ്പമൊന്നുമില്ല. ഇത് ഇത് ഇതിൽ പുതിയ അഡ്മിഷൻ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്.
3: റെസിഡൻസ് ബുക്കിന്റെയും പ്രീ ഡിഗ്രിയുടെ ഒക്കെ കോപ്പി
1: കൊടുക്കണം. അതെ അതെ.
3: ഒറിജിനൽ കാണിക്കുകയും വേണോ?
1: ഒറിജിനൽ വേണ്ട, അപ്ലോഡ് ചെയ്താച്ചാൽ മതി. എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് എല്ലാം തോന്നുകയാണെങ്കിൽ മാത്രം അവർക്ക് കൊടുത്താൽ മതി. അത് അത് വേണ്ടി വരത്തില്ല. ചില നിങ്ങളുടെ കയ്യിൽ കോപ്പി ഉണ്ടല്ലോ, കോപ്പി എടുത്ത് റെഡിയാക്കി വെച്ചാൽ മതി. അഡ്മിഷന്റെ സമയത്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് പമ്പ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ അഡ്മിഷന് വേണ്ടി സഹായിക്കും.
2: സാർ, അപ്പൊ നമ്മൾ പുതിയ കോഴ്സുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത്
1: അതേപോലെ തന്നെ MBA കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, അതൊരു പുതിയ കോഴ്സാണ്. അതിപ്പോ അതിന് 18,000 രൂപയാണ് സെമിസ്റ്റർ ഫീ. അത് ഉണ്ട്. പിന്നെ MBA ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അത് ഒരു പുതിയതായിട്ടുള്ള ഒരു കോഴ്സാണ്. ഒത്തിരി അഡ്മിഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അത് ഒത്തിരി ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ MBA ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
2: MBA എൻട്രൻസ് ഉണ്ടോ സാർ?
1: MBA ഇപ്പം നമുക്ക് എൻട്രൻസ് ഇല്ല, നമുക്ക്
2: ഡയറക്റ്റ്
1: അഡ്മിഷൻ ആണ്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 9 സ്പെഷ്യലൈസേഷൻസ് ഇപ്പം ഓൾറെഡി നിലവിലുണ്ട്, പുതിയ ഉണ്ട്.
2: പിന്നെ അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ
4: ഹലോ
2: ആ നമസ്കാരം.
4: ഞാൻ എന്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ഞാൻ വയ്യക്കാട് ട്രിവാൻഡ്രം
1: വിളിക്കുന്നു.
4: സാർ ഞാൻ വിളിക്കുന്നത്, എനിക്ക് ഒരു വിവരം അറിയേണ്ടത് ലൈബ്രറി സയൻസിനും അല്ലെങ്കിൽ ജേർണലിസം ഈ രണ്ടിനും അവിടെ നമുക്ക് ഈ ഇഗ്നോയുടെ ക്ലാസ് കോഴ്സ്
1: ഉണ്ടോ? നമുക്ക് BLAC ഉണ്ട്, ബാച്ചലർ ഓഫ് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ഉണ്ട്, അതുപോലെ മാസ്റ്റർ ഓഫ് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ഉണ്ട്, PhD ഉണ്ട്. അതേപോലെ തന്നെ ജേർണലിസത്തിലും മാസ്റ്റർ ഓഫ് ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ ജേർണലിസമായിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്സ് ഉള്ള ഒത്തിരി കോഴ്സുകൾ, മാസ്റ്റേഴ്സ് കോഴ്സസ് ഒക്കെ നമുക്ക് ജേർണലിസത്തിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓപ്പൺ ആണ്. ഇപ്പം നമുക്ക് July 15 വരെ നമുക്ക് അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ആ സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് അതിനകത്ത് ഇവിടെ നമുക്ക് അഡ്മിഷൻസിന്റെ ഒരു ഇതൊരു സ്ക്രോള് കാണുന്നുണ്ടോ? അപ്പൊ ആ ലിങ്കിൽ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അഡ്മിഷൻസ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ നമുക്ക് ഇപ്പം ഒരു മാസത്തിൽ ഒരു സെക്കൻഡ് സാറ്റർഡേ ഉള്ളൂ. ആ സെക്കൻഡ് സാറ്റർഡേ ക്ലാസ് ഉണ്ടാവും, പിന്നെ സൺഡേസ് എല്ലാ സൺഡേസിലും ഉണ്ടാവും, പിന്നെ ഹോളിഡേസ് ഉണ്ടെങ്കിൽ ഹോളിഡേസിലും
4: ഉണ്ടാവും.
1: ട്രിവാൻഡ്രത്ത് മാറിവാനീസ് ആണ്. ഇല്ല IMG പണ്ടായിരുന്നു, ഇപ്പം IMG ഇല്ല. ഇപ്പം ഇല്ല ഇല്ല ഇല്ല.
2: സാർ, ഇപ്പോ നമ്മുടെ ശ്രോതാവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജേർണലിസം കോഴ്സ്, അതിൽ തന്നെ ജേർണലിസം സ്പെസിഫിക്കലി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ജേർണലിസം കോഴ്സുകൾ എന്തൊക്കെയാണ് MA?
1: അതെ, ഇപ്പം ഈ ഡിജിറ്റൽ ഇതില് ഉള്ള കോഴ്സസ് ഉണ്ടല്ലോ, ഇപ്പം
2: ഡിജിറ്റൽ ജേർണലിസം,
1: അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒത്തിരി കോഴ്സുകളുണ്ട്.
2: പുതിയ
1: കോഴ്സുകളൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസും.
2: ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള
1: എല്ലാ കോഴ്സും അപ്പൊ നമുക്ക് ആ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക്
2: ഡീറ്റെയിൽ
1: ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോസ്പെക്ടസ് ഉണ്ട്. ഈ പ്രോസ്പെക്ടസ് നമുക്ക് ഈ പറയുന്ന ജേർണലിസം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ന്യൂ ഇയറിലുള്ള കോഴ്സുകളൊക്കെ നമുക്ക് കിട്ടും. ഇപ്പൊ ഈ നോർമൽ
2: MA GMC
1: അല്ലാതെ ബാക്കിയുള്ള കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കിട്ടും.
2: സാർ, അതുപോലെ നമുക്ക് അറിയാം പല യൂണിവേഴ്സിറ്റികളും സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാറുണ്ടല്ലോ സ്റ്റുഡൻസിന്, അങ്ങനെ ഇഗ്നോയിൽ അങ്ങനെ സ്കോളർഷിപ്പ്സ്
1: കിട്ടാറുണ്ട്? മിക്ക സ്റ്റുഡൻസും ഈ പറയുന്ന പോലെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റിനുള്ള കീഴിലുള്ള ഈ ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ അത് സ്കോളർഷിപ്പ് സ്കീമാണല്ലോ കേരള ഗവൺമെന്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫിഷറീസിന്റെ സ്കോളർഷിപ്പ്, പിന്നെ അതേപോലെ തന്നെ ഈ എന്താ പറയുന്ന അവർക്ക് ഈ ലാപ്ടോപ്പ് കിട്ടാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള

0: സ്കീംസ്, അതേപോലെ നമുക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ NSP എന്ന് പറയും. ഇപ്പം അതിൽ ചെന്നിട്ട് ഇവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പല സ്കോളർഷിപ്പ് സ്കീംസ് നിലവിലുണ്ട്. അപ്പം ഇതിലെല്ലാം നമുക്ക് കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പം അവരുടെ ഫീ നമ്മൾ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. ആദ്യം ഫീസ് അടയ്ക്കണം, പിന്നെ അതിനുശേഷം അവർക്ക് ഫീ നമ്മൾ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും.
1: സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ പിന്നെ
0: റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും.
1: അടുത്തൊരു ശ്രോതാവ്. ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോ.
1: ഇതാരാണ്?
2: ഇത് ജയദേവൻ, പിന്നെ കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്.
1: ചോദിച്ചു,
2: ഒരു സംശയം ചോദിക്കാനാണ്. ഈ നമ്മുടെ ഇഗ്നോയുടെ കോഴ്സ്.
0: ആ പറഞ്ഞോളൂ.
2: ഹലോ,
0: കേൾക്കുന്നുണ്ട്. നമസ്കാരം.
2: ഇഗ്നോയുടെ കോഴ്സ് വെളിയില് രാജ്യങ്ങളിലെ UAE ലും അംഗീകരിച്ചു
0: അംഗീകരിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് UAE തന്നെ ഉണ്ട്. ഇപ്പം ഖത്തർ, പിന്നെ ദുബായ്, ഇവിടെയൊക്കെ നമുക്ക് സെന്റേഴ്സ് ഉണ്ട്. നമുക്ക് ഏകദേശം 40 രാജ്യങ്ങളിൽ അംഗീകരിച്ചിട്ടുണ്ട്.
2: അതെ. എന്റെ പെങ്ങളുടെ മോളെ BA MA പാസ്സായിട്ട് പിന്നെ TTC പാസ്സായി അവിടെ വെളിയിൽ പോയിരുന്നു. അപ്പൊ പലയിടത്തും ഇന്റർവ്യൂ ചെന്ന് കഴിഞ്ഞപ്പോ ഒരിടത്ത് സ്കൂളിൽ ചേർന്നായിരുന്നു. പക്ഷെ അവര് ഇഗ്നോയുടെ കോഴ്സ് ആയതുകൊണ്ട് അവര് അംഗീകരിച്ചില്ല. അപ്പൊ ജോലി തുടരാൻ പറ്റിയില്ല.
0: ഏത് കോഴ്സ് ആയിരുന്നു? MA യോ?
2: BA. MA ഹിസ്റ്ററി ആയിരുന്നു.
0: MA ഹിസ്റ്ററി ആണ് അവര് അംഗീകരിച്ചില്ലെന്ന് പറയുന്നത്?
2: അല്ല, അങ്ങനല്ല, ഇഗ്നോയുടെ കോഴ്സ് ഒന്നും അവർ അംഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെ
0: ഇല്ല, അങ്ങനെ വരേണ്ട കാര്യങ്ങളില്ല. ചിലപ്പം അതിപ്പം എപ്പോഴായിരുന്നു? എത്ര വർഷങ്ങൾക്ക് മുമ്പാണോ അതോ ഇപ്പൊ റീസെന്റ് ആയിട്ടാണോ?
2: അല്ല സാർ, 2 വർഷമായുള്ളു.
0: അതിപ്പോ ഏത് സ്കൂളായിരുന്നു? ഇന്ത്യൻ സ്കൂളാണോ അതോ അവിടുത്തെ ഈ പറയുന്ന സൗദി? എവിടെയായിരുന്നു?
2: അല്ല,
0: ഇവിടുന്ന് പഠിച്ചിട്ട് പോയതാണ്. പക്ഷെ ഏത് സ്കൂളിലാണ് ജോലി കിട്ടിയത്?
2: അവിടെ
0: അതിപ്പോ അവരുടെ സ്കൂൾസ് ആയിരിക്കും അല്ലെ? അവരുടെ സ്കൂൾസിൽ ചില സ്കൂൾസിലൊക്കെ അവര് അങ്ങനെ പറയാറുണ്ട്. ഇപ്പം അവർക്ക് റെഗുലർ ആയിട്ടല്ല പഠിച്ചത്, അപ്പൊ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചിലര് ചില സ്കൂൾസിൽ അങ്ങനെ. അത് ചില സ്കൂൾസിലേ ഉള്ളൂ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴൊന്നും അങ്ങനത്തെ ഒരു ഇത് സംഭവം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാ രീതിയിലും എല്ലാ മോഡ്സിലും പഠിച്ചാലും അതിന് അംഗീകാരം ഉണ്ട് എന്നുള്ളത് ഇതാണ്. പിന്നെ അത് സ്പെസിഫിക് ആയിട്ട് ചില സ്കൂൾസിലൊക്കെ അങ്ങനെ സംഭവിക്കാം. അതിപ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അവരുടെ റെഗുലേഷൻസ് ആയിരിക്കുമല്ലോ. ഇന്ത്യൻ സ്കൂളാണല്ലേ? അപ്പൊ ചിലപ്പോ അവർക്ക് അങ്ങനെ വല്ല റെഗുലേഷൻസ് ഉണ്ടാവുമായിരിക്കും. ഇപ്പം എവിടെയായിരുന്നത്? ദുബായിലോ അതോ?
2: ദുബായിൽ.
0: ഷാർജയിൽ. അപ്പൊ ചിലപ്പോ അവിടെ ആ കൺട്രിയുടെ ഒരു പ്രത്യേകത ആയിരിക്കും. ചിലപ്പം അവരിങ്ങനെ പറയുന്നുണ്ടാവും അവർക്ക് ഡിസ്റ്റൻസ് ലേണിംഗിലുള്ള ഇതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമായിരിക്കും.
1: സർ, അപ്പോ സ്കോളർഷിപ്പിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ആദ്യം ഫീസ് അടച്ചിട്ട് പിന്നെ റീഇംബേഴ്സ് ചെയ്ത് കിട്ടുകയാണ്. അതുപോലെ തന്നെ ഇപ്പോ ഇഗ്നോയിലെ കോഴ്സ് ചെയ്ത ശേഷം പ്ലേസ്മെന്റ് അല്ലെങ്കിൽ തൊഴിൽ സാധ്യത?
0: പ്ലേസ്മെന്റ് നമുക്ക് നാഷണൽ വൈഡ് ആയിട്ട് ഒരു പ്ലേസ്മെന്റ് സെൽ ഉണ്ട്. പ്ലേസ്മെന്റ് ഡിവിഷൻ തന്നെ ഉണ്ട്. അവര് എപ്പോഴും പല പല പ്ലേസ്മെന്റ് ഇവന്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ റീജിയണൽ സെന്ററിൽ നമുക്കൊരു ഈ പറയുന്ന പോലെ പ്ലേസ്മെന്റ് സെല്ലും ഉണ്ട്. അതുപോലെ തന്നെ പ്ലേസ്മെന്റ് സെല്ലും ഉണ്ട്, പിന്നെ ഇന്നോവേഷൻ സെല്ലും ഉണ്ട്. ഇപ്പോൾ ഇന്നോവേഷൻ സെൽസിൽ നമ്മൾ ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഇന്നോവേറ്റീവ് ഇന്നോവേഷൻ അവാർഡ്സ്, ഇന്നോവേഷൻ കുട്ടികളെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ അങ്ങനെ പല കുട്ടികൾക്കും ഇവിടെ നമുക്ക് നാഷണൽ ലെവലിൽ തന്നെ നമ്മുടെ കുട്ടികളെ തന്നെ, നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള കുട്ടികളെ തന്നെ അവാർഡ്സ്
1: റെക്കഗ്നിഷൻ
0: കിട്ടിയിട്ടുള്ളവരുണ്ട്. പ്ലേസ്മെന്റ്സ് നമ്മൾ പ്ലേസ്മെന്റ് ഇത് പറയുന്ന കമ്പനീസൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അതനുസരിച്ച് നമ്മൾ പ്ലേസ്മെന്റ് ഡ്രൈവ്സ് ഒക്കെ നമ്മൾ നടത്താറുണ്ട്, കുട്ടികളെ പ്ലേസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്.
1: പ്ലേസ്മെന്റ് ഡ്രൈവുകളൊക്കെ മോസ്റ്റ്ലി അത് കുട്ടികൾക്ക് ഇന്റിമേഷൻ കിട്ടുന്ന
0: കുട്ടികളെ നമ്മൾ ഇന്റിമേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് ഇപ്പം ചിലതൊക്കെ നമ്മൾ ഡിഗ്രി സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് അവർക്ക് അത്രയും സീരിയസ്നെസ് ചിലപ്പം ഇല്ലാത്ത കുട്ടികളുണ്ട്. നമുക്കിപ്പോൾ അത്ര വേണ്ടത്ര കുട്ടികൾ ഇപ്പോൾ ഇത്ര സ്റ്റുഡൻസിനെ വേണം എന്ന് നമ്മൾ അവർ പറയുമ്പോഴൊക്കെ, ഒരു കമ്പനി പറയുമ്പോൾ അത്രയും സ്റ്റുഡൻസ് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അതും ഒരു ഫാക്റ്റാണ്. ജോലി ഇല്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും കുട്ടികൾ വരാനും മടിക്കുന്ന ഒരു ഒരു സാധ്യത, ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പം അത് പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, പിന്നെ ഈ അങ്ങനെയുള്ള ജോബ് ഓറിയൻറ്റഡ് ഉള്ള കോഴ്സസിനൊക്കെ നല്ല ഡിമാൻഡാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് പ്ലേസ്മെൻറ്റ്സും ലഭിക്കുന്നുണ്ട്.
1: അപ്പൊ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അഡ്മിഷൻ പ്രൊസീജിയർ മുതൽ നമ്മുടെ എക്സാംസ്, പുതിയ കോഴ്സുകൾ, പ്ലേസ്മെന്റ്, അതുപോലെ ഈ നമുക്കറിയാം ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റിന് എവിടെ ഏതൊരു എക്സാം എഴുതുമ്പോഴും യു പി എസ് സി, പി എസ് സി പോലുള്ള എക്സാംസിനും അതുപോലെ ഏതൊരു ജോലിക്കും എല്ലാം വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ആ തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. അപ്പൊ എന്തായാലും സർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. ഒരുപാട് കോളേഴ്സും നമ്മളെ വിളിച്ച് സംശയങ്ങൾ ചോദിച്ചു. അപ്പൊ എല്ലാവർക്കും ഇപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇത്രയും നേരം നമ്മളോട് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടിയിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോട് സംസാരിച്ചത് സെവിൽ ജിഹാൻ. സാങ്കേതിക സഹായം സന്തോഷ് തിരുമല, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ധന്യ എം ടി, നന്ദിത രമേശ്.

ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം വാർദ്ധക്യ പുരാണം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത് രചന IS കുണ്ടൂർ, സംഗീതം കണ്ണൂർ രാജൻ.

0: ആകാശവാണി കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. സുരക്ഷിതമായ യാത്രയ്ക്ക് കൃത്യമായ ഇൻഷുറൻസ്. വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പ്രമുഖ ഇൻഷുറൻസ് വിദഗ്ധൻ ടി പ്രകാശ് കുമാർ തത്സമയം മറുപടി പറയുന്നു. ഇന്നുച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295600007. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലേക്ക്.

0: today after talks between the United States and Iran concluded in Switzerland, easing concerns over supply disruptions and raising hopes of increased Iranian oil exports. International benchmark Brent crude fell more than 2% to around $79 a barrel, while U.S. West Texas intermediate crude traded nearly $75 per barrel, a decrease of 3%. The decline came after senior U.S. and Iranian officials reportedly wrapped up the first round of talks aimed at extending a fragile ceasefire and reducing tensions in the region. The India Meteorological Department has issued a red color warning for heavy to very heavy rainfall over Assam and Meghalaya today. The Met Department has predicted heavy rainfall over Bihar, Odisha, Andhra Pradesh, Karnataka, Kerala, Mahe, Konkan, Goa and Lakshadweep until tomorrow. In men's hockey, India defeated the Netherlands 3-2 in their last match of FIH Pro League Rotterdam leg yesterday. Jugraj Singh, Abhishek and Rajinder Singh scored the goals, helping India register their second win of the leg against the Dutch side. Stand-in captain Hardik Singh was named player of the match for his leadership and strong midfield performance. In the FIFA World Cup 2026, Egypt registered their first ever World Cup victory 3-1 over New Zealand in Vancouver this morning. Liverpool star Mohamed Salah scored his first goal of the tournament. With this win, Egypt took over the first place in Group G. And with that, we end this news bulletin.
1: Akashavani, Kannur. Sevana Vartagal. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്ക് 24 ഉച്ചയ്ക്ക് 1 മണിക്ക് അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ കണ്ണൂർ ജില്ലയിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പ്രീ മെട്രിക് ഹോസ്റ്റൽ എന്നിവിടങ്ങളിലെ കുട്ടികൾക്ക് കൌൺസിലിംഗ് നൽകുന്നതിനും കരിയർ ഗൈഡൻസ് നൽകുന്നതിനുമായി സ്റ്റുഡന്റ് കൌൺസിലർമാരെ നിയമിക്കുന്നു. 24 രാവിലെ 11 മണിക്ക് കണ്ണൂർ ITDP ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. യോഗ്യത MA സൈക്കോളജി, MSW. പ്രായപരിധി 45 വയസ്സ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497-2700-357. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 11 മണിക്ക് നടക്കും. യോഗ്യത +2, DMLT, BSc MLT, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. പ്രായപരിധി 40 വയസ്സിൽ താഴെ. ഫോൺ നമ്പർ 0467-221-5522. അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനായി ഇ ഗ്രാൻസ് പോർട്ടൽ 3.0 മുഖേന അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ, അനുബന്ധ രേഖകളും സ്കൂളിൽ നിന്നുള്ള സാക്ഷ്യപത്രം സഹിതം ജൂലൈ 15 ബന്ധപ്പെട്ട പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കണം. അപേക്ഷകർ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ച പട്ടികജാതിയിൽപ്പെട്ട 5-8 ക്ലാസുകളിലെ വിദ്യാർത്ഥികളായിരിക്കണം. പട്ടികജാതി ദുർബല വിഭാഗത്തിൽപ്പെട്ട ബി ഗ്രേഡ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0467-296-0111. സാമൂഹ്യനീതി വകുപ്പിൽ കാസർഗോഡ് പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ജൂലൈ 1 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത MSW. സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. പ്രായപരിധി 40 വയസ്സ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0499-4255-366. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ വൈകുന്നേരം 6 മുതൽ 11 മണിവരെ തേർഡ് ഷിഫ്റ്റ് ഡയാലിസിസ് നടക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത MBBS, TCMC രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 0467-221-5522. മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഡിവിഷനിൽ നിന്നും ധനസഹായം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആചാരസ്ഥാനികർ കോലധാരികൾ 2026 മാർച്ച് മുതൽ ജൂൺ വരെയുള്ള വേതനം ലഭിക്കുന്നതിനായി ക്ഷേത്രഭരണാധികാരികളുടെ സാക്ഷ്യപത്രം, മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും അനുവദിച്ച തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ്, ഗുണഭോക്താക്കളുടെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, മൊബൈൽ നമ്പർ എന്നിവ മലബാർ ദേവസ്വം ബോർഡ് ചിറക്കര ക്രൈസ്റ്റ് കോളേജിന് സമീപം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ജൂലൈ 6 മുമ്പായി നേരിട്ട് ഹാജരാകണം. കാസർഗോഡ് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസ് കന്നഡ ട്രാൻസ്ലേറ്ററെ നിയമിക്കുന്നു. യോഗ്യത, ഡിഗ്രി, കന്നഡ മലയാളം വിവർത്തനത്തിനുള്ള പരിജ്ഞാനമുള്ള പട്ടികവർഗ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. ജേർണലിസം കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. കൂടിക്കാഴ്ച നാളെ രാവിലെ 11 ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നടക്കും. തോട്ടട എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ജൂലൈ 3 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ സുവോളജി വിഷയത്തിൽ താൽക്കാലിക അധ്യാപകനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0499225627. സേവന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തിരുവാതിര കളിപ്പാട്ട്. അവതരണം കെ കല്യാണി അമ്മയും സംഘവും.

0: കെ കല്യാണി അമ്മയും സംഘവും അവതരിപ്പിച്ച തിരുവാതിര കളിപ്പാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. കോഴിക്കോട് റിലേ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പകർച്ചവ്യാധി വ്യാപന വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ മറ്റന്നാൾ മുതൽ വിതരണം ചെയ്യും. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ പുരോഗതിയിൽ MSMEകൾ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ടെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. പകർച്ചവ്യാധി വ്യാപന വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തുനിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധി തടയാൻ സ്വീകരിക്കേണ്ട നടപടികൾക്ക് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആരോഗ്യമേഖലയിൽ സംസ്ഥാനത്തിനുള്ള മുന്നേറ്റം നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് സർക്കാരിന്റെ നടപടികളെന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചു. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ നടപടികൾ ശരിയായില്ലെന്നും സാഹചര്യത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുള്ള നടപടികളല്ല ഉണ്ടായതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. പ്രതിരോധ നടപടികളിൽ കാലതാമസമുണ്ടായെന്നും എല്ലാവരും ഒന്നിച്ചുള്ള പ്രതിരോധമാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. മഴക്കാലപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടിയായി പറഞ്ഞു. പകർച്ചവ്യാധി നിയന്ത്രണത്തിന് ഭാഗമായി രോഗനിരീക്ഷണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു.
1: സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. മുൻ ഗവൺമെന്റ് 3 മാസം മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കുന്ന നടപടി തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന വാഗ്ദാനത്തിൽ നടപടി ആരംഭിച്ചതായും വി ഡി സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം 24 മുതൽ വിതരണം ചെയ്യും. അനർഹമായി പെൻഷൻ പറ്റുന്നവരെ കണ്ടെത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുമെന്നും അർഹരായ കൂടുതൽ പേർക്ക് പെൻഷൻ ലഭിക്കണമെന്നാണ് ഗവൺമെന്റ് നയമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിലെ വർദ്ധിച്ചുവരുന്ന ചെലവുകൾ ജനങ്ങളെ നിസ്സഹായരാക്കുന്നത് മാറ്റിയെടുക്കാനാണ് ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ തീരുമാനമെടുത്തതെന്ന് വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിൽ എബോള എന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിലെ നോട്ടീസിന്റെ പരാമർശം തെറ്റാണെന്നും നോട്ടീസിൽ പിഴവ് വരുത്തിയെന്നും മന്ത്രി കെ മുരളീധരൻ

0: നിയമസഭയെ അറിയിച്ചു. ഇന്ത്യയിൽ എവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം ഭയക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റി എന്നത് തെറ്റായ പ്രചാരണമാണെന്ന് മുഖ്യമന്ത്രി VD സതീശനും മന്ത്രി CP ജോണും നിയമസഭയിൽ വ്യക്തമാക്കി. ബോധപൂർവമാണ് പ്രചാരണം നടത്തുന്നതെന്നും ഇക്കാര്യം പ്രതിപക്ഷം ഏറ്റെടുത്തതിൽ പ്രതിഷേധം അറിയിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. എവിടെയെങ്കിലും ഓർഡിനറി ബസ് ഫാസ്റ്റാക്കിയതായി ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് CP ജോണും പറഞ്ഞു. നെല്ല് സംഭരണത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് ഫലപ്രദമായ നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ബാങ്ക് കൺസോർഷ്യം വഴി നെല്ല് സംഭരണത്തിന് അനുവദിച്ച വായ്പാ പരിധി 1100 കോടി രൂപയിൽ നിന്ന് 1600 കോടി രൂപയാക്കി ഉയർത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മില്ലുടമകളുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി നിർത്തലാക്കില്ലെന്ന് മന്ത്രി KM ഷാജി അറിയിച്ചു. പദ്ധതിക്കായി കൂടുതൽ തുക വകയിരുത്താനാണ് ശ്രമമെന്ന് മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം സമ്മാനിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി പത്മ അവാർഡ് ജേതാക്കളുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും കുറിച്ച് ആകാശവാണിയിലെ ജനങ്ങളുടെ പത്മ എന്ന പരമ്പര ഇന്ന് രാവിലെ 9:30 പ്രക്ഷേപണം ഹിന്ദിയിലും ഇംഗ്ലീഷിലും ചെയ്തിരുന്നു. നാളെയും ഇതേസമയം പരമ്പര പ്രക്ഷേപണം ചെയ്യും. വിദേശകാര്യമന്ത്രി DR SJ ഇന്നു മുതൽ 4 ദിവസം മംഗോളിയയും ദക്ഷിണ കൊറിയയും സന്ദർശിക്കും. ഇന്ന് മംഗോളിയയിലെത്തുന്ന ജയശങ്കർ വിദേശകാര്യമന്ത്രി ബാഗ് സെറ്റ്സുഗുമായി ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി സുരക്ഷ വിദേശനയ വിഷയാവലോകനത്തിന് ജമ്മു കശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി 4 ദിവസത്തെ പഠന സന്ദർശനം ആരംഭിച്ചു. അതിർത്തി മാനേജ്മെന്റിനെക്കുറിച്ചും അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും നേരിട്ട് പഠിക്കുകയാണ് ശശി തരൂർ അധ്യക്ഷനായ സമിതിയുടെ സന്ദർശനോദ്ദേശ്യം. നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS സർക്കാഷ് മൌറീഷ്യസിലെ പോർട്ട് ലൂയിസിലെത്തി. തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പ്രവർത്തന വിന്യാസത്തിന്റെ ഭാഗമായാണ് INS സർക്കാഷ് ലൂയിസിൽ എത്തിയത്. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ പുരോഗതിയിൽ MSME മുഖ്യ പങ്കുവഹിക്കുന്നുണ്ടെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് കൊച്ചിയിൽ സംരംഭകർക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. GDP 31% ഉൽപ്പാദന മേഖലയുടെ 45% കയറ്റുമതിയുടെ ഏകദേശം 50% MSME സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. കൂടാതെ 33 കോടി തൊഴിലവസരങ്ങളും MSME സൃഷ്ടിച്ചതായി സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. കേരളത്തിലെ 140-ലധികം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഖത്തറിലെ പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 18 പേരെ കാണാതാവുകയും 54 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രമായ റാസ് ലഫാൻ മേഖലയിലാണ് ഇന്നലെ രാത്രി സ്ഫോടനമുണ്ടായത്. ആഗോള അസംസ്കൃത എണ്ണവില 3% വരെ കുറഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിൽ സ്വിറ്റ്സർലാൻഡിൽ ചർച്ചകൾ അവസാനിച്ചതിനെ തുടർന്നാണ് എണ്ണവില ഇടിഞ്ഞത്. കൃഷിവകുപ്പിന്റെ കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉച്ചകഴിഞ്ഞ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് ജില്ലയിലെ മഴക്കുറവ് കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ജില്ലയിൽ കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ 90% മഴക്കുറവാണ് ഉണ്ടായത്. പാലക്കാട്ട് നിന്നും ഫൈസൽ അലിമുത്ത്.
1: മതിയായ മഴ ലഭിക്കാതെയാണ് ജില്ലയിൽ മകീരിയം ഞാറ്റുവേല അവസാനിക്കുന്നത്. June 8 മുതൽ ഇന്നുവരെ 186 മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് 16 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് നെല്ല്, വാഴ, തെങ്ങ് കൃഷികളെയെല്ലാം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മഴക്കുറവ് ഏറ്റവും ബാധിച്ചിരിക്കുന്നത് നെൽകർഷകരെയാണ്. ഒന്നാം വിള കൃഷിയിറക്കിയ കർഷകർ ആശങ്കയിലാണ്. മഴ ശക്തമാകാത്തതിനാൽ ഡാമുകളിലെ ജലനിരപ്പും പ്രതീക്ഷിച്ച രീതിയിൽ ഉയർന്നിട്ടില്ല. നെൽകൃഷി കൂടുതലുള്ള നെന്മാറ ചിറ്റൂർ മേഖലകളിലാണ് മഴക്കുറവ് ഉണ്ടായത്. ജില്ലയിൽ ഇത്തവണ വേനൽ മഴയും കാര്യമായി ലഭിച്ചിരുന്നില്ല.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെയിൽ അർജന്റീന ഓസ്ട്രിയയെ നേരിടും. അമേരിക്കയിലെ ഡാലസിൽ രാത്രി 10:30 മത്സരം. കടലുണ്ടി തീവണ്ടി അപകടത്തിന് ഇന്ന് 100 വർഷം പിന്നിടുന്നു. അപകടത്തിന്റെ ഓർമ്മ ദിനത്തിൽ വൈകിട്ട് 4 ലെവൽ ക്രോസ് പരിസരത്ത് അനുസ്മരണ സംഗമം നടത്തും. 2001 June 22 നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടവരും രക്ഷാപ്രവർത്തകരും സംഗമത്തിൽ പങ്കെടുക്കും. മദ്യനയ വിഷയത്തിൽ പാർട്ടി

0: യിലും മുന്നണിയിലും ചർച്ച ചെയ്ത ശേഷമേ തീരുമാനമെടുക്കൂ എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. UDFനും കോൺഗ്രസിനും ഇക്കാര്യത്തിൽ ഒരു നയമുണ്ടെന്നും അതനുസരിച്ചേ ഗവൺമെന്റ് തീരുമാനമെടുക്കൂ എന്നും പുതിയ ഗവൺമെന്റാകുമ്പോൾ ചില ആശങ്കകളുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാഫല പ്രഖ്യാപനം മാറ്റിവെച്ചു. CBSE പ്ലസ് ടു പുനർമൂല്യനിർണയ പരീക്ഷാഫലത്തിലെ മാർക്ക് കൂടി പരിഗണിക്കാനാണ് പ്രഖ്യാപനം മാറ്റിയത്. UGC നെറ്റ് പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് ദേശീയതലത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടത്തുക. ജൂനിയർ റിസർച്ച് ഫെല്ലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്ക് യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ നടത്തുന്നത്. സംസ്ഥാനത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് രണ്ടാം അലോട്ട്മെന്റ് പ്രകാരം നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. മൂന്നാം അലോട്ട്മെന്റ് 28 പ്രസിദ്ധീകരിക്കും. 29-30 തീയതികളിൽ പ്രവേശനം നേടാം. July 6 ക്ലാസുകൾ ആരംഭിക്കും. 12 ക്ലാസ് പരീക്ഷാഫലങ്ങളും പുനർമൂല്യനിർണയ ഫലങ്ങളും CBSE പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ലഭിച്ച അപേക്ഷകളുടെ 87%ത്തിലധികവും ഇന്നലെ പ്രഖ്യാപിച്ചു. പകർച്ചവ്യാധി വ്യാപന വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ മറ്റന്നാൾ മുതൽ വിതരണം ചെയ്യും. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ പുരോഗതിയിൽ MSME മുഖ്യ പങ്കുവഹിക്കുന്നുണ്ടെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.
2: ആരോഗ്യദീപ്തി.
1: June 21 അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുകയുണ്ടായി. ഇതോടനുബന്ധിച്ച് യോഗ നാച്ചുറോപ്പതി ഫിസിഷ്യൻ ഡോക്ടർ സ്റ്റെനി സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു.
3: June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് അഥവാ ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്നതാണ്. വാർദ്ധക്യം ജീവിതത്തിന്റെ സ്വാഭാവിക ഘട്ടമാണ്. പ്രായം കൂടുന്നതിനോടൊപ്പം ശാരീരിക ആരോഗ്യം, മാനസിക ആരോഗ്യം, പ്രവർത്തനശേഷി, സ്വയം പര്യാപ്തത, സാമൂഹിക പങ്കാളിത്തം, ജീവിത ഗുണനിലവാരം എന്നിവ നിലനിർത്തിക്കൊണ്ട് ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നതാണ് ഹെൽത്തി ഏജിംഗ് അഥവാ ആരോഗ്യകരമായ വാർദ്ധക്യം. ഈ ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച സമഗ്ര ആരോഗ്യശാസ്ത്രമാണ് യോഗ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യോഗയുടെ ശാരീരിക, മാനസിക, സാമൂഹിക, ആത്മീയ ഗുണങ്ങളെ കുറിച്ചും ആരോഗ്യകരമായ വാർദ്ധക്യത്തിൽ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചുമാണ്. ജനങ്ങൾ കൂടുതൽ കാലം എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നല്ല, ആരോഗ്യത്തോടും സന്തോഷത്തോടെയും ജീവിക്കുക എന്നതാണ് പ്രധാനം. അതിനുള്ള മികച്ച മാർഗങ്ങളിൽ ഒന്നാണ് യോഗ. യോഗ ശരീരത്തെ മാത്രം പരിശീലിപ്പിക്കുന്ന ഒന്നല്ല. ശരീരം, മനസ്സ്, ശ്വാസം, വികാരങ്ങൾ എന്നിവയെല്ലാം സന്തുലിതമാക്കുന്ന സമഗ്ര ജീവിതശൈലിയാണ് യോഗ. ഭാരതത്തിന്റെ അമൂല്യമായ പൈതൃകമാണ്. അതിനാൽ നമ്മൾ ഭാരതീയർക്ക് അന്താരാഷ്ട്ര യോഗാ ദിനം വലിയൊരു നേട്ടമാണ്. ആദ്യ യോഗാ ദിനം 2015 June 21 ആരംഭിച്ച് തുടർന്ന് ഇന്ന് 2026 12th അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ വർഷത്തെ പ്രധാന ആഘോഷം കേന്ദ്ര ആയുഷ് മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലാണ്. ഇന്ന് യോഗ ലോകമെമ്പാടുമുള്ള 10,00,000 ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ആരോഗ്യകരമായ വാർദ്ധക്യവും യോഗയും. വാർദ്ധക്യം എന്നത് രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരു ഘട്ടമല്ല. ഹെൽത്തി ഏജിംഗ് എന്നാൽ ശാരീരിക പ്രവർത്തനശേഷി നിലനിർത്തി മാനസിക ആരോഗ്യം സംരക്ഷിച്ച് സ്വയം പര്യാപ്തതയും സാമൂഹ്യ ബന്ധങ്ങളും നിലനിർത്തി ജീവിത നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നതാണ്. ലോകാരോഗ്യ സംഘടനയുടെ ഹെൽത്തി ഏജിംഗ് ആശയമായി യോഗയുടെ ലക്ഷ്യങ്ങൾ വളരെ അടുത്ത് ബന്ധം പുലർത്തുന്നു. യോഗ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ പരിപോഷിപ്പിക്കുന്നു. നമുക്കറിയാം യോഗ എന്ന വാക്കിന്റെ അർത്ഥം ചേരുക അല്ലെങ്കിൽ ഒന്നാകുക എന്നാണ്. ശരീരവും മനസ്സും തമ്മിലുള്ള ഐക്യം, വ്യക്തി പ്രകൃതിയും തമ്മിലുള്ള ഐക്യം എന്നിവയാണ് യോഗയുടെ

ലക്ഷ്യം. പലരും യോഗ വെറും വ്യായാമമായി കാണുന്നു. എന്നാൽ യോഗ അതിനേക്കാൾ വിശാലമായ ആശയമാണ്. യോഗയിൽ ഉൾപ്പെടുന്നത് ആസനകൾ, പ്രാണായാമം, ധ്യാനം, വിശ്രമ സങ്കേതങ്ങൾ ഇവയെല്ലാം ചേർന്ന് ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തുന്നു. വാർദ്ധക്യത്തിൽ സാധാരണ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങളും യോഗയിലെ ഗുണങ്ങൾ. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. മസിലുകളുടെ ശക്തി കുറയുന്നു, സന്ധികളുടെ വഴക്കം കുറയുന്നു, അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നു, ഓർമ്മശക്തിയിലെ മാറ്റങ്ങൾ, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, ഏകാന്തത. ഇത്തരം പല പ്രശ്നങ്ങൾക്കും യോഗ ഫലപ്രദമായ സഹായം നൽകുന്നുവെന്ന് നിരവധി ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. യോഗയുടെ ശാരീരിക ഗുണങ്ങൾ: ശരീരത്തിന്റെ വഴക്കം വർദ്ധിപ്പിക്കുന്നു, പേശികളുടെ ശക്തി മെച്ചപ്പെടുത്തുന്നു, ബാലൻസ് മെച്ചപ്പെടുത്തി വീഴ്ചയുടെ സാധ്യത കുറയ്ക്കുന്നു, ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു, ശ്വാസകോശ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. മാനസിക ഗുണങ്ങൾ: സമ്മർദ്ദം കുറയ്ക്കുന്നു, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, വിഷാദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു, മനസ്സിന് ശാന്തത നൽകുന്നു. അതുപോലെ ജീവിതശൈലി രോഗങ്ങളിൽ നിയന്ത്രണം വരുത്താനും മെറ്റബോളിസം മെച്ചപ്പെടുത്താനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. മുതിർന്നവർക്ക് സുരക്ഷിതമായി ചെയ്യാവുന്ന ചില യോഗ പരിശീലനങ്ങളെ പരിചയപ്പെടാം. യോഗാഭ്യാസം ആരംഭിക്കുമ്പോൾ ഒഴിഞ്ഞ വയറ്റിൽ ചെയ്യുക. സുഖകരമായ വസ്ത്രം ധരിക്കുക. സ്വന്തം ആരോഗ്യനില അനുസരിച്ച് പരിശീലിക്കുക. ജീവിതശൈലി രോഗങ്ങളുടെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിൽ ഉള്ളവർ, ബാലൻസ് പ്രശ്നമുള്ളവർ, ഡിസ്ക് പ്രോബ്ലം, ഹെർണിയ പോലെ പ്രോബ്ലങ്ങൾ ഉള്ളവർ വിദഗ്ധരായ യോഗ ഡോക്ടറുടെ നിർദ്ദേശം തേടി തെറാപ്യൂട്ടിക് യോഗ, ചെയർ യോഗ, പ്രാണായാമ, മെഡിറ്റേഷൻ ഇവ അഭ്യസിക്കുക. മറ്റുള്ളവർക്കായി ലളിതമായ ആസനങ്ങൾ, താടാസനം ശരീരത്തിന്റെ ബാലൻസ് മെച്ചപ്പെടുത്തുന്നു, ശരിയായ പോസ്ചർ നിലനിർത്തുന്നു. വൃക്ഷാസനം ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു, വീഴ്ചയുടെ സാധ്യത കുറയ്ക്കുന്നു. എന്നാൽ ആദ്യമായി പ്രാക്ടീസ് ചെയ്യുന്നവർ മതിലിന്റെയോ കസേരയുടെ പിന്തുണ ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തലകറക്കം, ഗുരുതര ബാലൻസ് പ്രശ്നങ്ങൾ, അടുത്ത കാലത്തെ കാലിലെ പരിക്കുകൾ എന്നിവയുള്ളവർ പരിശീലകന്റെ സഹായത്തിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഭുജംഗാസനം നട്ടെല്ലിന്റെ വഴക്കം വർദ്ധിപ്പിക്കുന്നു, പുറം വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു. ശവാസനം ആഴത്തിലുള്ള വിശ്രമം നൽകുന്നു, സമ്മർദ്ദം കുറയ്ക്കുന്നു. പ്രാണായാമം അനുലോമ വിലോമം, നാഡിശോധനം ശ്വാസകോശ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു, മനസ്സിനെ ശാന്തമാക്കുന്നു. ഭ്രമരി ഉത്കണ്ഠ കുറയ്ക്കുന്നു, നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്നു. ധ്യാനം ദിവസവും 10 മിനിറ്റ് ധ്യാനം ചെയ്യുന്നത് ഓർമ്മശക്തി മെച്ചപ്പെടുത്തുന്നു, ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നു, മാനസിക സമാധാനം നൽകുന്നു. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു ആ പ്രവൃത്തിയിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പൂർണ്ണമായും ലയിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്നാൽ വളരെ ലളിതമായി എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ രീതിയാണ്. ആരോഗ്യകരമായ വാർദ്ധക്യം കൈവരിക്കാൻ യോഗ എപ്പോഴാണ് തുടങ്ങേണ്ടത്? യോഗ ആരംഭിക്കാൻ ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ്. യോഗയ്ക്ക് പ്രായപരിധിയില്ല. കുട്ടിക്കാലം മുതൽ വാർദ്ധക്യം വരെ ഏത് പ്രായത്തിലും യോഗ അഭ്യസിക്കാം. കഴിയുന്നത്ര നേരത്തെ തുടങ്ങുന്നതാണ് നല്ലത്. കുട്ടിക്കാലം മുതൽ യോഗ ജീവിതശൈലിയുടെ ഭാഗമാക്കിയാൽ ശരീരവും മനസ്സും കൂടുതൽ കരുത്താർജിക്കും. കുട്ടിക്കാലം എന്നാൽ തിരിച്ചറിവ് വരുന്ന ഇന്റേണൽ ഓർഗൻസ് ഡെവലപ്പായ ശേഷം ഒരു 8 വയസ്സിൽ തുടങ്ങാവുന്നതാണ്. വയസ്സ് 40ലോ 60ലോ 80ലോ ആയാലും വ്യക്തിയുടെ ആരോഗ്യനിലയ്ക്ക് അനുയോജ്യമായ രീതിയിൽ യോഗ അഭ്യസിക്കാം. സ്ഥിരമായ യോഗ അഭ്യാസം ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും ആരോഗ്യവും ചുറുചുറുക്കും മാനസിക സന്തുലിതാവസ്ഥയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. അതായത് കുട്ടികളിൽ ഏകാഗ്രതയും ശാരീരിക വളർച്ചയും മെച്ചപ്പെടുത്തും. യുവാക്കളിൽ സമ്മർദ്ദ നിയന്ത്രണത്തിനും ഫിറ്റ്നസിനും. മധ്യവയസ്കരിൽ ജീവിതശൈലി രോഗങ്ങൾ തടയും. മുതിർന്നവരിൽ വഴക്കം, ജീവിത നിലവാരം എന്നിവ നിലനിർത്താനും സഹായിക്കും. ചുരുക്കത്തിൽ യോഗ രോഗശമനത്തിനുള്ള മാർഗം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിനും ആരോഗ്യ വർധനയ്ക്കുമുള്ള ജീവിതശൈലിയാണ്. 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സന്ദേശമായ യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. പ്രായം കൂടുന്നത് ഒഴിവാക്കാനാകില്ല, എന്നാൽ ആരോഗ്യത്തോടെ പ്രായമാകുന്നത് നമ്മുടെ കൈകളിലാണ്. ആരോഗ്യകരമായ വാർദ്ധക്യം, മാനസിക സമാധാനം, ശാരീരിക ക്ഷമത, സന്തോഷകരമായ ജീവിതം
എന്നിവയ്ക്ക് യോഗ

0: ഒരു മികച്ച കൂട്ടാളിയാണ്. പ്രായം കൂടട്ടെ, ആരോഗ്യം കുറയരുത്, അതിനെ യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കാം.
1: അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് യോഗ നാച്ചുറോപ്പതി ഫിസിഷ്യൻ ഡോക്ടർ സ്റ്റെനി സെബാസ്റ്റ്യൻ സംസാരിച്ചതിന്റെ തുടർന്നുള്ള ഭാഗം കേൾക്കാം നാളെ ഇതേ സമയം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. വിദേശകാര്യമന്ത്രി SJയശങ്കറിന്റെ മംഗോളിയൻ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ത്യ മംഗോളിയ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഈ മാസം 24 ദക്ഷിണ കൊറിയയിൽ എത്തുന്ന ശ്രീ ജയശങ്കർ വിദേശകാര്യമന്ത്രി ചോ ഹ്യൂണുമായും കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനം സന്ദർശിച്ചു. രാജ്യത്ത് വംശനാശം സംഭവിച്ച ചീറ്റപ്പുലിയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി രാഷ്ട്രപതി വിലയിരുത്തി. പാർക്കിലെ ചീറ്റ മാനേജ്മെന്റ് ഏരിയ സന്ദർശിച്ച രാഷ്ട്രപതിയോട് പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഒരു റിപ്പോർട്ട്.
1: മികച്ച ആവാസ വ്യവസ്ഥ, താരതമ്യേന കുറഞ്ഞ മനുഷ്യ ഇടപെടൽ എന്നിവയാണ് ചീറ്റ പുനരുദ്ധാരണത്തിനായി പ്രോജക്ട് ചീറ്റയുടെ കീഴിൽ കുനോ ദേശീയോദ്യാനം തെരഞ്ഞെടുത്തത്. കുനോ ദേശീയോദ്യാനത്തിൽ സഫാരി നടത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ചീറ്റകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സഹരിയ ഗോത്രത്തിലെ അംഗങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പ്രാദേശിക വനം ഉദ്യോഗസ്ഥരുമായും ടൂറിസ്റ്റ് ഗൈഡുകളുമായും സംവദിച്ചു. ഇന്ത്യയിൽ നിലവിൽ 52 ചീറ്റകളാണുള്ളത്. ഇതിൽ 49 കുനോ ദേശീയോദ്യാനത്തിലും 3 ഗാന്ധിസാഗർ വന്യജീവി സങ്കേതത്തിലുമാണ്. 2022 പ്രോജക്ട് ചീറ്റ

0: പദ്ധതിക്ക് തുടക്കമായത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: അതിർത്തി സുരക്ഷ, വിദേശ നയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മുകശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ എംപി അധ്യക്ഷനായ സമിതി 4 ദിവസം സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSMEകൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. 140ലധികം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. നീറ്റ് UG പുനഃപരീക്ഷ ചോദ്യപേപ്പർ ടെലിഗ്രാമിൽ ചോർന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വീഡിയോ നിർമ്മിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് NTA വ്യക്തമാക്കി. സമഗ്രമായ സുരക്ഷയിലും നിരീക്ഷണത്തിലുമാണ് ഇന്നലെ പരീക്ഷ നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളിലൊന്നായ റാസ് ലഫാൻ വ്യാവസായിക മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്തപ്പോഴുണ്ടായ നടപടികൾ ശരിയായില്ലെന്നും സാഹചര്യത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുള്ള നടപടികളല്ല ഉണ്ടായതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി K.മുരളീധരൻ മറുപടിയായി പറഞ്ഞു. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
1: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. UGC നെറ്റ് പരീക്ഷകൾക്ക് തുടക്കമായി. ഈ മാസം 30 വരെയാണ് ദേശീയ തലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE +2 പുനർമൂല്യനിർണ്ണയ പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 361 പോയിന്റ് ഉയർന്ന് 77164ലും നിഫ്റ്റി 105 പോയിന്റ് നേട്ടത്തിൽ 24118ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 320 രൂപ വർദ്ധിച്ച് 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള അസംസ്കൃത എണ്ണവില ഇന്ന് 3% വരെ ഇടിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യ റൌണ്ട് സമാധാന ചർച്ചകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് എണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇതോടെ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയുകയും ഇറാനിയൻ എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ ഉയരുകയും ചെയ്തു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരം ഇരു ടീമും 2 ഗോളുവീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലന്റിനെ 1-3 ഈജിപ്ത് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക് പരിപാടിയുടെ 135-ാം പതിപ്പ് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ജിഒവി, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027-ന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87%-ത്തിലധികവും ഇന്നലെ പ്രഖ്യാപിച്ചതായി സിബിഎസ്ഇ അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026-ലെ പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച് അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് യുജി പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ. സമയം 1:00. ഇപ്പോൾ ഗോൾഡൻ സിക്സ്റ്റീസ്, 1960കളിലെ സുവർണഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം എസ് ജാനകി പാടിയത്. ചിത്രം ഇരുട്ടിന്റെ ആത്മാവ്. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം MS ബാബുരാജ്.

0: ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
3: ഗോൾഡൻ സിക്സ്റ്റീസ് തുടരുന്നു. ചിത്രം കൊടുങ്ങല്ലൂരമ്മ, പാടിയത് യേശുദാസ്, വയലാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് രഘുനാഥ്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ഗോൾഡൻ സിക്സ്റ്റീസ് 1960കളിലെ സുവർണഗാനങ്ങൾ തുടരുന്നു. ചിത്രം വെളുത്ത കത്രീന. ഗായകർ പി ജയചന്ദ്രൻ, പി സുശീല. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ദേവരാജൻ.

0: ആകാശവാണി.
1: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 52-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
2: ഒരു കൊലപാതക കഥ ചുരുളഴിയുമ്പോൾ അതിന്റെ വളവു തിരിവുകളിൽ അന്യാദൃശ്യമായ സുഹൃത് ബന്ധങ്ങളുടെ ചാരുതയും അനുപമമായ പ്രണയമിടിപ്പുകളുടെ ധ്വനിസാന്ദ്രതയും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു ഡോസ്റ്റോയെവ്സ്കി. റസ്കോൾനിക്കോവ് കൊലപാതകം ചെയ്തെന്ന് സുഹൃത്ത് റസുംഹിൻ വിശ്വസിക്കുന്നില്ല. സോണിയ എന്ന കൂട്ടുകാരിയുടെ മുന്നിൽ നിക്കോവെല്ലാം ഏറ്റുപറഞ്ഞ് കുറ്റത്തിന്റെ ഭാരമൊഴിച്ചിരിക്കുന്നു. പശ്ചാത്താപത്താൽ പവിത്രീകരിക്കപ്പെട്ട് നിയമത്തിന്റെ ശിക്ഷയേറ്റുവാങ്ങാൻ ഒരുങ്ങുന്ന നിക്കോവ് സ്വന്തം അനുജത്തിയുടെ സംരക്ഷണം പ്രിയതോഴൻ റസുമിഹിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഒരിക്കൽ ലോകപാപങ്ങളുടെ കുരിശ് ചുമലിലേറ്റിയ യേശുക്രിസ്തു അതിൽ തറയ്ക്കപ്പെട്ട് മരണത്തോടടുക്കുമ്പോൾ സ്വന്തം അമ്മയുടെ സംരക്ഷണം പ്രിയ ശിഷ്യൻ യോഹന്നാന് ഏൽപ്പിക്കുന്ന ചിത്രം ഓർമ്മയിൽ തെളിയുന്നു. ഇനി അങ്ങോട്ട് സുദീർഘമായൊരു കുറ്റവിസ്താരം ആരംഭിക്കുന്നു. കീഴടങ്ങും മുമ്പ് കരുത്തു തെളിയിക്കുന്ന കുറ്റവാളി.
3: റസുംഹിൻ, നിനക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ അനിയത്തിയോട് നിന്നെക്കുറിച്ച് പറയുകയുണ്ടായി.
4: എന്നെക്കുറിച്ച് പറഞ്ഞെന്നോ? അതിന് എവിടെ വച്ചാണ് നീ അവളെ കണ്ടത്?
3: അവൾ തനിയെ ഇവിടെ വന്നിരുന്നു.
4: അവൾ വന്നിരുന്നോ?
3: നീ
4: എന്താണ് അവളോട് പറഞ്ഞത് എന്നെക്കുറിച്ച്?
3: ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ എവിടെ പോയാലും എനിക്കെന്ത് സംഭവിച്ചാലും നീ അവരെ സംരക്ഷിക്കണം. ഞാൻ അവളെ നിന്നെ ഏൽപ്പിക്കുന്നു.
4: നിക്കോവ്,
3: അതേടാ, നീ അവളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം.
4: നിക്കോവ്,
3: അവളും നിന്നെ സ്നേഹിക്കുമെന്ന് എനിക്കറിയാം.
4: നിക്കോവ്, നീ എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അതൊരു രഹസ്യമാണെങ്കിൽ സാരമില്ല, എന്നോട് പറയണ്ട. പക്ഷേ നിന്റെ രഹസ്യം ഞാൻ കണ്ടുപിടിക്കും.
3: ആ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നീ ശ്രമിക്കാതിരിക്കുക, അത് കാലത്തിന് വിട്ടുകൊടുക്കുക.
4: നീ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനക്കാരനാണ്, അങ്ങനെ തന്നെയായിരിക്കും. എന്തോ അപകടകരമായ പ്രവൃത്തികൾക്ക് തയ്യാറെടുക്കുകയാണ്, ഉറപ്പാണ്. അതുതന്നെ, ഡോണിയയ്ക്ക് അതറിയുമായിരിക്കും. അപ്പോൾ ഡോണിയ നിന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു?
3: എന്താണ് നീ വീണ്ടും വീണ്ടും അതെടുത്തു ചോദിക്കുന്നത്?
4: ആ കത്തും ഇവിടെയുള്ള വരവും തമ്മിൽ.
3: കത്തോ?
4: ഡോണിയയ്ക്ക് ഒരു കത്ത് കിട്ടി ഇന്നലെ. അവള് വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു. നിന്നെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവളെന്നോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെ അവൾ പറഞ്ഞു, നമുക്ക് വളരെ വേഗം വേർപിരിയേണ്ടി വരുമെന്ന്. പിന്നെ എന്നോട് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ എന്തിനു വേണ്ടി അവൾ നന്ദി പറഞ്ഞു.
3: എവിടുന്ന കത്ത് കിട്ടിയത്?
4: അതിനെപ്പറ്റി അറിയില്ല. ശരി നിക്കോവ്, അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു, എല്ലാം അറിയുന്ന കാലം. ഇപ്പോൾ ഇടയ്ക്ക് നിഗൂഢതകൾ. ഞാൻ പൊയ്ക്കോട്ടെ.
3: മദ്യപിക്കാനല്ലേ നീ പോകുന്നത്?
4: അല്ല, ഇപ്പോൾ എനിക്ക് മദ്യപിക്കേണ്ട ആവശ്യമില്ല. മദ്യ

0: ധൈര്യമില്ലാതെ തന്നെ നീ എന്നെ ലഹരി പിടിപ്പിച്ചിരിക്കുന്നു. നിക്കോവ്, ഞാൻ പോകുന്നു, വേഗം തിരിച്ചു വരാം.
1: പാപം റസുമിഹിൻ, അവൻ ധരിച്ചു വെച്ചിരിക്കുന്നത് ഏതോ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ ഞാനും പങ്കുകൊള്ളുന്നുവെന്നാണ്. ഡോണിയും അതിൽ ഭാഗഭാക്കാണെന്ന്.

0: കടന്നു വരാം.
1: ഞാൻ പെട്രോവിച്ച്, പെരിഫറി പെട്രോവിച്ച്. ഹാ, നിങ്ങളിവിടെ ഈ സന്ദർശകനെ പ്രതീക്ഷിച്ചിരിക്കില്ലല്ലേ. കുറച്ചു ദിവസമായി ഞാൻ നിങ്ങളെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുകയായിരുന്നു. ഇതിലെ കടന്നു പോകുമ്പോൾ തോന്നി, ഇവിടെ വന്ന് എന്തുകൊണ്ട് നിങ്ങളോടൊപ്പം ഒരു 5 മിനിറ്റ് ചെലവഴിച്ചുകൂടാ എന്ന്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ?
0: കൊള്ളാം സാർ, ഇവിടെ ഇരിക്കുക.
1: സന്തോഷം. കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ ഒരു വീർപ്പുമുട്ടലായിരുന്നു താങ്കൾക്ക്. അന്നൊക്കെ മോശമായ രീതിയിലാണ് ഞാൻ നിങ്ങളോട് പെരുമാറിയതെന്ന് തോന്നുന്നു. എനിക്കത് വിഷമമുണ്ട്.
0: അങ്ങനെ മോശമായ പെരുമാറ്റമാണെന്ന് എനിക്ക് തോന്നിയില്ല. നിങ്ങളുടെ ബുദ്ധി സാമർഥ്യം മുഴുവൻ വിളമ്പി, അത്രയേ ഉള്ളൂ.
1: തികച്ച സംസ്കാരശൂന്യമായ വിധത്തിൽ എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും നമ്മൾ മാന്യരാണ്. ഒന്നും ഒളിച്ചു വെക്കാതെ തുറന്ന മനസ്സോടെ പെരുമാറുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. നിങ്ങളുമായി അത്തരത്തിൽ ഇടപെടാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: എന്താണ് ഉദ്ദേശിക്കുന്നത്? വളച്ചുകെട്ടില്ലാതെ പറയൂ.
1: അതെന്റെ ഒരു ശൈലിയാണ്. വിശദീകരണം നൽകാം, എന്റെ കടമയാണ്. തെറ്റിദ്ധാരണകളെല്ലാം നീക്കാം. സർവതും
0: നിങ്ങളുടെ സൗമ്യമായ പെരുമാറ്റം നിലക്കണ്ണാടി നോക്കും പോലെയാണ്. എല്ലാം അങ്ങ് ഒപ്പിയെടുക്കും.
1: തുറന്ന മനസ്സോടെ, ഏറ്റവും ആത്മാർത്ഥതയോടെ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാത്തിനുമുപരി നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
0: നിങ്ങൾ ഓരോ വാക്ക് പറയുമ്പോഴും എന്റെ മനസ്സിൽ ഓരോ കുരുക്ക് വീഴുകയാണ്. അഴിയുന്ന കുരുക്കുകൾ കിരട്ടിയായി കുരുക്കുകൾ വീഴുന്നു.
1: നിങ്ങൾക്ക് എന്നോട് വെറുപ്പായിരുന്നു എന്ന കാര്യം എനിക്കറിയാം. തീർച്ചയായും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ആ അഭിപ്രായം തുടച്ചു മാറ്റാൻ കഴിയുന്നതെല്ലാം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
0: എനിക്ക് ഔദാര്യം വേണ്ട. നിയമദൃഷ്ടിയിൽ തെളിവുകളാണല്ലോ നീതിപീഠത്തിന് വേണ്ടത്. അത് നിങ്ങൾ കണ്ടെത്തിയിരിക്കും. അതാണ് നിങ്ങൾക്ക് ഇത്രയും ആത്മവിശ്വാസം.
1: എല്ലാ കാര്യങ്ങളും വിശദമായി പറയേണ്ട ആവശ്യമില്ല. ചില കേട്ടുകേൾവികൾ ഉയർന്നു വന്നിരിക്കുന്നു. ആരിലൂടെ, എങ്ങനെ, എപ്പോൾ ഈ കേട്ടുകേൾവികൾ എന്റെ കാതിലെത്തി, എപ്രകാരം അത് നിങ്ങളെ ബാധിച്ചു എന്ന വിശദാംശത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല.
0: എന്നെപ്പറ്റി ആരൊക്കെ എന്തൊക്കെ പറയുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ഉണ്ടാക്കുകയാണോ?
1: തികച്ചും ആകസ്മികമായാണ് എന്റെ മനസ്സിൽ സംശയങ്ങൾ ഉടലെടുത്തത്. ഞാനാണ് നിങ്ങളെ ആദ്യം കുടുക്കിയത്. ആ വൃദ്ധ പണയവസ്തുക്കളിൽ കുറിച്ചു വച്ചിരുന്നതും മറ്റും ഒന്നും വാസ്തവത്തിൽ യാതൊരു പ്രാധാന്യവുമില്ലാത്ത കാര്യങ്ങൾ. എങ്കിലും റസ്കോൾനിക്കോവ് എങ്ങനെ നിങ്ങളെ സംശയിക്കാതിരിക്കും? നിങ്ങൾ എല്ലാത്തിനും സംശയമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു.
0: അത് യുക്തിപരമായ സമീപനമല്ലല്ലോ.
1: അതെ, വ്യക്തിപരമായ സമീപനത്തിലൂടെ ഞാനത് അപഗ്രഥിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനും മനുഷ്യനാണല്ലോ. ആ മാസികയിൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ച ലേഖനം, ആ സമയത്ത് ഞാനത് ഓർത്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ആദ്യ കൂടിക്കാഴ്ചയിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചത്?
0: ആ ലേഖനത്തിൽ നിന്നായിരുന്നു തുടക്കം.
1: ഞാൻ നിങ്ങളെ പുച്ഛിച്ചു, കളിയാക്കി. എല്ലാം നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മാത്രം. നിങ്ങളെ ഞാൻ എപ്പോഴും പ്രകോപിപ്പിക്കുകയായിരുന്നു.
0: എനിക്കത് മനസ്സിലായിരുന്നു.
1: ഞാനത് ആവർത്തിക്കുന്നു. നിക്കോവ്, നിങ്ങളൊരു രോഗിയാണ്. ക്ഷമയില്ലാത്തവനാണ്, ധീരനാണ്, നിശ്ചയദാർഢ്യമുള്ളവനും ആത്മാർത്ഥതയുള്ളവനുമാണ്. ഗുണഗണങ്ങൾ ഏറെയുള്ളവൻ.
0: ഞാനൊരു സർവകലാശാല വിദ്യാർത്ഥിയായിരുന്നു. ചിന്തകളും ആശയങ്ങളുമാണ് എന്റെ കൈമുതൽ.
1: എനിക്ക് നിങ്ങളുടെ ലേഖനം ഇഷ്ടപ്പെട്ടു. ഉറക്കമില്ലാത്ത രാത്രികളിൽ ഹൃദയത്തുടിപ്പോടും അടക്കിപ്പിടിച്ച ഉത്സാഹത്തോടും കൂടി നടത്തിയ രചനയാണത്. യുവാക്കളിൽ അമർത്തപ്പെട്ട ഉത്സാഹം അപകടകരമാണ്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 52-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ സുരക്ഷിതമായ യാത്രയ്ക്ക് കൃത്യമായ ഇൻഷുറൻസ്, വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പ്രമുഖ ഇൻഷുറൻസ് വിദഗ്ധൻ ടി പ്രകാശ് കുമാർ തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0497295607. വിഷയം: സുരക്ഷിതമായ യാത്രയ്ക്ക് കൃത്യമായ ഇൻഷുറൻസ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടിലും ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ ഉള്ളവരാണ്. വാഹനം ഓടിക്കുന്ന ഓരോരുത്തരും നിർബന്ധമായും അറിയേണ്ട ട്രാഫിക് നിയമങ്ങൾ മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇൻഷുറൻസ്. ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപകട സമയത്ത് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ, തേർഡ് പാർട്ടി ഇൻഷുറൻസ്, കോംപ്രഹെൻസീവ് ഇൻഷുറൻസ്, നോ ക്ലെയിം ബോണസ് തുടങ്ങി നിരവധി കാര്യങ്ങളെക്കുറിച്ച് നമ്മളിൽ പലർക്കും സംശയങ്ങളുണ്ട്. ഇത്തരം സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി ലഭിക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം ന്യൂ ഇന്ത്യ അഷുറൻസ് മാവിലായി ബ്രാഞ്ചിലെ മുൻ ഓഫീസ് ഇൻചാർജും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന ടി പ്രകാശ് കുമാർ തത്സമയം മറുപടി പറയുന്നു. ശ്രോതാക്കൾക്ക് സംശയ നിവാരണത്തിനായി വിളിക്കാം 0497295607. നമ്പർ ഇതാ ഒരിക്കൽ കൂടി, 0497295607. ഇപ്പോൾ മുതൽ 3:30 വരെ. നമസ്കാരം സർ, പരിപാടിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: ഇൻഷുറൻസ്, വാഹന ഇൻഷുറൻസ് എന്നതുകൊണ്ട് എന്താണ് ഇത്രയധികം വാഹന ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നത്, എന്തുകൊണ്ടാണ്?
1: നമ്മൾ സാധാരണ ഒരു വാഹനം ഉപയോഗിക്കുന്നത് പൊതുസ്ഥലത്താണ്.
0: അതെ,
1: പൊതുസ്ഥലത്ത് വാഹനം ഉപയോഗിക്കുമ്പോൾ അതിന് അപകട സാധ്യത വളരെ കൂടുതലാണ്. ആൾക്ക് പരിക്ക് പറ്റാം, ജീവഹാനി സംഭവിക്കാം, വസ്തുവകകൾക്ക് നാശനഷ്ടം സംഭവിക്കാം. അവിടെ വാഹന ഉടമ ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ നിയമപരമായി ബാധ്യസ്ഥത ഉണ്ടാവുന്നുണ്ട്.
0: അതെ.
1: അപ്പോൾ ആ കുടുംബത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ഉറപ്പുവരുത്താൻ വേണ്ടി ഇന്ത്യയിൽ ഒരു മോട്ടോർ വെഹിക്കിൾ ആക്ട് ഉണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് ഏറ്റവും അവസാനം പുതുക്കിയത് 1958 അതിൻ്റെ സെക്ഷൻ 146 പ്രകാരം ഒരു പൊതുസ്ഥലത്ത് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് നിർബന്ധമായും ഒരു ഇൻഷുറൻസ്, വാഹന ഇൻഷുറൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അത് ലയബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയും. നമ്മൾ നേരത്തെ അതിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെന്ന് പറയുന്നതെങ്കിലും ഇപ്പോൾ അതിന് ലയബിലിറ്റി ഇൻഷുറൻസ് എന്നാണ് പറയാം. അപ്പോൾ റോഡിൽ കൂടെ ഓടുന്ന എല്ലാ വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ രജിസ്ട്രേഷനുള്ള എല്ലാ വാഹനങ്ങൾക്കും ഇൻഷുറൻസ് നിർബന്ധമാണ്. അതായത് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ 250 വാട്ട്സിൽ കുറഞ്ഞ എഞ്ചിൻ കപ്പാസിറ്റി 250 വാട്ട്സിൽ കുറഞ്ഞ വാഹനങ്ങൾ അതൊന്നും മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം വാഹനങ്ങൾക്ക് ലൈസൻസ് വേണ്ട, ഹെൽമെറ്റ് വേണ്ട എന്നൊക്കെ പറയുന്നത്, ഇൻഷുറൻസ് വേണ്ട എന്നൊക്കെ പറയുന്നത്, അത് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ വരാത്തതാണ്. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ നഷ്ടപരിഹാരത്തെക്കുറിച്ചും ഇൻഷുറൻസിനെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. നിയമപരമായിട്ട് അത് ഉണ്ടായേ പറ്റൂ ഒരു പൊതുസ്ഥലത്ത് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക്.
0: നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ, ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇതാരാണ്? എവിടുന്നാണ് സാർ വിളിക്കുന്നത്? അരിമ്പ്ര. ഇന്ന് വാഹന ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു.
2: പിന്നെ ഈ നമ്മള് ഇപ്പം വണ്ടി ഉപയോഗിക്കുന്നില്ല, മക്കള് പുറത്തായതുകൊണ്ട് അത് പിന്നെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ സമയത്തുമ്പോ ഇൻഷുർ അടച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും വിഷമുണ്ടോ?
1: സാധാരണഗതിയിൽ ഇൻഷുറൻസ് നമ്മൾ പൊതുസ്ഥലത്ത് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ, റോഡിൽ ഉപയോഗിക്കുമ്പോഴാണ് ഇൻഷുറൻസ് നിർബന്ധമുള്ളത്. പക്ഷേ നമുക്ക് വാഹനം വീട്ടിൽ വെറുതെ വെക്കുമ്പോഴും അതിന് അപകടം സംഭവിക്കാം. തീപിടിക്കാം, എലികടിച്ചിട്ട് നാശനഷ്ടങ്ങൾ വരാം, മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് മരം ഒടിഞ്ഞു വീഴുക, അല്ലെ, അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വരുമ്പോൾ അതിന് നഷ്ടപരിഹാരം കിട്ടണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വെറുതെ വെക്കുന്ന വാഹനമാണെങ്കിലും അതിന് ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ്.
2: അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നമ്മളിവിടെ വെറുതെ വെക്കുന്നല്ലേ, അപ്പൊ അവര് 2 കൊല്ലത്തീറ്റാമല്ലാന്ന് വരുവന്നിട്ടാവുമ്പോ എടുക്കൂലോ.
0: പക്ഷെ വാഹനത്തിന് കേടുപാട് വരുന്നതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ഇൻഷുറൻസ് നല്ലതാണ്.
1: ഇൻഷുറൻസ് വേണം.
0: അതാണ് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവില്ലല്ലോ അങ്ങനെയാകുമ്പോഴും.
2: കൃത്യസമയത്ത് അടക്കണം അല്ലേ?
1: കൃത്യസമയത്ത് അടക്കുന്നതാണ് അതിന് ഏറ്റവും

0: നല്ലൊരു മാർഗം.
1: ആ
2: ഓക്കെ, വിളിച്ചത് സന്തോഷം. നമ്മുടെ ഇൻഷുറൻസിന്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ഫസ്റ്റ് പാർട്ട് തേർഡ് പാർട്ട് അങ്ങനെ ഇൻഷുറൻസിനെ വിഭജിക്കാറുണ്ട് സാധാരണഗതിയിൽ. പൊതുവെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ ചാർജാണ് അവർ നോക്കുന്നത് അല്ലെ, വില നോക്കിയിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. അതെന്തെ എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ എന്ന് പൊതുവെങ്കിലും അന്വേഷിക്കാറില്ല. ഏറ്റവും കുറവ് ഏതാണ് എന്ന് ചോദിച്ചിട്ട് അത് അടക്കുന്ന ഒരു പ്രകൃതമാണ്
0: കാണുന്നത്.
2: പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഫസ്റ്റ് പാർട്ട് തേർഡ് പാർട്ട് ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇൻഷുറൻസിന്റെ?
0: ഇൻഷുറൻസിൽ നിയമപരമായിട്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഞാൻ പറഞ്ഞു, അത് ലയബിലിറ്റി ഇൻഷുറൻസ്. അത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നേരത്തെ വിളിച്ചിരുന്നത്, ഇപ്പം അതിന്റെ ടെക്നിക്കൽ ടേം ലയബിലിറ്റി ഇൻഷുറൻസ് ആണ്. അതായത് നിയമപരമായിട്ട് നമ്മൾ ബാധ്യസ്ഥരാകുന്ന, നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥ, അതാണ് ലയബിലിറ്റി ഇൻഷുറൻസ്. അതിൻ്റെ കൂടെ വാഹനത്തിനും കൂടി നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോഴാണ് അതിന് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എന്ന് പറയുക. ആ കോംപ്രിഹെൻസീവ് എന്ന് പണ്ട് പറയുന്ന പേരാണ്, ഇന്ന് അതിന് പാക്കേജ് ഇൻഷുറൻസ് എന്നാണ് പറയുക. കുറേ പാക്കേജുകൾ ചേർന്നിട്ട് ഒരൊറ്റ പോളിസിയുടെ അകത്ത് ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നത്, അതാണ് ഇപ്പോൾ പാക്കേജ് എന്നാണ് പറയുക. അതിൻ്റെ കൂടെ ഇപ്പോൾ കുറേ ആഡ് ഓൺ കവേഴ്സും കൂടെ വരുന്നു. ആ 10-15 ആഡ് ഓൺ കവേഴ്സ്, പല ഇൻഷുറൻസ് കമ്പനികൾക്കും പലതരത്തിലുള്ള ആഡ് ഓൺ കവേഴ്സ് ഉണ്ടാവുന്നുണ്ട്.
2: അപ്പോൾ അഡീഷണലായിട്ട്
0: ബെനിഫിറ്റ് കിട്ടുന്ന വിധത്തിൽ
2: സാധാരണഗതിയിൽ ഒരു പുതുക്കി പോലോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുക്കലോ അല്ല, പകരം കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടാവുന്ന തരത്തിൽ
0: ബെനിഫിറ്റ് ഉണ്ടാവണം. പക്ഷേ ഇതിനെ കുറിച്ചൊക്കെ ഒരു നല്ല ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് വേണം നമുക്ക് എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ആഡ് ഓൺ കവേഴ്സ് എല്ലാ കവറും നമുക്ക് ഒരു ലൈഫ് ടൈം, ഒരു വണ്ടി വാഹനത്തിന്റെ ലൈഫ് ടൈം എന്ന് പറയുമ്പോൾ 15 വർഷമാണ്. 15 വർഷത്തിൽ മുഴുവൻ കാലത്തും കിട്ടില്ല, ഓരോ വർഷത്തിന് കാലാവധിയുണ്ട്. കാലപരിധിക്കിടയിലാണ് ഓരോ
2: പഴക്കത്തിനനുസരിച്ചാണ്
0: കിട്ടുക. ആഡ് ഓൺ കവേഴ്സ് എല്ലാ കാലവും കിട്ടില്ല.
2: അങ്ങനെയാണത് വരുന്നത്. നമുക്കൊരു കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ, നമസ്കാരം. ആരാണ്?
3: നമസ്കാരം, ഞാൻ തോട്ടടിയാണ്, ശംസുദ്ദീൻ.
2: ഓക്കെ സാർ, വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സംശയമാണ് ഇന്ന് ഗൃഹരശ്മി ചർച്ച ചെയ്യുന്നത്. പ്രകാശൻ സാറുണ്ട്, സംസാരിച്ചോളൂ.
3: ഹലോ,
0: നമസ്കാരം ശംസുദ്ദീൻ സാർ.
3: നമസ്കാരം സാർ. അതായത് 2 വർഷമായി നമ്മൾ ഇൻഷുറൻസ് പുതുക്കാത്തത്, അത് ആളിവിടെ ഇല്ലായിരുന്നു, ഗൾഫിലായിരുന്നു. അപ്പോ അത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ.
0: ഇതിന് സമാനമായ ചോദ്യമാണ് ആദ്യത്തെ ചോദ്യകർത്താവ് രവീന്ദ്രൻ സാറും ചോദിച്ചത്. അപ്പോ നമ്മള് വെറുതെ വെക്കുന്ന വണ്ടിക്ക് ഇൻഷുറൻസ് വേണോന്ന് ചോദിച്ചാൽ, അത് പൊതുസ്ഥലത്ത് ഇറക്കുന്ന വണ്ടികൾ, പൊതുസ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികൾക്ക് മാത്രമേ ഇൻഷുറൻസ് നിർബന്ധമായിട്ടുള്ളൂ. പക്ഷേ വണ്ടിക്ക് വെറുതെ വെക്കുമ്പോഴും പല അപകടങ്ങളും സംഭവിക്കാം. പ്രകൃതിക്ഷോഭം വരാം, തീപിടുത്തം ഉണ്ടാകാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നമുക്ക് നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ അത് നമ്മൾ വെറുതെ വെക്കുന്ന കാലത്തും ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ്. ഒരു ഫൈനും ഇൻഷുറൻസിന്റെ അകത്തില്ല. നിങ്ങൾ വണ്ടി ഓഫീസിൽ വാഹന പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതിനവർ ഫോട്ടോ ഒക്കെ എടുത്ത് അതിന്റെ വാഹനത്തിന്റെ നിലവിലുള്ള കണ്ടീഷനൊക്കെ നോക്കിയിട്ട് അവർ ഇൻഷുറൻസ് പുതുക്കി
3: തരുന്നതായിരിക്കും.
2: സന്തോഷം. നമ്മളിപ്പോൾ പുതിയ വാഹനം വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇൻഷുറൻസ് കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്?
0: പുതിയ വാഹനം വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു പൊതുവേ ഒരു തെറ്റായ ധാരണയുണ്ട്, ഇത് ഡീലറുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ ഇൻഷുറൻസ് എടുക്കേണ്ടത്
2: എന്നുള്ളത്.
0: ഒരിക്കലും അങ്ങനെയല്ല. വാഹന ഉടമയാണ്, ഉടമയുടെ അവകാശമാണ്, ഉടമയാണ് തീരുമാനിക്കേണ്ടത് എവിടുന്ന് ഇൻഷുറൻസ് എടുക്കണം. ഒരിക്കലും ഒരു വാഹന ഉടമയെ ഇന്ന സ്ഥലത്തുനിന്ന് ഇൻഷുറൻസ് എടുക്കണം എന്ന് ആർക്കും
2: നിർബന്ധിക്കാൻ
0: പാടില്ല. അപ്പോൾ അത് സ്വന്തം നിലയിൽ തന്നെ തീരുമാനിച്ച് അവർക്ക് ഓരോ കമ്പനിയെക്കുറിച്ചും പഠിച്ച് അവരുടെ ക്ലെയിം റേഷ്യോ എങ്ങനെയാണ്, അവർ ക്ലെയിം സെറ്റിൽമെൻറ്റിൻ്റെ രീതി എങ്ങനെയാണ്, അവരുടെ ക്ലയൻസുമായിട്ടുള്ള അല്ലെങ്കിൽ വാഹന ഉടമകളുമായിട്ടുള്ള ഇടപെടുന്ന രീതികൾ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇൻഷുറൻസ് ആദ്യമായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾക്കുണ്ടാകുന്ന എല്ലാ സാമ്പത്തിക സംരക്ഷണവും ഈ ഇൻഷുറൻസിൽ ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു ശ്രദ്ധ നമുക്ക് വേണം. അതേപോലെ ആഡ് ഓൺ കവേഴ്സ് നമുക്ക് എത്രയാണ് വേണ്ടുന്ന, ഓരോ ആഡ് ഓൺ കവേഴ്സും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത്
2: നമുക്ക്
0: എന്തൊക്കെ പറ്റും, എന്തൊക്കെ വേണമെന്നുള്ളത് തീരുമാനിക്കാം. പുറമെ നമ്മൾ പുതിയ വാഹനം എടുക്കുന്നവർ പൊതുവെ ആർക്കും അറിയാത്ത, പൊതുവെ നമ്മൾ ആൾക്കാർക്ക് അറിവില്ലാത്തൊരു സംഗതിയുണ്ട്, അതേ ടൈപ്പ് വാഹനം അവർക്ക് നേരത്തെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ വണ്ടിയിൽ ഒരു നോ ക്ലെയിം ബോണസ് ഉണ്ടാവും. ആ നോ ക്ലെയിം ബോണസ് പുതിയ വണ്ടിയിലേക്ക്, അതേ ടൈപ്പ് ടൂ വീലറാണ് എടുക്കുന്നതെങ്കിൽ പുതിയ ടൂ വീലറിലേക്ക്, ഒരു കാറാണ് പ്രൈവറ്റ് കാറാണ് വാങ്ങുന്നതെങ്കിൽ പുതിയ പ്രൈവറ്റ് കാറിലേക്ക്, അവർക്ക് ആ നോ ക്ലെയിം ബോണസ് എത്രയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അത്രയും നോ ക്ലെയിം ബോണസ് ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് പ്രീമിയത്തിൽ കുറവ് വരുത്തിയെടുക്കാൻ പറ്റും.
2: നോ ക്ലെയിം ബോണസിനെ കുറിച്ച് നമുക്ക് തുടരാം ഒരു കോളിന് ശേഷം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ,
4: നമസ്കാരം.
2: നമസ്കാരം. ആരാണ് വിളിക്കുന്നത്?
1: ഹലോ,
2: ആ നമസ്കാരം.

0: ആരാണ്
1: സാറേ? നമസ്കാരം, ഞാൻ കള്ളൂർ അബ്ദുറഹ്മാനാണ്.
0: ഓക്കെ, ചോദിച്ചോളൂ. പ്രകാശൻ സാറിന്റെ സംസാരിച്ചു.
2: പറയൂ അബ്ദുറഹ്മാൻ സാർ, പറയൂ.
1: സാറേ, എന്നാ, ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്.
2: ഓ,
1: പിന്നെ ഞാൻ കേസിലായിട്ട് കാലൊക്കെ കട്ടായി,
2: മുറിഞ്ഞുപോയി
1: കാല് കട്ടായി. അപ്പൊ ഞാൻ എന്റെ വണ്ടി ഫസ്റ്റ് പാർട്ടി ഇൻഷുറാ, ഉടുത്ത വണ്ടിയാ. അപ്പോ ഞാൻ ആസ്പത്രിയിലെ രണ്ടു മാസം കഴിഞ്ഞ് അങ്ങ് ഫസ്റ്റ് പാർട്ടി ഇൻഷുർ വന്നേ.
2: മനസ്സിലായി.
1: അപ്പോ എന്റെ വണ്ടിക്ക് കിട്ടണ്ടേ?
2: ആദ്യം ഈ അപകടം പറ്റിയത് എങ്ങനെയാ? മറ്റൊരു വണ്ടിയുമായിട്ട് കൂട്ടിയിടിച്ചതാണ്? ഓടിച്ചതാണ്. അപ്പോ ആ വാഹനത്തിന്റെ തേർഡ് പാർട്ടി ആവും നിങ്ങള് അല്ലേ?
1: അതാ വേണ്ട. അല്ല, എനിക്ക് സാറേ, എനിക്ക് വണ്ടിന്റെ പൈസ വേണ്ട, വണ്ടി റിപ്പയർ ആക്കാനുണ്ട്. ഫസ്റ്റ് പാർട്ട്
2: കിട്ടും കിട്ടും കിട്ടും. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പാക്കേജ് ഇൻഷുറൻസിനെയാണ് ഫസ്റ്റ് പാർട്ട് എന്ന് ആൾക്കാർ പറയുന്നത് അല്ലെ? ഫസ്റ്റ് പാർട്ട് അപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഹനം റിപ്പയർ ആക്കാനുള്ള പൈസയും കിട്ടും, കിട്ടണം.
1: അത് എന്റെ വണ്ടിന്റെ അല്ലേ കിട്ടണ്ടേ?
2: നിങ്ങളെ വണ്ടിയുടെ കിട്ടും.
1: ആടെ പോയാലും നമ്മൾ രണ്ടു മാസം കഴിച്ച് പോയവരും പറയുന്നേ ദിവസം കഴിഞ്ഞു പോയി എന്ന് പറയുന്നു.
2: ദിവസം കഴിഞ്ഞു പോയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് അറിയിക്കണം എന്നാണ് അതിന്റെ നിയമം. പക്ഷേ നിങ്ങൾക്ക് അപകടം പറ്റി നിങ്ങൾ കാലൊക്കെ മുറിച്ചു മാറ്റപ്പെട്ട ഒരാളാണ്, ഹോസ്പിറ്റലൊക്കെ ആയി എന്ന് പറയുമ്പോൾ അതിനുള്ള കാരണം നിങ്ങൾ അവിടെ ബോധ്യപ്പിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർ ക്ലെയിം പരിഗണിക്കാവുന്നതാണ്. അഥവാ അവർ പരിഗണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഗ്രീവിയൻസ് സെല്ലുണ്ട്, ഓരോ ഇൻഷുറൻസ് കമ്പനിയുടെയും ഗ്രീവിയൻസ് സെല്ലുണ്ട്. ആ ഗ്രീവിയൻസ് സെല്ലിൽ നിങ്ങൾക്ക് ഒരു പരാതി കൊടുക്കാം. അവിടുന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ ഉണ്ട്, അവിടെ പോകാം. അവിടെയൊക്കെ ഇതൊക്കെ ഒന്നും ചെലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരാളുടെ സഹായം ചോദിക്കുകയാണെങ്കിൽ, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെടുന്ന ആരെങ്കിലും സഹായം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഓൺലൈനിൽ ചെയ്യാവുന്ന.
1: ഇൻഷുറൻസ്
2: പോയി
1: തന്നാളെ അവര് പറയുന്നത് നിങ്ങൾ വണ്ടിന്റെ
2: ക്വട്ടേഷൻ വർഷാപ്പ് ഇത് പഴയ പോലെ റിപ്പയർ ആക്കി എടുക്കാൻ എത്ര ചെലവാകും എന്നുള്ളതാണ് ക്വട്ടേഷൻ. അത് നിങ്ങൾ
1: തരുന്നില്ല വണ്ടി വർഷാപ്പ് കൊണ്ടിട്ട് അവര് പറഞ്ഞു ഇപ്പം തരാൻ കഴിയില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞു
2: ഒഴിവാക്കി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഒരു വർഷാപ്പിൽ വണ്ടി കൊണ്ടുപോയിട്ട് അവർ ക്വട്ടേഷൻ തരുന്നില്ല എന്ന് പറയുന്നത്. അത് ക്വട്ടേഷൻ തരണമല്ലോ, അല്ലെങ്കിൽ മറ്റൊരു വർഷാപ്പിൽ നിങ്ങൾക്ക് സമീപിക്കാം.
1: ഇല്ല, എന്നിട്ട് ഒഴിവാക്കി സാറേ. എന്നുവെച്ചാൽ 3 കൊല്ലമായി ഞാന്
0: തരാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടായിരുന്നോ? എന്തെങ്കിലും കാരണം?
1: രണ്ടു മാസം
2: കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് തരാതിരിക്കാൻ മതിയായ കാരണമല്ല എന്തായാലും.
1: പിന്നെ
2: അബ്ദുറഹ്മാൻ സാർ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നിങ്ങൾ കാലു മുറിഞ്ഞു എന്ന് പറഞ്ഞു, നിങ്ങളുടെ വണ്ടി ആരുടെ പേരിലാ?
1: എന്റെ പേര് തന്നെ.
2: നിങ്ങളുടെ പേര് തന്നെയാണെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം നിങ്ങൾക്ക് കിട്ടിയോ?
1: അത് പിന്നെ മറ്റേ വണ്ടിന്റെ കേസ്.
2: വണ്ടിന്റെ കേസിന് പുറമേ നിങ്ങൾക്ക് 7.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം കിട്ടാൻ മറ്റൊരു വകുപ്പ് കൂടിയുണ്ട് അതിൻ്റെ അകത്ത്, കമ്പൽസറി പേഴ്സണൽ ആക്സിഡന്റ് കവർ. നിങ്ങൾ പോളിസി എടുത്തത് എവിടുന്ന? ഓൺലൈനിലാണോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇൻഷുറൻസ് ഓഫീസ് പോയി എടുത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കവറും കൂടി ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു 7.5 ലക്ഷം രൂപ കോടതിയിലൊന്നും പോകാതെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു വകുപ്പ് കൂടി അതിനകത്ത്.
1: 3 കൊല്ലമായാലും
2: അത് നിങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ മതിയായ കാരണങ്ങൾ, നിങ്ങൾക്ക് ഈ പറയുന്ന കാല് മുറിച്ചു മാറ്റപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് മതിയായ കാരണം തന്നെയാണ്. അത് നിങ്ങൾക്ക് ആ ഇൻഷുറൻസ് കമ്പനിയിൽ ബോധ്യപ്പെടുത്തിയാൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ ഒരു അഡ്വക്കേറ്റിനെ സമീപിക്കുക, ഒരു വക്കീലിനെ സമീപിച്ച് അവർ നിയമപരമായിട്ട് എല്ലാ ഉപദേശം അവർ തരും. അവരോട് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇത് പൊതുവെ അധികം ആൾക്ക് അറിയാത്തൊരു കാര്യമാണ്. 7.5 ലക്ഷം വരെ നിങ്ങൾക്ക് നഷ്ടപരിഹാരം, നിങ്ങൾക്ക് ഒരു അവയവം പെർമനന്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോയാൽ അതിന് പുറമെ അതും കിട്ടും, അതിന് പുറമെ ഇതും കിട്ടും, ഉറപ്പ്. വേണ്ട, ഇത് അദ്ദേഹം തന്നെ മതി. ഇത് വക്കീലിന്റെ ആവശ്യമില്ല, ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടും.
1: നമുക്ക് ഓഫീസ് പോയി കിട്ടും
2: പിന്നെ. അവർ പറഞ്ഞുതരും, പറഞ്ഞു തരണം
1: അവർക്ക്
2: ഇത്. ഇത് പക്ഷേ 3 വർഷം ആയതുകൊണ്ട് ആ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അവരുടെ ഹയർ അതോറിറ്റീസിന്റെയൊക്കെ പെർമിഷൻ വേണ്ടിവരും, അനുവാദം വേണ്ടിവരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും നിങ്ങൾക്ക് അവിടുന്ന് റിജക്ട് ചെയ്താലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അവരുടെ ഗ്രീവിയൻസ് സെല്ലിൽ പോകാം, ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ പോകാം. ഓംബുഡ്സ്മാനിൽ പോയാൽ എന്റെ അഭിപ്രായത്തിൽ മിക്കവാറും നിങ്ങൾക്ക് ഈ പൈസ മുഴുവനായിട്ടും കിട്ടും.
1: മനസ്സിലാകുക,
2: നിങ്ങൾ അതേ ഓഫീസ് തന്നെ ഒന്ന് പോയാൽ മതി. ഇൻഷുറൻസ് ഓഫീസിൽ നിങ്ങൾ ഏത് ഓഫീസിലാണ്
1: അവിടെ
2: പോയാൽ മതി.
1: പിന്നെ
2: അതെ, പോലീസ് കേസല്ലേ, FIR ന്റെ കോപ്പി ഇതൊക്കെ എടുത്തിട്ട് പോയാൽ മതി.
0: അതുപോലെ തന്നെ

0: സാറിന്റെ നമ്പർ ഒന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ നോട്ട് ചെയ്തിട്ട് വെച്ചിട്ട് സാറിനെ വിളിക്കാം.
1: ഈ ഒരു കാര്യം
0: അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ, പുറത്ത് നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ.
1: 98 46 92 17 42
0: പരിപാടി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വിളിക്കാം, നോക്കിയിട്ട് സാറിന്റെ അടുത്ത് മറ്റു ഉപദേശങ്ങൾ അന്വേഷിക്കാം. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഓക്കെ ശരി നോക്കാം. താങ്ക് യു. നമ്മൾ പറഞ്ഞത് ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഈ ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ്, ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസില് അതേപോലെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇതൊക്കെയും എന്താണ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്?
2: ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ലയബിലിറ്റി ഇൻഷുറൻസ് ആണ്, ഏറ്റവും പ്രീമിയം കുറഞ്ഞ ഒരു ഇൻഷുറൻസ് ആണ് ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് അഥവാ ലയബിലിറ്റി ഇൻഷുറൻസ്. അതിന്റെ പ്രത്യേകത അതാണ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട
0: ഇൻഷുറൻസ്,
2: ഏതൊരു വണ്ടിക്കും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഇൻഷുറൻസ്. അതിന്റെ കൂടെ വാഹനത്തിന് കൂടെ ഇൻഷുറൻസ് എടുക്കുമ്പോഴാണ് അത് പാക്കേജ് ആവുന്നത്. പിന്നെ ഇതിന്റെ ഒരു കുഴപ്പം, ലയബിലിറ്റി ഇൻഷുറൻസിന്റെ കുഴപ്പം, നമ്മുടെ വാഹനത്തിനൊന്നും കവറേജ് ഉണ്ടാവില്ല, പുറമെയുള്ള ആൾക്കാർക്ക് മാത്രമേ അതിന് കവറേജ് ഉണ്ടാവുള്ളൂ.
0: പ്രീമിയം
2: പ്രീമിയം വളരെ കുറവായിരിക്കും. ഈ പ്രീമിയം നിശ്ചയിക്കുന്നത് ഇൻഷുറൻസ് കമ്പനിയല്ല, IRDA ആണ്, ഇൻഷുറൻസ് റെഗുലേറ്ററി ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അവരാണ് ഈ പ്രീമിയം നിശ്ചയിക്കുന്നത്. ആ പ്രീമിയത്തിൽ കുറവ് വരുത്താനൊന്നും ആർക്കും അധികാരമില്ല, അത് പ്രീമിയം കൃത്യമായിട്ട് പ്രീമിയം ആയിരിക്കും. പിന്നെ നമുക്ക് ഈ ക്ലെയിം ഒരിക്കലും ഡയറക്റ്റ് ക്ലെയിം സെറ്റിൽമെന്റ് അല്ല, കോർട്ട് വഴിയാണ് ഈ ലയബിലിറ്റി ഇതിന്റെ എല്ലാ ക്ലെയിം സെറ്റിൽമെന്റും കോർട്ട് വഴി MSET വഴി അതുവഴി സെറ്റിൽമെന്റ് ഉണ്ടാവുള്ളൂ.
0: അതേപോലെ തന്നെ സാർ പറഞ്ഞു പുതിയ വാഹനം വാങ്ങിക്കുമ്പോഴുള്ള ആഡ് ഓൺ കവറിനെ കുറിച്ചിട്ട്, അതെന്തൊക്കെയാണ്, അതെങ്ങനെയാണ്?
2: ആഡ് ഓൺ കവറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഡ് ഓൺ കവർ, ആദ്യമായിട്ട് വന്ന ആഡ് ഓൺ കവർ, നിൽ ഡിപ്രീസിയേഷൻ ആണ്. അതായത് വാഹനത്തിന്റെ പാർട്സിന് പഴക്കത്തിനനുസരിച്ച് 5% മുതൽ 50% വരെ ഡിപ്രീസിയേഷൻ ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പം 10,000 രൂപ വിലയുള്ളതാണെങ്കിൽ അതിന് 10% ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ അതിന് 9,000 രൂപയേ നമുക്ക് കിട്ടുള്ളൂ, 10% അതിന്റെ ഡിപ്രീസിയേഷൻ പോകും. ഈ പ്ലാസ്റ്റിക് ഫൈബർ റബ്ബർ പാർട്സ് ഒക്കെ ആണെങ്കിൽ 50% ഡിപ്രീസിയേഷൻ ആണ്. ഗ്ലാസ് ഐറ്റംസിന് ഡിപ്രീസിയേഷനേ ഇല്ല, മുഴുവനായിട്ടും
0: കിട്ടും.
2: അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ കഴിക്കാതെ മുഴുവൻ തുകയും, ബിൽ എമൗണ്ട് മുഴുവൻ തുകയും നമുക്ക് ഇൻഷുറൻസ് നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് ആണ് നിൽ ഡിപ്രീസിയേഷൻ. NDCover NDCover എന്ന് പറയും. പിന്നെ ഇതിനെയാണ് ആള് ബമ്പർ ടു ബമ്പർ എന്നുള്ള
0: പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വാഹനത്തിന്റെ ബമ്പറിനുള്ള ഒരു ഇൻഷുറൻസ് കവറേജ് കൂടിയാണ്.
2: അങ്ങനെ ഒരു ടേം ഇന്ത്യയിലില്ല, ബമ്പർ ടു ബമ്പർ എന്നുള്ള ടേം ഇന്ത്യയിലില്ല. നമ്മൾ ഓരോ ഇൻഷുറൻസ് എടുക്കുമ്പോഴും എന്താണ് എടുക്കുന്നത് എന്നുള്ളത് ആ ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റിൽ രേഖപ്പെടുത്തിയിരിക്കണം. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഡോക്യുമെന്റിലും ബമ്പർ ടു ബമ്പർ എന്നുള്ള ഒരു ടേം എനിക്ക് കണ്ടിട്ടില്ല, കാരണം ഇന്ത്യയിൽ അങ്ങനെ ഒരു ടേം ഇല്ല. പക്ഷെ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബമ്പർ ടു ബമ്പർ. അന്ന് ഈ നിൽ ഡിപ്രീസിയേഷൻ എന്നുള്ള ഒരു കവർ മാത്രമുള്ള ഒരു കാലത്ത് ഉപയോഗിച്ചൊരു പേരാണിത്.
0: ശരിക്കും കംപ്ലീറ്റ് കവറേജ് അല്ല,
2: കംപ്ലീറ്റ് കവറേജ് പാക്കേജ് ഇൻഷുറൻസ് ആണെങ്കിലും ഫ്രണ്ട് ബമ്പറും കിട്ടും, ബാക്ക് ബമ്പറും കിട്ടും. പലരുടെയും ധാരണ ഈ ബമ്പറിന് കവർ കിട്ടാണ്. ഈ ബമ്പർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് സെറ്റ് ഉണ്ടായി, ഒരു 5,000-10,000 രൂപ വലിയ ആ സാധനത്തിനുള്ളൂ. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഞാനും ഇതിനകത്തുള്ള ആളായതുകൊണ്ട്, ഇത് പഠിപ്പിക്കുന്ന ഒരാളായതുകൊണ്ടുമാണ് എനിക്കും ഇത് അറിയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവരുടെയും ധാരണ ഈ ബമ്പർ ടു ബമ്പർ എന്ന് പറഞ്ഞാൽ ഇത് ബമ്പർ ഫ്രണ്ട് ബമ്പറിന് കിട്ടും, ബാക്ക് ബമ്പറിന് കവർ ചെയ്യാനുള്ള ഒരു ഇൻഷുറൻസ് ആണ് ധരിക്കുന്നത്. ഇതാണ് ഈ നിൽ ഡിപ്രീസിയേഷൻ ആണ് ഒരു പ്രധാനപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കവർ ാണ് റിട്ടേൺ ടു ഇൻവോയ്സ് കവർ, RTI കവർ എന്ന് പറയും. അതായത് നമ്മൾ വാഹനത്തിന്റെ മുഴുവൻ എമൗണ്ടിനല്ല ഇൻഷുറൻസ് എടുക്കുക, ഓരോ വർഷവും ഡിപ്രീസിയേഷൻ കഴിച്ച ഒരു എമൗണ്ടിനാണ് അതിന്റെ വില നിശ്ചയിക്കുക. പക്ഷേ ഒരു വണ്ടി നമ്മളെടുത്തു, ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തിനിടയിൽ ഒരു ടോട്ടൽ ലോസ് സംഭവിച്ചു. അപ്പോൾ നമുക്കൊരു പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് മുഴുവൻ പൈസയും നമുക്ക് കിട്ടില്ല. അപ്പോൾ പുതിയൊരു വണ്ടി വാങ്ങണമെങ്കിൽ ആ പുതിയൊരു വണ്ടി അതുപോലെ അതേ മോഡലുള്ള ഒരു പുതിയ വണ്ടി വാങ്ങാവുന്ന ഒരു തുക നമുക്ക് നഷ്ടപരിഹാരമായി കിട്ടുന്നതിനാണ് ഇത് നമ്മൾ ഇങ്ങനെ പറയുന്നത്, റിട്ടേൺ ടു ഇൻവോയ്സ് കവർ എന്ന് പറയുന്നത്. അതേപോലെ എഞ്ചിൻ പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു കവറുണ്ട്. എഞ്ചിൻ പ്രൊട്ടക്ഷൻ ഇപ്പോൾ നമ്മൾ നാച്ചുറൽ കലാമിറ്റി ഒക്കെ വരുമ്പോൾ വെള്ളപ്പൊക്കം ഇതൊക്കെ വന്ന് സംഭവിച്ചാൽ എഞ്ചിനിലൊക്കെ വെള്ളം കയറി അതിൻ്റെ പ്രശ്നമൊക്കെ പിടിച്ചുപോയി അങ്ങനെയൊക്കെ വന്നാൽ അതിൻ്റെ ഒരു കവറേജ് കിട്ടേണ്ട ഒരു ഇൻഷുറൻസ് ആണ് അത്. അതുപോലെ കൺസ്യൂമർ ഇൻഷുറൻസ്, അങ്ങനെ RTI റിട്ടേൺ ടു ഇൻവോയ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതല്ലേ മറ്റേ RSA കവറുണ്ട്, RSA റോഡ് സൈഡ് അസിസ്റ്റൻസ് കവറുണ്ട്. റോഡ് സൈഡ് അസിസ്റ്റൻസ് കവർ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് അധികവും നമ്മുടെ നാട്ടിലാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന വണ്ടിയാണെങ്കിൽ അധികം അതൊരു അത്യാവശ്യമായിട്ട് വരുന്നില്ല. നേരെ മറിച്ച് മറ്റ് ജില്ലകളിലേക്കോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഒരു വണ്ടി വഴിയിൽ പെട്ടുപോയാൽ നമുക്ക് സഹായത്തിനാരും ഉണ്ടാവില്ല. അതൊരു ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്, അത് വിളിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട സഹായങ്ങളൊക്കെ അവർ നിങ്ങൾ പക്ഷെ അതിനുള്ള ഫീസ് കൊടുക്കണം. ഇപ്പം ഒരു വണ്ടി വഴിക്കായി പോയി, അതിനെ കെട്ടി വലിച്ച് വർക്ക്ഷോപ്പ് കൊണ്ടുപോകണം, അവരത് ചെയ്തു തരും. നിങ്ങൾക്കൊരു എയർ ടിക്കറ്റ്

0: ബുക്ക് ചെയ്ത് തരണം, അവർ അത് ചെയ്തുതരും. നിങ്ങൾക്ക് റൂം എടുത്തു തരണം, പരിചയമില്ലാത്ത സ്ഥലമാണ്, അത് അവർ ചെയ്തു തരും. വഴിയിൽ ടയറ് പോയി, ടയറ് മാറ്റിത്തരണം, അവിടെങ്കിൽ ടയറ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അവർ നിങ്ങൾക്ക് ചെയ്തുതരും. അങ്ങനെയുള്ള സൗകര്യങ്ങൾ കിട്ടുന്ന ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ വാല്യബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അതിനെ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് ഉണ്ട്.
1: ഇത്രയും
0: 13-14 കവറുകൾ ഉണ്ട് ഇതിനകത്ത്.
1: ആ, നമുക്ക് ആ നമ്പർ ഒന്ന് പറയുന്നതിന് മുമ്പ് ഒരു കോളിലേക്ക് പോവാം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം.
2: ഹലോ.
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, പുതിയൊരു സനാതനാണേ.
1: ആ, പറഞ്ഞോളൂ.
0: സനാതനൻ, പറഞ്ഞോളൂ. പിന്നെ
2: ഈ ശാരീരിക വൈകല്യമുള്ളവർക്ക് പിന്നെ വണ്ടിക്ക് ടാക്സ് ഫ്രീ ഉണ്ടല്ലോ. ആ ടാക്സ് ഫ്രീ ഉള്ള വണ്ടി അപകടം പറ്റുമ്പോ ഈ വണ്ടിന്റെ ഉടമ വണ്ടിയിൽ ഇല്ലെങ്കിൽ ഇൻഷുറൻസ് നിഷേധിക്കാനുള്ള നിഷേധിക്കുവോ?
0: ഹാൻഡിക്കാപ്പഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിസൈൻ ചെയ്ത വണ്ടിയാണോ സാർ ഉദ്ദേശിക്കുന്നത്? അത് അങ്ങനെ അല്ലാത്ത ഒരാൾ ഓടിച്ചാൽ നഷ്ടപരിഹാരം, ഡ്രൈവ് ലൈസൻസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ അതിന് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അതിനുള്ള എല്ലാ ഡോക്യുമെന്റ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നിഷേധിക്കാൻ പറ്റില്ല.
2: പിന്നെ ഈ ശാരീരിക വൈകല്യം ഉള്ള ആള് പിന്നെ അവരെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ എപ്പം പിന്നെ വണ്ടി തന്നെ വേണമെന്നാണ് നിയമം. അപ്പൊ അങ്ങനെയുള്ള ഇതില് പിന്നെ ഈ ഉടമ വണ്ടിയിൽ ഇല്ലാത്ത സമയത്ത് ആക്സിഡന്റ് ആയെങ്കിൽ പിന്നെ ഇത് ഇൻഷുറൻസ് നിഷേധിക്കേണ്ട പിന്നെ വകുപ്പുണ്ടോ എന്നാണ്?
0: ഇൻഷുറൻസ് സാധാരണഗതി നിഷേധിക്കാൻ സാധ്യതയില്ല. നിങ്ങളുടെ കേസിൽ അങ്ങനെ സംഭവിച്ചോ?
2: ഓ,
0: അങ്ങനെ സംഭവിച്ചോ?
2: അല്ല, സംഭവിച്ചിട്ടില്ല, പത്രത്തിൽ അങ്ങനെ ഒരു
0: ഇല്ല. സാധാരണ വണ്ടി ഒരു അംഗവൈകല്യം സംഭവിക്കുന്ന ആൾ, കാരണം ഇതിനായിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ്, കാരണം ക്ലച്ചും ബ്രേക്കൊക്കെ കയ്യിലായിരിക്കും, അതിനൊരു ട്രെയിനിങ് കിട്ടിയ ആളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ലൈസൻസ് ഉള്ള ആള്, അവർക്ക് പ്രത്യേകം ഡിസൈൻ ചെയ്ത വണ്ടികളായിരിക്കും അത്. അത് അത്തരത്തിലുള്ള ആൾക്കാർക്ക് അതിനായിട്ട് ഡിസൈൻ ചെയ്ത വണ്ടികളായിരിക്കും അത്. ഫോർ വീലർ, ഫോർ വീലർ ആയാലും അങ്ങനെ തന്നെയാ, കാരണം കാലിന് പ്രശ്നമുള്ള ആൾക്കാർക്ക് ബ്രേക്ക് കയ്യിലായിരിക്കും അതിന്.
2: അതല്ല, നമ്മളിപ്പോ എപ്പം പിന്നെ നമ്മളെ ആവശ്യം തന്നെ ഈ ശാരീരിക വൈകല്യമുള്ള ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പം വേറെ ആളെടുക്കുമ്പോ അവിടെ ആക്സിഡന്റ് ആയിട്ടാകുമ്പോ പിന്നെ,
1: അതായത് ഇദ്ദേഹം പറയുന്നത് നോർമൽ സാധാരണ വണ്ടിയാണ് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് എന്നാണോ ഉദ്ദേശിക്കുന്നത്? അതായത് മറ്റൊരാളാണ് ഓടിക്കുന്നത് അല്ലെ, സ്വന്തം കയ്യിലുള്ള വണ്ടി മറ്റൊരാളാണ് ഓടിക്കുന്നത്.
0: അതിന് അപകടം പറ്റിയാൽ ഒരു നഷ്ടപരിഹാരത്തിന് തടസ്സമില്ല അതിന്. നഷ്ടപരിഹാരം കിട്ടാൻ യാതൊരു തടസ്സവുമില്ല,
1: നഷ്ടപരിഹാരം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതായത് അതിന്റെ സംശയം എന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടി മറ്റൊരാൾ ഓടിക്കുന്നു, അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുമോ എന്നുള്ളതല്ലേ
2: അല്ലെ?
1: വാഹന ഉടമയ്ക്ക് ഇൻഷുറൻസ് കിട്ടുമോ, വാഹനത്തിന് ഇൻഷുറൻസ് കിട്ടുമോ, ഇതല്ലേ ഈ രണ്ട് ചോദ്യങ്ങളല്ലേ? ഓക്കെ, അത് രണ്ടും കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ നോ ക്ലെയിം ബോണസ് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ, നോ ക്ലെയിം ബോണസ് എന്താണ് അത് ഉദ്ദേശിക്കുന്നത്?
0: നോ ക്ലെയിം ബോണസ് എന്ന് പറയുമ്പോൾ ഒരു വർഷം ഒരാളുടെ പേരിൽ വണ്ടി ഉണ്ടാവുക, അവരുടെ പേരിൽ ഇൻഷുറൻസ് ഉണ്ടാവുക, ആ ഒരു വർഷവും അവർ ക്ലെയിം ചെയ്യുന്നില്ല, തൊട്ടടുത്ത വർഷം റിന്യൂ ചെയ്യുമ്പം അവർക്ക് കൊടുക്കുന്ന ഒരു പാരിതോഷികമാണ് ശരിക്കും നോ ക്ലെയിം ബോണസ്. അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, നോ ക്ലെയിം ബോണസ്. ക്ലെയിം ചെയ്യാത്തതിന് കിട്ടുന്ന ഒരു ഇളവാണ്, ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണത്. അവർക്കത് പ്രീമിയത്തിൽ കിട്ടുന്ന ഇളവാണ്. ഏറ്റവും കുറഞ്ഞ നോ ക്ലെയിം ബോണസ് 20%, അത് ഓരോ വർഷവും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും 50%. 50% മാക്സിമം 50% ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 50% നോ ക്ലെയിം ബോണസ് ഇവർ വണ്ടി മാറ്റി അതേ കാറ്റഗറിപ്പെട്ട മറ്റൊരു വണ്ടി ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും.
1: അതുകൂടി ചോദിക്കാനുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നു സാർ പറഞ്ഞല്ലോ, ഇപ്പം പഴയ വണ്ടിയുണ്ട്, അതേ മോഡലിൽ തന്നെ മറ്റൊരു വണ്ടി വാങ്ങുമ്പോൾ എങ്ങനെയാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്?
0: അതിന് ഇൻഷുറൻസ് ഓഫീസിൽ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് സാറിന് പഴയ വണ്ടി വിറ്റ് പുതിയ ആളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒരു റിക്വസ്റ്റ് കൂടി നോ ക്ലെയിം ബോണസ് സർട്ടിഫിക്കറ്റ് വാങ്ങിവെച്ചാൽ ആ സർട്ടിഫിക്കറ്റിന് 3 വർഷത്തെ വാലിഡിറ്റി അതിനുണ്ട്. 3 വർഷത്തിനിടയിൽ നിങ്ങളൊരു അതേ കാറ്റഗറിയിലൊരു ഒരു വണ്ടി വാങ്ങുകയാണെങ്കിൽ ഈ നോ ക്ലെയിം ബോണസ് സർട്ടിഫിക്കറ്റ് ആ വണ്ടിക്ക് ഉപയോഗിച്ചിട്ട് ഈ പ്രീമിയത്തിലെ ഇളവ് നിങ്ങൾക്ക്
1: ഇൻഷുറൻസ് പ്രീമിയത്തിലെ ഇളവ് കിട്ടും. അതുപോലെ തന്നെ അപകടം സംഭവിക്കുന്ന ഒരു സമയത്ത് എപ്പോഴും നമ്മുടെ ഇൻഷുറൻസുകാർ പരമാവധി നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഇൻഷുറൻസ് എങ്ങനെ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കാം എന്നുള്ള രീതിയിലാണ് പലരും പറയുന്നത് കേൾക്കുക. പക്ഷേ ഇൻഷുറൻസ് അപകടം സംഭവിക്കുന്ന സമയത്ത് ഒരു വ്യക്തി പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇൻഷുറൻസ് ഉള്ള ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസിന്റെ കവറേജ് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അപകടം സംഭവിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്?
0: ഇൻഷുറൻസ് ക്ലെയിം നമ്മൾക്ക് കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട

0: കാരണം നമ്മൾ മുഴുവൻ കാര്യങ്ങളും അതിൽ വെളിപ്പെടുത്തില്ല. സപ്രഷൻ ഓഫ് മെറ്റീരിയൽ ഫാക്ട്സ് ആണ്. അത് നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദിക്കുന്ന ചോദ്യങ്ങൾ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിലാണ് നമ്മൾ എടുക്കുക. അത് കറക്റ്റായിരിക്കും എന്നുള്ള ധാരണയില്. ഇതൊരു അപകടം വരുമ്പോഴായിരിക്കും പറഞ്ഞ സംഗതികളൊന്നും ആയിരിക്കില്ല. ഒറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നോക്ലെയിം ബോണസ് പറഞ്ഞുകൊണ്ട് പറയാം, കഴിഞ്ഞ പ്രാവശ്യം ആക്സിഡന്റ് ആയിട്ടുണ്ടാവും, അത് ഈ പ്രാവശ്യം ഇൻഷുറൻസ് എടുക്കാൻ നോക്ലെയിം ബോണസ് കിട്ടാൻ വേണ്ടി ഒരു കളവ് പറയും, നോക്ലെയിം ക്ലെയിം ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയും. ആ ഒരു വണ്ടി അടുത്ത വർഷം ക്ലെയിം ആകുമ്പോൾ അവർക്ക് അന്നേരമാണ് ഇത് സെർച്ച് ചെയ്യാം, നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കും. അത് കിട്ടാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ട്, IAB സൈറ്റിലൊക്കെ നോക്കി നമുക്കത് കിട്ടും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവർക്ക് മുഴുവൻ ക്ലെയിം കിട്ടില്ല, അപ്പോൾ അവിടെ ഒരു തർക്കം വരും. അപ്പോൾ പൊതുവേ അങ്ങനെ തർക്കം വരുമ്പോൾ ആളുടെ ധാരണ ഇത് ഇൻഷുറൻസ് എങ്ങനെയെങ്കിലും കൊടുക്കാതിരിക്കാൻ ആൾക്കാർ, അങ്ങനെ അത് ഒരു പരിധി വരെ തെറ്റിദ്ധാരണയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതാണ്.
1: അതെ, പലപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അപകടം സംഭവിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഇൻഷുറൻസ് ഉടമ ചെയ്യേണ്ടത്?
0: അപകട സമയത്ത് കാര്യമായിട്ട് ചെയ്യേണ്ട, കൃത്യമായിട്ട് അതിനെ ഇൻഷുറൻസ് ഓഫീസിൽ അറിയിക്കാം. ഇപ്പം ഉദാഹരണത്തിന്, ഇപ്പം ഒരാൾക്ക് പരിക്ക് പറ്റി ഉള്ളുണ്ടെങ്കിൽ ഉടനെ അവരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവരുടെ ബന്ധുക്കൾ വരുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനുശേഷം അവർ ഇൻഷുറൻസ് ഓഫീസിനെ അറിയിക്കാം. ഇനി പോലീസിനെ അറിയിക്കേണ്ട, എല്ലാ കേസിലും പോലീസിനെ അറിയിക്കേണ്ടേ വരുന്നില്ല, പോലീസിനെ അറിയിക്കേണ്ട കേസാണെങ്കിൽ പോലീസിനെ അറിയിക്കുക. അവിടെ നിന്ന് പറ്റുമെങ്കിൽ ഫോട്ടോസോ വീഡിയോസോ എടുത്തിട്ട് അതിനുള്ള പ്രൂഫുകൾ നമുക്ക് സംഘടിപ്പിച്ച് വെക്കുക. പിന്നെ അവിടെ നിന്ന് പരിസരത്തുള്ള ആൾക്കാരുടെ, അവിടെ ഒരു വിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ നമ്പറോ അങ്ങനെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഉടനെ എല്ലാ ഡോക്യുമെൻറ്റും, കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ് ഓഫീസിൽ കൊടുക്കുക. പലപ്പോഴും രണ്ട് വാഹനങ്ങൾ തമ്മിൽ ഇടിച്ചിട്ടാകുമ്പോൾ ഓഫീസിൽ പറയുക ഇത് മതിലടിച്ചു എന്നൊക്കെയാണ് കളവ് പറയും. അങ്ങനെ കളവ് പറയാതെ കൃത്യമായ, സത്യസന്ധമായിട്ട് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ക്ലെയിം റിജക്ഷന് സാധ്യതയേയില്ല.
1: നമുക്കൊരു കോൾ ഉണ്ട്, അതിനുശേഷം തുടരാം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ, അഷ്കർ. അഷ്കർ പറഞ്ഞോളൂ, എന്തായിരുന്നു കാര്യം?
2: ഇപ്പോ ആക്സിഡന്റ് ആയിട്ട് 3-4 മാസം കഴിഞ്ഞു, ഇതുവരെ ക്ലെയിം എപ്പോ കിട്ടുക?
0: വാഹന അപകടമാണോ? നിങ്ങള് വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളാണോ, നിങ്ങൾ റോട്ടിൽ കൂടി യാത്ര ചെയ്യുന്ന? അപ്പോ നിങ്ങളത് കേസ് കൊടുത്തോ? കോടതിയിൽ കേസ് കൊടുത്തു. അപ്പോൾ കേസ് കൊടുക്കുമ്പം നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാലോ കോടതിയിൽ നിന്ന് അതിൻ്റെ ഒരു നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്കത് പെട്ടെന്ന് നഷ്ടപരിഹാരം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വക്കീലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മെഗാ അദാലത്ത് അദാലത്തുകളൊക്കെ. അല്ല, അത് നിങ്ങൾ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ട് ആ രീതിയിൽ കോടതിയിൽ ബന്ധപ്പെട്ടാൽ അത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാൻ അദ്ദേഹത്തിന് പറ്റും.
1: അദാലത്ത് വഴി അല്ലേ?
0: അദാലത്ത് വഴി പറ്റും, അല്ലെങ്കിലും കോടതിയിൽ അവരോട് പെട്ടെന്ന് അദാലത്തിൽ സെറ്റിൽമെന്റോ അങ്ങനെയൊക്കെ ഉണ്ട്, മെഗാ അദാലത്തൊക്കെ ഇടയ്ക്ക് വരും. സാധാരണ അങ്ങനെ ഒരു സമയക്രമമൊന്നും നമുക്കിത് പറയാൻ പറ്റില്ല, കോടതിയിലുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ കോടതിയിൽ നിന്ന് വരുന്നത് നിങ്ങളെ വക്കീലിനെ അത് പറയാൻ പറ്റും, അത് കോടതിയിൽ എങ്ങനെ പ്രസന്റ് ചെയ്തു, നിങ്ങൾ എപ്പോഴാണ് കൊടുത്തത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ അത് നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റില്ല. അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്, അത് നിങ്ങളെ വക്കീലുമായിട്ട് തന്നെ ബന്ധപ്പെടണം.
1: വിളിച്ചതിൽ സന്തോഷം. സാർ പറഞ്ഞല്ലോ, നമ്മുടെ അപകടം സംഭവിക്കുന്ന സമയത്ത് ഇപ്പം രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ വ്യക്തിക്ക് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായും മാനസികമായും അവർക്ക് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലായിരിക്കില്ല. ചിലപ്പം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അങ്ങനെ സമയമെടുക്കുമല്ലോ. കൃത്യമായിട്ടും ഈ ഇൻഷുറൻസ് കമ്പനിനെ അറിയിക്കേണ്ട ഒരു സമയപരിധി എന്ന് പറയുന്നതുണ്ടോ? അങ്ങനെയുണ്ട്.
0: സാധാരണഗതിയിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ 24 മണിക്കൂറിനിടയ്ക്ക് അല്ലെങ്കിൽ 48 മണിക്കൂറിനിടയിൽ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം എന്നാണ് നിയമമെങ്കിലും പൊതുവെ അങ്ങനെ സാധിക്കാറില്ല. കാരണം അപകടം പറ്റി ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മൾ അവരുടെ ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള പരിക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സമയമെടുക്കും. ആ കാര്യങ്ങൾ ഇൻഷുറൻസ് കമ്പനിയെ ബോധ്യപ്പെടുത്തിയാൽ ആ ഒരു ക്ലെയിം കിട്ടാൻ അതൊന്നും ഒരു തടസ്സമാവില്ല സാധാരണഗതിയിൽ. പക്ഷേ നമ്മൾ തന്നെ പോയി ഓഫീസിൽ അറിയിക്കണമെന്ന് നിർബന്ധമില്ല, ആർക്കും പോയി അറിയിക്കാം.
1: ഇൻഷുറൻസ് അപകട സമയത്ത് പോലീസിന്റെ റിപ്പോർട്ട് FIR നമ്മൾ എപ്പോഴും പറയുന്നതാണ്, FIR നിർബന്ധമായിട്ടുണ്ടോ അല്ല സാധാരണഗതിയിൽ?
0: FIR എല്ലാ കേസിലും നിർബന്ധമല്ല. FIR സാധാരണഗതിയിൽ ഒരു വലിയ അപകടമാണെങ്കിൽ, ആർക്കെങ്കിലും പരിക്ക് പറ്റിയെങ്കിൽ, ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ, രണ്ട് വാഹനങ്ങൾ തമ്മിൽ ഇടിച്ചതാണെങ്കിൽ, ഇതിനൊക്കെയാണ് സാധാരണഗതിയിൽ FIR ചോദിക്കുക. അല്ലാതെ ചെറിയ ചെറിയ അപകടങ്ങൾക്കൊന്നും പൊതുവെ സാധാരണഗതിയിൽ ഇൻഷുറൻസ് കമ്പനി പിന്നെ FIR നിർബന്ധിക്കാറില്ല.
1: അതുപോലെ തന്നെ വാഹനങ്ങൾ നമ്മളിപ്പോൾ കേൾക്കാറുണ്ട് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. മോഡിഫിക്കേഷൻ ഒരു പ്രധാനപ്പെട്ട, ഒരുപക്ഷെ വാഹന നിർമ്മാതാക്കൾ അതിന്റെ അപകട സാധ്യതകളെല്ലാം ചെറുത്തുകൊണ്ടാണ് വാഹനം നിർമ്മിക്കുന്നതെങ്കിൽ ഈ മോഡിഫിക്കേഷൻ കൊണ്ട് അതിന്റെ സാധ്യത കൂട്ടുന്നുണ്ടല്ലോ. ഇങ്ങനെ ഈ മോഡിഫിക്കേഷൻ വരുത്തുമ്പോഴും ഇൻഷുറൻസ്

0: ഫ്രണ്ട്സ് പരിരക്ഷ ലഭിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. എന്താണ്
1: ഈ നമ്മൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാക്കാണ് വാഹന മോഡിഫിക്കേഷൻ. വാഹന മോഡിഫിക്കേഷൻ, ചെറിയ ചെറിയ വാഹന മോഡിഫിക്കേഷൻ ഒന്നും കുഴപ്പമില്ല, പക്ഷേ ഈ വാഹന മോഡിഫിക്കേഷൻ നിയമപരമായിരിക്കണം. നമ്മൾ ഒരു ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കിക്കഴിഞ്ഞാൽ അതിന് അഡീഷണലായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ മോഡിഫിക്കേഷനിൽ വരുന്നത്. അപ്പോൾ ഈ മോഡിഫിക്കേഷൻ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ വാഹന വകുപ്പിനെ നമ്മൾ അറിയിക്കുകയും അത് അതിൽ രേഖപ്പെടുത്തുകയും അത് ഇൻഷുറൻസ് കമ്പനിയും കൂടെ അറിയിക്കുകയും ചെയ്താൽ മാത്രമേ അതിന് നഷ്ടപരിഹാരം കിട്ടുള്ളൂ. ഒറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പം പലപ്പോഴും കാറുകൾക്കൊക്കെ ഫ്രണ്ടിലൊരു മെറ്റലിൻ്റെ ബമ്പർ ഫിറ്റ് ചെയ്യുന്ന കാണാം, പുറകിലൊക്കെ. അതൊക്കെ അപകട സാധ്യത കൂട്ടുകയാണ് ചെയ്യുക. ഒരു ഒരാൾക്ക് ഇടിക്കുകയാണെങ്കിൽ അവർ മരണപ്പെടുന്ന ആ ഒരു കാരണം മതി. അതൊക്കെയാണ് ഈ മോഡിഫിക്കേഷൻ എതിർക്കുന്നത്. ഫൈബർ ഭാഗം കുറേ ഇമ്പാക്റ്റ് ആ ഫൈബർ ഭാഗം അബ്സോർബ് ചെയ്യും. അല്ലാതെ മെറ്റലിനാണെങ്കിൽ അങ്ങനെയല്ല സംഭവിക്കുക. അധികവും ഈ ഫ്രണ്ട് ബമ്പറൊക്കെ ഫൈബർ പാർട്ട് ആവുന്നത് തന്നെ കുറേ നമുക്ക് ഒരു അപകടം അതിൽ കുറേ ഭാഗമായി പോകും. അത് മാത്രമല്ല, ഇപ്പം നമുക്ക് ഈ ഫൈബർ പാർട്ടിൽ ഇടിച്ചാൽ മാത്രമേ നമ്മൾ എയർ ബാഗൊക്കെ വർക്ക് ചെയ്യുള്ളൂ. ആ ഇതിനകത്ത് സെക്യൂരിറ്റിക്ക് നമ്മൾ വണ്ടി പറയുമ്പോൾ ഫുൾ ഫീച്ചേഴ്സുള്ള വണ്ടികളൊക്കെ ഫുൾ ഓപ്ഷൻ വണ്ടികളൊക്കെ നമ്മൾ വാങ്ങും. വണ്ടി വാങ്ങിയിട്ട് ഇത് വർക്ക് ചെയ്യാവുന്ന പറ്റാത്ത വിധത്തിലുള്ള അഡീഷണൽ മോഡിഫിക്കേഷൻസ് നമ്മൾ തന്നെ ചെയ്യുകയും ചെയ്യും. ഈ എയർ ബാഗ് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് വേണം. ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എയർ ബാഗ് വർക്ക് ചെയ്യില്ല. അതുമാത്രമല്ല അപകടത്തിന് ചിലപ്പോൾ ഈ വണ്ടിയുടെ വെയിറ്റ് ഇതൊക്കെ മാറാനൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ വലിയ ടയറൊക്കെ ഫിറ്റ് ചെയ്യും, അതൊക്കെ വണ്ടിയുടെ കൺട്രോളിനൊക്കെ ബാധിക്കും. അത് അപകട സാധ്യത കൂട്ടുകയാണ് ചെയ്യുക. അങ്ങനെ നിയമവിധേയമല്ലാത്ത ഒരു മോഡിഫിക്കേഷനും ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിനെയോ അറിയിച്ച് നിയമവിധേയമാക്കിയതല്ലാതെ അല്ലാത്ത ഒരു മോഡിഫിക്കേഷനും ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ല.
0: അതേപോലെ തന്നെ ഈ മോഡിഫിക്കേഷൻ അറിയിക്കണം എന്ന് പറഞ്ഞല്ലോ, അത് രേഖപ്പെടുത്തുന്നത് നമ്മുടെ ആർ സിയിൽ തന്നെ രേഖപ്പെടുത്തും.
1: ആർ സിയിൽ രേഖപ്പെടുത്തണം. രേഖപ്പെടുത്തിയിട്ട് അഡീഷണൽ പ്രീമിയം അടക്കേണ്ടതാണെങ്കിൽ അത് രേഖപ്പെടുത്തിയിട്ട്, കാരണം അതിനൊരു വിലയുണ്ടല്ലോ, ആ വിലയും കൂടി ചേർത്തുകൊണ്ട് അതിനുള്ള പ്രീമിയം കൂടി നമ്മൾ ചെയ്താൽ മാത്രമേ, അതിൻ്റെ എൻഡോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് പിന്നെ വരുള്ളൂ, ഇൻഷുറൻസിൻ്റെ പരിധിയിലേക്ക് വരുള്ളൂ.
0: അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന മരം വീഴുകയും വാഹനം പൂർണ്ണമായി തകരുകയും ചെയ്യുന്നു,
1: ഒലിച്ചു പോകുന്നു.
0: അതേപോലെ തന്നെ മഴയിൽ വെള്ളം കയറി വാഹനത്തിന്റെ എഞ്ചിൻ കംപ്ലൈന്റ് ആവുന്നു. പ്രളയ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഇത്തരത്തിൽ ഉണ്ടാകുമ്പോൾ സാധാരണ വ്യക്തിക്ക് അവിടെ അപകടം സംഭവിക്കുന്നില്ലെങ്കിലും വാഹനം പൂർണ്ണമായിട്ട് നശിച്ചു
1: പോകുന്നുണ്ട്.
0: അപ്പോൾ ആ ഒരു സമയത്ത് ഇൻഷുറൻസ് എങ്ങനെയാണ് ലഭിക്കുക?
1: നമ്മൾ ലയബിലിറ്റി ഓൺലി ഇൻഷുറൻസ് ആണെങ്കിൽ ഒന്നും കിട്ടില്ല.
0: അത് ശരി.
1: പാക്കേജ് ഇൻഷുറൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കിട്ടും. നമുക്ക് നിങ്ങൾക്ക് വാഹനം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ടിനാണോ നിങ്ങൾ ഐ ഡി വി എത്രയാണോ കൊടുത്തത് ആ ഐ ഡി വിക്ക് കണക്ക് ആ ഫുൾ എമൗണ്ട് തന്നെ നമുക്ക് കിട്ടും.
0: അത്തരത്തിൽ ഇൻഷുർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം.
1: തീർച്ചയായിട്ടും
0: വ്യക്തികൾക്ക് അപകടത്തിനേക്കാളും വാഹനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും.
1: ഇതിപ്പം വ്യക്തികൾക്ക് പറ്റിയാലും കിട്ടും.
0: രണ്ടിനും കിട്ടും.
1: അത് പാക്കേജ് ഇൻഷുറൻസിനകത്ത് ലയബിലിറ്റിയും കവേർഡ് ആയതുകൊണ്ട് അതും കൂടി ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് രണ്ടും ഇവിടെ കിട്ടും.
0: പൊതുവെ പിന്നെ നമ്മൾ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുന്ന ആളാണെങ്കിൽ ഈ സമയത്ത് അപകടം സംഭവിക്കുമ്പോൾ ഇപ്പം അതിനുള്ള ഇൻഷുറൻസ് ശരിക്കും കിട്ടാറുണ്ടോ? എങ്ങനെയാണ്?
1: നമുക്കറിയാം മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല എന്ന്. ആർക്കും അറിയാം, നിയമമാണ് അത്. മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ അകത്ത് അത് പ്രത്യേകം പറയുന്നുണ്ട്. നമ്മുടെ പോളിസിയിൽ നമുക്ക് നഷ്ടപരിഹാരം കിട്ടുന്ന അതിൻ്റെ അകത്തുള്ള രേഖപ്പെടുത്തിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം അതിനകത്തും വാഹനം മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ നഷ്ടപരിഹാരം കിട്ടില്ല എന്ന് തന്നെയാണ് പറയാം. പക്ഷേ നമുക്ക് ഒരു മദ്യപിച്ച് വാഹനം ഓടിച്ചു, റോഡിൽ കൂടി പോകുന്ന ഒരാളെ ഇടിച്ചു, ആ ഇടിച്ചയാൾക്ക് അറിയില്ലല്ലോ ഇയാൾ മദ്യപിച്ചിട്ടാണ് ഓടിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് റോഡിൽ പോകാം പക്ഷേ അറിയില്ലെന്ന് പറയും. അയാൾക്ക് കൃത്യമായി നഷ്ടപരിഹാരം കിട്ടുകയും വേണം. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇപ്പോഴൊക്കെ കോടതി വിധിക്കുന്നത് ഇൻഷുറൻസ് കമ്പനിയോട് നഷ്ടപരിഹാരം കൊടുക്കാൻ പറയും, എന്നിട്ട് ഇതിന് ഉത്തരവാദിയായ ഡ്രൈവറിൽ നിന്നും ആർ സി ഓണറിൽ നിന്നും പേ ആൻഡ് റിക്കവർ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് അവരുടെ ഈടാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ചെയ്യുന്നുണ്ട്.
0: അത് നമ്മൾ എല്ലാ കാര്യത്തിലും, അതായത് ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്നതായാലും എല്ലാം ഈ ഒരു ഏത്
1: കേസിലും എല്ലാ കേസിലും നമുക്ക് ഒരു പുറമേയുള്ള ഒരു പെഡസ്ട്രിയൻ ഒരു യാത്ര പോകുന്ന ആൾക്ക് അവർക്ക് അറിയില്ലല്ലോ ഈ ആൾക്ക് ലൈസൻസ് ഉണ്ടോ, അത് നോക്കാനുള്ള അധികാരം പോലും അവർക്കില്ലല്ലോ. അത് അവയാൾ കള്ളുപിടിച്ചിട്ടാണോ വാഹനം ഓടിക്കുന്നത് ഇതൊന്നും ഇവർക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം

0: വരുന്നുണ്ട്.
1: തീർച്ചയായിട്ടും.
0: അപ്പോ ഇങ്ങനെ മറന്നു പോകുന്ന, ഇൻഷുറൻസ് പുതുക്കാതെ എടുക്കുന്ന വണ്ടികൾ, എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്?
1: ഈ സാധാരണ നമ്മൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാല് ആർ സി ഓണറും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. ഈ കോൺട്രാക്റ്റിന്റെ കാലാവധി സാധാരണഗതിയിൽ ഒരു വർഷമാണ്. അപ്പോൾ ആ കാലാവധി കഴിഞ്ഞാൽ നമുക്കറിയാലോ ആ കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഇല്ല. അപ്പോൾ ഇൻഷുറൻസിന് ഡേറ്റ് കഴിഞ്ഞു, ഇന്നലെ രാത്രിയാണ് കഴിഞ്ഞത്, ഇന്ന് രാവിലെ ആക്സിഡൻ്റ് ആയി സംഭവിച്ചാൽ അവർക്കൊരു ഇൻഷുറൻസ് ഇല്ല, അത് നമ്മൾ സ്വന്തം സഹിച്ചേ പറ്റുള്ളൂ, ഒരു നിവൃത്തിയില്ല.
0: അപ്പോൾ ഈ ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്ത വാഹനത്തെ സംബന്ധിച്ചിടത്തോളം, വാഹന ഉടമയെ സംബന്ധിച്ചിടത്തോളം, ഈ ഇൻഷുറൻസ് കവറേജ് തീരുന്ന മുറയ്ക്ക്, തീരുന്ന സമയത്ത് തന്നെ പുതുക്കിയില്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഭവിഷ്യത്തുണ്ടാവുക?
1: ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റില്ല.
0: മാത്രമല്ല ആ വാഹനം ഇടിച്ച് മറ്റൊരു വ്യക്തിക്ക് അപകടം സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഈ വ്യക്തിയിൽ തന്നെ,
1: വ്യക്തികൾക്ക് തന്നെ, യാതൊരു സംശയമില്ല. കാരണം അവിടെ ഒരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ടും, കാരണം ഒരു വർഷം കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമാണ് എവിടെ റിന്യൂ ചെയ്യണം, എവിടെ ഇൻഷുറൻസ് പുതുക്കണം എന്നുള്ളത് നമ്മുടെ വാഹന ഉടമയുടെ ഇഷ്ടത്തിൽപ്പെട്ടതാണ്, അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അത് നമുക്ക് ആർക്കും നിയന്ത്രിക്കാനോ ഇങ്ങനെ ചെയ്യണമെന്ന് ആർക്കും നിർബന്ധിക്കാനും പറ്റില്ല. അപ്പോൾ ആ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഴയ ഇൻഷുറൻസ് കമ്പനിയായിട്ടുള്ള ബന്ധം കഴിഞ്ഞു, പിന്നെ അതൊന്നും കിട്ടില്ല.
0: സാർ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള പാക്കേജ് തരുന്ന, അതേപോലെ തന്നെ ക്ലെയിം സെറ്റിൽമെന്റിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നമുക്ക് മറ്റൊരു ഇൻഷുറൻസിലേക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കും.
1: എവിടെയും നമുക്ക് ഏത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് മാറാം. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ നോ ക്ലെയിം ബോണസ് മറ്റൊരു കമ്പനിയിൽ നിന്ന് ഉള്ളതാണെങ്കിൽ തൊട്ടടുത്ത കമ്പനിയിലേക്ക് പോകുമ്പോൾ ഇത് നഷ്ടപ്പെടില്ല, അത് ക്യാരി ഫോർവേഡ് ചെയ്യും.
0: തീർച്ചയായിട്ടും
1: ആ ഇൻഷുറൻസ് നോക്കലും ബോണസും അവർക്ക് അവർക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും.
0: അതുപോലെ ഈ വൈകിപ്പോയാൽ, ഇൻഷുറൻസ് വൈകിപ്പോയാൽ എന്തൊക്കെ പേപ്പറുകളാണ്, ഡോക്യുമെന്റുകളാണ് നമ്മൾ ഹാജരാക്കേണ്ടി വരുന്നത്?
1: സാധാരണഗതിയിൽ വൈകിപ്പോയാൽ ലയബിലിറ്റി ഇൻഷുറൻസ് ആണെങ്കിൽ നേരത്തെ വണ്ടി ഇൻസ്പെക്ഷനൊക്കെ വേണമായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഈ അടുത്ത കാലത്ത് അതിന് ഒരു എക്സംഷൻ കൊടുത്തു. ഡേറ്റ് കഴിഞ്ഞാലും തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെങ്കിൽ, ലയബിലിറ്റി ഇൻഷുറൻസ് ആണെങ്കിൽ അതിന് വണ്ടിയുടെ വെഹിക്കിൾ ഇൻസ്പെക്ഷൻ ആവശ്യമില്ല. പക്ഷേ പാക്കേജ് ഇൻഷുറൻസ് ആണെങ്കിൽ ആ ഓഫീസിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥന്മാർ വെഹിക്കിൾ ഇൻസ്പെക്ഷൻ നടത്താം. ഇതിന് അപകടത്തെ പെട്ടിട്ടില്ല, ഇതിന് ഡാമേജ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആണ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് അതിനുള്ള ആകെയുള്ള ഒരു പരിഹാരം, നമുക്ക് എക്സ്പയറി ഡേറ്റ് എപ്പോഴാണോ അതിൻ്റെ ഒരു മാസം മുന്നേ നമുക്ക് ഇൻഷുറൻസ് പുതുക്കാം. എല്ലാ ബെനിഫിറ്റോടും കൂടി നമുക്ക് പുതുക്കാം. ആൾക്കാരുടെ ധാരണ ഈ പുതുക്കുന്ന ദിവസം അന്നത്തെ ആ ഇത്രയും ദിവസം, ഒരു മാസത്തെ നേരത്തെ നമ്മൾ ഇൻഷുറൻസ് എടുത്താൽ അത്രയും ദിവസം നമുക്ക് നഷ്ടമായി പോകുന്നുള്ള ധാരണയാണ് പൊതുവെ. അപ്പോൾ നമ്മളൊക്കെ ആൾക്കാരോട് പറയുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല, നിങ്ങൾ നേരത്തെ ചെയ്താലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ ദിവസത്തേക്ക് ആൾക്കാർ വെക്കും. അങ്ങനെ ഒരിക്കലും വെക്കരുത്, ഒരു മാസം മുന്നേ നമുക്ക് ഇൻഷുറൻസ് പുതുക്കാവുന്നതാണ്. എല്ലാവരും ഒരു ബെനിഫിറ്റും നമുക്ക് നഷ്ടമാവില്ല.
0: സാർ ഇപ്പോൾ പറഞ്ഞത് പറയുമ്പോഴാണ് ഓർക്കുന്നത്, കാര്യം ഇതേപോലെ ഇൻഷുറൻസ് തീർന്ന് മുഴുവൻ പ്രീമിയം മുഴുവൻ അടച്ചുകൊണ്ട് എല്ലാ ഇൻഷുറൻസും കിട്ടണമെന്ന് വെച്ച് വണ്ടി എടുത്ത് പോകുമ്പോൾ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അല്ലേ, തീർച്ചയായും ഒരു മാസം മുൻപ്
1: അല്ലെങ്കിൽ
0: അതായിരിക്കും കുറച്ചും കൂടി
1: സുരക്ഷിതമാണ്. അത് മാത്രമല്ല ഇപ്പം എസ് എം എസ് അലേർട്ട് വരുന്നുണ്ട്, ആൾക്കാർക്ക് കോളുകൾ വരുന്നുണ്ട്, എസ് എം എസ് അലേർട്ട് വരുന്നുണ്ട്. നമുക്ക് മെയിൽ ഐ ഡി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മെയിലിലേക്ക് ഇൻറ്റിമേഷൻ വരും. ഇങ്ങനെയുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ നമ്മൾ അറിയിക്കാനുണ്ട്. അപ്പം നമ്മൾ ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത് കൊണ്ടാണ്. ഒരിക്കലും നമ്മൾ ഇൻഷുറൻസിൻ്റെ ഇല്ലാത്തതിൻ്റെ ഒരു ദൂഷ്യവശങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കലും പിന്നത്തേക്ക് വെക്കില്ല, എത്രയും പെട്ടെന്ന് റിന്യൂ ചെയ്യും.
0: അതുപോലെ നമുക്ക് ഇൻഷുറൻസ് എടുക്കുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഓൺലൈനായിട്ട് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഏജന്റുമാർ വഴിയും നമ്മൾ ഇൻഷുറൻസ് എടുക്കാറുണ്ട്, നേരിട്ട് എടുക്കാറുണ്ട്. പൊതുവെങ്കിലും ഏജന്റുമാർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു കുറച്ചുകൂടി പൈസ അവർ ഈടാക്കുമോ എന്നുള്ളൊരു സംശയം ഒന്നുണ്ട്. ഓൺലൈൻ എടുക്കുമ്പോൾ അതിന്റെ വിശ്വാസ്യത എന്താണെന്നുള്ള സംശയം. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടും നല്ല രീതിയിലും ചെയ്യാൻ പറ്റുന്നത്?
1: ശരിക്കും ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ നല്ല പരിചയമുള്ള, അടുപ്പമുള്ള, ഇൻഷുറൻസിനെ കുറിച്ച് ബോധ്യമുള്ള, വിവരമുള്ള ഒരു ഏജന്റിന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഓൺലൈനിൽ നിന്ന് എടുക്കുമ്പോൾ ഇൻഷുറൻസിനെ കുറിച്ച് എടുക്കുന്ന ആൾക്കൊരു ബോധ്യം വേണം. കാരണം നമ്മുടെ ഇൻഷുറൻസിന്റെ ഡാറ്റ നമ്മളാണ് കൊടുക്കുന്നത്. അവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് പ്രീമിയം മാത്രമായിരിക്കും, കവറേജിനെ കുറിച്ച് നമ്മൾ നോക്കില്ല. അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മുഴുവൻ ആരും വായിച്ചു നോക്കുകയില്ല. നിലവിൽ ഏജന്റ് ആണെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. നമുക്കൊരു അർദ്ധരാത്രി ഒരു ക്ലെയിം സംഭവിച്ചു, നമുക്കൊരു ഏജന്റിനെ വിളിക്കാം, സഹായത്തിന് അവരുണ്ടാവും, എന്ത് ചെയ്യണമെന്ന് ഗൈഡ് ചെയ്യാൻ അവരുണ്ടാവും, എന്ത് ചെയ്യണം എന്നുള്ള വിധത്തിൽ ഗൈഡ് ചെയ്യാൻ അവരുണ്ടാവും. ഇനിയിപ്പോൾ ഈ ഇൻഷുറൻസ് എടുത്ത ഒരാൾക്ക് ഒരു അപകടം സംഭവിച്ച അബോധാവസ്ഥയിലൊക്കെ ആയാൽ ഈ ഏജന്റ് ചില സമയത്ത് വന്നിട്ട് ഇവരൊക്കെ കുടുംബത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർ
0: ചെയ്ത് കൊടുക്കും.
1: എപ്പോഴും സേഫ്, നമുക്കറിയുന്ന ഒരാൾ നമ്മളൊരു ഏജന്റ് വഴി എടുക്കുന്നത് തന്നെയാണ് സേഫ്. അല്ലെങ്കിൽ എന്താവണം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് നല്ല ഒരു ബോധ്യമുള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു ഓൺലൈനിൽ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ
0: സാധിക്കും.
1: പക്ഷെ ഞാനും ഒരു ഏജന്റ് വഴിയേ ഞാൻ എടുക്കുള്ളൂ. കാരണം എനിക്ക് ഒരാവശ്യം വന്നാൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക അവരെയായിരിക്കും.
0: സുരക്ഷിതമായിട്ടുള്ളത്. പലപ്പോഴും നമുക്ക് കേൾക്കാറുണ്ട്, നമ്മളിപ്പം ഇൻഷുറൻസ് എടുക്കുമ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്,

0: ഒരിക്കലും നമ്മളത് പൂർണ്ണമായിട്ട് വായിച്ച് നോക്കാറില്ല. ക്ലെയിം ചെയ്യുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് ഇതിന് ഇതൊന്നും ഇല്ലാതെയാണ്. നമ്മളാദ്യം വില മാത്രം നോക്കുകയും ക്ലെയിം ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ ഏജൻസിന് ഇത്രയും ഇതൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരേണ്ട ഒരു ബാധ്യത ഇല്ലേ? എങ്ങനെയാണ്?
1: സാധാരണഗതിയിൽ നമ്മൾ ഈ അഗ്രിമെൻറ്റിൽ ഒപ്പിടുന്നതിന് മുന്നേ നമ്മളൊരു പ്രപ്പോസൽ ഫോം ഫില്ല് ചെയ്യും. നമ്മൾ ആദ്യം അങ്ങനെയാണ്, നമ്മൾക്ക് ഇന്നതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പൊതുവെ ഒരു വാഹന ഉടമകൾ ആരും പ്രപ്പോസൽ ഫോമൊന്നും ഫില്ല് ചെയ്യാൻ നിൽക്കാറില്ല, എല്ലാം ഏജന്റ് ഏൽപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനെക്കുറിച്ച് വിവരമുള്ള, നിങ്ങൾക്ക് വിശ്വാസമുള്ള, നിങ്ങൾക്ക് അടുത്തറിയാവുന്ന ഒരു സത്യസന്ധനായ അതും കൂടെ വേണം. നമ്മൾ അങ്ങനെയുള്ള ഒരാളെ തന്നെ ഏൽപ്പിച്ചാൽ അത് കറക്റ്റായിട്ട് ചെയ്യും. നമുക്ക് ഓൺലൈൻ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല, കാരണം നമ്മുടെ നാട്ടിലുള്ള സംവിധാനങ്ങളാണത്. ആ ആധുനിക സംവിധാനങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാം, പണ്ടതുപോലെ ഓഫീസിലൊന്നും പോകണമെന്നില്ല. പക്ഷെ അതിന് നമുക്ക് അറിയണം, കാരണം നമ്മളിവിടെ ഒരു ഓൺലൈനിൽ നമ്മളൊരു സാധനം വാങ്ങുന്നത് പോലെയല്ല. നമ്മളിവിടെ വാങ്ങുന്നത് ഒരു സാധനമല്ല, ഒരു അഷ്വറൻസ് ആണ്. ഒരു പ്രോഡക്റ്റല്ല നമ്മൾ വാങ്ങുന്നത്. എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഇന്നതൊക്കെ കിട്ടണം എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ഓൺലൈനിൽ വാങ്ങുമ്പോൾ ഓൺലൈൻ്റെ അങ്ങേ അറ്റം ചിലപ്പോൾ ഡൽഹിയോ ബോംബെയോ ഒക്കെ ആയിരിക്കും, നമുക്ക് കോൺടാക്ട് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല. ഇതാണെങ്കിൽ നാട്ടിൽ വീട്ടിൻ്റെ അടുത്തൊരു ഓഫീസുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിൻ്റെ അടുത്ത് പരിചയമുള്ള ആളാണെങ്കിൽ, ഏറ്റവും കുറഞ്ഞ് ഇൻഷുറൻസിനെ കുറിച്ച് ഒരു വിവരമുള്ള ഒരാളോട്, ഒരു ഇൻഷുറൻസ് കുറച്ച് പറഞ്ഞു തരാൻ സന്നദ്ധതയുള്ള ഏതെങ്കിലും ഒരാളോട് ഒരു അഭിപ്രായമെങ്കിലും ചോദിച്ചിട്ട് ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും നന്നാവുക.
0: ഈ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? വാഹന ഇൻഷുറൻസിനെ സംബന്ധിച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ശ്രദ്ധിക്കേണ്ടത്?
1: ശ്രദ്ധിക്കാം. നമുക്കിപ്പോൾ അറിയാം, നമുക്കിപ്പം ആൾക്കാർ ഇൻഷുറൻസ് എടുത്തൊരു PDF അയച്ചു കൊടുക്കും. ഈ PDF തുറന്നു നോക്കുവരില്ല. ആദ്യം നമ്മൾ ഇത് നമ്മൾക്ക് വേണ്ടുന്ന ഇൻഷുറൻസ് തന്നെയാണോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ പ്രപ്പോസൽ ഫോം, നമ്മൾ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നമ്മൾ അങ്ങോട്ട് ആദ്യം കൊടുക്കണം, എല്ലാ കാര്യങ്ങളും കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ കവറേജുകളാണ് ആവശ്യമുള്ളത്, എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്നൊക്കെ ഒരു ഏതാണ്ട് ഒരു ധാരണ ഉണ്ടായിട്ട് വേണം നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി. IDB ഒക്കെ ഇപ്പം നമുക്കിപ്പം പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കില്ല, ഒരു 10 ലക്ഷം വേണ്ടുന്ന സ്ഥലത്ത് ഒരു 0 കുറഞ്ഞു, 1 ലക്ഷം ആയിപ്പോയി, പ്രീമിയം കുറഞ്ഞു കിട്ടും, ഇതാരും ശ്രദ്ധിക്കില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഞങ്ങളടുത്തൊക്കെ ഇഷ്ടംപോലെ കേസുകൾ അങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും പലപ്പോഴും ശ്രദ്ധയിൽ പെടാത്ത കുറേ സംഗതി. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾക്ക് എന്താണ് ഇൻഷുറൻസ്, എന്തൊക്കെ വേണം, ഏതൊക്കെ സമയത്ത് വേണം, ഏതൊക്കെ രീതിയിൽ വേണം എന്നൊക്കെ നമുക്ക് ആദ്യം ഒരു ബോധ്യം ഉണ്ടാവണം. അതുപോലെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ കുറിച്ച് ഏതാണ്ട് ഒരു ധാരണ എന്താണെന്ന്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബമ്പർ ടു ബമ്പർ എടുക്കുമെന്ന് പറഞ്ഞാൽ ബമ്പർ ടു ബമ്പർ എന്നുള്ള ഒരു സാധനമേ ഇല്ല, അങ്ങനെ ഒരു പേരേ ഇല്ലാത്ത പറയുന്നില്ലെങ്കിൽ അത് ആൾക്ക് മനസ്സിലാവില്ലല്ലോ. ആൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഇത് പറഞ്ഞു കൊടുക്കണം, അല്ലാതെ അറിയണം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം ഇൻഷുറൻസിൽ നമുക്ക് അഗ്രിമെൻറ്റിലേക്ക് ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഇൻഷുറൻസ് നമ്മൾ വാങ്ങാൻ വേണ്ടി ഓഫീസിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഏജൻറ്റിനെ നമ്മൾ സമീപിക്കുമ്പോൾ, അവരോട് കൃത്യമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടേ നമ്മൾ ഇൻഷുറൻസ് എടുക്കാവും.
0: അതുപോലെ സാർ പറഞ്ഞ പോലെ ക്യാഷ്ലെസ് ക്ലെയിം, ആ സംവിധാനത്തെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറയാം.
1: ഈ ക്യാഷ്ലെസ് എന്നുള്ളത് നമുക്ക് ഇൻഷുറൻസിൽ പൈസ ശരിക്കും റീഇംബേഴ്സ്മെൻ്റ് ആണ്, കാരണം നമ്മൾ ചിലവാക്കിയിട്ട് ആ ചിലവാക്കിയ പൈസ നമുക്ക് തിരിച്ചു കിട്ടലാണ്, അതാണ് റീഇംബേഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ക്യാഷ്ലെസ്സിൽ പൈസ ചിലവാക്കുന്നത് വർക്ക്ഷോപ്പുകാരനാണ്, അല്ലെങ്കിൽ പൈസ ചിലവാക്കുന്നത് നമ്മുടെ ക്യാഷ്ലെസ് അല്ല എങ്കിൽ നമ്മൾ തന്നെ പൈസ ചിലവാക്കി ബില്ല് വാങ്ങി ആ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു,
0: ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുത്ത്
1: നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. ക്യാഷ്ലെസ് ആണെങ്കിൽ അത് വർക്ക്ഷോപ്പുകാരനാണ് പോകുന്നത്.
0: അത് ശരി.
1: അതിന് രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, ദോഷമുണ്ട്. കാരണം ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് അറിയേണ്ട, നമ്മളൊന്നും അറിയേണ്ട, എല്ലാം അവർ ചെയ്യും. ഈ എല്ലാം അവർ ചെയ്യും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ദോഷവും. കാരണം നമ്മൾ അറിയണം നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ആവുന്നു എന്നൊക്കെ. അതിനൊക്കെ കുറേ പരാതികളുണ്ട് ഈ രംഗത്ത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അറിയണം. പറ്റും ഒരു ബില്ലിൻ്റെ കോപ്പിയൊക്കെ നമ്മൾ വാങ്ങി വെക്കണം. അപ്പോൾ നമുക്ക് വേണ്ടി വർക്ക്ഷോപ്പുകാരൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ചെലവ് ചെയ്യുന്നതാണ്
0: ക്യാഷ്ലെസ്.
1: അത് ചിലപ്പോൾ ചില പല കമ്പനികൾക്കും ഈ ടൈപ്പ് ഗാരേജസ് ഉണ്ടാവും, ടൈപ്പായിട്ടുള്ള ഗാരേജസ് ഉണ്ട്, വർക്ക്ഷോപ്പുകൾ ഉണ്ടാവും. അതൊരു വർക്ക്ഷോപ്പുകാരൻ വിചാരിച്ചാൽ മതി, ഞാൻ ഇവർക്ക് ക്യാഷ്ലെസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ ക്രെഡിറ്റ് ബില്ല് കൊടുക്കുന്നു, അത് ഓഫീസിൽ കൊടുത്തിട്ട് അവർ
0: ക്ലെയിം ചെയ്യുന്നു,
1: അവർ തന്നെ വാങ്ങും. അതെ, അതാണ് ക്യാഷ്ലെസ്.
0: അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്തൊക്കെ ആണ് തന്റെ വാഹനങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് എന്നുള്ളത്.
1: ക്യാഷ്ലെസ് ആദ്യം സാധാരണ പറയുന്ന ഒരു വാക്കാണ് നിങ്ങളൊന്നും അറിയണ്ട. നമ്മളിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിൽ നമുക്ക് പല ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഞങ്ങളുടെ ഒരു പേഷ്യന്റ് അവളെ അമ്മയായിരിക്കാം, ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് വിട്ടുകൊടുത്തിട്ട് എല്ലാം ശരിയാക്കിയിട്ട് ഇങ്ങോട്ട് വാങ്ങുകയല്ല നമ്മൾ ചെയ്യാം. നമ്മളവിടെ അവരെന്താണ് കഴിക്കുന്നത്, എന്ത് മരുന്നാണ് കഴിക്കുന്നത്, എന്ത് ട്രീറ്റ്മെന്റാണ് കൊടുക്കുന്നത്, എന്തൊക്കെ ചെയ്തു, എന്താണ് പുരോഗതി എന്നൊക്കെ നമ്മൾ അടുത്ത് കാണും. പക്ഷെ ഇവിടെ ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല എന്നുള്ളതാണ് അതിന്റെ പ്ലസ്സും അത് തന്നെയാണ് അതിന്റെ മൈനസും.
0: അതുപോലെ തന്നെ പലപ്പോഴും ഇൻഷുറൻസ് നിരസിക്കാറുണ്ട്, പല കമ്പനികളും ഇൻഷുറൻസ്
1: നിരസിക്കാറുണ്ട്.
0: പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും ഇതിന്?
1: ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സപ്രഷൻ ഓഫ് മെറ്റീരിയൽ ഫാക്ട്സ് ആണ്. കാരണം കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ഇൻഷുറൻസ് എടുക്കുമ്പോഴാണ് ഇത്
0: നിരസിക്കുന്നത്.
1: പിന്നെ ഈ ഇൻഷുറൻസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ പരിധിയിൽ വരാതെ, ഇപ്പൊ തേർഡ് പാർട്ടി ഇൻഷുറൻസിന് വണ്ടിക്ക് ഡാമേജ് പറ്റിയൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരമാണ് സാധാരണ നിരസിക്കുക. പിന്നെ ഒരു സാധാരണ നിയമപരമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ കാര്യങ്ങളിലാണ് സാധാരണ നിരസിക്കാം. പക്ഷേങ്കിൽ നമുക്ക് നിരസിക്കാൻ പാടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കും ഒരു ഗ്രീവൻസ് സെൽ ഉണ്ട്. ഗ്രീവൻസ് സെല്ലിൽ പരാതിപ്പെടാം, ഒരു മെയിലയക്കാം, നിങ്ങൾക്ക് പിന്നെ ഒരു കത്ത് പോസ്റ്റ് ചെയ്തയച്ചാലും മതി, അതിന് മറുപടി വരും. ഒരു മാസത്തിനിടയിൽ നിങ്ങൾക്ക് അതിന് മറുപടി കിട്ടിയില്ലെങ്കിൽ കൃത്യമായി മറുപടി വരും, അതിൽ ഇന്ന കാരണം കൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറയും. പറ്റില്ലെങ്കിൽ നിങ്ങൾ അടുത്തത് നിങ്ങൾക്ക് ഓംബുഡ്സ്മാനിൽ സമീപിക്കാമെന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് ഓംബുഡ്സ്മാന്റെ അഡ്രസ് അടക്കം ഇൻഷുറൻസ് കമ്പനി കൊടുക്കണം എന്നാണ്. അങ്ങനെ കൊടുക്കും, ഇല്ലെങ്കിൽ അങ്ങനെ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ എല്ലാ രേഖകളും സൂക്ഷിച്ച് ഓംബുഡ്സ്മാനിലും പരാതി കൊടുക്കാം. ഓംബുഡ്സ്മാനിൽ നിങ്ങൾക്ക് പരാതി കൊടുത്ത ലെറ്റർ അയക്കുകയും വേണ്ടു, അവിടെ വേറെ ചിലവുകളൊന്നുമില്ല, സ്വന്തം ചിലവ് തന്നെ, വേറെ എക്സ്ട്രാ ചിലവ് വക്കീൽ വേണ്ട, മറ്റൊരാൾ വേണ്ട, നമുക്ക് തന്നെ അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ട് ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിരിക്കും. അത് പൊതുവേ ഇൻഷുറൻസിന്റെ ഒരു അവബോധം ആൾക്കാർക്ക് കുറഞ്ഞത് കൊണ്ടാണ് പതിവും ഡിസ്പ്യൂട്ടിന് കാരണം.
0: പലപ്പോഴും നമ്മളിപ്പോ നേരത്തെ വിളിച്ച ശ്രോതാവ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല, കിട്ടോ എന്നുള്ളത് അറിയില്ല, മൂന്ന് വർഷം കാത്തിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു അവകാശം കൂടിയാണ് കാര്യം.
1: തീർച്ചയായിട്ടും നമ്മൾ പ്രീമിയം അടച്ചിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്, അതിന് കിട്ടേണ്ട നമ്മുടെ അവകാശങ്ങൾ കിട്ടിയേ പറ്റുള്ളൂ, അത് നമ്മൾ വാങ്ങിച്ചിരിക്കണം.
0: മറ്റൊന്ന്, പുതിയ വാഹനമല്ലാതെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുന്ന ആളുകളുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് ഒരുപക്ഷെ വാഹനം വാങ്ങി ക്യാഷ് അടച്ചെങ്കിലും ഇൻഷുറൻസ് മറ്റു വ്യക്തിയിലൂടെ കയ്യിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അത് ചേഞ്ച് ചെയ്യാൻ പൊതുവെങ്കിലും ആ ഒരു താല്പര്യം കാണിക്കാറില്ല പലപ്പോഴും, അല്ല ഒന്നുകിൽ അശ്രദ്ധയായിരിക്കാം, അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ആ വർഷം കഴിഞ്ഞ് പുതിയ ആ വർഷം വരുമ്പോൾ വീണ്ടും പുതുക്കാം, അത്തരത്തിലൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ. അത് എത്രത്തോളം സുരക്ഷിതമാണ്?
1: ഇതില് വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുമ്പോൾ ഒരു നിങ്ങൾ പറയാത്തൊരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. സാധാരണഗതിയിൽ വിൽക്കുന്നയാൾ പരമാവധി ഏറ്റവും കുറഞ്ഞൊരു ഇൻഷുറൻസ് എടുത്തു കൊടുക്കും, കവറേജ് കുറഞ്ഞ പ്രീമിയം കുറക്കാൻ വേണ്ടിയിട്ട്. അത് ഒരു ഒരു ഒരു ക്രൂരമായ ഒരു പരിപാടിയാണെന്നാണ് ഞാൻ പറയുക എപ്പോഴും. അതുകൊണ്ട് വാഹനം വാങ്ങുമ്പോൾ പേപ്പറൊക്കെ ഓക്കെ എന്ന് പറയും, പക്ഷെ ആ പേപ്പർ ഒന്ന് പരിശോധിക്കണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരു വിദഗ്ധനായിട്ടുള്ള ആൾ, അത് വൈദഗ്ധ്യമൊന്നും ഇതിന് ആവശ്യമില്ല, ഒന്ന് നോക്കി എല്ലാ കവറേജ് ഉണ്ടോ എന്നൊന്ന് നോക്കണം, ഇല്ലെങ്കിൽ അത് എടുത്തു വെക്കുന്ന വേണം. ഒന്നത്. രണ്ടാമത്തേത്, വാഹനം കൈമാറിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ഒരാള് വാഹനത്തിന്റെ പൊസഷൻ എന്റെ കയ്യിൽ നിന്ന് മാറി മറ്റൊരാളിലേക്ക് കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും എഗ്രിമെന്റ് വെച്ചിട്ട് ഇങ്ങനെ ഓടും, കുറെ കാലം ഓടും. ആർ സി ഓണർ ഒരാളായിരിക്കും, ഉപയോഗിക്കുന്നത് മറ്റൊരാളായിരിക്കും. അതൊന്നും ഇൻഷുറൻസ് ക്ലെയിം കിട്ടാതിരിക്കാൻ അതൊരു കാരണമാണ്. കാരണം ഒരാളുടെ പൊസഷൻ മാറിക്കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ നമ്മൾ എല്ലാ ഡോക്യുമെന്റും മാറ്റണം എന്നാണ് നിയമം. വിത്തിൻ 14 ഡേയ്സ്, 14 ദിവസത്തിനുള്ളിൽ എല്ലാ ഡോക്യുമെന്റും മാറ്റിയിരിക്കണം. ആർ സി മാറ്റണം, 14 ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസും പുതിയ ആളുകളിലേക്ക് മാറ്റണം. എല്ലാവരും ആർ സി മാറ്റും. അപ്പോൾ പറയും വണ്ടിക്കല്ല ഇൻഷുറൻസ്, വണ്ടിക്കാണ് ഇൻഷുറൻസ്, അതുകൊണ്ട് ഡേറ്റ് ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷെ ഇവിടെ വണ്ടിക്കല്ല, വാഹന ഉടമയുടെ ലീഗൽ ലയബിലിറ്റി, അയാളുടെ വണ്ടിക്ക് വരുന്ന മറ്റ് സാമ്പത്തിക നഷ്ടങ്ങൾ, അത് അയാൾ പരിഹരിക്കാൻ, അയാളുടെ നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയാണ്. അയാളും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലാണ് എഗ്രിമെന്റ്. അപ്പോൾ പുതിയൊരു പ്രപ്പോസൽ ഫോമൊക്കെ കൊടുത്തിട്ട് പുതിയ ആളുടെ പേരിലേക്ക് ഇൻഷുറൻസ് മാറ്റിയിരിക്കണം, അത് നിർബന്ധമായി മാറ്റണം.
0: മാറ്റുന്ന സമയത്ത് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻഷുറൻസ് കമ്പനിയിലേക്ക് മാറ്റുന്നതിൽ തടസ്സമില്ലല്ലോ.
1: ഇത് പഴയ ഇൻഷുറൻസ് തന്നെയാണ് മാറ്റുന്നതെങ്കിൽ പിന്നെ അതേ ഇൻഷുറൻസ് കമ്പനിയിലേ മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനങ്ങ് മറക്ക് വേറൊരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ
0: പുതുതായിട്ട്
1: നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുകയും ചെയ്യാം.
0: അങ്ങനെ എടുക്കുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ്?
1: അത് എടുക്കുമ്പോൾ പുതിയൊരു വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുന്നത് പോലെ തന്നെ ഒരു വർഷത്തേക്ക് പുതിയൊരു എഗ്രിമെന്റ് ആയിരിക്കും. ഇൻഷുറൻസിൽ പുതിയ ഇതായിട്ട് എടുക്കുന്ന നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ആ വാഹനത്തിന്റെ പഴക്കത്തിനനുസരിച്ചിട്ട് ഉള്ള കവറേജുകളൊക്കെ അതിന് കിട്ടും.
0: അപ്പോ ആ പുതിയ എല്ലാം ഇൻഷുറൻസ് കംപ്ലീറ്റ് ആയി മാറി പുതിയൊരു ഇൻഷുറൻസിലേക്ക്
1: മാറാം.
0: പിന്നീട് ക്ലെയിം ചെയ്യുന്നത് ആ പുതിയ ഇൻഷുറൻസ്
1: കമ്പനി.
0: അത് അപ്പോ ആ സമയത്ത് സാർ പറഞ്ഞതുപോലെ പഴയ ഇൻഷുറൻസ് കമ്പനിയുടെ ആഡ് ഓൺ എന്തെങ്കിലും കിട്ടുമോ ഇവർക്ക്?
1: എന്തൊക്കെയാണോ ആ പോളിസിയിലുള്ളത് അതൊക്കെ പുതിയ ആൾക്കും
0: ലഭിക്കും,
1: എല്ലാ ആഡോൺസും അതിൽ കിട്ടും. ആഡോൺസ് ഇല്ല എങ്കിൽ ഈ പരിധിക്കുള്ളിൽ പുതിയൊരു ആഡോൺ ചേർക്കാൻ പറ്റില്ല, അടുത്ത റിന്യൂവലിന് അത് ചെയ്യാൻ പറ്റുള്ളൂ.
0: അത് ശരി. ഓക്കെ, അതുപോലെ തന്നെ വാഹന ഉടമകൾ പൊതുവെങ്കിലും നമ്മൾ കാണുന്ന തെറ്റുകൾ, അവർ വാഹന ഉടമ റോഡ് സേഫ്റ്റി അല്ല ഉദ്ദേശിക്കുന്നത്, മറ്റ് തരത്തിലുള്ള എന്തൊക്കെ തെറ്റുകളാണ് അവർ സാധാരണ വരുത്താറുള്ളത്?
1: ഈ സാധാരണഗതിയിൽ

0: നമ്മൾ നേരത്തെ പറഞ്ഞ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ
1: പറയണം,
0: വിശദീകരിക്കണം. ക്ലെയിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ടെന്ന് തന്നെ പറയണം. അപ്പോൾ അതേപോലെ ഇങ്ങനെയുള്ള വണ്ടിയുടെ എല്ലാ ഡോക്യുമെൻറ്റും നമുക്ക് കറക്റ്റ് ആയിരിക്കണം. ഇതാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് സത്യസന്ധമായിരിക്കണം, എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കാതെ. പണ്ട് നമ്മൾ പറയില്ലേ ഡോക്ടറോടും വക്കീലിനോടും
1: കളവ്
0: പറയുന്നു പറയുന്ന പോലെ, ഇപ്പോൾ ഒരു ഇതും കൂടെ കൂട്ടണം. ഇൻഷുറൻസിലും നമ്മൾ
1: സത്യസന്ധത പുലർത്തണം, കാരണം ക്ലെയിം ചെയ്യുമ്പോഴാണ്
0: മറച്ചു വെക്കരുത് അവിടെ.
1: അതുപോലെ തന്നെ നമുക്ക് ഇപ്പം സാറ് പറഞ്ഞപ്പോഴാണ് വ്യാജ ഇൻഷുറൻസ്, നമുക്കിപ്പം സത്യസന്ധന്മാർ കുറഞ്ഞു വരുന്ന കാലഘട്ടം. അപ്പം നമുക്കറിയാം എല്ലാത്തിലും വ്യാജന്മാരാണ്.
0: അതുപോലെ തന്നെ
1: ഇൻഷുറൻസ് മേഖലയിലും ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ അവരെ തിരിച്ചറിയുന്നത്?
0: ഈ സാധാരണഗതിയിൽ ഒരാൾ തന്നെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അവർക്ക് ഒരു SMS വരും, നിങ്ങളെ പോളിസി റിന്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. നമ്മളെ ഫോൺ നമ്പർ തന്നെ കൊടുക്കണം അതിനകത്ത്, മെസ്സേജ് വരും. നമ്മൾ മെയിൽ ഐ ഡി കൊടുക്കണം, മെയിൽ വരും. അപ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ഇത് കറക്റ്റാണെന്ന് നോക്കാം. മറ്റൊരു മാർഗം, ഇതിനകത്ത് QR കോഡ് ഉണ്ടാവും, എല്ലാത്തിൻ്റെ അകത്തും QR കോഡ് സ്കാൻ ചെയ്തെടുക്കാം. QR കോഡ് സ്കാൻ ചെയ്താലും മനസ്സിലാവും. ഏറ്റവും കുറഞ്ഞ തുറന്നൊന്ന് നോക്കണം, നോക്കി പറ്റുമെങ്കിൽ അടുത്തുള്ള ഒരു ഓഫീസ് കൊണ്ടുപോയിട്ട് ഒന്ന് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം ഇന്ന് AI യിലുള്ള കാലത്ത് നമ്മൾ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന അതിനേക്കാൾ ഭംഗിയുള്ള ഇൻഷുറൻസ് പോളിസിയൊക്കെ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെയൊന്ന് പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പരിവാഹൻ സൈറ്റിൽ ഇതിൻ്റെ ഇൻഷുറൻസ് അപ്ഡേറ്റ് ആണോ എന്ന് നോക്കിയാലും ഒരു പരിധിവരെ നമുക്ക് വ്യാജനെ ഒറിജിനൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും.
1: അതുപോലെ ഇൻഷുറൻസിലെ IDV എന്ന് നമ്മൾ കേൾക്കാറുണ്ട്, എന്താണ് IDV എന്ന് ഉദ്ദേശിക്കുന്നത്?
0: ഇൻഷുറൻസ് ഡിക്ലെയർഡ് വാല്യൂ എന്നാണ് IDV യുടെ മുഴുവൻ രൂപം. അതായത് നമ്മുടെ ഒരു മാർക്കറ്റ് വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂ, അതിൻ്റെ ഷോറൂമിൽ അതിൻ്റെ യഥാർത്ഥ വിലയും അതൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് എടുക്കുക. വണ്ടിയുടെ പഴക്കത്തിനനുസരിച്ചിട്ടാണ് ഇത് IDV ഫിക്സ് ചെയ്യുന്നത്. അതായത് ഒരു ബ്രാൻഡ് ന്യൂ വണ്ടിക്കാണെങ്കിൽ അത് ശരിയായ ഇൻവോയ്സ് വാല്യൂവിൻ്റെ 95% ആണ് അതിൻ്റെ IDV. ആദ്യത്തെ 5 വർഷം IDV ഫിക്സ് ചെയ്യുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട്. 5 വർഷത്തിന് ശേഷം പിന്നെ അതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ, നമ്മൾ വെൽ മെയിൻറ്റൈൻഡ് ആണോ, അതിന് എത്ര മാർക്കറ്റ് വാല്യൂ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ IDV ഫിക്സ് ചെയ്യുക. ആ ഈ IDV ആണ് ഒരു വണ്ടി കഷ്ടകാലത്തിന് ആരെ കട്ടുപോയി അല്ലെ കത്തിപ്പോയി ടോട്ടൽ ലോസ് ആയിപ്പോയി, നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിക്ഷോഭത്തിൽ ഒലിച്ചുപോയി, അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഈ IDV ആണ് നമ്മൾക്ക് നഷ്ടപരിഹാരമായിട്ട് കിട്ടാവുന്ന മാക്സിമം എമൗണ്ട് അതാണ്. പലപ്പോഴും പ്രീമിയം കുറക്കാൻ വേണ്ടി ആൾക്കാർ IDV കുറക്കുന്ന ഒരു പ്രവണത,
1: കാരണം വാഹനം വാങ്ങുമ്പോൾ വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. ആ ഒരു സമയത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നതും കുറച്ച് എവിടെയാണ് പണം കുറഞ്ഞു കിട്ടുക എന്നുള്ള രീതിയിലാണ് ആളുകൾ ചിന്തിക്കുന്നത്. അപ്പോഴാണ് ഈ IDV യുടെ കാര്യം ശ്രദ്ധിക്കാതെ.
0: IDV യുടെ കാര്യം പലരും ശ്രദ്ധിക്കാറില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 0 വ്യത്യാസത്തിന് ഒക്കെ IDV, ചെറിയ IDV ഒക്കെ വെച്ച് ഒരു ഒറ്റ നോട്ടത്തിലൊന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ല. പൊതുവെ ആൾക്കാർ ഇത് തുറന്നു നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. അതൊരു സത്യമാണ്. പലരും ഈ ഒരു ഡോക്യുമെന്റ് PDF ആയിട്ട് അയച്ചതെന്ന് പറയും, ഇത് ആരും തുറന്നു നോക്കുന്ന പോലുമില്ല. പിന്നെ നോക്കുക, എപ്പോഴും ഒരു ക്ലെയിം വരുമ്പോഴൊക്കെ ആയിരിക്കും, അപ്പോൾ ഇൻഷുറൻസ് ഏജന്റിനോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഓഫീസിനെ വിളിച്ച് ഒരു കോപ്പി കൂടെ അയക്കാൻ വേണ്ടി പറയും. ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ. നമ്മുടെ അലംഭാവം കുറെ ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങളുണ്ട്.
1: അതുപോലെ തന്നെ പുതുതായി വാഹനം വാങ്ങിക്കുന്ന ആളുകൾ, യുവ ഡ്രൈവർമാർ, ഇവരോടൊക്കെ എന്താണ് ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് സാറിന് പറയാൻ?
0: ഈ യുവ ഡ്രൈവർമാരോട് പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അനുസരിക്കാനുള്ളതാണ്, ലംഘിക്കാനുള്ളതല്ല. ഈ ഇൻഷുറൻസിൻ്റെ മാത്രമല്ല, ആ ഏത് ട്രാഫിക് നിയമം, ഏത് നിയമമായാലും നമ്മൾ നിയമം അനുസരിക്കണം. നമുക്ക് ഇന്ന് വാഹന അപകടങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപകടത്തിൽ പെടുന്നത് യുവാക്കളാണ്.
1: അതെ,
0: യുവാക്കളാണ്. ഈ യുവാക്കൾ തന്നെ മഹാഭൂരിപക്ഷവും അതിൻ്റെ അകത്ത് ലിക്കറിൻ്റെ ഒരു ഘടകം ഉണ്ടാവും,
1: തീർച്ചയായിട്ടും
0: ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ഉപയോഗിച്ചിട്ട് നമ്മൾ വാഹനം ഉപയോഗിക്കാതിരിക്കുക. വാഹനം ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുക. ചിലർ പറയും എനിക്കിതൊന്നും ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഏത് അപകടത്തിൻ്റെ കണക്ക് നോക്കിയാലും ചെറുപ്പക്കാരാണ്, യുവാക്കളാണ് ഇതിൻ്റെ അകത്തേക്ക് പെടുന്നത്. കൃത്യമായി ഇൻഷുറൻസ് ഉണ്ടോ നോക്കുക, അതൊക്കെ നോക്കിയിട്ട് ഇതൊക്കെയാണ് ഇവരോട് പറയാനുള്ളത്. മാത്രമല്ല മറ്റൊരു സംഗതി, എനിക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ട് 6 മാസമായി, അവരറിയുന്നേ ഇല്ല. ഒരു ഇൻഷുറൻസ് പുതുക്കാൻ വന്ന സമയത്ത് ഇപ്പം നമുക്ക് KYC ഒക്കെ വേണം, അങ്ങനെ വിടുന്ന സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും മതി എന്ന് പറഞ്ഞ് അത് അയച്ചു തരുമ്പോഴാണ് നമ്മളിത് കാണുന്നത്, ഇവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയറി ആയിട്ടുണ്ടെന്നുള്ളത്. പലപ്പോഴും ഇതാൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അത് നോക്കുക. അതേപോലെ വാഹനത്തിൻ്റെ തന്നെ ഫിറ്റ്നസ് അവസാനിച്ചിട്ടുണ്ടാവും. ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം ഒരു പൊതുസ്ഥലത്ത് കൊണ്ടുപോകാനേ പാടില്ല. അപ്പോൾ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ഇതൊക്കെ നമ്മൾ എപ്പോഴും നോക്കണം.

0: പൊതുവെ യുവാക്കളെന്ന് മാത്രമല്ല, ഇത് പൊതുവെ
1: എല്ലാവരും
0: എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾ യുവാക്കൾ എന്ന് ചോദിക്കാൻ കാരണം അപകടത്തിൽപ്പെടുന്ന ഭൂരിഭാഗം ആൾക്കാരും യുവാക്കളായതുകൊണ്ടായിരിക്കാം. പിന്നെ അവരുടെ ഒരു ഒരു എന്താ പറയാ, അവരുടെ ഒരു ആവേശം അതൊക്കെയാണ് റോഡിൽ കാണിക്കുക. അതൊക്കെ നമ്മൾ വീട്ടിലെ ആൾക്കാർ നമ്മൾ കാത്തിരിക്കാനുണ്ട്. നിങ്ങൾ നമ്മുടെ നാട്ടിന്റെ പുരോഗതിക്ക് കുറെ കാലങ്ങൾ സംഭാവന ചെയ്യേണ്ട ആൾക്കാരാണ് എന്നുള്ള ബോധ്യവും ബോധമൊക്കെ നമ്മൾ വണ്ടി ഉപയോഗിക്കുമ്പോൾ ഉണ്ടായാൽ നല്ലതാണ് എന്നതാണ് ചെറുപ്പക്കാരോട് പറയാനുള്ളത്.
1: അതുപോലെ സാർ പറഞ്ഞല്ലോ ഫിറ്റ്നസ് എന്ന് പറയുന്നത്, ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അതൊരു പ്രധാനപ്പെട്ട ഘടകമല്ലേ? ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന സമയത്തും ഇപ്പോഴും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമുണ്ടോ? എന്താണ്
0: സാധാരണഗതിയിൽ ഒരു കോടതി വിധി അങ്ങനെയുണ്ട്, പക്ഷേ ഇൻഷുറൻസ് കോൺട്രാക്ടിൽ പൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് കിട്ടൂ എന്ന് പറയാറില്ല. പക്ഷെ പൊല്യൂഷൻ നമുക്ക് എപ്പോഴും എടുത്ത് അപ്ഡേറ്റ് ചെയ്ത് വെക്കാവുന്നതുമാണ്. പൊല്യൂഷൻ എന്നുള്ളത് അതിൻ്റെ ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ അന്തരീക്ഷ മലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനത്തിനൊക്കെ ഇത് കാരണമാകുന്നതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ കൃത്യമായി എടുത്ത് വെക്കണം. ഇൻഷുറൻസിന് അതൊരു തടസ്സമാണോ ചോദിച്ചാൽ ഇൻഷുറൻസ് എടുക്കാൻ പൊതുവെ ഇതുവരെ അങ്ങനെ തടസ്സം അതിന് അങ്ങനെ സ്ട്രിക്റ്റായിട്ട് വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു കോടതി വിധി നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കല്ലോ നിങ്ങൾ ചോദിക്കാനുള്ള കാരണം. ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ അനുസരിക്കണം എന്ന് പറഞ്ഞതിനകത്ത് ഇതുമൊക്കെ പെടും. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് 6 മാസം എടുക്കേണ്ട വണ്ടികളാണെങ്കിൽ 6 മാസത്തിനിടയിലും 1 വർഷത്തിനിടയിൽ എടുക്കേണ്ടതാണ്. അങ്ങനെയും അതുമൊക്കെ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്.
1: അതുപോലെ തന്നെ നമ്മൾ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അടുത്ത കാലത്താണ് കേൾക്കുന്നത്. അതായത് അപകടം സംഭവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കുറച്ച് മണിക്കൂർ നേരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണല്ലോ. അപ്പോൾ ഈ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, എന്താണത്?
0: ഇത് ഈ അടുത്ത കാലത്ത് വന്ന ഒരു സംഗതിയാണ്. ഗോൾഡൻ അവർ എന്താ പറയുക, ഗോൾഡൻ അവർ ആണ് അതിന് പറയുന്നത്. ഗോൾഡൻ അവർ ട്രീറ്റ്മെന്റ് എന്നോ അങ്ങനെയൊക്കെ പറയും അതിന്. ഇത് സാധാരണ നമുക്കറിയാം, ഒരാൾ അപകടം പറ്റി വഴിയിൽ കിടന്ന് കണ്ടാൽ ആരും ഹോസ്പിറ്റലിൽ എത്തിക്കില്ല. കാരണം നിയമത്തിന്റെ നൂലാമാലകളിൽ പെട്ടുപോകും
1: എന്നുള്ളതായിരുന്നു. അതൊക്കെ
0: പിന്നെ അവിടെ ആരാണോ കൊണ്ടുപോകുന്നത് അവരോടാണ് ബാക്കി എക്സ്റേ സ്കാനിങ് ഇതൊക്കെ പറഞ്ഞു വരിക. അപ്പൊ ആദ്യത്തെ 1 മണിക്കൂറാണ് ഗോൾഡൻ അവർ. ആ 1 മണിക്കൂറിലിടക്ക് ചികിത്സ കിട്ടിയിട്ടില്ലെങ്കിൽ ഇയാളുടെ കാര്യം ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അടുത്ത ബന്ധുക്കളൊക്കെ എത്തി ഇതിനൊക്കെ ചെയ്യുമ്പോഴേക്കും സമയമെടുക്കും. അതിന് ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുപോയി, രഘുവീർ യോജന എന്നാണ് അതിന്റെ പേര്. അത് ഗോൾഡൻ അവേഴ്സിലുള്ള ട്രീറ്റ്മെന്റ് അത് പിന്നെ ക്യാഷ്ലെസ് ആക്കിയിട്ട്, അത് ഇൻഷുറൻസ് കമ്പനിയൊക്കെ ചേർന്നുകൊണ്ട് ക്യാഷ്ലെസ് ആക്കാൻ വേണ്ടി ഒരു പദ്ധതി. പക്ഷേ എല്ലാ സ്ഥലത്തും നടപ്പിലാക്കിയിട്ടില്ല. ഓരോ സ്റ്റേറ്റും അതിനുള്ള അവർ സ്വന്തം നിലയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരള ബജറ്റിലും ഈ ഗോൾഡൻ അവർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ഏതാണ്ട് കുറച്ച് കാലത്തിനിടയിൽ ഇത് ഇന്ത്യ മുഴുവൻ ഒരേ രീതിയിൽ നടപ്പിലാക്കുന്ന രീതിയിൽ വരും. തീർച്ചയായിട്ടും ഒരു വലിയൊരു മൂവ്മെന്റ് ആണ് ശരിക്കും അത്.
1: തീർച്ചയായും, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം തന്നെയാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് പലപ്പോഴും രോഗിക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം കൂടിയാണ് ഇത്.
0: അതാണ്, അതുകൊണ്ടാണ് ഇതിനെ ഗോൾഡൻ അവർ തന്നെ പറയുന്നത്.
1: അത് ഏതായാലും നിലവിൽ വരികയാണെങ്കിൽ ഒരു പക്ഷേ
0: വളരെ നല്ല കാര്യമാണ്.
1: ആളുകളുടെ ജീവനും അല്ലേ?
0: തീർച്ചയായിട്ടും.
1: നല്ലൊരു
0: കേരളത്തിൽ തന്നെ ഇപ്പോൾ ഈ ബജറ്റിൽ അതിനുള്ള ഒരു പ്രഖ്യാപനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല സ്റ്റേറ്റിലും, ചില സ്റ്റേറ്റുകൾ പൂർണ്ണമായി നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് ആയി വരുന്നതേ ഉള്ളൂ.
1: അത് സംബന്ധിച്ച് രോഗി രക്ഷിക്കുന്ന ആളെ സംബന്ധിച്ചും വലിയ ബാധ്യതകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാകുന്നത്. ഏതായാലും ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തന്നെയാണ്. അത് വാഹനമായാലും വ്യക്തികൾക്കുള്ള ഇൻഷുറൻസ് ആയാലും, വ്യക്തികളുടെ ഇൻഷുറൻസ് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അതും ഏറ്റവും പ്രധാനപ്പെട്ടതുകൂടിയാണ്. പ്രിയ ശ്രോതാക്കളെ, വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിരവധി വിവരങ്ങളാണ് നമുക്ക് പ്രകാശൻ സാറിൽ നിന്ന് ലഭിച്ചത്. ഈ വിവരങ്ങൾ നമുക്ക് പങ്കുവച്ച അദ്ദേഹത്തിന് പ്രത്യേകം ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. റോഡിലെ സുരക്ഷ പോലെ തന്നെ വാഹന ഇൻഷുറൻസും നമ്മുടെ സാമ്പത്തിക സുരക്ഷയുടെ ഭാഗമാണ് എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മറക്കരുത്. ശരിയായ പോളിസി തിരഞ്ഞെടുക്കുകയും സമയബന്ധിതമായി അത് പുതുക്കുകയും ചെയ്യുക. പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും അടുത്ത തിങ്കളാഴ്ച കാണാം. ഇന്നത്തെ ഗൃഹരശ്മി ഇവിടെ പൂർണ്ണമാവുകയാണ്. സാങ്കേതിക സഹായം PV രമേശൻ, നിർവഹണം HVinod Babu, നിർവഹണ സഹായം KK ശ്രീജ. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഞാൻ ബേബി സ്മിത.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മി സമാപിക്കുന്നു. വീണ്ടും അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം.
1: ആകാശവാണി കണ്ണൂർ, ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44:51. അല്പസമയത്തിനുള്ളിൽ കാൽപ്പന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം കേൾക്കാം.
1: ആകാശവാണി
2: കാൽപ്പന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

രണ്ട് സമനിലകളും രണ്ട് വലിയ മാർജിനിലുള്ള വിജയങ്ങളും കണ്ട മത്സരദിനം. എങ്കിലും ആവേശമൊട്ടും ചോരാത്ത പോരാട്ടങ്ങൾ. ലോകകപ്പിലെ ഈ ദിനത്തെ അങ്ങനെ സംഗ്രഹിക്കാം. മത്സരങ്ങളിലേക്ക് വിശദമായി. സ്പെയിൻ സൗദി. കഴിഞ്ഞ മത്സരത്തിലെ പോലെ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ യമീൻ ലമാൽ ഉൾപ്പെടെയുള്ള മുഴുവൻ മുൻനിരക്കാരെയും ആദ്യ 11-ൽ ഉൾപ്പെടുത്തി.

ാണ് സ്പെയിൻ തുടങ്ങിയത്. ആദ്യ മിനിറ്റിൽ തന്നെ യമാലിന്റെ വലതു വിങ്ങിലൂടെയുള്ള കുതിപ്പും ക്രോസും കണ്ടു. വൈകാതെ 10-ാം മിനിറ്റിൽ യമാൽ തന്നെ ഗോളടിച്ചു. ലപ്പോട്ട തള്ളി നൽകിയ പന്തുപിടിച്ച് ഓസ്റ്റാംബൂൾ പോസ്റ്റിന് കുറുകെ നൽകിയ ക്രോസ് വലയിലേക്ക് തൊടുത്ത് യമാൽ സ്പെയിനിന് 1-0 ലീഡ് നൽകി. അവിടെ കൊണ്ട് നിർത്താതെ ഗോൾദാഹത്തോടെ ആക്രമണം തുടർന്ന സ്പെയിൻ രണ്ടു വട്ടം കൂടി ഗോളിയെ പരീക്ഷിച്ചു. ഇടതുവിങ്ങിലൂടെ ഓസ്റ്റാംബൂളും വലതുവിങ്ങിലൂടെ യമാലും നടത്തിയ കുതിപ്പുകൾ സൗദിയെ വിഷമിപ്പിച്ചു. തകർപ്പൻ കളിക്ക് പ്രതിഫലമെന്നോണം ഓസ്റ്റാംബൂൾ തന്നെ 20-ാം മിനിറ്റിൽ 2-ാം ഗോളും അടിച്ചു. സ്പെയിൻ മുന്നേറ്റത്തിനൊടുവിൽ തെറിച്ചു കിട്ടിയ ലൂസ് ബോൾ വലയിലേക്ക് തൊടുത്തു 2-0. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓസ്റ്റാംബൂൾ വീണ്ടും വല തൊട്ടു. ബോക്സിനകത്ത് കുറിയ പാസുകളിലൂടെ കളിച്ചു നീങ്ങിയ കുക്കറയയുടെ പാസ് പോൽമ ഹെഡറിലൂടെ ഓസ്റ്റാംബൂളിന് നൽകുന്നു. പോസ്റ്റിന് തൊട്ടു മുമ്പിൽ നിന്ന് ഓസ്റ്റാംബൂളിന്റെ അടി ഗോളിലേക്ക് കയറുന്നു 3-0. 36-ാം മിനിറ്റിൽ ഹാട്രിക് തികയ്ക്കാൻ ഓസ്റ്റാംബൂളിന് അവസരം ലഭിച്ചുവെങ്കിലും ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് പന്തെത്തിക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞു പാസുകളിലൂടെ തകർത്ത് കളിക്കുന്ന സ്പെയിൻ പഴയ സ്പെയിൻ ആവുന്നത് കണ്ട ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ 3-0 മുമ്പിലായിരുന്നു. 49-ാം മിനിറ്റിൽ വഴങ്ങിയ സെൽഫ് ഗോൾ സൗദിയുടെ തകർച്ചയുടെ ആഴം പിന്നെയും കൂട്ടി. കുക്കറയയുടെ ഡ്രൈവ് അല്ലവൈസ് സേവ് ചെയ്തുവെങ്കിലും ഹസൻ അൽതക്തിയുടെ ദേഹത്ത് തട്ടി സ്വന്തം വലയിലേക്ക് തന്നെ കയറി. 2-ാം പകുതിയിൽ പ്രമുഖ താരങ്ങൾക്ക് വിശ്രമം നൽകി ഇറങ്ങിയ സ്പെയിൻ ഫാബിയൻ റൂയിസിനെയും യമീൻ ജെറമി പീനോയും നിക്കോ വില്യംസിനെയും എല്ലാം കളത്തിലിറക്കി. അവസാന സ്കോർ സ്പെയിൻ 4, സൗദി അറേബ്യ 0. ബെൽജിയം ഇറാൻ. വലിയ ടീമുകൾക്കെതിരെ താരതമ്യേന ചെറിയ ടീമുകളുടെ കടുത്ത പോരാട്ടവും സമനിലയിൽ തളച്ചിടലും അതിപ്പോൾ ഈ ലോകകപ്പിന്റെ ഒരു ക്രമം തന്നെയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇക്വഡോറിനെ കുറോസോ പിടിച്ചുകെട്ടിയതിനു പിന്നാലെ മറ്റൊരു കരുത്തരായ ബെൽജിയത്തെ ഇറാൻ പിടിച്ചുകെട്ടുന്നത് കണ്ടു ഇന്ന് പുലർച്ചെ. സ്കോർ 0-0. ഡിബ്രുയിനയുടെ ക്രോസ് കണക്ട് ചെയ്യാൻ ലുക്കാക്കുവിന് പിഴവ് പറ്റുന്നത് കണ്ടുകൊണ്ടാണ് കളി തുടങ്ങുന്നത്. പിന്നാലെ യൂറി ടെലമെൻസിന്റെ അടി ഇറാൻ ഗോളി അലി റസ നിർവീര്യമാക്കി. ബെൽജിയം ശ്രമങ്ങൾ തുടരുന്നതിനിടെ പക്ഷേ ഇറാൻ ക്യാപ്റ്റൻ തരേമി എതിർവലയിൽ പന്തെത്തിച്ചു 25-ാം മിനിറ്റിൽ. പക്ഷേ ഇത് വാർ പരിശോധനയിൽ ഓഫ്സൈഡായി വിധിക്കപ്പെട്ടു. 1-ാം പകുതിയിൽ ഏറെക്കുറെ തുല്യനിലയിലെ പോരാട്ടത്തിന് ശേഷം 2-ാം പകുതിയിൽ ബെൽജിയം കൂടുതൽ ആക്രമണത്വരത കാണിച്ചു. മത്സരത്തിലാകെ 10 വട്ടമെങ്കിലും ഉജ്ജ്വല സേവുകൾ പുറത്തെടുത്ത ഇറാൻ കീപ്പർ അലി റാസയുടെ ഏറ്റവും മികച്ച സേവ് കണ്ടത് 58-ാം മിനിറ്റിലാണ്. ഡിബ്രോയിനയുടെ മാന്ത്രിക സ്പർശമുള്ള ക്രോസിൽ ഡി കൂപ്പറുടെ അടി അലി റസ തകർപ്പനായി തടുത്ത് രക്ഷപ്പെടുത്തി. 66-ാം മിനിറ്റിൽ ബെൽജിയം 10 പേരിലേക്ക് ചുരുങ്ങി. ഇറാന്റെ ഉറച്ച ഗോൾശ്രമം ഫൗൾ വഴങ്ങി തടയാൻ ശ്രമിച്ച നതാൻ എൻകോയ് നേരിട്ടുള്ള ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. അവസാന ഘട്ടത്തിലും ഇരു ടീമുകളും വിജയഗോളിനായി ആഞ്ഞു ശ്രമിച്ചു, വിശേഷിച്ചും ബെൽജിയം. പക്ഷേ ഇറാൻ ഗോളി അലി റസയും ഖാലിദും കനിഷ്തഖാനും ഉൾപ്പെട്ട പ്രതിരോധവും ഉറച്ചുനിന്ന് ഇറാന് ഉജ്ജ്വല സമനില സമ്മാനിച്ചു. കേപ് വർദെ ഉറൂഗെ. കഴിഞ്ഞതിലും വലിയ ത്രില്ലർ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഉറൂഗയും കേപ് വർദോയും തമ്മിൽ. ഏതാനും നാൾ മുമ്പ് സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ കുരുക്കിയ കേപ് വർദെ ഒരാഴ്ചക്കകം 2-ാം വട്ടം മറ്റൊരു മുൻലോക ചാമ്പ്യന്മാരുടെ വഴി തടഞ്ഞു. സ്കോർ 2-2. 21-ാം മിനിറ്റിൽ കേപ് വർദോയാണ് ആദ്യം ഗോളടിച്ചത്. എതിർ ബോക്സിൽ നിന്ന് അകലെ ലഭിച്ച ഫ്രീ കിക്ക് പിന നിലംപൊറ്റെ നേരിട്ടടിച്ചപ്പോൾ കേപ് വർദെ മുമ്പിൽ. ലോകകപ്പ് സ്റ്റേജിലെ അവരുടെ ആദ്യത്തെ ഗോൾ. അപകടം തിരിച്ചറിഞ്ഞ ഉറൂഗെ ആക്രമണം ത്വരിതപ്പെടുത്തി. ഇടവേളയ്ക്ക് പിരിയുന്നതിന് തൊട്ടുമുമ്പേ 2 വട്ടം ഗോളടിച്ച് ഉറൂഗെ കളിയിൽ ആധിപത്യം നേടുകയും ചെയ്തു. 44-ാം മിനിറ്റിൽ അറോഹോയാണ് ഗോളടിച്ചത്. ബെന്താങ്കൂറിന്റെ ഹെഡർ പോസ്റ്റിൽ തട്ടി മടങ്ങിയപ്പോൾ തക്കം പാർത്തു നിന്ന അറോഹോ പോസ്റ്റിലേക്ക് തൊടുത്തു 1-1. 1-ാം പകുതിക്ക് വിശൽ മുഴങ്ങുന്നതിന് തൊട്ടുമുമ്പേ ഖനാബിയോ ഉറൂഗുക്ക് ലീഡ് നൽകി. മൈതാന മധ്യത്തുനിന്നും ബോക്സിലേക്ക് ഉയർത്തി നൽകിയ ക്രോസ് വിദഗ്ധമായി പിടിച്ചെടുത്ത് അറോഹോ മധ്യനിരക്കാരൻ കനോബിയയിലേക്ക് നൽകിയപ്പോൾ പന്ത് വലയിലേക്ക് തൊടുത്തു. ഈ ടൂർണമെന്റിൽ ആദ്യമായി പിറകിലായി പോയ കേപ് വർദോ 61-ാം മിനിറ്റിൽ സമനില പിടിക്കുന്നതാണ് പിന്നീട് കണ്ടത്. പകരക്കാരനായി ഇറങ്ങിയ ചെലിയോ വറേല തന്റെ ആദ്യ സ്പർശം തന്നെ ഗോളാക്കി മാറ്റി. പന്തു രക്ഷപ്പെടുത്താൻ ഗോൾ വലയം മാത്രമല്ല ബോക്സും തുറന്നിട്ട് പുറത്തേക്കിറങ്ങിയ ഗോൾ കീപ്പറെ ശിക്ഷിച്ച് ഒഴിഞ്ഞ വലയിലേക്ക് ഹെലിയോയുടെ കിക്ക് 2-2. അവസാന ഘട്ടത്തിൽ ഉറൂഗയുടെ തള്ളിക്കയറ്റം വിദഗ്ധമായി തടഞ്ഞിട്ട് പ്രതിരോധത്തിൽ ഉറച്ചു നിന്നപ്പോൾ കേപ് വർദോയ്ക്ക് മറ്റൊരു ഉജ്ജ്വല സമനില. ഈജിപ്ത് ന്യൂസിലാൻഡ്. മത്സര ദിനത്തിന്റെ ഏറ്റവും ഒടുവിൽ നടന്ന പോരാട്ടത്തിൽ ആദ്യ പകുതിയിലെ ഒരു ഗോളിന്റെ തിരിച്ചടി മറികടന്ന് ഈജിപ്ത് 1-3 ജയം കുറിച്ചു. 15-ാം മിനിറ്റിൽ ഏറെക്കുറെ ഒരു പ്രതിരോധ പിഴവിൽ നിന്ന് എന്ന് തന്നെ പറയണം ന്യൂസിലാൻഡ് ഗോൾ നേടി. ഇടതുവിങ്കിൽ നിന്ന് കോർണർ എടുക്കുമ്പോൾ പ്രതിരോധക്കാരും സർമാനെ

0: മാർക്ക് ചെയ്തിരുന്നില്ല. അവസരം മുതലെടുത്ത സർമാൻ ഉയർന്നു ചാടി തലകൊണ്ട് പന്ത് വലയിലെത്തിച്ചു. 26 മിനിറ്റിൽ മർമൂഷിന്റെ അടി ലക്ഷ്യത്തിലേക്കായിരുന്നു എങ്കിലും ന്യൂസിലാൻഡിന്റെ കീപ്പർ തടഞ്ഞു. ഒന്നാം പകുതി തീരും മുമ്പേ പ്രതീക്ഷ നൽകുന്ന പൊസിഷനുകളിൽ നിന്ന് 3 ഫ്രീ കിക്കുകൾ ഈജിപ്തിന് തുടരെ തുടരെ ലഭിച്ചുവെങ്കിലും എല്ലാം വിഫലമായി. രണ്ടാം പകുതിയിൽ വേറൊരു ഈജിപ്തിനെയാണ് പക്ഷേ കണ്ടത്. കൂടുതൽ ഭാവനയോടെ അവർ ആക്രമണങ്ങൾ നടത്തി. 58 മിനിറ്റിൽ അതിനവർക്ക് ഫലവും കിട്ടി. ഹാനി ബോക്സിലേക്ക് നൽകിയ പന്തിൽ തലവച്ച് സിക്കോയുടെ സമനില പോയി. പിന്നാലെ 67 മിനിറ്റിൽ ഈജിപ്തിൽ ലീഡെടുത്തു. കുഞ്ഞു പാസുകളിലൂടെ കൊടുത്തും വാങ്ങിയും മുന്നേറിയ നീക്കത്തിനൊടുവിൽ സിക്കോയുടെ ബോക്സിൽ നിന്നുള്ള പാസിൽ സലായുടെ ഉജ്ജ്വല ഫിനിഷ്. ഈജിപ്ത് 2, ന്യൂസിലാൻഡ് 1. പുതിയൊരാവശ്യത്തിൽ കളനിറഞ്ഞ ഈജിപ്തിനെതിരെ ന്യൂസിലാൻഡ് കൂടുതൽ വിയർക്കുന്നതാണ് കണ്ടത്. സല കളനിറഞ്ഞപ്പോൾ 82 മിനിറ്റിൽ കോർണറിൽ നിന്ന് പകരക്കാരൻ ട്രൈസഗയുടെ നിലം പറ്റിയുള്ള ഹെഡറിൽ ഈജിപ്തിന്റെ 3 ഗോൾ. പിന്നീട് കളിയിലെ നിയന്ത്രണം വിടാതെ കളിച്ച ഈജിപ്ത് അർഹിതഹൃദയം പിടിച്ചെടുത്തു. ഇനി ഇന്നത്തെ മത്സരങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് നോക്കാം. ഗ്രൂപ്പ് ജെയിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയയെ നേരിടുന്നുണ്ട്. മെസ്സി ഷോകണ്ട ആദ്യ കളിയിൽ എളുപ്പജയം കുറിച്ച ലോക ചാമ്പ്യന്മാർ പരീക്ഷണങ്ങൾക്കൊന്നും ഇനക്കെടാതെ ജയം നേടി രണ്ടാം റൗണ്ട് പ്രവേശം ഉറപ്പിക്കാനാവും ശ്രദ്ധ നൽകുക. ജോർദാനെതിരെ തിളങ്ങുന്ന ജയം സ്വന്തമാക്കിയ ഓസ്ട്രിയയുടെ വെല്ലുവിളി ലളിതമാവാനും ഇടയില്ല. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം പ്രതീക്ഷിക്കാം. ഗ്രൂപ്പ് ഐയിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ഫ്രാൻസ് ഇറാഖിനെ നേരിടുന്നുണ്ട്. സെനഗലിന് അവസരമൊന്നും നൽകാതെ ജയിച്ചു കയറിയ ഫ്രഞ്ചുകാർക്കായി ക്യാപ്റ്റൻ എംബപ്പെ മികച്ച ഫോമിൽ തുടരുന്നുണ്ട്. നോർവേയോട് 4 ഗോൾ വഴങ്ങി തോറ്റ കളിയിൽ 1 ഗോൾ മടക്കാനായത് മാത്രമാണ് ഇറാഖിന്റെ ആശ്വാസം. നോർവേയും സെനഗലും തമ്മിലുള്ള മത്സരം തുല്യശക്തികളുടെ പോരാട്ടമാവാനാണ് സാധ്യത. ഹാലണ്ട് വിശ്വരൂപം കാണിച്ച കളിയിൽ ഇറാഖിനെതിരെ വലിയ ജയമാണ് നോർവേക്കാർ സ്വന്തമാക്കിയത്. ഫ്രാൻസിനോട് തോറ്റുവെങ്കിലും ഈ ലോകകപ്പിലെ സെനഗൽ ടീമിനെ കുറച്ചു കണ്ടുകൂടാ. മാനെ, ജാക്സൺ, ഇദ്രിസ ഗോയെ, ഡിയാഫ്, മൻഡി പ്രതിപാദനരായ ഒരു കൂട്ടം കളിക്കാർ തന്നെയാണ് സെനഗൽ. ആഫ്രിക്കൻ കിരീടപ്പോറിൽ അവരുടെ പോർവീര്യം ലോകം കണ്ടതുമാണ്. ദിവസത്തിലെ ഏറ്റവും മികച്ച കളി സെനഗലും നോർവേയും തമ്മിലായാൽ തെല്ലുമേ അതിശയിക്കാനില്ലത്. ജോർദാനും അൾജീരിയയും തമ്മിൽ മത്സരിക്കുമ്പോൾ അത് ആദ്യ പോയിന്റിനും ആദ്യ ജയത്തിനുമെല്ലാം വേണ്ടിയുള്ള മത്സരമാണ്. രണ്ടു ടീമുകളും പ്രമുഖരായ എതിരാളികൾക്കെതിരെ ശോഭഘട്ട പ്രകടനമാണ് ആദ്യ മത്സരത്തിൽ പുറത്തെടുത്തത്. പിഴവുകൾ തിരുത്താനും പോയിന്റ് പട്ടിക തുറക്കാനും ടീമുകൾ ശ്രമപ്പെടുമ്പോൾ മത്സരം മികച്ചതാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മണൽ ചിത്രങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനമാദ്യം എം ജി സ്വരസാഗർ പാടിയത്. ഗാനശില്പികൾ രഞ്ജിത് മാവേലിക്കര, പവിത്രൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സമസ്ത കേരളം പി ഒ. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ. സംഗീതം എം ജയചന്ദ്രൻ.

ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം മഴ. കെ ജയകുമാറിന്റെ ഗാനരചനയ്ക്ക് സംഗീതം പകർന്നത് രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടക രചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടക രചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തെരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടക രചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
3: ഹലോ പ്രിയ ഗീതം.
4: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
5: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
4: വല്ലതും ബാക്കിയുണ്ടോ?
5: ആ
4: 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
5: വേണ്ട, കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്.
4: ഒന്നുകൂടി വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
5: അടിപൊളി,
4: എന്നാ വേഗം വിട്ടോ.
6: ആർ ബി ഐ പറയുന്നു,
4: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
4: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
4: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
4: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
6: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
7: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
10: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
11: ബുദ്ധു, നിർത്ത്.
10: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
11: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
10: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
12: RBI പറയുന്നു, സ്മാർട്ട്
10: ആകൂലാകൂ.
13: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി. നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
14: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ചിത്രപാടിയ ഗാനം ആദ്യം, ആഷാഢമേഘങ്ങളെ എന്നാരംഭിക്കുന്നു.

0: കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടിയും സംഘവും അവതരിപ്പിച്ച പഞ്ചാരിമേളമാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ രണ്ടാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തുടക്കമായി കഴിഞ്ഞു. ഈ സമയത്ത് വിരലൊടിച്ചു കുത്തിയാലും മുളയ്ക്കും എന്ന ചൊല്ല് നടീലിന് ഏറ്റവും അനുഗുണമായ സമയം മറ്റൊന്നില്ല എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്.

ബാല്യകാല പച്ചക്കറിക്കായുള്ള നടീലിന് നാടെങ്ങും തുടക്കം കുറിച്ചു കഴിഞ്ഞു. തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ മഴയും വെയിലും കാലാവസ്ഥയുമെല്ലാം പച്ചക്കറികൾ കരുത്തോടെ വളരാൻ സഹായിക്കും. ഓണത്തിന് സ്വന്തം വിഭവങ്ങൾ കൊണ്ടുള്ള സദ്യ മാത്രം മതിയോ? സദ്യ പോലെ പ്രധാനപ്പെട്ട മറ്റൊന്നുകൂടി നമുക്കില്ലേ? അത്തപ്പൂക്കളം. അതിനുള്ള പൂ കൂടി സ്വന്തമായി ഉണ്ടെങ്കിലല്ലേ ഓണം പൂർണ്ണമാകൂ. നമ്മുടെ മുറ്റങ്ങളിലെ ഇത്തിരി സ്ഥലം പൂക്കൃഷിക്കായി മാറ്റിവെക്കാം. സ്വന്തം സദ്യയ്ക്കൊപ്പം സ്വന്തം പൂക്കളവും നമുക്ക് വേണം. പൂക്കൃഷിക്കും തയ്യാറെടുക്കാൻ സമയമായി. ബന്ദിത്തൈകൾ സുലഭമായി എത്തിത്തുടങ്ങി. കൃഷി ഇറക്കി നന്നായി പരിചരിച്ചാൽ 60-ാം നാൾ മുതൽ വിളവെടുപ്പായി. മുറ്റത്തെ പൂനുള്ളി പൂമുഖത്ത് അത്തമിടാം.

വാണിജ്യാടിസ്ഥാനത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന കർഷകർ, ഹൈടെക് കർഷകർ, കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ കൃഷി ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നാദ്യം ഒരു കലാലയമുറ്റത്ത് ആരംഭിച്ച പൂക്കൃഷിയുടെ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. ഐ ടി മേഖലയിൽ 5 ശമ്പളം വാങ്ങി ജോലി ചെയ്തിരുന്ന ചെറുപ്പക്കാരൻ സമ്മർദ്ദങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് കാർഷിക രംഗത്തേക്ക് ചുവടുറപ്പിച്ച് അതിനേക്കാൾ 5 ഇരട്ടി പ്രതിമാസം സമ്പാദിക്കുന്ന കഥ സമൂഹമാധ്യമത്തിൽ വരെ ഇന്ന് വൈറലാണ്. അതാണ് ശ്രീ എസ് വി സുജിത്.

എന്നും വ്യത്യസ്തതകളിലൂടെയും വെല്ലുവിളികൾ അനുകൂലമാക്കിയും കടന്നുപോകുന്ന ശ്രീ സുജിത് ഈ മേഖലയിൽ സദാശ്രദ്ധേയനാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് സൂര്യകാന്തി പാഠമൊരുക്കി വിസ്മയം തീർത്ത ശ്രീ സുജിത് ഇന്ന് തിരുവനന്തപുരത്തെ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലെ വിശാലമായ സ്ഥലത്ത് പുഷ്പകൃഷിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു വൻ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ് തൈ നട്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ ആവേശത്തോടെ വിദ്യാർത്ഥികളും തൈകൾ നട്ടു. പിന്നെ പാടത്തെ ചൊരിമണലിലിരുന്ന് കൃഷിമന്ത്രിയും കുട്ടികളും കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചു.

പഠനത്തോടൊപ്പം കൃഷി മുന്നോട്ടു കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയും കുടുംബത്തിന്റെ ആരോഗ്യ സംരക്ഷണവും കുട്ടികളായ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശം നൽകിയപ്പോൾ തീർച്ചയായും പഠനത്തിനൊപ്പം കൃഷിയെയും കൂട്ടാം എന്നവർ പ്രതിജ്ഞയെടുത്തു.

0: കലാലയങ്ങളിൽ കതിര കാർഷിക ക്ലബ്ബുകൾ, കൃഷിയെ പാഠ്യവിഷയമാക്കൽ, കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് തുടങ്ങി നിരവധി കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നും മന്ത്രി വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി.
1: കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും കൃഷി ക്ലബ്ബുകൾ ആരംഭിക്കാൻ പോകുന്നു. അതിന് നോഡൽ ടീച്ചർ ഉണ്ടാകും. ആ നോഡൽ ടീച്ചറുടെ കൂടെ അവരുടെ കമ്മിറ്റി ഉണ്ടാകും. ആ കമ്മിറ്റിയിൽ ലോക്കൽ ബോഡീസ് മെമ്പർ ഉണ്ടാകും. അതിൽ കർഷകരുണ്ടാകും. അതിന് PTA മെമ്പർമാരുണ്ടാകും. അവർ കൃഷിസ്ഥലം ഈ കുട്ടികൾക്ക് ഒന്നുകിൽ സ്കൂളിൽ അല്ലെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ അവർ അറേഞ്ച് ചെയ്യും. അവിടെ കുട്ടികൾ കൃഷി ഇറക്കും.
0: ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖിന്റെ വാക്കുകളിലേക്ക്,
1: അവർക്ക് വേണ്ടതായ എല്ലാ സപ്പോർട്ടും കൃഷി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വിവിധ തലങ്ങളിൽ ഉണ്ടാകും. ആ കാർഷിക വൃത്തിക്ക് നേതൃത്വം കൊടുക്കുന്ന കുട്ടികൾ വീട്ടിലും കൃഷി ആരംഭിക്കും. അങ്ങനെ കുട്ടിക്കർഷകരെ സംസ്ഥാന, ജില്ലാ, പഞ്ചായത്ത്, സ്കൂൾ തലത്തിൽ കുട്ടിക്കർഷകരെ മോഡലാക്കി ആദരിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും. തീർച്ചയായും ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് നമുക്ക് അറ്റുപോയ കണ്ണികളെ പുതുതലമുറയിലൂടെ റീകണക്ട് ചെയ്യാനുള്ള ഒരു മിഷനും വിഷനുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു, ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുന്നു. ആ പ്രയാണത്തിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായിട്ടുള്ള പരിപാടി ഏറെ സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു.
0: ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ വാക്കുകൾ പോലെ കുട്ടികർഷകരെ ഇതിലേക്ക് ആകർഷിക്കുമ്പോൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൃഷിയിലെ തങ്ങളുടെ നിലപാടിൽ കാതലായ മാറ്റം വരണം. നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ കൈകോർക്കാം. ഇനി നമുക്ക് പൂക്കൃഷിക്ക് തയ്യാറെടുക്കാം അല്ലേ? മണ്ണൊരുക്കലും പ്രാരംഭ പ്രവർത്തനങ്ങളായ തൈനടിയിലും വളപ്രയോഗവും തുടങ്ങി പൂക്കൃഷിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ ഷീന സംസാരിക്കുന്നു.
2: ഓണക്കാല പുഷ്പകൃഷിയിൽ വിജയിക്കാൻ കൃത്യമായ ആസൂത്രണവും സമയബന്ധിതമായ കൃഷിരീതികളും അനിവാര്യമാണ്. കൃഷി സമയം ശരിയായി പാലിച്ചാൽ മാത്രമേ അത്തം ആരംഭിക്കുന്ന സമയത്ത് തന്നെ പൂക്കൾ വിപണിയിലെത്തിച്ച് മികച്ച വില ലഭ്യമാക്കാൻ കഴിയൂ. ഇത്തവണ തിരുവോണം ഓഗസ്റ്റ് 26 ആയതിനാൽ അതിന് 10 ദിവസം മുൻപ്, അതായത് ഓഗസ്റ്റ് പകുതിയോടെ പൂക്കൾ വിളവെടുക്കുന്ന രീതിയിൽ കൃഷി ചെയ്യേണ്ടതാണ്. ഇത്തവണത്തെ ഓണത്തിന് പൂക്കൾ വിളവെടുക്കാനായി 1 മാസത്തിലധികം പ്രായമുള്ള 6 അതിലധികമോ ഇലകളുള്ള കരുത്തുള്ള തൈകൾ നടുന്നതാണ് ഓണക്കൃഷിക്ക് അനുയോജ്യം. തൈകൾ പറിച്ചു നടുന്നതിനായി നിലം നന്നായി കിളച്ചിളക്കി 60 സെന്റിമീറ്റർ അകലത്തിൽ വാരങ്ങളെടുക്കണം. 1 സെന്റ് സ്ഥലത്തേക്ക് 80 കിലോഗ്രാം ചാണകപ്പൊടി അല്ലെങ്കിൽ 40 കിലോഗ്രാം കോഴിക്കാഷ്ടം ചേർക്കണം. കൂടാതെ അടിവളമായി സെന്റ് 1 1200 ഗ്രാം ഫാക്ടംഫോസ്, 400 ഗ്രാം യൂറിയ, 200 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം. തൈകൾ 1.5 അടി അകലത്തിൽ നടുന്നതാണ് അനുയോജ്യം. നടുമ്പോൾ ഓരോ തൈക്കും 5 ഗ്രാം വീതം ട്രൈക്കോഡർമ ചേർക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിൽ തൈകൾ ആരോഗ്യമില്ലാതെ നീണ്ടു വളരും. മഴക്കാലത്ത് കനത്ത മഴ മൂലം വാരങ്ങളിലെ മണ്ണ് ഒലിച്ചു പോകാൻ സാധ്യതയുള്ളതിനാൽ ചെടികളുടെ ചുവട്ടിലേക്ക് ആവശ്യാനുസരണം മണ്ണ് കൂട്ടിക്കൊടുക്കണം. തടമെടുത്ത് തൈകൾ നടുകയാണെങ്കിൽ ഇടയ്ക്ക് വളം കൊടുക്കുന്നതോടൊപ്പം മണ്ണ് ചുവട്ടിലേക്ക് കൂട്ടിക്കൊടുക്കേണ്ടതാണ്. പൂമൊട്ടുകൾ രൂപപ്പെടാൻ തുടങ്ങുമ്പോൾ ചെടികൾ വീഴാതിരിക്കാനായി കുറ്റിയടിച്ചോ കയർ കെട്ടിയോ താങ്ങുകൊടുക്കണം. ചെടികൾക്ക് വശങ്ങളിൽ നിന്ന് ധാരാളം ശാഖ വളർന്ന് കൂടുതൽ പൂവ് ലഭിക്കാൻ പിഞ്ചിങ് അഥവാ തലപ്പുനുള്ളൽ ചെണ്ടുമല്ലിയിൽ ചെയ്യാറുണ്ട്. നട്ട് 30 ദിവസം കഴിയുമ്പോഴാണ് ചെടിയുടെ തലപ്പ് നുള്ളുന്നത്. ഈ സമയം സെന്റിന് 1 കിലോഗ്രാം യൂറിയയും 200 ഗ്രാം പൊട്ടാഷ്യം നൽകി മണ്ണ് കയറ്റിക്കൊടുക്കണം. കൂടുതൽ പൂക്കൾ ലഭിക്കാനായി ആദ്യം തലപ്പ് നുള്ളി 30 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ തലപ്പുകൾ നുള്ളാറുണ്ടെങ്കിലും ഇനി തൈകൾ നടുന്നവർ 2-ാമത്തെ തലപ്പ് നുള്ളൽ ഒഴിവാക്കണം. ഇത്തവണ ജൂലൈ 20 ശേഷം തലപ്പുനുള്ളൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. തലപ്പുനുള്ളി ഏകദേശം 20 ദിവസം കൊണ്ട് പൂക്കൾ ലഭിക്കും. തലപ്പുനുള്ളുമ്പോൾ കിട്ടുന്ന തണ്ടുകൾ വേര് പിടിപ്പിച്ച് നടാൻ ഉപയോഗിക്കാം. സ്യൂഡോമോണാസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്ത് ചെടികളിൽ തളിക്കുന്നത് രോഗനിയന്ത്രണത്തിന് ഗുണകരമാണ്. പൂമൊട്ട് പുഴുക്കൾ തിന്നുന്നുണ്ടെങ്കിൽ ബ്യുവേറിയ ബാസിയാന എന്ന മിത്രക്കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിലേക്ക് 5 മില്ലി സോപ്പ് ലായനി ചേർത്ത് തളിക്കാം. 19-19-19 എന്ന വളം 3-5 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കുന്നത് കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ ഉപകരിക്കും. കൃഷിസ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 1 സെന്റ് സ്ഥലത്ത് ഏകദേശം 180-200 വരെ ചെടികൾ നടാൻ കഴിയും. ഹൈബ്രിഡ് ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 750 ഗ്രാം മുതൽ 1 കിലോ വരെ പൂക്കളും നാടൻ ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 500 ഗ്രാം പൂക്കളും ലഭിക്കും.

0: ചെടിക്ക് നൽകുന്ന പരിചരണമനുസരിച്ച് വിളവിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും. ഒന്നര രണ്ടു മാസം തുടരെ പൂക്കൾ വിളവെടുക്കാം. പൂക്കൾക്ക് കൂടുതൽ ആവശ്യകതയും വിലയും ലഭിക്കുന്ന സമയത്ത് തന്നെ പൂക്കൾ വിപണിയിൽ എത്തേണ്ടതുണ്ട്. അതിനാൽ കൃത്യമായ ആസൂത്രണത്തോടെയും സമയബന്ധിതമായ കൃഷിരീതികളോടെയും ഓണവിപണിയെ ലക്ഷ്യമാക്കി പൂക്കൃഷി നടത്തേണ്ടതാണ്. ഓണക്കാലത്ത് പൂവിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഓണപ്പൂക്കളുടെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതാണ്.
1: വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ ഷീന പറഞ്ഞതുപോലെ ശ്രദ്ധയോടെ നമുക്ക് പൂക്കൃഷിയിലേക്കിറങ്ങാം. പൊന്നോണത്തെ സുവർണ ശോഭയോടെ വരവേൽക്കാൻ പുഷ്പാലങ്കൃതമായ പൂമുറ്റങ്ങൾ നാടെങ്ങും നിറയട്ടെ. ഈ അധ്യായം തയ്യാറാക്കിയത് ജി ആർ സഞ്ജയ് ലാൽ. പ്രിയ ശ്രോതാക്കളെ, അടുത്ത അധ്യായത്തിൽ ഓണത്തിനായി നാം നട്ട പച്ചക്കറി തൈകളുടെ പരിപാലനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറക്കാതെ കേൾക്കുമല്ലോ.
2: നിന്റെ ഡാലിയും മേരിഗോൾഡും നന്നായി പൂത്തു നിൽക്കുന്നുണ്ടല്ലോ.
3: പൂച്ചെടികളുടെ ഗുണനിലവാരത്തിൽ കോംപ്രമൈസ് ഇല്ലാത്തടത്തുനിന്ന് വാങ്ങിയാൽ ഇങ്ങനെ ഇരിക്കും.
2: എന്നാ പിന്നെ അതെവിടെ നിന്നെന്ന് എനിക്കൂടി ഒന്ന് പറഞ്ഞു തന്നേ.
3: തൃശൂരിലെ വെള്ളാണിക്കരയിലുള്ള ബയ്യൻ ഫാം ഗുണമേന്മയിലും വൈവിധ്യമാർന്ന ശേഖരത്തിലും മികച്ച സേവനത്തിലും എന്നും മുന്നിലല്ലേ. കൂടാതെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. ഓൺലൈനായും വാങ്ങാം.
4: അതെ, വീട്ടുമുറ്റങ്ങൾ പൂന്തോട്ടമാക്കാൻ ഗുണമേന്മയുള്ള തൈകളുടെ വൈവിധ്യ ശേഖരവുമായി ഇതാ വെള്ളാണിക്കരയിലെ ബയ്യൻ ഫാം. ഫോൺ നമ്പർ
3: 7034832856802007. ചെടികൾ വാങ്ങാൻ ഇനി മുതൽ ബയ്യൻ ഫാമിൽ പോന്നോളൂ.
4: ബയ്യൻ ഫാം,
3: വെള്ളാണിക്കര, തൃശൂർ.
5: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: പത്തനംതിട്ട ജില്ലയിൽ സെൻസസുമായി ബന്ധപ്പെട്ട് സ്വയം വിവരം നൽകൽ പുരോഗമിക്കുന്നു. ജില്ലയിൽ ഇതുവരെ 4000-ലധികം പേർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ, പത്തനംതിട്ട പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് എൻ ഹരികുമാർ, മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ തുടങ്ങി മത, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ വിവിധ ആളുകൾ സ്വയം വിവരം നൽകി സെൻസസ് പ്രക്രിയയിൽ പങ്കാളികളാവുകയാണ്. റാന്നി പെരുനാട് വില്ലേജിലെ അട്ടത്തോട്, ചാലക്കയം, ളാഹ വനമേഖലയിലെ ഉന്നതയിലുള്ളവരും സെൻസസ് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. സ്വയം വിവരങ്ങൾ നൽകാൻ ഈ മാസം 30 വരെ സൌകര്യമുണ്ട്. ഭവന പട്ടികപ്പെടുത്തലിനായി എന്യൂമറേറ്റർ വീടുകളിൽ എത്തുന്നതിനു മുൻപ് sc.census.gov.in വെബ് പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാം. ജൂലൈ 1 മുതൽ 30 വരെയാണ് ഭവന പട്ടികപ്പെടുത്തൽ. സ്വയം വിവരങ്ങൾ നൽകുന്നതിനും സംശയ നിവാരണത്തിനും കളക്ടറേറ്റിന് താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം തേടാം. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തനം. ഉദ്യോഗസ്ഥർക്ക് പുറമെ പൊതുജനങ്ങൾക്കും സേവനം വിനിയോഗിക്കാം. 2026-27 വർഷത്തെ പുതുക്കിയ കേരള ബജറ്റിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് വൻകിട പദ്ധതികൾ ഒന്നും തന്നെ പ്രഖ്യാപനത്തിൽ ഇല്ലെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ തീർത്ഥാടന ടൂറിസത്തിനും പ്രാധാന്യം നൽകുന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. ആറന്മുളയിൽ എക്സ്ക്ലൂസീവ് എക്സിബിഷൻ സെന്റർ ആന്റ് ട്രേഡ്

0: ട്രെയിനിംഗ് സെന്ററിനായി 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിട നിർമ്മാണത്തിനായി 12 കോടി രൂപയും തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിന് 5 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിൽ പങ്കെടുക്കുന്ന പള്ളിയോടങ്ങൾക്ക് സർക്കാർ ഗ്രാന്റ് 15,000 ആക്കി ഉയർത്തി. ശബരിമലയെ രാജ്യാന്തര നിലവാരത്തിൽ ഉയർത്തുന്നതിന്റെ ഭാഗമായി സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കുമെന്നും റാന്നിയിൽ കേന്ദ്ര സർക്കാർ സഹായത്തോടെ വ്യവസായ പാർക്കും തിരുവല്ലയിൽ ഐടി പാർക്കും സജ്ജമാക്കും എന്നതും ജില്ലയ്ക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാന തീർത്ഥാടന പാതകളുടെ വികസനത്തിനായും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കിയതും വന്യമൃഗശല്യത്തിന് കാര്യക്ഷമമായി തടയിടാൻ പദ്ധതി ഒരുക്കുന്നതും ജില്ലയ്ക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ബജറ്റ് പ്രഖ്യാപനങ്ങളാണ്. കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളം എന്ന പേരിൽ ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായി ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചു. പത്തനംതിട്ട മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സന്ദേശ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി നിർവഹിച്ചു. ലോകത്തിൽ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% ഇന്ത്യയിൽ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെ 12 വർഷത്തിനിടെ പത്തനംതിട്ട ജില്ലയ്ക്ക് ഒട്ടേറെ നേട്ടം ലഭ്യമായിട്ടുണ്ടെന്ന് ബിജെപി ജില്ലാ നേതൃത്വം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലൂടെ 146,000 കർഷകർക്ക് 313.5 കോടി രൂപ വിതരണം ചെയ്തു. ഫസൽ ഭീമാ യോജനയിലൂടെ 480 ഹെക്ടർ കൃഷിഭൂമിക്ക് 4.63 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പ്രകാരം 300 ഹെക്ടർ കൃഷിഭൂമിക്ക് 2.61 കോടി രൂപയുടെ പരിരക്ഷ എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൃഷി സിഞ്ചായി യോജനയിൽ 109.75 ഹെക്ടർ ഭൂമിയിൽ മൈക്രോ ഇറിഗേഷൻ സൌകര്യം. പ്രധാനമന്ത്രി ഗ്രാമ സടക് യോജനയിൽ 92 കോടി രൂപ ചിലവിൽ 130 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ശബരിമല, എരുമേലി, പമ്പ സന്നിധാനം ആത്മീയ ടൂറിസം സർക്യൂട്ടിന് 36.3 കോടി രൂപ ചിലവാക്കിയതായും പത്തനംതിട്ട ഗവി, വാഗമൺ, തേക്കടി ഇക്കോ സർക്യൂട്ടിന് 77 കോടി രൂപ, തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിനായി 12.4 കോടി രൂപയും ചെലവിട്ടതായി ബിജെപി ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് പറഞ്ഞു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവേദി. ചപ്പാലപ്പടവ് തടിക്കടവ് ചാണോക്കുണ്ട് സ്വദേശി കെ ടി ജോഷിയുടെ കൃഷി അനുഭവങ്ങൾ. തുടർന്ന് നടീൽ വസ്തുക്കളുടെ വിതരണത്തെക്കുറിച്ച് കരിമ്പം ജില്ലാ കൃഷിത്തോട്ടം ഫാം സൂപ്രണ്ട് കെ പി ജസ്ന സംസാരിക്കുന്നു. കൂടാതെ കൃഷികുശലം കേൾക്കാം. 7:20 കമ്പോള വില നിലവാരം, 7:35 എഫ് എം ഹെൽത്ത് പ്ലസ്. ഷോൾഡർ ജോയിന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളും പരിഹാരമാർഗ്ഗങ്ങളും. ഈ വിഷയത്തിൽ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജ്യോതി പ്രശാന്തുമായുള്ള അഭിമുഖം. 8:00 കിളിക്കൂട്ടം. വായാട്ടുപറമ്പ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചിത്രീകരണം. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ എം സോമരാജൻ. 6:00 എഫ് എം പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, എം കെ ഗോപകുമാറിന്റെ മധുര സ്മൃതി എന്ന കവിത. ആലാപനം ദീപ കെ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ക്രോഷ്യയിൽ വർണ്ണവിസ്മയം തീർക്കുന്ന തളിപ്പറമ്പ് സ്വദേശിനി ചന്ദ്രലേഖ കുളങ്ങരയത്ത് പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ഐടിഐ എഫ് എം ഡയറി. ഇതിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? നളന്ദ കോളേജ്, ഏച്ചൂർ സിനിമ

പാരഡൈസു, അഗിര കുറോസാവ സംവിധാനം ചെയ്ത റെഡ് ബിയേർഡ് എന്ന സിനിമയെക്കുറിച്ച് അനുജിത് ശശിധരൻ സംസാരിക്കുന്നു. തുടർന്ന് ചിന്താകിരണം എന്നിവ കേൾക്കാം. 7:55 റീഗ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9 ഗാനാമൃതം, 10 NHM സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 11 സിക്കിൾ സഹോദരിമാരുടെ പുല്ലാങ്കുഴൽ കച്ചേരി, 12:10 സേവന വാർത്തകൾ, 12:15 സി കാർത്തിയായനിയും സംഘവും അവതരിപ്പിച്ച നാട്ടിപ്പാട്ട്, 12:40 ആരോഗ്യദീപ്തി, അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് യോഗ നാച്ചുറോപ്പതി ഫിസിഷ്യൻ ഡോക്ടർ സ്റ്റെനി സെബാസ്റ്റ്യൻ സംസാരിക്കുന്നതിന്റെ അവസാന ഭാഗം. ഉച്ചയ്ക്ക് 1 എവർഗ്രീൻ 80s 1980s അനശ്വര ഗാനങ്ങൾ, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം, 2:30 ആകാശവാണി ടെലിക്യൂസ് തത്സമയ ഫോണിൻ പരിപാടി, വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം, വൈകിട്ട് 5 ചലച്ചിത്രഗാനങ്ങൾ, 5:15 തായമ്പക അവതരണം രാജീവ് മാരാരും സംഘവും, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണി. മഴക്കാല മൃഗസംരക്ഷണം, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പുല്ലുപ്പി വെറ്റിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ റിൻസി തേരസ തത്സമയം മറുപടി പറയുന്നു. 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫേ, റേഡിയോ ഡേറ്റിംഗ് ചരിത്രത്തിന്റെ കാലപ്പഴക്കം കണ്ടെത്തുന്ന ശാസ്ത്രീയ മാർഗം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു നാച്ചുറലിസ്റ്റ് ഇർവിൻ സെബാസ്റ്റ്യൻ. 8:00 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ, 10:00 കഥകളിപ്പദങ്ങൾ, 11:00 സ്പോട്ട്ലൈറ്റ്. ശ്രോതാക്കളെ, ഞങ്ങൾ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.

0: ങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
1: ബജറ്റിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന് സഭ സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ പകർച്ചവ്യാധി സംബന്ധിച്ച സാഹചര്യം, സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയത്. പകർച്ചവ്യാധി തടയാൻ സ്വീകരിക്കേണ്ട നടപടികൾക്ക് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ മുഹമ്മദ് റിയാസ് പറഞ്ഞു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 24 വരെയാണ് ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കുന്നത്. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം അവസാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാൽ തീരത്തെ പി ആന്റ് ടി കോളനി നിവാസികളുടെ പുനരധിവാസത്തിനായി മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം വാസയോഗ്യമല്ലെന്ന് IIT മദ്രാസിന്റെ റിപ്പോർട്ടിലില്ല എന്ന് മന്ത്രി കെ എം ഷാജി നിയമസഭയെ അറിയിച്ചു. മഴക്കാലത്ത് ചോർച്ചയും മറ്റ് തകരാറുകളും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് IIT മദ്രാസിനെ പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തെ ലഹരിമുക്തമാക്കണമെങ്കിൽ ലഹരി ഉപയോഗത്തിന് പ്രോത്സാഹനം നൽകുന്ന നയങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനം യുവാക്കളെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയുള്ള സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐചി ദംഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. രാജ്യത്ത് MSME കളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSME കൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KCB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. അണക്കെട്ടുകളിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതും ദേശീയതലത്തിലുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതും കാരണം വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നതായി KCB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനിന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 7, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ ഒന്നു വീതവുമാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എം രണ്ടാമത്തെ കേസിലും കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി കണ്ടെത്തി. ശിക്ഷ നാളെ പ്രസ്താവിക്കും. പ്രതിക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ അങ്കണവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ അങ്കണവാടിയിലെ വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അങ്കണവാടിയിൽ പുറത്തുനിന്നുള്ള ആരെയും പ്രവേശിപ്പിക്കരുത് എന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തതിനാലാണ് നടപടി. പ്രശസ്ത സംഗീതജ്ഞൻ ആലപ്പുഴ KS ശ്രീകുമാറിന്റെ അനുസ്മരണ പരിപാടികൾ തിരുവനന്തപുരത്ത് നടന്നു. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടന്ന പരിപാടിയിൽ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ലോകകപ്പിൽ തുടർച്ചയായ രണ്ടാം ജയം തേടി നിലവിലെ ചാമ്പ്യൻമാരായ

0: അർജന്റീന ഇന്ന് രാത്രി ഓസ്ട്രിയയെ നേരിടുമ്പോൾ ഇതിഹാസ താരം മെസ്സിയായിരിക്കും ശ്രദ്ധാകേന്ദ്രം. ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾ റെക്കോർഡ് കുറിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കാൽപന്ത് ആരാധകർ. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ആറാം ലോകകപ്പ് കളിക്കുന്ന 38-കാരനായ മെസ്സി ഒരു ഗോൾ കൂടി നേടിയാൽ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമാവും. ഇപ്പോൾ ജർമ്മൻ താരം മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം 16 ഗോളുകൾ നേടി മെസ്സി ചരിത്ര നേട്ടത്തിനടുത്താണ്. അൾജീരിയക്കെതിരെ അർജന്റീന മികച്ച വിജയം നേടിയെങ്കിലും ടീം എന്ന നിലയിൽ വേണ്ട ഒത്തിണക്കം പ്രകടമായിട്ടില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുകയും എതിരാളികൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കേളി ശൈലിയാണ് ആസ്ട്രിയയുടേത്. ശാരീരിക ക്ഷമതയിലും പോരാട്ട വീര്യത്തിലും മിടുക്കരായ ഓസ്ട്രിയ മെസ്സിക്കും കൂട്ടർക്കും കടുത്ത വെല്ലുവിളിയാകും.
0: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ രാജിവെച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടി നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദമാണ് രാജിക്ക് കാരണമെന്ന് കരുതുന്നു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. ഓഹരി വിപണിയിൽ നേട്ടം. സെൻസെക്സ് 291 പോയിന്റ് ഉയർന്ന് 77,094-ലും നിഫ്റ്റി 89 പോയിന്റ് നേട്ടത്തിൽ 24,102-ലും വ്യാപാരം അവസാനിച്ചു. സ്വർണം ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 13,430 രൂപയും പവന് 1,07,440 രൂപയുമാണ് ഇന്നത്തെ വില. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച തൃക്കലശാട്ടോടെ സമാപിക്കും. അവസാനത്തെ ചതുശതമായ അത്തം ചതുശതം നാളെ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും കലശപൂജയും നാളെയാണ്. അത്തം ചതുശതം സമർപ്പിക്കുന്നതോടെ ഭഗവാൻ സ്ഥായീഭാവമായ തപശ്ചര്യയിലേക്ക് എത്തുമെന്നാണ് വിശ്വാസം. ഉച്ചശീവേലിക്കിടെ ഏഴിലക്കാർ ദേവതകളെയെല്ലാം തിരികെ ആവാഹിച്ച് വാളുകളിൽ ലയിപ്പിക്കുന്നതാണ് വാളാട്ടം. പുരുഷന്മാർക്ക് തൃക്കലശാട്ട് വരെ അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്താം. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പ്രവേശനം ശനിയാഴ്ചയോടെ അവസാനിച്ചിരുന്നു.
0: കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവെച്ചു. CBSE പ്ലസ് ടു പുനർ മൂല്യനിർണയ പരീക്ഷാ ഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർ കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ഇന്ത്യ യൂറോപ്പ് ഇന്ത്യ US ബന്ധങ്ങൾക്ക് പുതുമാനം നൽകി പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നിരഞ്ജന. ഇന്ത്യയുടെ വിദേശനയ ലക്ഷ്യങ്ങൾക്ക് പുതിയ ഊർജ്ജം പകരുന്നതിനും യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം നിർണായകമായി. വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനും തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും സന്ദർശനം വഴിയൊരുക്കി. ഫ്രാൻസിൽ നടന്ന ഉന്നതതല കൂടിക്കാഴ്ചകളിൽ ആണവോർജ വികസനത്തിനും ബഹിരാകാശ ഗവേഷണത്തിനുമായിരുന്നു മുൻഗണന. സെമി കണ്ടക്ടറുകൾ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സൈബർ സുരക്ഷ, നിർണായക ധാതുക്കൾ എന്നിവയ്ക്കാണ് ഇതിൽ പ്രത്യേക ശ്രദ്ധ നൽകിയത്. ഫ്രാൻസിലെ ഏവിയനിൽ നടന്ന 3 ദിവസത്തെ G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്കാളിത്തമാണ് യൂറോപ്യൻ സന്ദർശനത്തിൽ സുപ്രധാന ദൌത്യം. ഇന്ത്യ പങ്കെടുത്ത 13-ാമത് G7 ഉച്ചകോടിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായ 7-ാം തവണയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഊർജ്ജം, ഭക്ഷ്യവിഭവം, ആരോഗ്യം, സൈബർ, സാമ്പത്തിക സുരക്ഷ എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ലോകത്ത് മനുഷ്യരാശിയുടെ പുരോഗതിക്കും ഐശ്വര്യത്തിനും അന്താരാഷ്ട്ര പങ്കാളിത്തം അനിവാര്യമാണെന്ന് ഔട്ട്റീച്ച് സെഷനിൽ ഇടപെട്ട് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മനുഷ്യത്വത്തിനാണ് ഇന്ത്യ എപ്പോഴും പ്രഥമ പരിഗണന നൽകിയിട്ടുള്ളതെന്നും രാജ്യത്തിന്റെ എല്ലാ ശ്രമങ്ങളും ഈയൊരു ചിന്തയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നതെന്നും അന്താരാഷ്ട്ര സഹകരണത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കാതിരിക്കുന്നതാണ് ആഗോള ഐക്യത്തിന് ഏറ്റവും വലിയ തടസ്സമെന്നും ഇതിനാണ് ആദ്യമായി പരിഹാരം കാണേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചു. പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, ഊർജ്ജമേഖല, ഉഭയകക്ഷി വ്യാപാരം, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ തുടങ്ങിയ പരസ്പര

തരിമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചകളിൽ ഇടം പിടിച്ചു. സങ്കീർണമായ ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയെ ഒരു പ്രധാന ശക്തിയായി ലോകരാജ്യങ്ങൾ കാണുന്ന സാഹചര്യത്തിൽ കൂടിക്കാഴ്ച ഏറെ നിർണായകമായിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും അമേരിക്കയും ധാരണയായി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും മേഖലയിൽ സ്ഥിരത പുനഃസ്ഥാപിക്കാനും US പ്രസിഡന്റ് സ്വീകരിച്ച നയതന്ത്ര ശ്രമങ്ങളെ നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള വ്യാപാരത്തിന് അതീവ പ്രാധാന്യമുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെ തടസ്സമില്ലാതെ കപ്പൽ ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ US കോംപാക്ട് പദ്ധതിയുടെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഒരുപോലെ പ്രയോജനകരമായ ഉഭയകക്ഷി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനഘട്ടത്തിലാണെന്ന് കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. ആഗോള സമാധാനം, സുരക്ഷ, വികസനം, പരിസ്ഥിതി സുസ്ഥിരത എന്നിവയ്ക്കായി ഇന്ത്യ നൽകുന്ന സംഭാവനകൾക്കുള്ള അംഗീകാരമാണ് G7 ഉച്ചകോടികളിലെ രാജ്യത്തിന്റെ തുടർച്ചയായ പങ്കാളിത്തം. അന്താരാഷ്ട്ര സഹകരണം, സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധിയുടെ വിന്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ G7 നേതാക്കളുമായും പങ്കാളി രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും പ്രതിനിധികളുമായും പ്രധാനമന്ത്രി കാഴ്ചപ്പാടുകൾ പങ്കിട്ടു. നിരവധി ലോക നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിയിലെ പ്രധാനമന്ത്രിയുടെ പങ്കാളിത്തം ആഗോള ഭൌമ രാഷ്ട്രീയത്തിൽ ഇന്ത്യയ്ക്കുള്ള നിർണായക സ്വാധീനത്തെയാണ് വ്യക്തമാക്കുന്നത്. ലോകത്തിലെ മുൻനിര സാമ്പത്തിക ശക്തി, ഇൻഡോ പെസഫിക് മേഖലയിലെ തന്ത്രപരമായ സാന്നിധ്യം എന്നീ നിലകളിൽ ഇന്ത്യ G7 കൂട്ടായ്മയ്ക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കാനും മറ്റു രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാനും ഉച്ചകോടി ഇന്ത്യയ്ക്ക് വലിയ അവസരമൊരുക്കി. ഔദ്യോഗിക സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ June 14 ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഈ വർഷം ആദ്യം പ്രത്യേക ആഗോള തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തപ്പെട്ട ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പുരോഗതി നേതാക്കൾ വിലയിരുത്തി. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി പ്രതിരോധ സഹകരണം മികച്ച രീതിയിൽ മുന്നേറുന്നതിൽ അവർ സംതൃപ്തി രേഖപ്പെടുത്തി. പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ബഹിരാകാശ മേഖലയിലെ ദീർഘകാല പാരമ്പര്യം ഓർമ്മിപ്പിച്ച നേതാക്കൾ മനുഷ്യന്റെ ബഹിരാകാശ യാത്ര, ബഹിരാകാശ സുരക്ഷ അവബോധം എന്നിവയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തി. സിവിൽ ആണവോർജ്ജ രംഗത്ത് ഇന്ത്യയുടെ ശാന്തി നിയമം പ്രകാരം ചെറുകിട ആണവ റിയാക്ടറുകളുടെ വികസനത്തിലും ഫ്രാൻസ് സഹകരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന് ദീർഘകാല ദിശാബോധം നൽകുന്നതിനായി ഇന്നൊവേഷൻ റോഡ്മാപ്പ് 2030 ഇന്ത്യയും ഫ്രാൻസും അംഗീകരിച്ചു. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ പ്രമുഖ സ്റ്റാർട്ടപ്പുകളെ കോർത്തിണക്കുന്ന ഭാരത് ഇന്നൊവേറ്റേഴ്സ് പ്രദർശനം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യയും നവീന ആശയങ്ങളും യുവാക്കളുടെ ആഗ്രഹങ്ങളും മുൻനിർത്തി ആഗോള വെല്ലുവിളികൾക്ക് പരിഹാരം കാണുന്ന രാജ്യമായി ഇന്ത്യ വളരുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലോകരാജ്യങ്ങൾ പരസ്പരം വ്യാപാരത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ഏർപ്പെടാറുണ്ടെങ്കിലും ഇത്തരം താൽപര്യങ്ങൾക്കപ്പുറം സമാന കാഴ്ചപ്പാടിൽ കെട്ടിപ്പടുത്ത ബന്ധങ്ങൾ വിരളമാണ്. ഇന്ത്യ ഫ്രാൻസ് സൌഹൃദം അത്തരത്തിലുള്ള ഒന്നാണെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ പരിപാടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കേതിക നവീന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജമേകും. ആഗോള സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന പുരോഗതിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രശംസിച്ചു. Chandrayaan-3 പേടകം വിജയകരമായി ചന്ദ്രനിലിറങ്ങിയത് ഇന്ത്യയുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ ദൃഷ്ടാന്തമാണ്. ഇന്ത്യയെ ഒരു മുൻനിര നവീകരണ ശക്തിയായി വിശേഷിപ്പിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുമെന്നും ഉറപ്പു നൽകി. ഇന്ത്യയുടെ ഡീപ് ടെക് നൂതനാശയ മികവ് ആഗോളതലത്തിലെത്തിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഒരുക്കിയ പദ്ധതിയാണ് ഭാരത് ഇന്നൊവേറ്റേഴ്സ് 2026. സെമി കണ്ടക്ടർ, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി ഉൾപ്പെടെ 13 പ്രധാന മേഖലകളിൽ നിന്നുള്ള 120 ഇന്ത്യൻ നൂതനാശയക്കാരും 15 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതിൽ പങ്കെടുത്തു. ഇവരെ ആഗോള വിപണിയുമായി ബന്ധിപ്പിക്കാൻ 500-ലധികം പ്രമുഖ നിക്ഷേപകരും കോർപ്പറേറ്റ് CEOമാരും 3 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി. ഭൌമ നിരീക്ഷണം, ഗ്രഹപര്യവേക്ഷണം, വിക്ഷേപണ വാഹന സാങ്കേതിക വിദ്യ, സമുദ്ര നിരീക്ഷണം, മനുഷ്യന്റെ ബഹിരാകാശ യാത്ര എന്നിവയിൽ ISROയും ഫ്രാൻസിന്റെ CNES സഹകരണം തുടരും. ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭൌമ നിരീക്ഷണ ദൌത്യങ്ങളിലൊന്നാണ് കൃഷ്ണ. പ്രകൃതി വിഭവങ്ങൾ കൃത്യമായി വിലയിരുത്താൻ ശേഷിയുള്ള ഒരു തെർമൽ ഇൻഫ്രാറെഡ് ഇമേജിംഗ് ഉപഗ്രഹമാണിത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ വിലയിരുത്തുക, ജലസ്രോതസ്സുകൾ നിരീക്ഷിക്കുക, കാർഷിക ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഈ അത്യാധുനിക ദൌത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുതിയ അധ്യായം രചിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ സ്ലോവാക്യ സന്ദർശനം. സ്ലോവാക് റിപ്പബ്ലിക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി June 14 to 16 സ്ലോവാക്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. സ്ലോവാക്യ 1993 സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യം സന്ദർശിക്കുന്നത് ഇതാദ്യമായാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. വ്യവസായം, ഓട്ടോമൊബൈൽ നിർമ്മാണം, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, വ്യാപാരം, നിക്ഷേപം,
റെയിൽവേ, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ പുതിയ സാധ്യതകൾ സന്ദർശനത്തിൽ വിലയിരുത്തി. ചരിത്രത്തിലെ

0: ഏറ്റവും മികച്ച വ്യാപാര കരാറുകളിലൊന്നാണ് ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാറെന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ അഭിപ്രായപ്പെട്ടു. സാങ്കേതിക വിദ്യയിലും നവീകരണത്തിലും പല വികസിത രാജ്യങ്ങളെയും മറികടന്ന് ഇന്ത്യ ഇന്ന് ആഗോള ശക്തിയായി മാറി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ സ്ലോവാക് പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന ആവശ്യത്തെ ഫിക്കോ ശക്തമായി പിന്തുണച്ചു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രം സഹകരണത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കുമെന്ന് നരേന്ദ്രമോദി അറിയിച്ചു. നിർമ്മിത ബുദ്ധി വിഷയമാക്കി സ്ലോവാക്യൻ സർവകലാശാലയിൽ ഇന്ത്യ ചെയർ നിലവിൽ വരികയാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പ്രതിരോധ മേഖല, സൈബർ സുരക്ഷ, ശാസ്ത്ര ഗവേഷണം, മൊബിലിറ്റി, കുടിയേറ്റം, പുത്തൻ സാങ്കേതികവിദ്യകൾ എന്നിവയുമായി ബന്ധപ്പെട്ട 11 കരാറുകൾ യാഥാർത്ഥ്യമാക്കാൻ ഈ സന്ദർശനത്തിലൂടെ സാധിച്ചു. പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും നരേന്ദ്രമോദി ചർച്ചകൾ നടത്തി. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. യൂറോപ്പിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സാങ്കേതികവിദ്യ മേളയായ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. പാരീസ് സന്ദർശനത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം സാങ്കേതിക ലോകത്തെ ഈ വൻകിട വേദിയിലെത്തിയത്. ആഗോള സാങ്കേതിക വിദഗ്ധരും സ്റ്റാർട്ടപ്പുകളും അണിനിരന്ന വിവാടെക് വേദിയിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ സാങ്കേതിക പുരോഗതികൾ ചർച്ചയായി. ഉൽപാദനം, നിർമ്മിത ബുദ്ധി, സമുദ്ര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകി പ്രധാനമന്ത്രി പ്രമുഖ ഫ്രഞ്ച് വ്യവസായികളുമായി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ വഴിതെളിച്ചു. G7 രാജ്യങ്ങളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം നവീകരണം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, സംരംഭകത്വം എന്നിവയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ഇത് വഴിയൊരുക്കി. യൂറോപ്പിലെ പ്രമുഖ ശക്തികളുമായുള്ള ഈ പങ്കാളിത്തം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടുക മാത്രമല്ല ആഗോളതലത്തിൽ രാജ്യത്തിന്റെ പദവിയും സ്വാധീനവും കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ഇന്ത്യ യൂറോപ്പ്, ഇന്ത്യ US ബന്ധങ്ങൾക്ക് പുതുമാനം നൽകി പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം.
1: ആകാശവാണി കണ്ണൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹരിതവീഥി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹരിതവീഥിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. ഇന്ന് നമുക്ക് തടിക്കടവിനടുത്ത് ചാണോക്കുണ്ട് എന്ന സ്ഥലത്തെ യുവകർഷകനെ പരിചയപ്പെടാം. 8 ഏക്കർ കൃഷിസ്ഥലം പാട്ടത്തിനായി എടുത്ത് വീട്ടിൽ നിന്നും ഒരുപാട് ദൂരെ, അതായത് കണ്ണൂർ ജില്ലയിലെ ചാണോക്കുണ്ട് നിന്നും കാസർഗോഡ് ജില്ലയിലെ കള്ളാർ പഞ്ചായത്തിൽ പോയാണ് ഈ കർഷകൻ തന്റെ ജീവിതം കൃഷിയുടെ അമൂല്യമായ കൈത്താങ്ങാൽ കെട്ടിപ്പടുക്കുന്നത്. റബ്ബർ, തെങ്ങ്, കമുക് എന്നീ ദീർഘകാല വിളകളും ഒപ്പം തന്നെ പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ എന്നീ ഹ്രസ്വകാല വിളകളും ഇദ്ദേഹം വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചു പോരുന്നു. ഇദ്ദേഹം കൂടുതൽ പ്രതീക്ഷകളാണ് കൃഷിയിൽ വെച്ചു പുലർത്തുന്നത്. സാങ്കേതികമായ വിദ്യകൾ ഉപയോഗിച്ച് തന്റെ കൃഷി വിപുലീകരിക്കുവാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നു. ഏതായാലും നമുക്കിന്ന് ഇദ്ദേഹത്തെ പരിചയപ്പെടാം. ശ്രീ കെ ടി ജോഷിയുടെ കൃഷി അറിവുകളിലൂടെ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ചാണകുണ്ട് എന്ന സ്ഥലത്ത് ഉള്ള ജോഷി ആണ്. ഇദ്ദേഹം ഒരു യുവ കർഷകനാണ്. ഒരുപാട് ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് ഇപ്പോൾ കൃഷി ചെയ്തു വരികയാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. എന്തൊക്കെ കൃഷികളാണ് താങ്കൾ ചെയ്യുന്നത്?
1: ഇത് കാസർഗോഡ് ജില്ലയിലെ കള്ളാർ പഞ്ചായത്തിലെ മുണ്ടമാണി എന്ന സ്ഥലം. ഇവിടുന്ന് 4 കിലോമീറ്റർ ഉണ്ട്. പൂടങ്കല്ല് താലൂക്ക് ആശുപത്രി, അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് 4 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ഇപ്പോൾ 8 ഏക്കർ സ്ഥലമാണ് പാട്ടമെടുത്തിരിക്കുന്നത്. അതിൽ 3.5 ഏക്കർ റബ്ബർ കൃഷിയും ബാക്കി 2 ഏക്കർ കവുങ്ങ് കൃഷിയുണ്ട്. അതെല്ലാം കായ്ഫലമുള്ള കവുങ്ങാണ്. ബാക്കി നമുക്ക് കവുങ്ങിനകത്ത് ഇടവളിയായിട്ട് വാഴകളുണ്ട്. വാഴകളെന്ന് പറഞ്ഞാൽ പൂവൻ വാഴയുണ്ട്, ഏത്തവാഴയുണ്ട്, ഞാലിപ്പൂവനുണ്ട്, പാളയംകോടൻ എന്ന് പറഞ്ഞതിനുണ്ട്. ഇതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. വിപണി നമ്മളിവിടെ അടുത്തുള്ള കടകളിലാണ് കൊടുക്കുന്നത്. കടകളിലേക്ക് പോകണമെങ്കിൽ 4 കിലോമീറ്റർ ഉണ്ട്. 4 കിലോമീറ്റർ ദൂരത്തിലുള്ള ചെറുകിട കച്ചവടക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ തന്നെ കൊണ്ടുപോയി കൊടുക്കും. നമ്മുടെ വണ്ടിക്ക് നമ്മൾ കടയിൽ പോകുന്ന സമയത്ത് കൊലകൾ വെട്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കും. ബാക്കി ഈ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ പിന്നെ ആട്ടിൻ കാഷ്ടവും ചാണകപ്പൊടി, കോഴിവളം ജൈവ രീതിയിൽ മാത്രം. പിന്നെ നമ്മൾ ഇവിടെ ചാരം ഉണ്ടാക്കുന്നുണ്ട്. ഈ റബ്ബറിന്റെ പുകയിടുമ്പോൾ അതിന് ചാരം കിട്ടും, വെണ്ണീര് ചാരം. അത് ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കും. ബാക്കിയുള്ള സ്ഥലം മുഴുവൻ തെങ്ങാ. അപ്പൊ ആ കാണുന്ന തെങ്ങിനകത്തൊക്കെ നമ്മളിപ്പോൾ ഇടവളയായിട്ട് പൈനാപ്പിൾ സൈഡിൽ കൂടെ മാത്രമേ ഒരു 250 യോടെ ഉള്ളൂ. അത് നാടൻ ഇനമാണ്. അതിന് പ്രത്യേക വളപ്രയോഗം ഒന്നും വേണ്ട. മറ്റേ കീടങ്ങളുടെ ആക്രമണമൊന്നും വലിയ കാര്യമായിട്ടില്ല.
0: അപ്പോൾ ഈ സ്ക്വാഷ്, ജാമ് അങ്ങനെയൊക്കെ കൈതച്ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടോ?
2: അറിവും കാര്യങ്ങളെല്ലാം വേണം. പിന്നെ നമ്മളിപ്പോ കുറച്ചെല്ലാം നട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഭാവിയിലോട്ട് അത് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് അറിയാൻ വേണ്ടി. നമുക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാവുള്ളൂ.
0: അപ്പൊ റബ്ബർ ടാപ്പ് ചെയ്തതിന് ശേഷം ഈ പണികളൊക്കെ ചെയ്യും അല്ലേ?
2: ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് റബ്ബർ ടാപ്പ് ചെയ്യും. ഇപ്പൊ റബ്ബറിന് ഷെയ്ഡ് ഒട്ടിച്ചിട്ടുണ്ടല്ലോ. ഷെയ്ഡ് ഒട്ടിച്ചിട്ട് അത് ചെയ്തിട്ട് എനിക്ക് മറ്റ് കിട്ടുന്ന സമയത്ത് ഞാൻ മറ്റു പണിയെല്ലാം ചെയ്യും. എനിക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പം വേറെ ഇവിടുന്ന് അടുത്ത് സഹായത്തിന് ആളെ വിളിക്കും. അങ്ങനെയുള്ള സമയത്ത് മാത്രം ഇതിൽ ഞാൻ തന്നെയാണ് മിക്കവാറും ചെയ്യുന്നത്. നമുക്കിവിടെ ആളെ കിട്ടണമെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മുടെ അയൽവാസി ഇവിടെ അടുത്ത് തന്നെ ആളെ കിട്ടാനുണ്ട്. അങ്ങനെ അവര് സഹായിക്കും. ഇതിനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഈ പൈനാപ്പിളിന്റെ സാധ്യത ഞാനിങ്ങനെ വേറെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരോട് അന്വേഷിക്കുന്നുണ്ട്. അവര് ഇവിടെ അടുത്ത് തന്നെ ഇടക്ക സൈഡിൽ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അവര് വേറെ ഇനം കൂടെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടുതലായിട്ട് കേട് വരാതെ കൃഷി നന്നായിട്ട് വിളവ് കിട്ടുന്ന ഇനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് നോക്കണം.
1: കുരങ്ങിന്റെ ശല്യമുണ്ട് നന്നായിട്ട്. ഒരുപാട് കുരങ്ങ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുരങ്ങിനെ ഓടിക്കാനുള്ള ഒരു മാർഗവും ഇല്ല.
0: അത് ശരി. പിന്നെ മറ്റെന്തെല്ലാം കൃഷികളാണ് ഉള്ളത്?
1: നമുക്ക് ഇപ്പൊ നിലവിൽ കൃഷി എന്ന് പറഞ്ഞാല് പിന്നെ കുറച്ച് വാനിലയുണ്ട്, പിന്നെ കടച്ചക്കയുണ്ട്, പപ്പായ കുറച്ചേ ഉള്ളൂ, പിന്നെ ചെറുനാരങ്ങ ഉണ്ട്. അതൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് കിട്ടുന്നത് ഈ അടുത്ത കടകളിൽ കൊടുക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ കുടംപുളിയുണ്ട്. കുടംപുളി ഒരു വർഷത്തെ ഒരു പ്രാവശ്യമേ കായ്ക്കുള്ളൂ. അത് നമ്മളിപ്പം കഴിഞ്ഞ വർഷം ഒന്നും കിട്ടിയില്ല, മഴയുടെ കൂടുതലായതുകൊണ്ട്. പിന്നെ ഇപ്പം ഈ വർഷം കുറച്ച് കുടംപുളി കിട്ടിയിട്ടുണ്ട്, കുറച്ച് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വാളംപുളിയുണ്ട്, കപ്പ, കാച്ചില്, ചേമ്പ്, പച്ചക്കറിയായിട്ട് പയറും കോവയ്ക്കും മാത്രമേ ഉള്ളൂ. പിന്നെ വെണ്ട ഉണ്ടായിരുന്നു. വെണ്ട ഇപ്പം ഈ പ്രാവശ്യം ചെയ്തിട്ടില്ല, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് നമ്മളിപ്പം ഈ പന്തലൊക്കെ കിട്ടിയിരിക്കുന്നത് പയറും. പിന്നെ കോവലിന് 2 സ്ഥലത്തുണ്ട് പന്തലിട്ടിരിക്കുന്നത്. പിന്നെ പാഷൻ ഫ്രൂട്ട്, അത് മഞ്ഞ പ്രാഷൻ ഫ്രൂട്ടാണ്. അപ്പൊ അത് നമ്മളിവിടെ കാഞ്ഞങ്ങാട് മാർക്കറ്റിലാണ് കൊടുക്കുന്നത്. കിലോയ്ക്ക് 100 രൂപ കിട്ടും നമുക്ക്. അത് അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ബസ്സിനൊക്കെ ആയിട്ട് കൊണ്ടുപോകും. പിന്നെ അത് ഇടയ്ക്ക് ആവശ്യക്കാർ വരുന്നുണ്ട്, പിന്നെ അന്വേഷിച്ച് ചോദിച്ചു വരും. പിന്നെ മുരിങ്ങയില ഉണ്ട് കുറച്ച് നന്നായിട്ട്. അപ്പൊ മുരിങ്ങയില
2: വാങ്ങാനും ഒക്കെ ആയിട്ട്, വാങ്ങാന്ന് പറഞ്ഞ് വിലക്കല്ല, കറി വെക്കാനൊക്കെ ആവശ്യത്തിനായിട്ട് ആൾക്കാർ വന്ന് കൊണ്ടുപോകും. പിന്നെ നമ്മൾ കുറച്ച് കപ്പയുണ്ട്, കപ്പ, കാച്ചില്, ചേമ്പ്, പിന്നെ അതുകൂടാതെ വെറ്റില കൃഷിയുണ്ട്. വെറ്റില ഇവിടെ നമ്മുടെ അടുത്തുള്ള കടകളിലേക്ക് കൊടുക്കും. അടുത്ത് കടകൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 4 കിലോമീറ്റർ ദൂരത്തില്, അങ്ങോട്ട് പോയാലും 4 കിലോമീറ്റർ, ഇങ്ങോട്ട് പോയാലും 4 കിലോമീറ്റർ കടകൾ. മറ്റ് കടകളുടെ ഇവിടെ അടുത്ത് കടകളില്ല. പിന്നെ വാഴയില നമ്മൾ ഹോട്ടലിൽ കൊടുക്കുന്നുണ്ട്, ഹോട്ടലിൽ സ്ഥിരമായിട്ട് വാഴയില കൊടുക്കുന്നുണ്ട് ഇവിടെ അടുത്തുള്ള. അത് ആഴ്ചക്ക് ഓരോ കടകളിൽ, പിന്നെ 3 ദിവസം കൂടുമ്പോൾ കൊടുക്കുന്നതുണ്ട്, ആഴ്ചക്ക് 1 പ്രാവശ്യം കൊടുക്കുന്ന കടയും ഉണ്ട്. പിന്നെ ചക്ക, മാങ്ങ, പിന്നെ കുറച്ച് മുട്ടക്കോഴിയുണ്ട്. മുട്ടക്കോഴിയിലെ മുട്ട നമുക്ക് ഇവിടെ അടുത്ത വീടുകളിൽ കൊടുക്കാനുള്ളത് കിട്ടുള്ളൂ. പിന്നെ കടകളിൽ അത്രയും ദൂരം കൊണ്ടുപോയി കൊടുക്കണ്ടേന്ന് ഓർത്തിട്ട് പിന്നെ കടകളിൽ കൊടുക്കുന്നില്ല, ഇവിടെ തന്നെ അടുത്തുള്ള ആൾക്കാർ തന്നെ വാങ്ങാൻ വരുന്നുണ്ട്.
0: പിന്നെ ഇപ്പോഴാണോ വളപ്രയോഗം നടത്തുന്നത്?
2: വളപ്രയോഗം നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി മാത്രമേ ഉള്ളൂ. കവുങ്ങിനൊക്കെ മരുന്നടിക്കുന്നത് തുരിശും ചുണ്ണാമ്പും കൂട്ടിയിട്ട് 2 പ്രാവശ്യം അടിക്കും. അത് കഴിഞ്ഞ പ്രാവശ്യം മകാളി പിടിച്ചായിരുന്നു.
0: പിന്നെ മറ്റെന്ന് പറഞ്ഞാല് കുരുമുളക് കാണുന്നുണ്ട്, റബ്ബർ കാണുന്നുണ്ട് അല്ലെ? അപ്പം ഈ കുരുമുളക് കൃഷിയൊക്കെ എങ്ങനെയാണ്, ഇതിന്റെ കൃഷി രീതികൾ ഒന്ന് വിശദീകരിക്കാമോ?
2: കുരുമുളക് കൃഷിയുണ്ട്. കുരുമുളക് ഇപ്പൊ ഈ കാണുന്ന കുരുമുളക് കൂടാതെ നമ്മൾ പുതിയതായിട്ട് കാല് വെച്ചിട്ടുണ്ട്. ചീമക്കൊന്നയുടെ കാലുണ്ട്, മുരിക്കിന്റെ കാലുണ്ട്, പിന്നെ കവുങ്ങയില് അടുത്തടുത്ത് നിൽക്കുന്ന കവുങ്ങിന്റെ നടുക്കുള്ളതില് മാത്രം. പിന്നെ മറ്റു കാട്ടുമരങ്ങളുണ്ട്, അതിന്റെ എല്ലാം ചോല കൊത്തിയിരിക്കുന്നില്ലേ, ആ കാണുന്നതൊക്കെ. അപ്പൊ അതൊക്കെ അതിനൊക്കെ പുതുതായിട്ട് ഇത് കൊടി വെച്ചിട്ടുണ്ട്. കൊടി എന്ന് പറഞ്ഞാൽ കുരുമുളക് തൈകൾ. അപ്പൊ അത് നമ്മുടെ തലപ്പറമ്പ് മറ്റേ പന്നിയൂർ ഗവേഷണ കേന്ദ്രം ഇല്ലേ, അവിടെ നിന്ന് കൊണ്ടുവന്ന്. അത് 1 ഉണ്ട്, 1 മറ്റ് ഇനങ്ങൾ, 1-2 ഇനങ്ങളും കൂടെ എല്ലാം കൂടെ കൂടിയിട്ടാണ് ഇപ്പൊ ഈ വെച്ചിരിക്കുന്നത്. അതിപ്പോ കഴിഞ്ഞ കൊല്ലം വെച്ചതാണ്. ആ അത് പിന്നെ മറ്റേ പഴയത് ഉണ്ട്, കരിമുണ്ടയുണ്ട്, മറ്റേ നാടനുണ്ട്, ആ കാണുന്നൊക്കെ. അതൊക്കെ വലിയ മരങ്ങളിലാണ് പിടിച്ചിരിക്കുന്നത്. അതിന് മുളക് കിട്ടുവാണെങ്കിൽ നല്ല മുളകാണേ, അത് കേടുകൂടാതെ ഇരുന്നോളൂ. ഇപ്പൊ ഈ വെച്ചിരിക്കുന്ന 2 വർഷം കഴിയുമ്പോഴത്തേനും കായ്ക്കുമായിരിക്കും. കീടങ്ങൾ കുറവാണ്, കീടങ്ങൾ അങ്ങനെ വലിയ കീടനാശിനിയുടെ പ്രയോഗം അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല. പിന്നെ ഞാൻ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ പച്ചക്കറിക്ക് അടിക്കുന്ന പുകയില കഷായം ആക്കിയിട്ടുണ്ട്, അപ്പൊ അത് അടിക്കും. പിന്നെ ഈ ചാണകത്തിന്റെ മിശ്രിതമില്ലേ, ചാണകം പൊളിപ്പിച്ചിട്ട് ഒഴിക്കുന്നേ, അത് ഇതുണ്ട്, ഈ ഡ്രമ്മില് നിറച്ച് വെച്ചിരിക്കുക. അത് പിന്നെ ആവശ്യ നേരത്ത് അതിന് 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് എല്ലാത്തിനും ഒഴിക്കും. പച്ചക്കറിക്കും മെറ്റിലേക്കും മറ്റു വാഴയ്ക്കും ഒക്കെ അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇത് ഇഞ്ചി നട്ടിരിക്കുന്നത്, ആ മഞ്ഞളില്ല, ഇഞ്ചി മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് ചെറുകിട കച്ചവടക്കാർക്ക് കൊടുക്കാൻ കിടക്കിനുള്ള നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ പോകുന്നതിനനുസരിച്ച് അവിടെ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ മാങ്ങ, പച്ചമാങ്ങയുടെ സീസണിൽ നമ്മൾ നന്നായിട്ട് മാങ്ങ കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളരിക്കുണ്ട് ടൗണ്, കാഞ്ഞങ്ങാട് മാർക്കറ്റിൽ ഒക്കെ ആയിട്ട് കൊണ്ടുപോയി കൊടുക്കും. അത് 12 മാവുണ്ട്, 12 മാവും കൂടെ 6 തരം മാങ്ങയാണ്. മൂവാണ്ടനുണ്ട്, അൽഫോൺസിയുണ്ട്, അങ്ങനെ നാടൻ മാങ്ങയുണ്ട്, അങ്ങനെ നമ്മളീ കോമാങ്ങയുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ പറിച്ചിട്ട് തരം തിരിച്ച് നമ്മൾ അങ്ങനെ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. ആ ഇവിടുന്ന് കാഞ്ഞങ്ങാടേക്ക് 35 കിലോമീറ്ററിന്റെ അടുത്തുണ്ട്. ബസ് സൗകര്യം കിട്ടണമെങ്കിൽ തന്നെ 4 കിലോമീറ്റർ പോകണം. ഇവിടെ ബസ് ഇല്ല, ഈ വഴിക്ക് ബസ് സൗകര്യം കുറവാണ്.
0: പാട്ടത്തിൽ എടുത്തതാന്ന് പറയുമ്പോൾ ഈ പാട്ടക്കാർക്ക് ഇതൊരു ഉടമസ്ഥരോടെ ആണല്ലോ എടുത്തിട്ടുണ്ടാവുക, അപ്പൊ ഈ പാട്ടക്കാർക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ മൊത്തം പൈസ കൊടുക്കണം, എങ്ങനെയാണ് അതിന്റെ? ഇതിനകത്ത് ഇപ്പോ തെങ്ങിനൊക്കെ വിളം ചേർത്തു, അപ്പം നമുക്കല്ലല്ലോ, അത് ദീർഘകാല വിളയായതുകൊണ്ട് അതിന്റെ പ്രയോജനം അതിന്റെ ഉടമസ്ഥനല്ലേ കിട്ടത്തുള്ളൂ.
2: എന്റെ നാടായ തളിപ്പറമ്പിനടുത്ത് താമസിക്കുന്നവരുടെ സ്ഥലമാണിത്. അപ്പം അവര് എന്നോട് സംസാരിച്ചു, ഇങ്ങനെ റബ്ബർ പാട്ടം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ താമസിക്കാൻ നല്ലൊരു ഈ വീടുണ്ടല്ലോ, നല്ല എല്ലാ ഫാമിലി ആയിട്ട് തന്നെ താമസിക്കാൻ സൗകര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ റബ്ബർ പാട്ടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് കൃഷിയോടൊക്കെ ഉള്ള താല്പര്യം മനസ്സിലാക്കിയിട്ട് അവർ മറ്റു സ്ഥലവും കൂടെ എനിക്ക് ഇങ്ങനെ പാട്ടവ്യവസ്ഥയിൽ തന്നെ തന്നതാണ്. അപ്പൊ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചെറിയൊരു തുക കൊടുത്തിട്ട് ബാക്കി ഗഡുക്കളായിട്ട് 1 വർഷം പാട്ടത്തിന്റെ വ്യവസ്ഥയിൽ. നമുക്കിപ്പം കഴിഞ്ഞ വർഷം കാലാവസ്ഥ മോശമായതുകൊണ്ട് അത്ര മെച്ചപ്പെട്ടില്ല. ഇപ്പം ഈ വർഷം നല്ല പ്രതീക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത്. ആദ്യം നമ്മൾ കച്ചവടമായിരുന്നു, ഹോട്ടലിന്റെയൊക്കെ ചായക്കടയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കോവിഡ് കാലത്ത് കച്ചവടം മുമ്പോട്ട് പോകാത്ത സ്ഥിതി വന്നപ്പോ നമ്മൾ ഈ കാർഷിക മേഖലയിലോട്ട് തിരിഞ്ഞ പാട്ട വ്യവസ്ഥയിൽ. ഭാര്യയും മക്കളുമുണ്ട്, അപ്പൊ അവര് പിന്നെ സ്കൂൾ അവധിക്കാലത്ത് ഇവിടെ വന്നിട്ട് എന്റെ കൂടെ സഹായിക്കും. മറ്റേ സ്കൂൾ തുറക്കുമ്പം അങ്ങോട്ട് പോകും. പിന്നെ 2-3 ദിവസം അവധി ഉണ്ടെങ്കിൽ ഇവിടെ വരും. അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് ഇപ്പം 70 കിലോമീറ്റർ ദൂരമുണ്ട് വൺ സൈഡ്. ഇത്രയും ദൂരം നിൽക്കുന്നതിന്റെ ഒരു മെച്ചം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ വിപണി വില ഇടുന്നതനുസരിച്ചുള്ള ഒരു മെച്ചം ഇല്ല. എന്നാലും നമുക്ക് ഭാവിയിലൊക്കെ മെച്ചപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വളപ്രയോഗം ചെയ്യുന്നതിന്റെ പിന്നെ അവര് അങ്ങനെ വിലയൊന്നും തിരിയല്ല നമുക്ക്. നമ്മള് നമ്മള് ഇപ്പം എന്തായാലും വളം ചെയ്യാതെ നമുക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ വരികയല്ലോ. അപ്പൊ തെങ്ങിനാണേലും നമ്മള് നന്നായിട്ട് പണിയെടുത്തെങ്കില് കാര്യമുള്ളൂ. വേനൽക്കാലത്ത് നനയ്ക്കുന്നുണ്ട്.
3: ജലത്തിന് ഒട്ടും ക്ഷാമം ഇല്ലല്ലേ?
2: ഇപ്പൊ ഇവിടെ മൂന്ന് കുളമുണ്ട്. ഇത് ഒന്ന് രണ്ട് മൂന്ന്.
3: അത് ശരി. അങ്ങ് അവിടെ കാണുന്ന കുളം അല്ലേ?
2: അങ്ങനെ മൂന്ന് കുളമുണ്ട്. പിന്നെ മോട്ടറ്, പിന്നെ ഈ നനയ്ക്കാനുള്ള ജലത്തിന്റെ ഇത് കറണ്ട് ചാർജ് നമുക്ക് ഗവൺമെന്റിന് സബ്സിഡി ഉണ്ട്. മറ്റേ വീടുകളിൽ ഉപയോഗിക്കുന്ന കറണ്ടിന് വേറെ, വീട്ടിലേക്കുള്ള ആവശ്യത്തിന് കറണ്ട്. അപ്പൊ രണ്ട് കണക്ഷനായി ഇത്. ഈ പോസ്റ്റിൽ തന്നെ താഴത്തെ കുളത്തിലേക്ക് അവിടെ വേറെ മോട്ടർ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനപ്പുറത്ത് ആ മോള് ഭാഗത്ത് വെള്ളമുണ്ട്. അപ്പൊ മൂന്ന് കുളത്തിലും വെള്ളമുണ്ട്. നല്ല വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് വീട്ടിലെ കൃഷിയും മറ്റു പച്ചക്കറിയാണേലും വേനൽക്കാലത്ത് നേടാനും ചെയ്യാനൊക്കെ പറ്റുന്നു. കുഴപ്പമില്ലാണ്ട് പോകുന്നു. പിന്നെ നമ്മള് ലാഭകരം, അങ്ങനെ ലാഭം മാത്രം ഉദ്ദേശിച്ചിട്ട് നമുക്ക് ഈ കൃഷി ചെയ്യാനും പറ്റിയല്ല. ഇതിനോടൊരു ചെറിയൊരു താല്പര്യവും വേണ്ടേ?
3: കൃഷിയെ അത്ര കണ്ട് സ്നേഹിക്കുകയും വളരെയധികം പരിശ്രമിക്കുകയും വളരെയധികം കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന യുവകർഷകനായ ചാണകക്കുണ്ടിലെ ശ്രീ കെ ടി ജോഷിയെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. തുടർന്നും ഇദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സഫലമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ചാണകക്കുണ്ടിലെ ശ്രീ കെ ടി ജോഷിയുമായി ഇതുവരെ സംസാരിച്ചത് രഞ്ജിനി ദേവി.

പലതരം നടീൽ വസ്തുക്കളുടെ വിപണനം ആരംഭിച്ചിരിക്കുകയാണ് കരിമ്പം ജില്ലാ കൃഷിത്തോട്ടത്തിൽ. മാവ്, പ്ലാവ്, കുരുമുളക് എന്നുവേണ്ട നിരവധി നടീൽ വസ്തുക്കൾ ഇവിടെ വിപണനം ചെയ്തു വരുന്നു.

0: കൃഷിഭവനുകളിലേക്ക് കൊടുക്കാനുള്ളതാണ്. ബാക്കി നമ്മൾ ഇവിടെ നിന്നുള്ള കർഷകർക്ക് വിൽപ്പന നടത്തുന്നതായിരിക്കും.
1: നമ്മളിവിടെ കണ്ടു ടിഷ്യൂ കൾച്ചർ, വാഴ, റംബുട്ടാൻ, ആര്യവേപ്പ്, അങ്ങനെ ഒരുപാട്. പിന്നെ പൂക്കൾ ലൈനത്തിൽ പെട്ടത് പൂക്കളായിട്ടുള്ള ചെമ്പരത്തി അങ്ങനെയുള്ളതുണ്ട്. ഇത് ഈ ചെടികള് നമ്മൾ ഈ പൂന്തോട്ടത്തിന് വേണ്ടിയുള്ള പുഷ്പിക്കുന്ന ചെടികളൊക്കെ ഏതെല്ലാം വെറൈറ്റികളാണ് ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്?
0: ചെടികള് നമ്മള് അലങ്കാര സസ്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് കുറച്ച് അധികം നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മൾ കൂടുതലും തന്നെ നമ്മൾ കൃഷി ഗവൺമെന്റ് ഫാം ആയതുകൊണ്ട് തന്നെ മറ്റിനങ്ങൾ കാണുന്നാലും ഇപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഒരു പൂന്തോട്ടം ഒരുക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ഇവിടെ ലഭ്യമായിട്ടുള്ള പലതരത്തിലുള്ള അത് പുഷ്പിക്കുന്ന ചെടികളും അതുപോലെ തന്നെ ഫോളിയേജ് പ്ലാന്റ്സ്, ഇലകൾക്ക് വേണ്ടിയിട്ട് വളർത്തുന്ന ചെടികൾ, അങ്ങനെ പല രീതിയിലുള്ള അലങ്കാര സസ്യങ്ങളും കൂടി നമ്മൾ നമ്മുടെ സെയിൽസ് കൗണ്ടർ വഴി വിൽപ്പന നടത്തുന്നുണ്ട്. കൂടാതെ നമുക്ക് കൗങ്ങിൻ തൈകളുണ്ട്. മോഹിത് നഗർ, കാസർഗോഡ് കൗങ്ങിൻ തൈകൾ വിൽപ്പന നടത്തുന്നുണ്ട്. പിന്നെ ടിഷ്യൂ കൾച്ചർ വാഴ ഏകദേശം 50,000 വാഴകളുണ്ട്. പിന്നെ മാവിൻ്റെ ഗ്രാഫ്റ്റ്, വിവിധ ഇനങ്ങൾ 50-ൽ പരം ഇനങ്ങളുടെ മാവ് ഗ്രാഫ്റ്റുകൾ വിൽപ്പനക്കായി തയ്യാറായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലാവ്, പ്ലാവിൻ്റെ ബഡ് ചെയ്ത പ്ലാവ്, അതും തേൻവരിക്ക, മുട്ടൻവരിക്ക, ഗംലെസ്, അതുപോലെ ഹണിഡ്യൂ, അങ്ങനെയൊക്കെയുള്ള വെറൈറ്റീസ് ഇവിടുന്ന് പ്ലാവിൻ്റെയും നമ്മൾ വിൽപ്പന നടത്തുന്നുണ്ട്. പിന്നെ മറ്റ് ഫ്രൂട്ട് പ്ലാന്റ്സിൽ സപ്പോട്ട, പേര, ചാമ്പ, അബിയു, മിറാക്കിൾ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി വിവിധ ഇനം നമ്മുടെ വിദേശ ഇനം ഉൾപ്പെടെയുള്ളവയുടെ തൈകൾ നമുക്ക് വിതരണത്തിന് തയ്യാറുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി വിത്തുകൾ, ചീര, വെണ്ട, പയർ, പാവൽ, പടവലം, കുമ്പളം, താലൂരി, ഇതിൻ്റെയൊക്കെ വിത്തുകളും നമുക്ക് ഇവിടെ വിൽപ്പനക്ക് തയ്യാറായിട്ടുണ്ട്.
1: ഇപ്പോഴീ നടീൽ വസ്തുക്കളെ ഇനി എത്രാം തീയതി വരെ ഇവിടെ ഉണ്ടാവും? ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടി ഇനിയും വാങ്ങാൻ ആളുകൾ ഉണ്ടാവുമല്ലോ, ആവശ്യക്കാർ. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ വിപണന രീതികൾ? ഇത് എത്രത്തോളം ഏത് ദിവസം വരെ ഉണ്ടാകും, അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ?
0: നമ്മളെ ഇവിടെ നടീൽ വസ്തുക്കളെ ഉൽപ്പാദിപ്പിച്ച് നിരന്തരം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ കുരുമുളക് തൈകളൊക്കെ നമുക്ക് ആ നടീലിനൊരു സീസൺ ഉണ്ട്, അതൊരു ഓഗസ്റ്റ് വരെ ഒക്കെ. അപ്പോൾ നമ്മളത് പിന്നെ 3 ലക്ഷം തൈകളാണ് ഈ വർഷം ഉണ്ടാക്കിയിട്ട്. ഏകദേശം 1.5 ലക്ഷത്തോളം തൈകൾ നമുക്ക് വിവിധ കൃഷിഭവനുകളിൽ, വിവിധ പദ്ധതികളിൽ വിതരണം ചെയ്യാനുണ്ട്. കഴിച്ച് ബാക്കിയുള്ള തൈകൾ നമ്മൾ ഇവിടെ നിന്ന് കർഷകർക്ക് വിൽപ്പന നടത്തുന്നു.
1: ഇങ്ങനെ ചെയ്ത തൈകൾക്ക് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടായിട്ടുണ്ടോ?
0: അങ്ങനെ വലിയ രീതിയിലുള്ള പരാതികളൊന്നും നമുക്ക് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാം ഗുണമേന്മ ഉറപ്പുവരുത്തി തന്നെയാണ് അത് ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യാറുള്ളത്. അത് പിന്നെ കരിമ്പ ഫാമിന് തന്നെ ഒരു ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ വലിയ പരാതികളൊന്നും നമുക്ക് ഇതുവരെ തന്നെ വന്നിട്ടില്ല.
1: കർഷകർക്ക് ഭയങ്കര വിശ്വസ്തത ഉള്ള ഒരു ഫാമാണ്, കാരണം അത് നമുക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. നല്ല തിരക്കാണ് തഴെ സാധനങ്ങൾ വാങ്ങുന്നവര്. ഈ ബഡ്ഡിങ്ങിലൊക്കെ നല്ല പരിചയസമ്പന്നരായ തൊഴിലാളികളാണോ അതോ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണമാണോ ഇവിടെ ഈ ഇത്രയും വിപുലമായി ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ ചെയ്യുന്നത്?
0: ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ്ങും ചെയ്യുന്ന തൊഴിലാളികള് വളരെ വർഷമായിട്ട് ഈ ഫാമിൽ തന്നെ 10-15 വർഷത്തിൽ കൂടുതലായി ഈ ഫാമില് ആ സ്കില് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നവരാണ്. അവർ ഈ ഫാമിൽ വന്നതിന് ശേഷം അവരുടെ ചെയ്ത് ആ അനുഭവത്തിലൂടെ അവർ ഈ മേഖലയിൽ, അതായത് ബഡ്ഡിങ്ങിലും ഗ്രാഫ്റ്റിങ്ങിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള തൊഴിലാളികൾ.
1: അതുപോലെ തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിച്ച വെളിച്ചെണ്ണ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു. അത് നമ്മളിവിടെ തന്നെ തയ്യാറാക്കുന്നതല്ലേ?
0: അതെ, നമ്മള് ഈ ഫാമിന്റെ ഒരു വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മറ്റ് ചെടികൾ കൂടാതെ മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലേക്കും നമ്മൾ കടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മാമ്പഴത്തിൻ്റെ ഒക്കെ സീസണിൽ നമ്മൾ മാമ്പഴം വെച്ചിട്ടുള്ള അതിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ ചക്ക, നമുക്ക് ഇവിടെ ഒരുപാട് പ്ലാവ് ഇനങ്ങളുണ്ട്. അപ്പോൾ അതിന് തന്നെ ചക്കയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഈ വർഷം നമ്മൾ നാളികേരം നമ്മൾ ഉണക്കി നമ്മൾ തന്നെ കൊപ്രയാക്കി അതിൽ നിന്നുണ്ടാക്കിയ വെളിച്ചെണ്ണ നമ്മൾ ഈ ഇവിടെ ഫാമിൽ നിന്നും വിൽപ്പന നടത്തി വരുന്നുണ്ട്.
1: ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കണ്ണൂർ ആകാശവാണിക്ക് വേണ്ടി പറഞ്ഞു തന്ന മാമിന് വളരെയധികം നന്ദി.
0: വളരെയധികം സന്തോഷം. ഇവിടത്തെ കാര്യങ്ങൾ എല്ലാവരുമായി പങ്കുവെക്കാൻ സാധിച്ചതിനുള്ള സന്തോഷവും നന്ദിയും ആകാശവാണി അറിയിക്കും.
2: വിവിധ തരം നടീൽ

0: സകലം കൃഷികുശലം.
1: ഗീതേ, ചോറ് കുറച്ചുകൂടി.
2: കുറച്ചുകൂടി?
1: ആ മതി മതി, ഇത്തിരി അച്ചാറുകൂടി
2: മതിയോ?
1: മതി മതി. ആ ഇന്നൊരു രസമുണ്ടായി കടയില്, ഞാനത് നിന്നോട് പറയാൻ മറന്നു.
2: എന്താത്?
1: ഇന്ന് രാവിലെ ഞാൻ കടയും തുറന്ന് ഒരു 10 പത്രയായിട്ടുണ്ടാവും. ഒരു ചെറിയ പിക്കപ്പ് നിറയെ നല്ല മിനുമിനുത്ത, എന്താ പറയാ, നല്ല മുഴുത്ത കയ്പ്പയ്ക്കായി നമ്മുടെ കടേന്റെ മുൻപിൽ വന്നു നിന്നു.
2: ആരേ?
1: പറയട്ടെ ഗീതേ. എന്നിട്ട് അതിൽ നിന്ന് ഒരുത്തൻ ഓടി ഇറങ്ങി വന്നിട്ട് ചോദിക്കുക, എനിക്ക് അത്ര കണ്ട് പരിചയമൊന്നുമില്ല അയാളെ, പക്ഷെ എന്നെ അറിയാം, കവലയില് അനാദികട എന്റെ മാത്രല്ലേ ഉള്ളൂ.
2: നിങ്ങൾ ഇത് പറ, അയാളെന്ത് പറഞ്ഞു?
1: കാഴ്ചക്ക് ഒരു 30-35 വയസ്സേ ഉള്ളൂ. ഓൻ പറയാ, എന്റെ രാജേട്ടാ, നിങ്ങൾ എന്നെ ഒന്ന് രക്ഷിക്കണം, ഞാൻ എന്റെ വയലില് കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ കയ്പ്പയ്ക്കാ ഇത്. ഇതുപോലൊരു ലോഡ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങാൻ ആളില്ലാതെ കെട്ടുപോയി. അതുകൊണ്ട് നിങ്ങളുടെ പീഡിയന്റെ ഓരത്ത് ഒരു ഇത്തിരി സ്ഥലം തരുവോ? ഞാൻ ആരെയും ശല്യം ചെയ്യാതെ ഇതൊന്ന് വിറ്റ് തീർത്തോട്ടെ എന്ന്.
2: പാവം.
1: ഞാനും വിചാരിച്ചു, ഒരു ചെറുപ്പക്കാരൻ, ഓന്റെ അധ്വാനല്ലേ, നമുക്കെന്താ ചെലവൊന്നുമില്ലല്ലോ, എന്റെ കടേന്റെ കോലായിലിരുന്ന് ഓനത് വിറ്റോട്ടെന്ന്. ഇതൊരു പതിവാക്കണ്ടെന്നും പറഞ്ഞ് ഞാൻ അത് സമ്മതിച്ചു. അങ്ങനെ പിക്കപ്പിലെ കയ്പ്പയ്ക്കയും കുന്നുപോലെ കോലായിൽ ചെരിഞ്ഞ് ഓൻ അവിടെ ഇരുന്നു. എന്റെ ഗീതേ, കാണണ്ടതാട്ടോ ആ കയ്പ്പയ്ക്ക, നല്ല കിളുന്ത് കയ്പ.
2: എന്നിട്ട് നിങ്ങളെന്താ വാങ്ങാതിരുന്നത്? നല്ല ആള്.
1: നീ ഇത് കേക്ക്, ആള് വർത്താനം പറഞ്ഞ് മയക്കാൻ നല്ല വിരുദന. നല്ല നാടൻ കയ്പ്പയ്ക്ക, നാടൻ കയ്പ്പയ്ക്ക എന്ന് വിളിച്ച് പറഞ്ഞിട്ട് അനാദി സാധനം വാങ്ങാൻ വന്നവരൊക്കെ സോപ്പിട്ട് പിടിച്ച് ഓനത് മുഴുവൻ വൈകുന്നേരം 3 ഓടെ തന്നെ വിറ്റു തീർത്തു.
2: അമ്പട, ആള് മോശമല്ലോ.
1: അല്ല, കണ്ടാലാരും വാങ്ങിപ്പോകുന്നേ. ചന്തയില് തമിഴന്റെ കയ്പ്പയ്ക്കേക്കാളും ഫ്രഷ്, വിലയും 2-3 രൂപ കുറച്ചും കൊടുത്തു. എന്തായാലും നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന സാധനല്ലേ, ഓരോരുത്തരും 5-10 കിലോ അല്ലേ വാങ്ങുന്നത്, കൊണ്ടാട്ടം ഉണക്കാനും മറ്റും.
2: എന്നിട്ട് നിങ്ങൾ എന്താ വാങ്ങാഞ്ഞത്?
1: നീയൊന്ന് അടങ്ങെന്റെ ഗീത, എന്നിട്ട് കേക്ക്. ഒരു 2-3 കിലോ ഏകദേശം ബാക്കി വന്നപ്പോ ഞാൻ ഓനോട് പറഞ്ഞു, ബാക്കി കയ്പ്പയ്ക്ക ഞാൻ എടുത്തോളാന്ന്. ഓനപ്പ ചിരിക്കുക, ഒരു വല്ലാത്ത ചിരി.
2: അതെന്തിന്?
1: എന്റെ അടുത്ത് വന്ന് ഓൻ ചെക്കിട്ടിൽ പറയാ, രാജേട്ടാ, നിങ്ങക്ക് ഞാൻ വീട്ടില് പോയി വേറെ കൊണ്ടുവന്നു തരാം, ഇത് കൊള്ളൂലാന്ന്.
2: കൊള്ളൂലാന്നോ? അതെന്താ?
1: എനിക്കും ആദ്യം സംഗതി പിടികിട്ടില്ല. ഒരു 500 രൂപ എന്റെ കയ്യിൽ വെച്ച് തന്നിട്ട് ഓൻ ചോദിക്കുക, രാജേട്ടാ, നിങ്ങക്ക് കയ്പ്പയ്ക്ക വേണമെന്ന് അത്ര മോഹമുണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ ഞാൻ വേറെ കയ്പ്പയ്ക്ക ഇവിടെ എത്തിക്കാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്നിപ്പം വിറ്റ കയ്പ്പയ്ക്ക എന്താ എനിക്ക് തിന്നൂടെന്ന്. അപ്പൊ ഓൻ പറയുക, അതേ നിങ്ങളോട് എന്താ പറയുക, അത് ഇത്തിരി മരുന്നൊക്കെ അടിച്ചതാണേ, ഇത്തിരി അല്ല കുറച്ച് നല്ലോണം. എന്നെ സഹായിച്ച നിങ്ങക്ക് എങ്ങനെയപ്പ ഞാനത് തരിക? ഇക്കാര്യം പുറത്താരോടും പറയണ്ടെന്നു, നമുക്കിതൊരു കൂട്ടുകച്ചവടം ആക്കി കൊണ്ടുപോകാന്നു ഓൻ പറഞ്ഞു.
2: ഓ അമ്പടാ, എന്നിട്ട് നിങ്ങളത് സമ്മതിച്ചോ?
1: ഞാനോ, നല്ല കാര്യായി. ഇനി ഇപ്പരിപാടി എന്റെ കടത്തിണ്ണയില് നടക്കൂലെന്ന് പറഞ്ഞ് ആ 500 ഓന്റെ കയ്യിൽ തന്നെ ഞാൻ തിരിച്ചു കൊടുത്തു. നാട്ടുകാരെ പറ്റിച്ച പണത്തിന്റെ ഓഹരി എനിക്കെന്തിനാ?
2: അല്ല, ഞാൻ ആലോചിക്കുക, നമ്മൾ ഓരോരുത്തരും എത്ര വിഷ ദിവസവും അകത്താക്കുന്നതല്ലേ.
1: അതെ, നാടൻ പച്ചക്കറി എന്നോ ജൈവ പച്ചക്കറി എന്നോ കേട്ടാൽ ഇപ്പൊ ആളുകൾക്ക് ഭ്രാന്ത. ആർക്കറിയാം ഇതൊക്കെ സത്യമാണോന്ന്? ഇതിനൊക്കെ ജൈവ സർട്ടിഫിക്കേഷൻ ഉണ്ടോന്നൊന്നും അന്വേഷിക്കാനുള്ള ബോധമൊന്നും പലർക്കുമില്ല. ജൈവം എന്നൊരു ബോർഡ് വെച്ചാൽ എളുപ്പം വിറ്റു തീർക്കാം.
2: കൊറേ കാലമായിട്ട് ഞാനും വിചാരിക്കുന്നതാ, കുറച്ച് അടുക്കള കൃഷി ചെയ്താലോന്ന്.
1: ഓ പിന്നെ കുഴിമടിച്ചായ നീയല്ലേ അടുക്കള തോട്ടുണ്ടാക്കുന്നത്.
2: കളിയാക്കിയൊന്നും വേണ്ട, ഇനി താമസിച്ചൂടാ, നാളെ തന്നെ. എന്തായാലും ഏത് ജൈവ പച്ചക്കറിയേക്കാൾ നല്ലത് നമ്മുടെ സ്വന്തം അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറിയല്ലേ.
3: ശബ്ദസാന്നിധ്യം VS ഉണ്ണികൃഷ്ണൻ, NN രഞ്ജിനി ദേവി.

ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. നാളെ ജൂൺ 23 ചൊവ്വാഴ്ച വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ മഴക്കാല മൃഗസംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പുല്ലൂപ്പി വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ റിൻസി തേരസ തത്സമയം മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0497295607. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295607. അറിയിപ്പ് കഴിഞ്ഞു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 25,333 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 24,660 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,300 രൂപ, തലശ്ശേരി 12,500 രൂപ, കാസർഗോഡ് 11,000 രൂപ, തളിപ്പറമ്പ് 12,500 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങ പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,000 രൂപ, തലശ്ശേരി 4,100 രൂപ, കാസർഗോഡ് 3,700 രൂപ, തളിപ്പറമ്പ് 4,200 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 66,500 രൂപ, കാഞ്ഞങ്ങാട് 67,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 22,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 41,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 39,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 4,800 രൂപ, തലശ്ശേരി 5,200 രൂപ, തളിപ്പറമ്പ് 4,300 രൂപ, കാഞ്ഞങ്ങാട് 4,400 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 665 രൂപ, തളിപ്പറമ്പ് 720 രൂപ, തലശ്ശേരി 695 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 4,200 രൂപ, കാസർഗോഡ് 4,500 രൂപ. ശ്രോതാക്കളെ, ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്.

ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. നാളെ ജൂൺ 23 ചൊവ്വാഴ്ച വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ മഴക്കാല മൃഗസംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പുല്ലുപ്പി വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ റിൻസി തെരസ തത്സമയം മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0497295600007. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295600007. നാളെ വൈകുന്നേരം 6:50 അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:51. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്തു നിന്നും റിലേ ചെയ്യുന്നു.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം ബിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണത്തിലും ഭരണ സംവിധാനത്തിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുക്ഷേമ പദ്ധതികളിലൂടെ 10,00,000 പൌരന്മാരുടെ ജീവിതം കൂടുതൽ സൌകര്യപ്രദവും സുരക്ഷിതവുമാക്കുന്നതിൽ ഈ മാറ്റങ്ങൾ നിർണായക പങ്കുവഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ ഊഷ്മളതയും കരുത്തും പ്രതിഫലിക്കുന്നതായിരുന്നു ചർച്ചകളെന്ന് വിദേശകാര്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നിവയ്ക്ക് പുറമെ ഖനനം, ഹരിത ഊർജ്ജം, കാർഷിക സംസ്കരണം എന്നീ മേഖലകളിലെ പുതിയ സാധ്യതകളും ഇരു നേതാക്കളും വിലയിരുത്തി. മംഗോളിയൻ സന്ദർശനത്തിന് ശേഷം വിദേശകാര്യമന്ത്രി ദക്ഷിണ കൊറിയയിലേക്ക് തിരിക്കും. വ്യാഴാഴ്ച ജെജുവിൽ നടക്കുന്ന ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റിയിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ റിട്ടയർഡ് മേജർ ജനറൽ ആമിർ ബരാമുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള ഇസ്രയേലിന്റെ താൽപര്യം ആമിർ ബരാം രാജ്നാഥ് സിംഗിനെ ധരിപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക്

0: സുരക്ഷയൊരുക്കുന്ന സാമ്പത്തിക സൈനികരായാണ് CASF ജവാന്മാർ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബെണ്ടി സഞ്ജയ് കുമാർ. ന്യൂഡൽഹിയിൽ CASF ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സേനാംഗങ്ങളുടെ ക്ഷേമത്തിനായി ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയ അടിസ്ഥാന സൌകര്യ വികസനങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ, ക്ഷേമ പദ്ധതികൾ എന്നിവ മന്ത്രി പ്രഖ്യാപിച്ചു. ജവാന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിന് കൌൺസിലിംഗ് നൽകുന്ന CASFിന്റെ പ്രൊജക്ട് മൻ എന്ന പദ്ധതിയെ അദ്ദേഹം അഭിനന്ദിച്ചു.
1: ജവാനോ കാ കല്യാൺ ഔർ ഉൻകെ പരിവാർക്ക് സന്തുഷ്ടി മാന്യ പ്രധാനമന്ത്രിജിക്ക് സർക്കാർക്ക് സർവോച്ച പ്രാധാന്യമേ ഏക ഹൈ. ജവാനോ കെ മാനസിക തനാവ് കോ ദൂർ കർനേ ഔർ ഉൻകാ മനോബല് ബനായ രക്നേ കെ ലിയേ CASF കാ പ്രൊജക്ട് മൻ ഹജാരോ കർമ്മിയോ ഔർ ഉൻകെ പരിവാരോ കി കൌൺസിലിംഗ് കർ റഹാ ഹൈ.
0: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രാജിവച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടിയെ നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് രാജിയെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രിയായി ഇരുന്ന രണ്ടു വർഷക്കാലം എടുത്ത തീരുമാനങ്ങളെല്ലാം രാജ്യനന്മയ്ക്കായിരുന്നെന്ന് രാജ്യപ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേശകരുടെ യോഗത്തിനിടെ ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവൽ ഇറാന്റെ SNSC പ്രതിരോധ കര ഡെപ്യൂട്ടി സെക്രട്ടറിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷവും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബ്രിക്സ് സഹകരണത്തെക്കുറിച്ചും ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. എത്യോപ്യയിലെ നാഷണൽ ഇന്റലിജൻസ് ആന്റ് സെക്യൂരിറ്റി സർവീസസിന്റെ അനാലിസിസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായും അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. അതിർത്തി സുരക്ഷ, വിദേശനയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മുകാശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 ദിവസം സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ കേരളത്തിൽ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തുന്ന സൈക്ലിംഗ് ബൈ ദ സീ എന്ന സൈക്കിൾ റാലിയിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. GB രാജ സ്പോർട്സ് സ്കൂളും മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന 2026 ഐച്ചി നാഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും സംബന്ധിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി K മുരളീധരൻ മറുപടിയായി പറഞ്ഞു. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
0: കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്കെത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. ഒരാളിൽ രോഗബാധ കണ്ടെത്തിയതിനെ തുടർന്ന് എല്ലാ സമ്പർക്ക സാധ്യതകളും കണ്ടെത്തി പഴുതടച്ച പ്രതിരോധമാണ് നടത്തിയത്. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച് സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ

0: വെറുതെ മത്സരം സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ഈജിപ്റ്റ് ഒന്നിനെതിരെ 3 ഗോളുകൾക്ക് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ തീപിടുത്തത്തിൽ 13 വിദ്യാർത്ഥികൾ മരിച്ചു. അലിഗഞ്ചിലെ പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രികൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചതെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് പറഞ്ഞു. തെരച്ചിൽ തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഡിസൈനിംഗ് ഇന്നവേറ്റീവ് സൊല്യൂഷൻസ് ഫോർ ഹോളിസ്റ്റിക് ആക്സസ് ടു ജസ്റ്റിസ് ദിശ 2.0 എന്ന പേരിൽ പരിഷ്കരിച്ച് ഈ വർഷം ഏപ്രിൽ 1 മുതൽ 2031 മാർച്ച് 31 വരെ 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് സർക്കാർ അംഗീകാരം നൽകി. സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും AI അധിഷ്ഠിത ന്യായസേതു ചാറ്റ് ബോട്ടും ഉൾപ്പെടുന്ന വിധി സഞ്ജീവനി എന്ന പുതിയ ഘടകത്തോടെയാണ് ഇത് പരിഷ്കരിച്ചിട്ടുള്ളതെന്ന് നിയമനീതി മന്ത്രാലയം അറിയിച്ചു. നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ. ചടങ്ങിൽ ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മപുരസ്കാരങ്ങളുടെ 2ാം ഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഫിഫ ലോകകപ്പിൽ അർജന്റീന ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ FM ഹെൽത്ത് പ്ലസ്. ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.

0: ഷോൾഡർ ജോയിന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജ്യോതി പ്രസാന്തുമായുള്ള അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
1: പല ആൾക്കാർ, ചിലവര് കായികമായി അധ്വാനിക്കുന്നവര്, പലപ്പോഴും വീട്ടമ്മമാര്, ഇല്ലെങ്കിൽ മറ്റ് ജോലികളിൽ ഏർപ്പെടുന്നവർ, അവരൊക്കെയും പറയുന്ന ഒരു പരാതിയാണ് ഈ ചുമൽ വേദന, ഈ ചുമൽ ഷോൾഡർ ജോയിന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അത് എങ്ങനെയാണ് ഇതിനെ നമ്മൾ നിർവചിക്കുന്നത്?
2: അത് ഈ ഷോൾഡർ ജോയിന്റ് നമ്മളിപ്പോ എവല്യൂഷനിൽ നോക്കിയാൽ നമ്മൾ മനുഷ്യനെ ഏറ്റവും പുരോഗമനം ഉണ്ടാക്കി തന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വെച്ചാൽ, ഒന്ന് കൈയിന്റെ ഫംഗ്ഷൻ, അതായത് കൈകൊണ്ട് എന്ത് ഒരു ഉപകരണം ഉപയോഗിക്കാനുള്ള ഒരു ഫംഗ്ഷനാണ് കൈക്കുള്ളത്. ഈ കൈയെ നമുക്ക് സ്പേസിൽ എവിടെ എത്തിക്കുന്നതെന്ന് ആ ജോയിന്റ് ആണ് ഷോൾഡർ ജോയിന്റ്. അതായത് ഷോൾഡർ ജോയിന്റ് വളരെയധികം മൂവ്മെന്റ് ഉള്ള ഒരു ജോയിന്റ് ആണ്. അതായത് വേറെ ഇപ്പോ ഒരു ജീവി, ഇപ്പോ ഒരു നായ ആയാലും കുതിര ആയാലും വേറെ നാല് കാലിൽ ജീവിക്കുന്ന ജീവികൾക്കൊന്നും ഈ ഷോൾഡർ ജോയിന്റ് അത്ര ഫംഗ്ഷനിലല്ല. അതൊരു കാല് പോലെയാണ് അവർക്ക് അത് ഉപയോഗിക്കുന്നത്. പക്ഷെ മനുഷ്യന് ഈ കൈ എന്ന് പറഞ്ഞ ഏറ്റവും സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടൂള്, നമ്മൾ സ്പേസിൽ എവിടെ എത്തിക്കണമെന്നുള്ളതും എല്ലായിടത്തും എത്തിക്കാൻ പറ്റുന്നതും ഷോൾഡർ ജോയിന്റിന്റെ ഒരു ഫംഗ്ഷനാണ്.
1: ഉദാഹരണമായി പുറത്ത് ഇന്ന് ചൊറിയണമെന്നുണ്ടെങ്കിൽ കൈ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചാലേ അത് ചെയ്യാൻ പറ്റും.
2: തീർച്ചയായും പുറത്ത് ഇപ്പം ചൊറിയണമെങ്കിലോ, അത് മാത്രമല്ല നമുക്കിപ്പം എന്ത് രീതിയിലുള്ള അക്രോബാറ്റിക് ആയാലും വേറെ എന്ത് കായികപരമായിട്ടുള്ള എന്ത് സംഭവം ആയാലും ഷോൾഡർ ജോയിന്റിന്റെ മൂവ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതൊരു ഭയങ്കര മൂവ്മെന്റ് ഉണ്ട്. നമുക്ക് ഒരു 360 ഡിഗ്രി എല്ലാ രീതിയിലും മൂവ് ചെയ്യാൻ പറ്റും കൈകൊണ്ട്. ആർക്ക് ഓഫ് മോഷൻ വളരെ കൂടുതലാണ്. പക്ഷെ അതൊരു ഒരു ബുദ്ധിമുട്ടോടുകൂടിയാണ് അത് ഷോൾഡർ ജോയിന്റിന് അത്രയും മൂവ്മെന്റ് കിട്ടുന്നത്. കാരണം അതിന് സ്റ്റെബിലിറ്റി അത്രയില്ല. അതായത് അത് ഇളകിപ്പോകാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലുള്ള ജോയിന്റ് ആണ്. അത് ഇത്രയും മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കാതെ ചിലപ്പോൾ ജോയിന്റ് ഇളകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷോൾഡറിന് ഒരുപാട് പ്രശ്നങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അത് അവരുടെ ഓവർ യൂസ് കൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു ആക്സിഡന്റ് പറ്റിയുണ്ടാവാം, അല്ലെങ്കിൽ വേറെ പല രീതിയിലുള്ള പേശികൾക്കുള്ള പരിക്കോ, അല്ലെങ്കിൽ ഇപ്പോൾ ഷുഗർ, ഹൈപ്പോ തൈറോയിഡിസം, അങ്ങനെ ഒരുപാട് ജനറലൈസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കാരണവും വരാം.
1: എങ്ങനെയാണ് നമ്മളത് തിരിച്ചറിയുന്നത്? ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ള കാര്യം ഈ വേദന കൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട്.
2: പലപ്പോഴും ആൾക്കാർ ഒന്ന് ഉരുണ്ട് വീഴുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റുമ്പോഴോ ആക്സിഡന്റ് ഒക്കെ പറ്റുമ്പോഴോ കൈ

0: കുത്തിയാണ് വീഴുക. അപ്പൊ കയ്യില് ലോഡ് ഫുള്ള് ഷോൾഡറിലേക്കാണ് ട്രാൻസ്മിറ്റ് ആവുന്നത്. അപ്പം ഷോൾഡറിനുള്ള പ്രശ്നങ്ങൾ നമുക്ക് ആദ്യം തിരിച്ചറിയാൻ ചിലപ്പം വൈകിയാലും കുറച്ച് കഴിയുമ്പോൾ ഷോൾഡർ പെയിൻ ആയിട്ട് അവർ പ്രസന്റ് ചെയ്യും. അപ്പൊ സാധാരണഗതിയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു എക്സ്റേ എടുത്ത് നോക്കും. എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് എല്ല് പൊട്ടിയിട്ടുണ്ടോ എന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത് ഷോൾഡർ ജോയിന്റ് എന്നല്ല, ശരീരത്തിൽ വേറെ ഏത് സ്ഥലത്താണെങ്കിലും എക്സ്റേ എടുക്കുമ്പോൾ നമ്മൾ എല്ല് പൊട്ടിയോ എന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ്റേ ഒരു പ്രിലിമിനറി, ഒരു പ്രാഥമിക ടെസ്റ്റ് ആണ്. പക്ഷെ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എക്സ്റേയിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കുഴപ്പവും ഇല്ല, എല്ലാം ശരിയായി, ഒന്നും പേടിക്കാനില്ല, ബാക്കി എല്ലാ വേദന വരുന്നത് നീർക്കെട്ടാണെന്നാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ എക്സ്റേയിൽ കാണാത്ത ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഷോൾഡർ ജോയിന്റിലുണ്ട്, മുട്ടിലുണ്ട്, വേറെ പല ജോയിന്റുകളിലും ഉണ്ട്.
1: പിന്നെ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും?
0: അതിന് നമ്മൾ MRI സ്കാൻ എടുത്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ ഒരു മസിൽ കീറിയിട്ടുണ്ട്, ഇപ്പം കൈ കുത്തി വീണു, കൈ പൊക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ എല്ല് പൊട്ടലൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനൊരു സ്ഥിതിയിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ അതിനകത്ത് വേറെന്തോ പ്രശ്നമുണ്ട്, അത് അതിനകത്ത് കീറിയിട്ടുണ്ട് എന്തോ സംഭവം. അത് ഒന്നില് ലിഗമെന്റ് ആവാം, അല്ലെങ്കിൽ മസിലാവാം, അല്ലെങ്കിൽ അതിനകത്ത് പേശിയാവാം. അപ്പൊ ഇതെല്ലാം കൃത്യമായി അറിയണമെങ്കിൽ MRI സ്കാൻ എടുത്താലേ പറ്റുള്ളൂ. അപ്പോ പലരും അത് MRIക്ക് അകത്ത് കയറി കിടക്കുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ കൊണ്ട് അവർ നീട്ടി നീട്ടി നീട്ടി കൊണ്ടുപോകലാണ് പതിവ്. 90% ആൾക്കാരും MRI എടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് അവരെന്തോ ഒരു വലിയൊരു
1: പ്രശ്നമുള്ള
0: ആ രീതിയിലുള്ള ഒരു മനോഭാവമാണ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇതെല്ലാം ഈ പരിക്കുകൾ പറ്റിയാലല്ല, അതെല്ലാം ശരിയാക്കാനുള്ള ടെക്നോളജി ഉണ്ട്, ഇത് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഉണ്ട്, ഇതിനുള്ള ട്രീറ്റ്മെന്റിനുള്ള അഡ്വാൻസ്ഡ് കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്.
1: എത്രയും നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് നേരത്തെ അതിന് ഫലപ്രദമായ രീതിയിൽ ചികിത്സിക്കാം.
0: അതെ അതെ, നേരത്തെ കണ്ടുപിടിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്നുള്ളതാണ് ആൾക്കാർ മനസ്സിലാക്കാത്തത്. അപ്പൊ നേരത്തെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ മസിലിനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഴയതുപോലെ കൊണ്ടുവന്ന് എത്തിച്ച് കൈ പൊന്തിച്ചെടുക്കാൻ പറ്റൂ. ചില ആൾക്കാരിപ്പോ പറയും, സാറേ എനിക്ക് ഇപ്പൊ സമയമില്ല, ഞാൻ ഗൾഫിൽ പോവാണ്, ഇത് ഓപ്പറേഷൻ അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് ചെയ്താൽ പോരെ. അപ്പോ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോ എന്ന് വെച്ചാൽ ഈ മസിൽസ് എല്ലാം ഈ കൈ പൊക്കാൻ പറ്റുന്ന മസിലാണ് കീറിയിരിക്കുന്നത്. അപ്പൊ ഈ മസിൽസ് എല്ലാം ഈ റബ്ബർ ബാൻഡ് വലിയുന്ന പോലെ വലിഞ്ഞ് അങ്ങ് അകന്നു പോകും. അത് കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഓർത്തോ ഡോക്ടറൊന്നല്ല, ദൈവം തന്നെ നേരിട്ടിറങ്ങി വന്നാൽ ചിലപ്പോ ശരിയാവുമായിരിക്കും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്.
1: അപ്പൊ
0: അതെ, അപ്പൊ പണ്ട് സായിപ്പ് ഒരു പഴഞ്ചൊല്ലുണ്ട്, സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. അതായത് ഒരു കൃത്യസമയത്തിട്ട ഒറ്റ സ്റ്റിച്ചിന് പിന്നെയുള്ള 9 സ്റ്റിച്ചിന് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്ന്, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ആൾക്കാർ അവരുടെ എല്ലാ കാര്യങ്ങളും പ്രാധാന്യം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്രകാരമുള്ള ഇഞ്ചുറീസിനും പ്രാധാന്യം കൊടുക്കണം.
1: അത് വളരെ ലളിതമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ
0: പലപ്പോഴും ലളിതമാണെന്ന് വിചാരിക്കുന്ന സംഭവം കുറെ കഴിഞ്ഞിട്ട് സങ്കീർണമായി മാറും. ഇപ്പൊ ലളിതമായ സ്റ്റേജിൽ നമ്മൾക്ക് പലപ്പോഴും ഇവരെ ചികിത്സിക്കാനായിട്ട് കിട്ടാറില്ല,
1: കുറെ കഴിഞ്ഞാലാണ് വരുന്നത്.
0: അതെ, അത് സങ്കീർണമാവുമ്പോഴാണ് അവർ നമ്മുടെ വരിക.
1: ഈ ഇങ്ങനെയുള്ള ഷോൾഡർ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രാഥമികമായ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും സാധാരണഗതിയിലുള്ള?
0: നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ ഒരു ആക്സിഡന്റോ ഒരു വീഴ്ചയോ ഒന്നും നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല, അത് പരിക്ക് പറ്റുമ്പോഴത്തേക്ക് പറ്റുന്ന ഒരു ഇഞ്ചറിയാണ്. രണ്ടാമത്തെ കാര്യം ചെയ്യാൻ നമ്മൾ മസിൽസിന് നമ്മൾ അധികം നമുക്കൊരു ടോൺ ഉണ്ടാവില്ല. പല ആൾക്കാരും വലിയ എക്സർസൈസോ അങ്ങനെയൊന്നും ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ എല്ലാ ദിവസവും കുറച്ച് സ്ട്രെച്ചിങ്ങും എക്സർസൈസും ചെയ്താൽ നമുക്കിപ്പോ ഒരു വീഴ്ച പറ്റിയാലും അതിൽ നമുക്ക് വലിയ പരിക്കില്ലാണ്ട് എങ്ങനെ രക്ഷപ്പെടാന്നുള്ളതാണ് അതിലൊരു ഇമ്പോർട്ടന്റ് കാര്യം. അതിപ്പോ ഒരു മാർഷൽ ആർട്സിലൊക്കെ നമ്മൾ വീഴുന്നത് കണ്ടിട്ടില്ല, ആൾക്കാർ ഇഷ്ടം പോലെ വീഴും. ആ വീഴുമ്പോൾ അവർക്ക് ബോഡിക്ക് ഇഞ്ചുറി പറ്റാണ്ട് എങ്ങനെ വീഴാന്നുള്ളതും അവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന് ബേസിക്കായിട്ട് നമ്മളിപ്പോ എല്ലാവരും മാർഷൽ ആർട്സ് പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ നമ്മൾ എന്തെങ്കിലും എക്സർസൈസ് ഒക്കെ ചെയ്ത് നമ്മുടെ ജോയിന്റ്സിന്റെ മൂവ്മെന്റ് മൊബിലിറ്റി നോർമൽ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മസിൽസിന്റെ ടോണൊക്കെ നമ്മൾ നോർമലാക്കി വെച്ചാൽ നമുക്കൊരു വീഴ്ചയിൽ നമുക്ക് അധികം പരിക്ക് പറ്റാണ്ട് രക്ഷപ്പെടാൻ പറ്റും. രണ്ടാമത്തെ, നമ്മൾ ഷുഗർ, പ്രഷർ, തൈറോയിഡ് ഇതുപോലുള്ള അസുഖങ്ങളെയൊക്കെ നമ്മൾ കൃത്യമായി നമ്മൾ അതിന്റെ നിലയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ പേശികൾക്ക് ഉള്ള പരിക്കും, പേശികൾ വലിഞ്ഞു പോകുന്ന, ഷുഗറൊക്കെ ഉള്ളവർക്ക് പെരിആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞ അസുഖം വരാറുണ്ട്. അപ്പൊ അത് പലപ്പോഴും ഷുഗർ ഒരു കൺട്രോൾ ഇല്ലാത്ത ആൾക്കാർക്കാണ് കൂടുതലും വരുന്നത്. അപ്പൊ ഷോൾഡറിന്റെ മൂവ്മെന്റ് ഒക്കെ ഫുള്ള് റെസ്ട്രിക്റ്റ് ആയിട്ട് കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആൾക്കാർ വരാറുണ്ട്.
1: അപ്പൊ വ്യത്യസ്ത രീതിയിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ, അത് എങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത്?
0: ഇത് തുടക്കത്തിലാണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ സർജറി ഇല്ലാണ്ട് തന്നെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരുപാട് കേസുകളുണ്ട്. അതായത് സർജറി വളരെ അപൂർവമായിട്ട്, ഒരു മൊത്തം ഷോൾഡർ പ്രശ്നം നോക്കിയാൽ അതിലൊരു 20% മാത്രമേ സർജറി വേണ്ടി വരാറുള്ളൂ. അപ്പോൾ 80% പേഷ്യൻസിനും നമുക്ക് പലപ്പോഴും എക്സർസൈസുകളും ഫിസിയോതെറാപ്പിയും ബാക്കി മരുന്നുകളും ഒക്കെ കൊണ്ട് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 80% നമ്മൾ ചികിത്സിക്കാണ്ട് വെറുതെ വിട്ടാൽ, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ അല്ല അവരെടുക്കുന്നതെങ്കിൽ, അവര് ഓട്ടോമാറ്റിക്കലി ഈ സർജറി വേണ്ട കാറ്റഗറിയിലേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക്
1: മാറും.
0: അപ്പോ പല ടൈപ്പിലുള്ള സർജറീസ് ഉണ്ട്. കീഹോൾ, താക്കോൾ ദ്വാര ശസ്ത്രക്രിയകളുണ്ട്. പിന്നെ ജോയിന്റ് തന്നെ കുറെ കഴിഞ്ഞാൽ ജോയിന്റ് തന്നെ തേയ്മാനം വരും. ഒരു ജോയിന്റിന്റെ പ്രവർത്തനത്തിന് അകത്തുള്ള ഒരു ജോയിന്റിന് അകത്തൊരു സാധനം കീറിയാല് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ജോയിന്റിന് തേയ്മാനം വരിക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. ഏത് ജോയിന്റിനും തേയ്മാനം വന്ന അതിനകത്തുള്ള സംഭവങ്ങൾ കംപ്ലീറ്റ് തേഞ്ഞു പോയാല് പിന്നെ ആ ജോയിന്റ് മാറ്റി വെക്കാനേ ഓപ്ഷനുള്ളൂ.
1: അത് കൂടുതൽ സങ്കീർണമായ ഒരു പ്രശ്നമായി വരും.
0: അതെ, അത് ഒരു കീഹോൾ സർജറി വെച്ച് നോക്കിയാൽ ഒരു ജോയിന്റ് റീപ്ലേസ്മെന്റ് പേഷ്യന്റിന് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള ഒരു സർജറി ആയിരിക്കും.
1: ഈ ഷോൾഡർ ആർത്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അത് എങ്ങനെയാണ് നമ്മൾ ഇതിനെ?
0: ഷോൾഡർ ആർത്രോസ്കോപ്പി എന്നാൽ ഷോൾഡറിന്റെ കീഹോൾ സർജറിയാണ്. അത് അതിന്റെ വേറൊരു പേരാണ് ഷോൾഡർ ആർത്രോസ്കോപ്പി. അതായത് നമ്മൾ ജസ്റ്റ് ചെറിയ ചെറിയ താക്കോൽ ദ്വാരം പോലുള്ള മുറിവുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു ക്യാമറ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ജോയിന്റിനകത്തുള്ള എല്ലാം വളരെ വലുതായിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. എന്നിട്ട് ആ അകത്ത് കീറിപ്പോയ സംഭവങ്ങളൊക്കെ നമുക്ക് ചെറിയതായിട്ട് തുന്നി പിടിപ്പിക്കാനുള്ള ഒരു സർജറിയാണ് ഈ ഷോൾഡർ ആർത്രോസ്കോപ്പി.
1: അതിന് എന്തെങ്കിലും പ്രത്യേക മെച്ചമുണ്ടോ മറ്റുള്ള ചികിത്സാ രീതിയിൽ?
0: തീർച്ചയായും. ഓപ്പൺ സർജറി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ മുറിവുകളാണ്. ഓപ്പറേഷൻ കഴിഞ്ഞാൽ പേഷ്യന്റിന് അടുത്ത ദിവസം തന്നെ വീട്ടിൽ പോവാം. പിന്നെ ഓരോ പേഷ്യന്റിനും ഓരോ സർജറിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് റെജീമാണ് നമ്മളിതിന് ഫോളോ ചെയ്യുന്നത്.
1: ഈ ഷോൾഡറിൽ ഉണ്ടാവുന്ന പരിക്കുകള് നമ്മൾ ഏത് രീതിയിലുള്ള ചികിത്സയാണെന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്?
0: അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു നമ്മൾ പേഷ്യന്റിനെ എക്സാമിൻ ചെയ്ത് നോക്കി, അതായത് ഒരു വിശദമായ ഒരു പരിശോധനയ്ക്ക് ശേഷവും പിന്നെ ഈ പറഞ്ഞ പോലെ MRI സ്കാൻ എടുത്ത് അതിന്റെ ഒരു റിസൾട്ടുകളും എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മളൊരു തീരുമാനം എടുക്കുന്നത്.
1: ഇപ്പം ഓപ്പറേഷൻ ആവശ്യമായ രോഗികൾക്ക് അത് ചെയ്യേണ്ടി വരുമല്ലോ.
0: തീർച്ചയായും.
1: അതിനുശേഷമുള്ള ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് ഒരു ക്രിയകൾ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് നമ്മൾ അതിനെ?
0: പൊതുവെ ഇപ്പൊ നമ്മളൊരു ജോയിന്റ് തെറ്റിപ്പോകുന്ന പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ജോയിന്റിനകത്ത് ഒരു പേശി കീറിപ്പോയത് കാരണമാണ് ഈ ജോയിന്റ് ഇളകിപ്പോകുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഈ അകത്ത് കയറിയിട്ട് ഈ കീറിയ പേശിയെ തിരിച്ച് ആ എല്ലിനോട് ജോയിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം കുറച്ച് നാള് നമ്മൾ കൈ കുറച്ച് അനക്കാണ്ട് വെക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കീറിയത് തിരിച്ച് ആ എല്ലിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ പതുക്കെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് പഴയ രീതിയിലേക്ക് എത്തും. നമ്മളിപ്പോ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അത്ലറ്റിക് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്ന ഒരുപാട് പേഷ്യൻസ് നമുക്കറിയാം.
1: വീണ്ടും
0: തിരിച്ച് സ്പോർട്സിലേക്ക്. സ്പോർട്സ് ഇഞ്ചുറി ആണ് ഇത് കൂടുതലും. അത് നമ്മള് കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ എറിയുക, അതായത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ ഔട്ട് ഫീൽഡിൽ നിന്ന് അകത്തേക്ക് പിച്ചിലേക്ക് പന്തെറിയുക, അല്ലെങ്കിൽ
1: ക്രിക്കറ്റ്
0: ഡിസ്കസ് ത്രോ പോലുള്ളത്. പിന്നെ നമ്മള് ക്രിക്കറ്റ് കളിക്കും ബൗൾ ചെയ്യുക, ഇങ്ങനത്തെയിലൊക്കെ ഒരുപാട് ഇഞ്ചുറീസ് വരാറുണ്ട്.
1: ഇതിനെ നമ്മളിതിന്റെ ഒരു ഷോൾഡർ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇളകി പോകുന്ന അവസ്ഥ, ഇതിന്റെ ഒരു മാനേജ്മെന്റ് ആ രീതിയിലാണോ പിന്നെ ചെയ്യുന്നത്?
0: തീർച്ചയായും. ഈ ഷോൾഡർ ഒരു തവണ രണ്ടു തവണ ഒക്കെ ഇളകുമ്പോഴത്തേക്ക് ആൾക്കാർ അത് മിക്കവാറും നിസ്സാരമായി വെച്ചോണ്ടിരിക്കും. എന്നിട്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും
1: ആരെങ്കിലും
0: ഗുരുക്കളൊക്കെ കാണും. അപ്പം ശരിക്കും ഗുരുവാണോ അല്ലെങ്കിൽ ശിഷ്യന്മാരാണോ പിടിച്ചിരുന്നത് നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും അവര് പിടിച്ചിടും. പിടിച്ചിടുമ്പോ പ്രശ്നം കഴിഞ്ഞാല് നമ്മളിപ്പോ ഈ പിടിച്ചിടുമ്പോ ചിലപ്പോ ഭയങ്കര ഫോഴ്സ് ഉപയോഗിച്ചാല് അകത്തുള്ള പേശികൾ കുറച്ച് നല്ലോണം കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിലപ്പോ പേഷ്യന്റ് പിന്നെ ചിലപ്പോ അവരെ തന്നെ പോയി കാണിച്ചോളണമെന്നില്ല, അല്ലെങ്കിൽ പിന്നെ ആരെയും കാണിച്ചോളണമെന്നില്ല. പേഷ്യന്റ് മാറി വിചാരിച്ച് പോവും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അകത്തുള്ള മാംസപേശികളൊക്കെ ചിലപ്പോൾ ലൂസായി പോവും. അപ്പൊ പിന്നെയും പിന്നെയും ജോയിന്റ് ഇളകും. അപ്പൊ അങ്ങനെ ഒരു രണ്ടു മൂന്ന് തവണ ജോയിന്റ് ഇളകി കഴിഞ്ഞിട്ടാണ് മിക്കവാറും ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് എത്തുക. അപ്പോൾ ചിലപ്പോ ഈ പറഞ്ഞ പോലെ കീഹോൾ സർജറിയിലേക്ക് തന്നെ പേഷ്യന്റ് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: അത് നേരത്തെ പറഞ്ഞ മാതിരി പ്രശ്നങ്ങളെ സങ്കീർണമാക്കും. പിന്നെ ഈ ഷോൾഡർ സർജറിയിൽ എന്തെല്ലാം നമുക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്?
0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ ഒരു കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ടാണ് ഈ ഷോൾഡർ സർജറിയൊക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്തത്. പുറത്തെ രാജ്യങ്ങളിലൊക്കെ കുറെ വർഷങ്ങൾ മുന്നേ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഇത് എത്തിയിട്ട് അധികം വർഷമായിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയില്ല. അപ്പൊ കഴിഞ്ഞ ഒരു ഇത്രയും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഈ ഷോൾഡറിന്റെ കീഹോൾ സർജറിയും ഈ ജോയിന്റ് ഈ തെറ്റിപ്പോകുന്നതിനെ തിരിച്ച് ശരിയാക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ അത് സഹിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ആൾക്കാർ കൊടുത്തിരുന്ന ഓപ്ഷൻ. അത് ഇനി ഓരോ തവണ തെറ്റിപ്പോകുമ്പോഴത് പിടിച്ചിടുക എന്നല്ലാണ്ട് അത് പിന്നെ സെറ്റാവുന്ന രീതിയിലുള്ള ഒരു സർജറി. ഓപ്പൺ സർജറീസ് പണ്ടുണ്ടായിരുന്നു, പക്ഷെ അത് എല്ലാവരും ഒന്നും അങ്ങനെ ആ സർജറീസിലേക്ക് മുതിരില്ലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് പേഷ്യൻസിന് ഈ പറഞ്ഞ പോലെ രണ്ടു മൂന്ന് തവണയൊക്കെ തെറ്റി കഴിയുമ്പോൾ തേയ്മാനം ഉണ്ടാവും ജോയിന്റിനകത്ത്.

0: അപ്പം സർജറി ഓപ്പൺ സർജറിയുടെ ഒക്കെ റിസൾട്ടുകൾ വളരെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ ആയിക്കൊള്ളണമെന്നല്ല. കീ ഹോൾ സർജറി പക്ഷെ അങ്ങനെ അല്ല, നമുക്ക് വളരെ ജോയിന്റ് ഒന്ന് തുറക്കാണ്ട് അകത്തുനിന്ന് കീ ഹോൾ ആയിട്ട് പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എല്ലാം കാണാനും പറ്റും, നമുക്ക് അത് കറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്ത് നല്ല റിസൾട്ട് കൊടുക്കാനും പറ്റും.
1: ഇങ്ങനെ പതിവായി ചുമല വേദന എടുക്കുന്നതെന്ന് പറയുന്നവരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്?
0: എത്രയും പെട്ടെന്ന് ഞാൻ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതുപോലെ ആരെ കാണിച്ചാലും മതി, പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിദഗ്ധനെ നിങ്ങൾ കാണിക്കണം, അത്രേ എനിക്ക് പറയാനുള്ളൂ.
1: ഷോൾഡർ വേദന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരിക്കുകൾ, പ്രശ്നങ്ങൾ ഇതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് എന്ത് നിർദ്ദേശമാണ് കൊടുക്കാൻ പറ്റുക ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ?
0: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലിന് ബലം ഉള്ള ഫുഡുകളും കാൽസ്യം സപ്ലിമെന്റ്സ് ഒക്കെ നമ്മളൊരു 10-40 വയസ്സ് കഴിഞ്ഞാല് നമ്മളെ ബോഡിക്കകത്തുള്ള ഈ മസിൽസും പേശികളൊക്കെ വീക്കാവും. അപ്പൊ നമ്മൾ അതിനുവേണ്ടിയുള്ള എക്സർസൈസ് കുറച്ച് ചെയ്തേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വർഷം കഴിയുന്നതോറും നമ്മുടെ മസിൽസിന്റെ ഒക്കെ എമൗണ്ട്, അതിന്റെ മാസ് ഉണ്ടല്ലോ, മസിൽ മാസ് എന്ന് പറയും, അത് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നത് നമ്മുടെ മസിൽസിന്റെ പവർ കൊണ്ടാണ്. മസിലിന് പവർ ഇല്ലെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ ഈ മസിലിനെ നമ്മൾ ശക്തി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. എന്നാൽ മാത്രമേ എന്നാലേ നമുക്ക് ഒരു എല്ലിനും ബലം ഉണ്ടാവുള്ളൂ. കാര്യം എല്ലുകൾ മുഴുവനും മസിൽസ് ആണ് ചുറ്റിയിരിക്കുന്നത്. ആ മസിൽസ് ആണ് എല്ലിലോട്ടുള്ള രക്തയോട്ടം കൊടുക്കുന്നത്. അതിന് കൂടെ നല്ല ന്യൂട്രീഷൻ, നമുക്ക് കാൽസ്യം, വിറ്റാമിൻ ഡി ഉള്ള ഫുഡുകൾ, വിറ്റാമിൻ ഡി ഉള്ള അതായത് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പൊ സോളാർ, ഒരു സൂര്യന്റെ ഇതുള്ള ഔട്ട്ഡോർ ഗെയിംസ്, ഇതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ എക്സർസൈസ്, സ്ട്രെച്ചിങ്, ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഒരു ഇഞ്ചുറി പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു അതിപ്പോ ഒരു ഡാൻസോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കുറച്ചും കൂടെ നല്ല ഇതാവും, ഫ്ലെക്സിബിൾ ആവും. യോഗയൊക്കെ വളരെ നല്ലതാണ്. യോഗ, ഡാൻസ്, മാർഷൽ ആർട്സ്, ഇതൊക്കെ ഏതെങ്കിലും പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരാഴ്ചയിൽ 2-3 ദിവസം എങ്കിലും ചെയ്യുക.
1: അതിന് പ്രായം ഒരു തടസ്സമൊന്നുമല്ലല്ലോ അല്ലേ?
0: പ്രായം നമ്മൾ ചെറുപ്പത്തിലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വയസ്സ് ആവുന്നവരെ അവരിത് ചെയ്തുകൊണ്ടിരിക്കും. വയസ്സായുള്ള ആൾക്കാർ തന്നെ അത് എത്രയോ പേര് ചെയ്ത് തുടങ്ങുന്നുണ്ട്.
1: പ്രായത്തിന് അനുയോജ്യമായ രീതിയിലുള്ള വ്യായാമങ്ങൾ
0: ഇല്ല, പ്രായം ഒരു നമ്പർ മാത്രമാണ്. ആൾക്കാർ വേണോന്ന് വെച്ച് വിചാരിച്ചു കഴിഞ്ഞാല് അവർക്ക് ഏത് പ്രായത്തിലും എന്ത് സംഭവം തുടങ്ങാൻ പറ്റും. അത് ആദ്യം ചെറുതായിട്ട് തുടങ്ങാം, പിന്നെ നല്ല രീതിയിൽ തുടങ്ങിയാൽ മതി. അവർക്ക് ഇഞ്ചുറി പറ്റാത്ത രീതിയിൽ തുടങ്ങാനുള്ളതൊക്കെ പറ്റും. ഇപ്പം ഏജ് വിചാരിച്ചിട്ട് ഇപ്പൊ നമുക്കിപ്പോ അമിതാഭ് ബച്ചനൊക്കെ കണ്ടില്ലേ, നമ്മള് കൽക്കി സിനിമയിൽ അമിതാഭ് ബച്ചന്റെ പ്രകടനം കണ്ടുകഴിഞ്ഞാല് ഒരിക്കലും നമ്മള് ഇത്രയും പ്രായമുണ്ടെന്ന് നമുക്ക് വിചാരിക്കും. രജനീകാന്തിന് എന്താണോ പ്രായമില്ലാത്തതാണോ. അപ്പൊ ഇവരൊക്കെ നമുക്ക് ഇൻസ്പിറേഷനാണ്.
1: ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരോട് പറയാനുള്ളത് തന്നെയാണ് അല്ലെ, നിങ്ങള് ഈ സ്വന്തം ആരോഗ്യം അല്ലെ ഭക്ഷണക്രമം വ്യായാമത്തിലൂടെ എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന്റെ പേശികളുടെ ബലം വർദ്ധിപ്പിക്കണം എന്നുള്ളതല്ലേ?
0: തീർച്ചയായും അതെ.
1: പിന്നെ ഡോക്ടർക്ക് എപ്പോഴെങ്കിലും ഈ ഇങ്ങനെയുള്ള വളരെ സങ്കീർണമായ ഒരു പ്രശ്നം മുമ്പിൽ വന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഈ ഷോൾഡർ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള?
0: തീർച്ചയായും, നമ്മുടെ സങ്കീർണമായ പ്രശ്നങ്ങൾ മാത്രമേ വരാറുള്ളൂ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ള ആൾക്കാരെ അവഗണിച്ചിട്ട് സങ്കീർണത ആക്കിയിട്ട് മാത്രമേ നമ്മുടെ അടുത്ത് എത്താറുള്ളൂ. അതിന് മുന്നേ ഉള്ള പ്രശ്നങ്ങൾ പൊതുവെ നമ്മൾ കാണാറില്ല.
1: അത് ശരിയാണ്. അപ്പൊ അത് കൈകാര്യം ചെയ്യുന്നതിൽ
0: തീർച്ചയായും നമ്മളിപ്പം സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ആൾക്കാർ ആ രീതിയിൽ ആയതുകൊണ്ട് നമുക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല. കാര്യം നമ്മളിപ്പോ സങ്കീർണമായ പ്രശ്നങ്ങൾ തന്നെയാണ് അഡ്രസ് ചെയ്യുന്നത്. കാര്യം ഇനിഷ്യൽ സ്റ്റേജിൽ ആൾക്കാർ അത് നെഗ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്.
1: ചിലർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാവും ഇതേക്കുറിച്ച്, ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിനെ കുറിച്ച്. അത് മനസ്സിലാക്കിയിട്ടുണ്ടോ, എങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്?
0: അല്ല, ഓപ്പറേഷൻ എന്ന് പറയുന്ന എല്ലാവർക്കും പൊതുവെ പേടിയാണ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാല് ചില സമയത്ത് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാണ്ടാണ് നമ്മളും പറയുന്നത്. അല്ലാണ്ടിപ്പോ നമുക്ക് ആദ്യമേ വന്നു കഴിഞ്ഞാൽ പല കേസുകളും ഓപ്പറേഷൻ ഇല്ലാണ്ട് ശരിയാവുന്ന തന്നെയാണ്. ഫിസിയോ എക്സർസൈസ് ഒക്കെ കൊണ്ട് ശരിയാക്കാൻ പറ്റുന്ന കേസാണ് കൂടുതലും. ഒരു ഓപ്പറേഷന് വേണ്ടി വരുമ്പോഴും നമ്മളിപ്പോ ഒരു കീ ഹോൾ സർജറി പറയുമ്പോൾ ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും. ഒരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാരെല്ലാം പേടിയോടെയാണ് നോക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത്രയും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം സാങ്കേതിക വിദ്യയൊക്കെ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആണ്. നമ്മുടെ മെഡിക്കൽ സയൻസ് ഒരുപാട് പുരോഗമിച്ചു, പഴയതുപോലെ അല്ല ഇപ്പോൾ. അപ്പൊ കോംപ്ലിക്കേഷൻ റേറ്റ്സ് ഒക്കെ കുറവാണ്. പിന്നെ എല്ലാ മുറിവും ഉണ്ടാക്കി ചെയ്യുന്ന ഏത് സർജറിക്കും ഇൻഫെക്ഷൻ ഒക്കെ വരാം. അതിപ്പോ ഒരു 1000-ൽ 1-2 പേർക്ക് വരാം. അതായത് നമ്മളിപ്പോ ഒരു വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ വണ്ടി റോഡിലിറക്കുകയേ ചെയ്യാത്തൊരവസ്ഥയാണ് അതിൽ പറയുന്നത്.
1: വിമാനത്തിൽ ആരും യാത്ര ചെയ്യാതിരിക്കുന്നില്ലല്ലോ അല്ലെ, ഒരു വിമാന അപകടം ഉണ്ടായി വിചാരിച്ചിട്ട്.
0: അതെ,
1: അതേപോലെ നമുക്ക് എന്ത് കാര്യത്തിൽ നമുക്ക് നേരിടാനല്ലേ പറ്റുള്ളൂ.
0: അതെ, നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.
1: ഡോക്ടറുടെ ഒരു സമീപനം എങ്ങനെയാണ് ഇങ്ങനെ ഈ ഷോൾഡർ പ്രശ്നങ്ങളുമായിട്ട് വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒന്നിച്ചുണ്ടാവുന്ന ചില രോഗികൾ വരാറുണ്ടല്ലോ, അവരോടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ്?
0: അല്ല, ഇപ്പൊ മൾട്ടിപ്പിൾ ഇപ്പം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ ഒരുപാട് അസുഖങ്ങളുള്ളവരുണ്ടാവും. അപ്പം പലരും അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോകൂ. കാര്യം

0: ഷോൾഡർ മാത്രമല്ല നമ്മൾ ചികിത്സിക്കേണ്ടത്, മൊത്തത്തിലിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെരി ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ എന്നൊക്കെ പറയുന്ന അസുഖം ഒരു ഷുഗർ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തനിയെ അത് ഇംപ്രൂവ് ആവും. അപ്പോ ചിലപ്പോ അതിനകത്ത് ഇഞ്ചക്ഷൻ കൊടുത്താൽ മതിയാവും ജോയിന്റിനകത്ത്, ജോയിന്റ് ഡയലേറ്റ് ചെയ്യുന്ന ഒരു ജോയിന്റിനകത്ത് വെള്ളം കുത്തി നിറയ്ക്കുന്ന, അതായത് നോർമൽ സലൈൻ സ്റ്ററൈൽ ആയിട്ടുള്ള ഫ്ലൂയിഡ് അകത്ത് ഇഞ്ചക്ട് ചെയ്തിട്ട് ജോയിന്റ് വികസിപ്പിക്കുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പം സർജറി അല്ലാണ്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഉണ്ട് ഇതിന്.
1: എന്ന് പറഞ്ഞാല് നമ്മളെ ഒരു ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത് അവഗണിക്കാവുന്ന ഒരു സംഭവമല്ല അല്ലേ,
0: ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. കാര്യം ഇതൊരു കൃത്യമായ ഒരു ഡോക്ടർ കാണിക്കണമെന്ന് പറയുന്നത് ചിലപ്പോൾ ഷോൾഡറിന്റെ പ്രശ്നം കൊണ്ട് തന്നെ ആയിക്കണമെന്നില്ല. ഷോൾഡർ പെയിൻ വരുന്നത് വേറെ പല പ്രശ്നങ്ങളും കൊണ്ട് വരാം. ഒരു അറ്റാക്ക് വന്ന ഹാർട്ട് അറ്റാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടത്തെ ഷോൾഡറിൽ പെയിൻ വരാം. ഒരു ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ, പിത്തസഞ്ചിയിൽ കല്ലുണ്ടെങ്കിൽ വലത്തെ ഷോൾഡറിൽ പെയിൻ വരാം. ലങ്സിനകത്ത് ഒരു ടിബിയോ അങ്ങനെ എന്തെങ്കിലും ലങ് അപ്പെക്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഷോൾഡറിൽ പെയിൻ വരാം. ഇനി കഴുത്തിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ട്, കഴുത്തിലെ ഡിസ്ക് ബ്ലോക്ക് ആണ്, കയ്യിലോട്ട് കടച്ചിൽ പോലെ വരുന്നുണ്ട്, അതിനും ഷോൾഡർ പെയിൻ വരാം. അപ്പം ഷോൾഡറിനെ ബാധിക്കാത്ത ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ഷോൾഡർ പെയിൻ വരാം. അപ്പം അത് എല്ലാം ഈ പറഞ്ഞ പോലെ ഷോൾഡർ പെയിൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു വിദഗ്ധനായ ഒരു ഓർത്തോ ഡോക്ടറെ കാണിച്ച് അവരത് കണ്ട് ക്ലിനിക്കലി, അതായത് നമ്മൾ രോഗിയെ പരിശോധിച്ച് നോക്കിയിട്ട്
1: നേരിട്ട്
0: കണ്ട് പറയണം. അതുപോലെ തന്നെ ഒരു MRI റിപ്പോർട്ട് കൊണ്ടും മാത്രം കാര്യമില്ല. പലരും നമുക്കിപ്പോ എന്റെ വാട്സാപ്പ് എടുത്ത് നോക്കിയാൽ ഒരു ദിവസം ഒരു 30 MRI റിപ്പോർട്ടാണ് ഉണ്ടാവുക, പലപ്പോഴും ഫിലിം പോലും ഉണ്ടാവില്ല. അപ്പം ഈ MRI റിപ്പോർട്ട് മാത്രം വിശ്വസിച്ചിട്ട് നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. കാര്യം വെച്ചാൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല.
2: ഷോൾഡർ ജോയിന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജ്യോതി പ്രസാന്തുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾ കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

ശ്രോതാക്കളെ, കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടക രചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ ജൂൺ 23 ചൊവ്വാഴ്ച വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ മഴക്കാല മൃഗസംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പുല്ലുപ്പി വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ റിൻസി തേര

ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KM സോമരാജൻ. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. MK ഗോപകുമാറിന്റെ മധുരസ്മൃതി എന്ന കവിത ആലാപനം ദീപാ കെ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ 7 മണിക്ക് ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ക്രോഷ്യയിൽ വർണ്ണവിസ്മയം തീർക്കുന്ന തളിപ്പറമ്പ് സ്വദേശിനി ചന്ദ്രലേഖ കുളങ്ങരത്ത് പങ്കെടുക്കുന്നു.

പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഇന്നത്തെ കിളിക്കൂട്ടം കേട്ടാലോ. വായാട്ടുപറമ്പ സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം. കിളിക്കൂട്ടത്തിൽ ഇന്നാദ്യം ലളിതഗാനം. പാടുന്നു എൽന ഷിജോ.

വായാട്ടുപറമ്പ സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യാത്ര എന്ന ചിത്രത്തിലെ ഗാനമാദ്യം യേശുദാസും സംഘവും പാടിയത്. ഗാനശില്പികൾ ONV ഇളയരാജ.

0: നിങ്ങൾ കേട്ട ഗാനം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ. ആകാശവാണി കണ്ണൂർ 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരത്തു നിന്നും റിലേ ചെയ്യുന്നു.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. 2026 പത്മ പുരസ്കാരങ്ങൾക്ക് 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെ കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന് സഭ സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ പകർച്ചവ്യാധി സംബന്ധിച്ച സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു വാക്കൌട്ട്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3,000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. കോഴിക്കോട് ജില്ലയിൽ നിപ്പ പ്രതിരോധ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. അംഗനവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോർഷൻ ട്രാക്കർ ആപ്പ് ഉള്ള പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാർ നൽകിയതിൽ ഭൂരിഭാഗം ഫോണുകളും സിമ്മും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും ഒഴിവുകൾ അടിയന്തരമായി PSEക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ആരോഗ്യവകുപ്പിന് കീഴിൽ നിരവധി ഒഴിവുകൾ ഉണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി റാങ്ക് ഹോൾഡേഴ്സ് നൽകിയ നിവേദനത്തെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയുള്ള സൈക്ലിംഗ് ബൈ ദി സിയിൽ അദ്ദേഹം പങ്കെടുക്കും. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ അലിഗഞ്ച് പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ തീപിടുത്തത്തിൽ 14 വിദ്യാർത്ഥികൾ മരിച്ചു. അലിഗഞ്ചിലെ പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചതെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് ഭത്തക് പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരം സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ഈജിപ്ത് 1-നെതിരെ 3 ഗോളുകൾക്ക് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ C5 നടപടി പിൻവലിക്കും. കരാർ നേടിയ C ചാനൽ അധികൃതരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സ്ട്രീമിംഗ് സൌജന്യമായി നടത്താൻ അനുമതി ലഭിച്ചെന്ന് മന്ത്രി OJ ജനീഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രദർശനം നടത്തുന്നവർ ഈഗിൾസ് FC പോർട്ടൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തി. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ ജില്ലയിലെ പൈതൽമലയിൽ മിന്നലേറ്റ യുവതി മരണപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ സഞ്ചാരികൾ പ്രവേശിക്കുന്നതിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ഇനിയൊരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിയന്ത്രണം തുടരുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. കേരള സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം കാര്യവട്ടം CLIF സംഘടിപ്പിച്ചു. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി നടന്ന പരിപാടി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം ജനുവരിയിൽ പുറത്തിറക്കിയതിനു ശേഷം ആധാർ ആപ്പ് ഡൌൺലോഡ് ചെയ്തവരുടെ എണ്ണം 31.5 ലക്ഷം കവിഞ്ഞു. ആപ്പിന്റെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്നതിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം അറിയിച്ചു. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗിക അതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടിയിലെ വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോമേഴ്സ് ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്ക് 24 ഉച്ചയ്ക്ക് 1 മണിക്ക് അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ കണ്ണൂർ ജില്ലയിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പ്രീ മെട്രിക് ഹോസ്റ്റൽ എന്നിവിടങ്ങളിലെ കുട്ടികൾക്ക് കൌൺസിലിംഗ് നൽകുന്നതിനും കരിയർ ഗൈഡൻസ് നൽകുന്നതിനുമായി സ്റ്റുഡന്റ് കൌൺസിലർമാരെ നിയമിക്കുന്നു. 24 രാവിലെ 11 മണിക്ക് കണ്ണൂർ ITDP ഓഫീസിൽ വാക്കിംഗ് ഇന്റർവ്യൂ നടക്കും. യോഗ്യത MA സൈക്കോളജി അല്ലെങ്കിൽ MSW. പ്രായപരിധി 45 വയസ്സ്. ഫോൺ നമ്പർ 0497270037. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത പ്ലസ് ടു DMLT, BSc MLT, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ, പ്രായപരിധി 40 വയസ്സിൽ താഴെ. ഫോൺ നമ്പർ 0467221552. അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനായി ഇ ഗ്രാൻഡ് പോർട്ടൽ 3.0 മുഖേന അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ, അനുബന്ധ രേഖകളും സ്കൂളിൽ നിന്ന് സാക്ഷ്യപത്രം സഹിതം 15 ജൂലൈ ബന്ധപ്പെട്ട പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കണം. അപേക്ഷകർ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ച പട്ടികജാതിയിൽപ്പെട്ട 5-8 ക്ലാസുകളിലെ വിദ്യാർത്ഥികളായിരിക്കണം. പട്ടികജാതി ദുർബല വിഭാഗത്തിൽപ്പെട്ട ബി ഗ്രേഡ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 0467290011. സാമൂഹ്യനീതി വകുപ്പിൽ കാസർഗോഡ് പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 1 ജൂലൈ രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത MSW. സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. പ്രായപരിധി 40 വയസ്സ്. ഫോൺ നമ്പർ 0499425366. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ വൈകുന്നേരം 11 മണി വരെ തേർഡ് ഷിഫ്റ്റ് ഡയാലിസിസ് നടക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത MBBS, TCMC രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 0467221552. മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഡിവിഷനിൽ നിന്നും ധനസഹായം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആചാരസ്ഥാനികർ അഥവാ കോലധാരികൾ 2026 മാർച്ച് മുതൽ ജൂൺ വരെയുള്ള വേതനം ലഭിക്കുന്നതിനായി ക്ഷേത്രഭരണാധികാരികളുടെ സാക്ഷ്യപത്രം, മലബാർ ദേവസ്വം ബോർഡിൽ നിന്ന് അനുവദിച്ച തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ്, ഗുണഭോക്താക്കളുടെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, മൊബൈൽ നമ്പർ എന്നിവ മലബാർ ദേവസ്വം ബോർഡ് ചിറക്കര ക്രൈസ്റ്റ് കോളേജിന് സമീപം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ 6 ജൂലൈ മുമ്പായി നേരിട്ട്

ഹാജരാക്കണം. കാസർഗോഡ് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസ് കന്നഡ ട്രാൻസ്ലേറ്ററെ നിയമിക്കുന്നു. യോഗ്യത, ഡിഗ്രി, കന്നഡ മലയാളം വിവർത്തനത്തിനുള്ള പരിജ്ഞാനമുള്ള പട്ടികവർഗ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. ജേർണലിസം കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നടക്കും. തൊട്ടട എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 3 ജൂലൈ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് സുവോളജി വിഷയത്തിൽ താൽക്കാലിക അധ്യാപകനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 നടക്കും. യോഗ്യത, 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0499225627. സേവന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44:47. നേരത്തെ 45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: 3-1 in Vancouver to register their first ever World Cup victory. And now, before we end the bulletin, the headlines once again. Massive fire at Lucknow Coaching Center in Uttar Pradesh claims lives of 15 people. Chief Minister Yogi Adityanath orders high-level inquiry. Prime Minister Narendra Modi says India is world's fastest growing economy and emerging as a reliable global power. Six Lok Sabha MPs from Shiv Sena UBT join Eknath Shinde-led Shiv Sena. Indian Railways approves deployment of automatic train protection system Kavach on 631 route kilometres of East Coast Railway. UK Prime Minister Keir Starmer announces resignation amid turmoil in Labour Party. At ISSF Junior World Championship, Indian shooters add four more medals. And in FIFA World Cup, Argentina to take on Austria in Group J fixture at Arlington tonight. That is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം.
2: ഇംഗ്ലീഷ് ലോക സാഹിത്യത്തിലേക്കും ലോക ജനതയിലേക്കും മിഴി തുറക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. എ വിൻഡോ ടു ദ വേൾഡ് എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷീജ ടി പി.
3: മനുഷ്യരാശിയുടെ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണല്ലോ ഭാഷ. മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് പ്രധാനമായും വേർതിരിക്കുന്നത് സങ്കീർണമായ ആശയങ്ങളും വികാരങ്ങളും അനുഭവങ്ങളും തലമുറകളിലൂടെ കൈമാറാൻ കഴിയുന്ന സംസാരഭാഷയാണ്. പ്രശസ്ത അമേരിക്കൻ ലിംഗ്വിസ്റ്റ് നോം ചോംസ്കി ഭാഷയെപ്പറ്റി പറഞ്ഞത് നോക്കുക. എ ലാംഗ്വേജ് ഈസ് നോട്ട് ജസ്റ്റ് വേർഡ്സ്, ഇറ്റ്സ് എ കൾച്ചർ, എ ട്രഡീഷൻ, എ യൂണിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റി. ഒരു ഭാഷ വാക്കുകളുടെ വെറും കൂട്ടമല്ല, അതൊരു സംസ്കാരമാണ്, ഒരു പാരമ്പര്യമാണ്, ഒരു സമൂഹത്തെ ഒന്നിച്ചു നിർത്തുന്ന ശക്തിയാണ്. ഭാഷ പലപ്പോഴും ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ അതിരുകളെ മറികടക്കുന്നു. ഒരേ ഭാഷ സംസാരിക്കുന്നവർ വ്യത്യസ്ത രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ജീവിച്ചാലും അവരെ ബന്ധിപ്പിക്കുന്ന അദൃശ്യമായ നൂലിഴയായി ഭാഷ വർത്തിക്കുന്നു. അതേസമയം തന്നെ ജിയോഗ്രഫിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ബൌണ്ടറി സൃഷ്ടിക്കാനും ഭാഷകൾക്ക് ആവുന്നുണ്ട്. ഉദാഹരണം, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് ഭാഷാടിസ്ഥാനത്തിലാണല്ലോ. ഏതൊരു ഭാഷയ്ക്കും അതിന്റേതായ സൗന്ദര്യവും ധർമ്മവുമുണ്ട്. എന്നാൽ ആഗോള സ്വാധീനത്തിന്റെ കാര്യത്തിൽ ഇംഗ്ലീഷിന് സമാനതകളില്ല. ഇറ്റ്സ് എ ഗ്ലോബൽ ലാംഗ്വേജ്, എ ലിംഗ്വ ഫ്രാങ്ക, എ ലിങ്ക് ലാംഗ്വേജ്. ബ്രിട്ടീഷുകാർ ഈ ഭാഷ നമ്മെ പഠിപ്പിച്ചത് എന്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെങ്കിലും ഫലത്തിൽ അത് നമുക്ക് ലോകത്തിലേക്കുള്ള ഒരു വാതിൽ തുറക്കുകയായിരുന്നു. ഇന്ന് ട്രേഡിന്റെയും കൊമേഴ്സിന്റെയും ഇന്റർനെറ്റിന്റെയും ടെക്നോളജിയുടെയും ലോക സാഹിത്യത്തിന്റെയും എല്ലാം ഭാഷ ഇംഗ്ലീഷ് തന്നെയാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത് ഒരിക്കലും മാതൃഭാഷയെ ഇല്ലാതാക്കുകയോ അതിന്റെ മൂല്യം കുറയ്ക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് ഒരു വ്യക്തിയുടെ ഭാഷാലോകത്തെ കൂടുതൽ വിശാലമാക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിന്ന പെറ്റമ്മ തൻ ഭാഷതാൻ എന്ന് കവി പാടിയത് എത്രയോ അന്വർത്ഥമാണ്. മാതൃഭാഷ ഹൃദയത്തിന്റെ ഭാഷയാണെങ്കിൽ ഇംഗ്ലീഷ് ലോകവുമായി സംവദിക്കാനുള്ള ഭാഷയാണ്. ഇവ രണ്ടും പരസ്പര വിരുദ്ധങ്ങളല്ല, കോൺട്രഡിക്ടറി അല്ല, പരസ്പര പൂരകങ്ങളാണ്, കോംപ്ലിമെന്ററി ആണ്. മികച്ച ഇംഗ്ലീഷ് ഭാഷാശേഷിയുള്ള ഒരു വ്യക്തിക്ക് അവസരങ്ങളുടെ ഒരു ലോകം തുറന്നുകിടക്കുന്നു. വിദ്യാഭ്യാസത്തിലും തൊഴിലിലും ഗവേഷണത്തിലും സാംസ്കാരിക ഇടപെടലുകളിലുമെല്ലാം അസംഖ്യം സാധ്യതകൾ ലഭിക്കുന്നു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാർഗരേഖയായ മക്കോലേസ് മിനിറ്റ്സിന്റെ ഉദ്ദേശ്യശുദ്ധി എന്തുതന്നെയായാലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ ഉണർവിനും സാമൂഹിക നവോത്ഥാനത്തിനും വഴിയൊരുക്കിയിട്ടുണ്ട്. ഇന്ന് ലോകമെമ്പാടും ശ്രദ്ധേയമായ ഇന്ത്യൻ ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യവിഭവശേഷിയുടെ വിജയത്തിന്റെ പിന്നിലും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. ആഗോള തൊഴിൽ വിപണിയിലേക്കും ഗവേഷണ ലോകത്തേക്കും സാങ്കേതിക മേഖലയിലേക്കുമെല്ലാം ഇന്ത്യയുടെ പ്രവേശനം സുഗമമാക്കിയത് ഇംഗ്ലീഷ് ഭാഷയാണ്. ഇതുകൂടാതെ വിദ്യാഭ്യാസ, ആരോഗ്യ, നിയമ മേഖലകളിലും എഞ്ചിനീയറിംഗ്, സിവിൽ സർവീസസ്, ജേർണലിസം, ടൂറിസം, കോർപ്പറേറ്റ് സെക്ടേഴ്സ് എന്നിവിടങ്ങളിലെല്ലാം ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്നവർക്ക് ഏറെ ശോഭിക്കാം. അതിനാൽ ഇംഗ്ലീഷ് നമ്മുടെ പാഠ്യപദ്ധതിയിലെ വെറുമൊരു വിഷയമല്ല, മറിച്ച് ഇറ്റ്സ് എ സ്കിൽ ദറ്റ് കണക്ട്സ് ലോക്കൽ ടാലൻസ് വിത്ത് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്. ഇനി ഇംഗ്ലീഷ് ഒരു വിദേശഭാഷയായി, ഫോറിൻ ലാംഗ്വേജ് ആയി പഠിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉയരുന്ന ചില സംശയങ്ങളിലേക്കും വെല്ലുവിളികളിലേക്കും കടക്കാം. ഭാഷാ പഠനം പ്രാഥമികമായി സ്കിൽ അക്വിസിഷനാണ്. അത് ലേണിംഗ് അല്ല, അക്വിസിഷൻ ആണ്. പലതരം സ്കിൽസ്

ആർജിക്കുകയാണ് ചെയ്യുന്നത്. ഇത് LSRW ക്രമത്തിലാണ് നടക്കുന്നത്. ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. അതായത് ആദ്യം ലിസണിംഗ്, കേൾവി, ദെൻ സ്പീക്കിംഗ്, സംസാരം, അത് കഴിഞ്ഞ് റീഡിംഗ്, വായന, അവസാനമായി റൈറ്റിംഗ്. ഈ ക്രമത്തിലാണ് നാം മാതൃഭാഷ സ്വായത്തമാക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം പലതരം ശബ്ദങ്ങൾ നിരന്തരം ശ്രവിച്ചതിനു ശേഷമാണ് അവൻ അല്ലെങ്കിൽ അവൾ സംസാരിച്ചു തുടങ്ങുന്നത്. എന്നിട്ടും വളരെ കാലത്തിനു ശേഷമാണ് വായനയും എഴുത്തും. ഈ പ്രക്രിയ ആത്മവിശ്വാസത്തോടെ ഭാഷ കൈകാര്യം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തമാക്കുന്നു. പക്ഷേ ഇംഗ്ലീഷ് പോലുള്ള വിദേശ ഭാഷാ പഠനം ഈ ക്രമം തെറ്റിച്ചാണ് നടക്കുന്നത്. അതായത് റിവേഴ്സ് ഓർഡറിൽ. ലിസണിംഗിലൂടെ സ്പീക്കിംഗ് സ്കിൽസിലേക്ക് വരേണ്ടതിന് പകരം നമ്മുടെ സാഹചര്യത്തിൽ ആദ്യം റൈറ്റിംഗ്, പിന്നെ റീഡിംഗ്, അല്ലെങ്കിൽ അവ രണ്ടും ഒരുമിച്ച് നടക്കുന്നു. ആദ്യം ആർജിക്കേണ്ട സ്കിൽസ്, ലിസണിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ്, പാടെ അവഗണിക്കപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇംഗ്ലീഷ് ഒരു കിറാമുട്ടിയായി നിൽക്കുന്നു. എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. ചെറിയ ക്ലാസ് മുതലേ കുട്ടികൾക്ക് ധാരാളം ഓറൽ പ്രാക്ടീസ് ലഭിച്ചാൽ ORAL ശ്രവണ സംസാര പരിശീലനം ലഭിച്ചാൽ മദർ ടങ് പോലെ തന്നെ ഫോറിൻ ലാംഗ്വേജും സ്വായത്തമാക്കാം. ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ അഡ്വാൻസ്ഡ് ലേണേഴ്സിന് ഈ നാല് സ്കിൽസിലും പരിശീലനവും അതിന് പ്രത്യേക വിലയിരുത്തലും നടത്തുന്നുണ്ട്. അത്തരം സ്ഥാപനങ്ങളിൽ ഭാഷാ പഠനത്തിനായി പ്രത്യേക ലാംഗ്വേജ് ലബോറട്ടറികളും ഉണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിംഗ് CLT എന്ന മോഡേൺ അപ്രോച്ച് ഇംഗ്ലീഷ് ഭാഷാ പഠനം കൂടുതൽ എളുപ്പമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഗ്രാമർ റൂൾസ് പഠിപ്പിച്ച് ഭാഷ പഠിപ്പിക്കുന്നതിന് പകരം ഇംഗ്ലീഷ് സംസാര ഭാഷ റിയൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുന്നു. റോൾ പ്ലേകൾ, ഇന്റർവ്യൂസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഡിബേറ്റ്സ്, ലാംഗ്വേജ് ഗെയിംസ്, ജാംസ്, ജസ്റ്റ് എ മിനിറ്റ് ആക്ടിവിറ്റീസ് തുടങ്ങിയവയൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ ഉതകും. പിന്നെ ഭാഷാ നൈപുണ്യം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗമാണ് റീഡിംഗ്, വായന എന്ന് പറയേണ്ടതില്ലല്ലോ. കൊച്ചുപ്രായത്തിൽ തന്നെ കഥകളിലൂടെയും മറ്റും വായന പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഇതിനായി സ്കൂൾ ടൈം ടേബിളിൽ ലൈബ്രറി ടൈം പ്രത്യേകമായി മാറ്റിവെക്കേണ്ടതാണ്. വായന, ക്രിറ്റിക്കൽ തിങ്കിംഗ്, ലിറ്റററി അപ്രീസിയേഷൻ ഇവയിലേക്കെല്ലാം ഉള്ള ഒരു പാലമാണ്. ഇന്ന് പല സ്കൂളിലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും അല്ലാതെയും ഹലോ ഇംഗ്ലീഷ്, ഈസി ഇംഗ്ലീഷ്, ഔട്ട് ഓഫ് സിലബസ് എന്നൊക്കെ പേരുകളിൽ നിരവധി പരിപാടികൾ നടത്തുന്നുണ്ട്. നേറ്റീവ് സ്പീക്കേഴ്സിനോട് പോലും ആത്മവിശ്വാസത്തോടെ സംവദിക്കാൻ ഇത്തരം വേദികളിലൂടെ നമ്മുടെ കുട്ടികൾക്ക് സാധ്യമാവുന്നുണ്ട്. പോഡ്കാസ്റ്റുകൾ, ടെഡ് ടോക്ക് പോലുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകൾ എന്നിവയൊക്കെ അറിവിനോടൊപ്പം ഇംഗ്ലീഷ് ഭാഷ കേൾക്കാനുള്ള അവസരം കൂടെ ഒരുക്കുന്നുണ്ട്. മദർ ടങ് ഇൻഹിബിഷനാണ് ഫോറിൻ ലാംഗ്വേജ് ലേണേഴ്സിന്റെ മറ്റൊരു പ്രശ്നം. മാതൃഭാഷയുടെ സ്വാധീനം ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൽ പലപ്പോഴും തടസ്സം നിൽക്കുന്നതായി കാണാം. ഇതിന്റെ പ്രധാന കാരണം ഇംഗ്ലീഷ് ഭാഷയുടെ സിൻടാക്സ്, വാക്യഘടന ഇന്ത്യൻ ഭാഷകളിലേതിൽ നിന്നും തികച്ചും വിഭിന്നമാണ് എന്നതാണ്. അതായത് ഇംഗ്ലീഷിന്റെ വാക്യഘടന SVO സബ്ജക്ട് വേർബ് ഒബ്ജക്ട് എന്നതാണ്. കർത്താവ്, ക്രിയ, കർമ്മം. പക്ഷേ ഏകദേശം എല്ലാ ഇന്ത്യൻ ഭാഷകളും, മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ ഏതുമാവട്ടെ, എല്ലാം SOV പാറ്റേണിലാണ്. കർത്താവ്, കർമ്മം, ക്രിയ, സബ്ജക്ട്, ഒബ്ജക്ട്, വേർബ് ക്രമത്തിലാണ്. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷിൽ ഹി ഏറ്റ് ദ ആപ്പിൾ എന്ന് പറയുന്നു. സബ്ജക്ട് ഹി, ഏറ്റ് വേർബ് ദ ആപ്പിൾ ഒബ്ജക്ട്. മലയാളത്തിൽ ഇത് അവൻ ആപ്പിൾ തിന്നു എന്നാണ്. അവൻ എന്നത് സബ്ജക്ട്, ആപ്പിൾ ഒബ്ജക്ട്, തിന്നു വേർബ്. ഹിന്ദിയിൽ ഉസ്നെ ആം ഖായ, ഇവയൊക്കെ സബ്ജക്ട്, ഒബ്ജക്ട്, വേർബ് എന്ന ക്രമത്തിലാണ്. ഇതിന് ഒന്ന് രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്. വളരെ കുറച്ചാളുകൾ സംസാരിക്കുന്ന മേഘാലയയിലെ ഖാസി, ടിബറ്റോ ബർമൻ ഫാമിലിയിൽപ്പെട്ട മിസോ എന്നിവ. മാതൃഭാഷയിൽ ചിന്തിച്ച് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. ഇവിടെയാണ് സ്വാഭാവികമായി സ്വതന്ത്രമായി ഭാഷ സ്വായത്തമാക്കുന്ന സന്ദർഭങ്ങളുടെ പ്രസക്തി. നമ്മുടെ മറ്റൊരു വെല്ലുവിളിയാണ് ലാർജ് ആൻഡ് മിക്സഡ് എബിലിറ്റി ക്ലാസ് റൂംസ്. ഇത്തരം ക്ലാസ് മുറികളിൽ അധ്യാപകർക്ക് വേണ്ടത്ര വ്യക്തിഗത ശ്രദ്ധ നൽകാൻ പറ്റില്ല. ഉദാഹരണത്തിന്, നമ്മുടെ UP ഹൈസ്കൂൾ ക്ലാസ് റൂമുകളിൽ 40-45 സ്റ്റുഡൻസും ഹയർ സെക്കൻഡറി ക്ലാസ് റൂമുകളിൽ 65 വിദ്യാർത്ഥികളും ഉണ്ട്. പല നിലവാരത്തിൽ സ്കിൽസ് ആർജിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫഷൻസിക്ക് യോജിച്ച രീതിയിലുള്ള ലേണിംഗ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനും പഠന നേട്ടങ്ങൾ വിലയിരുത്താനും ഓവർ ക്രൗഡഡ് ക്ലാസ് റൂമുകളിൽ പ്രയാസമാണ്. എക്സാം ഓറിയന്റഡ് ടീച്ചിംഗ് ആൻഡ് ലേണിംഗ് ആണ് മറ്റൊരു പ്രശ്നം. ഇന്ന് മിക്ക കുട്ടികളുടെയും പഠന ലക്ഷ്യം പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് വാങ്ങിക്കുകയാണ്. അത് ഭാഷയോ ഗണിതമോ ഏത് വിഷയമായാലും.

കുട്ടികളുടെ മാത്രമല്ല സമൂഹവും പലപ്പോഴും ഇതാഗ്രഹിക്കുന്നു. പക്ഷേ മുൻപ് ഭാഷാപഠനം ലോകസാഹിത്യത്തിലേക്ക് പ്രവേശിക്കാനും മറ്റു ദേശങ്ങളിലുള്ളവരുമായി സംവദിക്കാനുമായിരുന്നു. മലയാളത്തിലെ പല എഴുത്തുകാരും ഷേക്സ്പിയർ, ഡൊറ്റോസ്കി, സാമുവൽ ബെക്കറ്റ്, കാഫ്ക, വിക്ടർ ഹ്യൂഗോ, ഡാൻ്റെ, ഹോമർ എന്നിവരെയൊക്കെ പരിചയപ്പെട്ടത് ഇംഗ്ലീഷിലൂടെയാണ്. അതുകൊണ്ട് ഇന്നത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം പലപ്പോഴും റൈറ്റിംഗ് സ്കിൽസിനും മെമ്മറൈസേഷനുമാണ് ഊന്നൽ നൽകുന്നത്. ഇത് മാറണം. സ്പീക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് പ്രാധാന്യം നൽകുന്ന പഠന രീതിയും ഇവാലുവേഷൻ മെത്തേഡ്സും, അതായത് മൂല്യനിർണയ രീതിയും കൈക്കൊള്ളേണ്ടതുണ്ട്. ലാംഗ്വേജ് പരീക്ഷകളിൽ വൈവാവോസി, ഗ്രൂപ്പ് ഡിസ്കഷൻസ് തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ക്ലാസ് റൂമിന് പുറത്ത് അനൌപചാരിക സംസാര ഭാഷ ഉപയോഗിക്കാൻ വേണ്ടത്ര അവസരം കിട്ടുന്നില്ല. ദെർ ആർ ഓൺലി വെരി ലിമിറ്റഡ് എക്സ്പോഷർ ടു ഇംഗ്ലീഷ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം. ഏതു ഭാഷയായാലും, ഒന്നാം ഭാഷയോ രണ്ടാം ഭാഷയോ വിദേശ ഭാഷയോ ഏതുമാവട്ടെ, അത് കൂടുതൽ വളരുന്നത് റിയൽ ലൈഫ് സിറ്റുവേഷൻസിലാണ്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഈ വിളനിലം കിട്ടുന്നില്ല. ഇനി ഫോണറ്റിക്സ് ആൻഡ് ഗ്രാമർ. ഫോണറ്റിക്സ് ഉച്ചാരണമാണ് പഠിതാക്കളെ കുഴയ്ക്കുന്ന ഒരു വലിയ പ്രശ്നം. ഇന്ത്യൻ ഭാഷകളെ പോലെ ഇംഗ്ലീഷ് ഒരു ഫോണറ്റിക് ഭാഷയല്ല. അതായത് ദർ ഇസ് നോ വൺ ടു വൺ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ എ സ്പെല്ലിംഗ് ആൻഡ് സൗണ്ട് ഇൻ ഇംഗ്ലീഷ്. പക്ഷേ ഇന്ത്യൻ ഭാഷകളെല്ലാം ഫോണറ്റിക് ലാംഗ്വേജസ് ആണ്. മലയാളത്തിലെ ഒരു ലെറ്റർ, അക്ഷരം ത, അതെവിടെ വന്നാലും അത് താ തന്നെയാണ്. അതുപോലെ തന്നെ ആ, എവിടെ കണ്ടാലും അത് ആ തന്നെയാണ്. പക്ഷേ ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ, ഒരു അക്ഷരം പല സ്ഥലത്ത് പല രീതിയിൽ ഉച്ചരിക്കപ്പെടുന്നുണ്ട്. ലുക്ക് അറ്റ് ദ ലെറ്റർ എ ഇൻ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്. ഇറ്റ് ഇസ് ആ ഇൻ കാറ്റ്, CAT. ആ മലയാളത്തിൽ ഇല്ലാത്തൊരു ശബ്ദമാണിത്. ഇൻ CAR ഇറ്റ് ഇസ് ഖ. ആ ഇറ്റ് ഇസ് ഒ ഇൻ കോൾ, CALL. ഒ ഇറ്റ് ഇസ് എ ഇൻ എബൌട്ട്, ABOUT. ഇതും മലയാളത്തിൽ ഇല്ലാത്ത ശബ്ദമാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ലെറ്റേഴ്സ് ഒരേ ശബ്ദം ഉണ്ടാക്കുന്നുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇ എന്ന ശബ്ദം ഏതൊക്കെ ലെറ്റേഴ്സ് ചേർന്ന് ഉണ്ടാക്കാം എന്ന് നോക്കാം. മീറ്റ്, MEET, മീറ്റ്, MEAT, മീറ്റ്. രണ്ടാമത്തതിൽ EA എന്ന ലെറ്റേഴ്സ് ചേർന്നിട്ടാണ് ഈ ശബ്ദം ഉണ്ടാക്കിയത്. PEOPLE, പീപ്പിൾ. EO എന്ന ലെറ്റേഴ്സ് ചേർന്നിട്ട് അതേ ശബ്ദം ഉണ്ടാക്കുന്നു. QUAY, കീ. UA എന്ന ലെറ്റേഴ്സ് ചേർന്നിട്ടാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രത്യേകതയാണ്. ഇനിയും ഒരുപാട് പ്രത്യേകതകൾ ഇംഗ്ലീഷ് ഭാഷയ്ക്കുണ്ട്. കാരണം അത് പല രാജ്യങ്ങളിൽ പല വൻകരകളിൽ ജനിച്ചു വളർന്നതാണ്. ഇംഗ്ലീഷ് ഒരു സ്ട്രെസ് ടൈംഡ് ലാംഗ്വേജ് ആണ്. അതായത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സ്ട്രെസ്ഡ് സിലബിൾസ് മറ്റ് ശബ്ദങ്ങളെക്കാൾ ഓഡിബിളായും ക്ലിയറായും കേൾക്കുന്നു. ചിലത് സൈലന്റുമാണ്. ഇക്കാരണത്താൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയല്ല ഉള്ളത്, ഭാഷകളാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജസ്. ഇംഗ്ലീഷുകാർ സംസാരിക്കുമ്പോൾ അതിന് ബ്രിട്ടീഷ് ആക്സെന്റും, അമേരിക്കക്കാർക്ക് അമേരിക്കൻ ആക്സെന്റും, ഓസ്ട്രേലിയക്കാർക്ക് ഓസ്ട്രേലിയൻ ആക്സെന്റും, നമുക്ക് ഇന്ത്യൻ ആക്സെന്റുമാണ്. അങ്ങനെ നമുക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്, ഇന്ത്യൻ ഇംഗ്ലീഷ് എന്നിങ്ങനെ പലതരം വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട്. കുറച്ചുകാലം മുമ്പ് വരെ ഇന്ത്യൻ ലേണേഴ്സിന്റെ മറ്റൊരു വലിയ പ്രശ്നം ഇംഗ്ലീഷ് ഗ്രാമറായിരുന്നു. ഭാഷ ഒരു സെറ്റ് ഓഫ് ഗ്രാമർ റൂൾസ് ആയിട്ടായിരുന്നു പഠിപ്പിച്ചിരുന്നത്. ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ് കൂടുതലായി ഫോക്കസ് ചെയ്യുമ്പോൾ പഠിതാക്കൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. പക്ഷേ ഇന്ന് ചെറിയ ക്ലാസുകളിലൊക്കെ സ്പീക്കിംഗിന് കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട്, പ്രത്യേകിച്ചും KG പ്രൈമറി ക്ലാസുകളിൽ. ഗ്രാമർ പഠനത്തിന്റെ ലക്ഷ്യം അച്ചടി ഭാഷ പഠിക്കുകയല്ല, മറിച്ച് ഏറ്റവും കുറച്ച് വാക്കുകളിൽ ആശയം വ്യക്തമായി അവതരിപ്പിക്കുകയാണ്. ഇതിനർത്ഥം ഗ്രാമർ വേണ്ട എന്നല്ല, മറിച്ച് അത് പഠിപ്പിക്കേണ്ടത് ഭാഷ നന്നായി സ്വായത്തമാക്കിയതിന് ശേഷമായിരിക്കണം. ഒരു വണ്ടിക്ക് ചക്രം പോലെയാണ് ഭാഷയ്ക്ക് വ്യാകരണം. അതുകൊണ്ട് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഒഴിവാക്കി കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിലേക്ക് മാറണം. ഭാഷാ പഠനം കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നതിന് കൂടുതൽ കാര്യക്ഷമമായ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസും റിഫ്രഷർ കോഴ്സുകളും ഉണ്ടാവേണ്ടതുണ്ട്. ആക്ടിംഗ്, കോൺവെർസേഷൻസ്, ലാംഗ്വേജ് ഗെയിംസ് തുടങ്ങിയ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് TPR ആവശ്യപ്പെടുന്ന ആക്ടിവിറ്റീസ് നമ്മുടെ ക്ലാസ് മുറികൾ സമ്പന്നമാക്കും, ഊർജ്ജസ്വലമാക്കും. ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന്റെ നേട്ടങ്ങളെയും വെല്ലുവിളികളെയും വിവേകപൂർവ്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാഷയെ ഒരു വിഷയമായി മാത്രമല്ല മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായും ലോകത്തെ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായും കാണാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുട്ടികൾ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷും അഭിമാനത്തോടെ മാതൃഭാഷയും കൈകാര്യം ചെയ്യുന്ന ബഹുഭാഷാ പ്രാവീണ്യമുള്ള പൌരന്മാരായി വളരട്ടെ.
പല ഭാഷാ ശാസ്ത്ര മനഃശാസ്ത്ര പഠനങ്ങളും

0: പറയുന്നത് ഒരു വ്യക്തിയുടെ ആദ്യ കാലഘട്ടത്തിലാണ് ഭാഷാപഠനം ഏറ്റവും അനായാസം നടക്കുന്നത് എന്നാണ്. അതുകൊണ്ട് കുട്ടികളുടെ 12 വയസ്സിനുള്ളിൽ തന്നെ ഇംഗ്ലീഷ് പോലുള്ള അന്യഭാഷകൾ ആർജിക്കാൻ അവസരമൊരുക്കാൻ വിദ്യാഭ്യാസ ചിന്തകർക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സമൂഹത്തിനും കഴിയട്ടെ എന്നും ഈ ഡിജിറ്റൽ യുഗത്തിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സാധ്യതകളെല്ലാം ഭാഷാപഠനം എളുപ്പമാക്കട്ടെ എന്നും ആശംസിക്കുന്നു.
1: ഇംഗ്ലീഷ് എ വിൻഡോ ടു ദ വേൾഡ് എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷീജ ടി പി.

കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഘടം. എന്തമുദ്ധോ എന്ന് തുടങ്ങുന്ന ത്യാഗരാജർ കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. ബിന്ദുമാലിനി രാഗം, ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി. ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഘടം. സാമഗാനലോലനെ എന്നു തുടങ്ങുന്ന ഹിന്ദോള രാഗത്തിലുള്ള പാപനാശം ശിവൻ കൃതി ആദിതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി, ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഘടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

0: ആകാശവാണി കണ്ണൂർ.
1: മഹിതമേ സ്നേഹാധീന സ്വഭാവം.
0: ആദ്യകാല ഗായകൻ പാപ്പുക്കുട്ടി ഭാഗവതരുടെ ജീവിതം ചിത്രീകരണം.
1: മദന പരിഹാരം സ്നേഹമേ. വൈപ്പിൻകരയിൽ ഓശം നിർത്തുന്ന സ്ഥലത്ത് ചക്കാലക്കൽ മൈക്കണ്ടിയും അന്നയുടെയും മൂന്നാമത്തെ പുത്രനായിട്ടാണ് എൻ്റെ ജനനം. അങ്ങനെ രണ്ടാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അന്ന് എനിക്ക് 7 വയസ്സാണ്, കൊടുങ്ങല്ലൂക്കാരൻ ഒരു കുമാരപ്പണിക്കർ സംവിധാനം ചെയ്ത വേദമണി എന്ന ഒരു നാടകത്തിൽ ബാലനായകനായി പാടി അഭിനയിച്ചുകൊണ്ടാണ് ഞാൻ രംഗപ്രവേശം ചെയ്തത്. നാടകമെല്ലാം കഴിഞ്ഞു കാണികളായിട്ടുള്ള പലരും വന്നിട്ട് പറഞ്ഞു, മോനെ, മോൻ്റെ അഭിനയവും പാട്ടും വളരെ വളരെ നന്നായിരുന്നു. എല്ലാവരും അത് തന്നെയാണ് സംസാരിക്കുന്നത്. മോന് ഒരു വലിയ കലാകാരനാകണം, കലാകാരനാകും, അതുകൊണ്ട് മോൻ സംഗീതമൊക്കെ പഠിച്ച് കുറച്ചുകൂടി മെടുക്കാനായിട്ട് വിദ്യാഭ്യാസമൊക്കെ കുറച്ചാലും വേണ്ടിയില്ല, കലാരംഗത്ത് നിങ്ങൾ വലിയൊരു ഉയർന്ന നിലയിൽ എത്തിച്ചേരണം അതുകൊണ്ട് എന്നൊക്കെ വളരെ കാര്യമായിട്ട് പറഞ്ഞു. അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ മായാതെ കിടക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ ഏതാണ്ട് 7th സ്റ്റാൻഡേർഡായി, ഇന്നും 12-ാമത്തെ വയസ്സാണ്. ആ സമയത്ത് ഞാൻ, അപ്പോൾ എൻ്റെ അച്ഛൻ നല്ലൊരു പാട്ടുകാരനായിരുന്നു. പണ്ട് ഈ ചവിട്ട് നാടകം എന്നും പറഞ്ഞിട്ടൊരു നാടകമുണ്ട്. ആ നാടകത്തിൽ കാറസ്മാൻ എന്നൊരു നാടകത്തിൽ പ്രധാന വേഷം അഭിനയിച്ച് നല്ല പല സ്ഥലത്തും അഭിനയിച്ച നല്ല പേരും പെരുമയൊക്കെ സിദ്ധിച്ചുള്ള ആളാണ്. അപ്പോൾ ആ പാരമ്പര്യമാണ് എനിക്കിപ്പോൾ ലഭിച്ചതെന്നാണ് പറയാനുള്ളത്. അങ്ങനെ 12-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, എനിക്ക് കർണാടക സംഗീതം പഠിക്കണം. അതിന് അച്ഛൻ, അപ്പച്ചൻ തടസ്സമൊന്നും പറയരുത്. യാതൊരു വിഷമം കൂടാതെ എന്നോട് പറഞ്ഞത്, മോനെ, വൈപ്പിൻകരയിൽ സംഗീത വിദ്വാൻമാരായിട്ട് ആരുമില്ല, പിന്നെ ഉണ്ടെങ്കിൽ തന്നെ അത് കൊച്ചിയിലാണ്. ഒരു കൃഷ്ണൻകുട്ടി ഭാഗവതർ, രംഗനാഥ കമ്മത്ത് വാഷ, ഇങ്ങനെ 2 വിദ്വാൻമാരുണ്ട്, അവിടെ പോയി പഠിക്കണം. തന്നെയുമല്ല, ഈ വൈപ്പിൻ ഫോർട്ട് കൊച്ചി അന്ന് ബോട്ട് സർവീസൊന്നുമില്ല, വള്ളമാണ്, വള്ളത്തിൽ കയറി വേണം പോയാൽ. എന്ത് ത്യാഗം സഹിച്ചാലും എനിക്ക് കർണാടക സംഗീതം പഠിക്കാം, അതെല്ലാം കഷ്ടപ്പാട് വന്നാൽ ഞാൻ പഠിക്കാൻ തയ്യാറാണ്. അപ്പച്ചനെ അതിനെ കൊണ്ട് ഏർപ്പെടുത്തി തരണം. അങ്ങനെ എന്നെ ആയിട്ട് കൃഷ്ണൻകുട്ടി ഭാഗത്ത് ചെന്നു. അങ്ങനെ ഞാൻ 3 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ കൂടെ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു. അത് കഴിഞ്ഞ് 2 വർഷക്കാലം രംഗനാഥ കമ്മത്ത് വാഷിൻ്റെ അടുത്തും പോയി സംഗീതം അഭ്യസിച്ചു. അങ്ങനെ 5 വർഷക്കാലം സംഗീതം, ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു. അങ്ങനെ ഇരിക്കുകയാണ്. അന്ന് എനിക്ക് ഏതാണ്ട് 17 വയസ്സാണ്. ആ സമയത്ത് ഞാറക്കൽ ആർട്ടിസ്റ്റ് പി ജെ ചെറിയാൻ്റെ മിശിയാ ചരിത്രം എന്ന നാടകം തുടങ്ങുന്നതിനുള്ള സംരംഭത്തിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മാഷ് പറഞ്ഞിങ്ങനെ, പാപ്പുക്കുട്ടി വന്നിട്ട് പയ്യുന്നുണ്ടല്ലോ, അവനെ, അയാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് നാടകത്തിൽ അഭിനയിക്കുന്ന കാര്യമൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് അവിടെ കൊണ്ടിരുന്നു. അപ്പം മാഷു ഇവിടെ ഞാൻ ചോദിച്ചു, ആ പാപ്പുക്കുട്ടിക്ക് നാടകത്തിൽ അഭിനയിക്കാൻ ആഗ്രഹമില്ലേ? ഉണ്ട്. ആ അപ്പോൾ അതുകൊണ്ട് ഈ നാടകത്തിൽ നിങ്ങളും കൂടി അഭിനയിക്കണം. അപ്പോൾ എന്ത് റോളാണ് എനിക്ക് തരുന്നത് സാറേ? അപ്പോൾ എന്നോട് പറഞ്ഞത്, അതിൽ മേരി മഗ്ദലനായിട്ട് അഭിനയിക്കണം, കാരണം സ്ത്രീകൾ ആരും ഈ ആ രംഗത്ത് വരാത്തൊരു കാലഘട്ടമായിരുന്നു. തന്നെയുമല്ല, പാപ്പുക്കുട്ടിക്ക് ഒരു നല്ല ഗ്ലാമറുമുണ്ട്. അത് തന്നെയല്ല, മറ്റുള്ള സ്ത്രീകളെപ്പോലെ സാരിയും മറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അന്നത്തെ ഈ യഹൂദന്മാരുടെ വേഷമാണ്, അതുകൊണ്ട് അത് വലിയ വിഷമമില്ല, നന്നായിരിക്കും. ആദ്യം എനിക്ക് സ്ത്രീ വേഷം കിട്ടുന്നതിലൊരു വൈമനസ്യമൊക്കെ ഉണ്ടായി, എങ്കിലും ആദ്യം കിട്ടിയ ഒരു അവസരം പാഴാക്കരുല്ലോ എന്ന് കരുതി. എൻ്റെ വാശിയോടല്ല, എനിക്ക് കലാകാരനായിട്ട് ഉയരണം എന്നുള്ള ആ ഒരു വാശിയോടുകൂടി ഞാൻ പറഞ്ഞ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ 2 വർഷക്കാലം മേരി മഗ്ദലനയായിട്ട് അഭിനയിച്ചു. അങ്ങനെ നാട് അന്ന് കേരളമല്ല, തിരുക്കൊച്ചിയാണ്. അപ്പോൾ കൊച്ചിയിലും തിരുവാങ്കൂരിലും നാടകങ്ങൾ നല്ല ബുക്കിങ്. അങ്ങനെ ഇരിക്കെ ആലപ്പുഴ വാരിമിലാസൻ തിയേറ്ററിൽ ഞങ്ങളുടെ മിഷയത്തോടെ നാടകം ബുക്ക് ചെയ്തു. അപ്പോൾ അക്കാലത്ത് ഈ മധുര രാജമാണിക്യം പിള്ളയുടെ തമിഴ് സ്ഥിരം നാടകവേദി തമ്പടിച്ച് കിടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഞങ്ങളുടെ ഈ നാടകത്തിൻ്റെ ദിവസം അവർ അന്നത്തെ നാടകം മാറ്റി വെച്ച് ഈ നാടകം കാണാൻ പാർട്ടി എല്ലാവരും അവിടെ വന്നിരുന്നു. അങ്ങനെ നാടകം തീരുന്നതിന് അവസാനിക്കുന്നതിന് ഒരു സീനിന് മുമ്പ് രാജമാണിക്യമുള്ള സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞത്, ഇത്രയും ഒരു മലയാള നാടകം എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ല, അത്രയ്ക്ക് സുന്ദരമായിരിക്കുന്നു. തന്നെയുമില്ല, അതിലെ അഭിനേതാക്കളും എല്ലാവരും അപാരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു. കൂടാതെ ക്രിസ്തുവിൻ്റെ വേഷം കെട്ടിയ പി ജെ ചെറിയാനെ ആദ്യം ഞാൻ കണ്ടപ്പോൾ ശരിയായ ക്രിസ്തുദേവൻ

എങ്ങനെയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്ക് മനോഹരമായിരുന്നു. അതുപോലെ തന്നെ മേരി മഗ്ദലിയായിട്ട് അഭിനയിച്ച പാപ്പുക്കുട്ടി ഭാഗവതർ, ആ ഒരു തൻ്റെ പാപങ്ങളെ പശ്ചാത്തപം, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് തൻ്റെ പശ്ചാത്തപിച്ചുകൊണ്ട് യേശുവിൻ്റെ പാദത്തിൽ വന്ന് വീട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുഗന്ധ ദ്രവ്യങ്ങൾ പാദത്തിൽ ഒഴിച്ച് മുടി തലമുടി കൊണ്ട് തലോടിക്കൊണ്ട് തേങ്ങി തേങ്ങി കരയുന്ന ഒരു സീൻ എന്നെ എന്നല്ല ഇവിടെ കാണികളായിട്ട് എല്ലാവരെയും അതിശയിപ്പിച്ചു. ഞങ്ങളുടെ കണ്ണിൽ നിന്ന് പോലും ഞങ്ങൾ പോലും കരഞ്ഞുപോയി. അങ്ങനെ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഏതായാലും എൻ്റെ ഒരു സംഭാവനയായിട്ട് ഇവർക്ക് ഞാനൊരു എളിയ സംഭാവന നൽകാൻ തീരുമാനിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഓരോ വെള്ളിക്കപ്പ് ചെറിയ മാസ്റ്റർക്കും മേരിമഗ്ദലിയായിട്ട് അഭിനയിച്ച് എനിക്ക് തന്നു. വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ അന്ന് എനിക്ക് ഉണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കാരണം എൻ്റെ ആ പ്രസിദ്ധിയിലേക്കുള്ള ഒരു കാൽവയ്പ്പാണെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ നാടകങ്ങൾ തുടർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചങ്ങനാശ്ശേരി നാടകം ബുക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ചങ്ങനാശ്ശേരി ചെന്നപ്പോൾ അവിടെ സുഹൃത്തെന്നും പറഞ്ഞൊരു നാടകത്തിന് വേണ്ട സംവിധാനമൊക്കെ ശരിപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രൊഡ്യൂസർ അവിടെ നാടകം കാണാൻ വന്നിട്ടുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് നായകന്മാരാണ് ആ നാടകത്തിൽ. അവൾ ഒന്ന് തന്നെ, ഒന്ന് വേറെ ഒരു എസ് ഡി സുബയ്യ ഭാവർ എന്ന് പറഞ്ഞിട്ട് ഒരാളും ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ എഗ്രിമെൻ്റ് ചെയ്യിപ്പിച്ചു. ഒരു കൊല്ലത്തേക്ക് ഞാൻ എഗ്രിമെൻ്റ് ചെയ്തു. സുഹൃത്തെന്ന നാടകം അഭിനയിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ നാടകം പിന്നെ ചിറങ്കീഴായിരുന്നു. അപ്പോൾ ഈ എസ് ഡി സുബയ്യ ഭാവർ എന്ന് പറഞ്ഞാൽ ഭക്തഗൗരി, ആനന്ദാശ്രമം, സതീസുകനിയ എന്നീ തമിഴ് പടങ്ങൾ പാടി അഭിനയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അപാരമായ പാട്ടുമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ എങ്ങനെ എനിക്ക് പാടാൻ സാധിക്കും എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാടകം തുടങ്ങുന്നതിന് മുമ്പ് ഈ കർട്ടൻ, ഫ്രണ്ട് കർട്ടൻ പൊങ്ങിക്കഴിഞ്ഞാൽ ഈ സുഹൃത്തുക്കൾ തമ്മിൽ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഗാനം ആലപിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ ഒരു ചെറിയത് പറയാം. മഹിതമേ സ്നേഹാധീന സ്വഭാവം, സ്നേഹമേ

സ്നേഹമേ എന്ന് പല്ലവി പാടിക്കഴിഞ്ഞിട്ട് ഈ അനുപല്ലവി രണ്ടുപേരുടെയും സംഗീതത്തിൻ്റെ കഴിവ് കാണിക്കുന്നതിനുണ്ട് പാടുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആദ്യത്തെ ചാൻസ് എസ് ജി സുബയ്യ വാർഗാണ്. അദ്ദേഹം വൈകൃതമാക്കിയിടും അഖിലമോഹം ഇങ്ങനെ രാഗം പാടും. ആ രാഗം പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവങ്ങളെയും ഗുരുക്കന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഇയാളോടൊപ്പം എനിക്ക് പാടാൻ സാധിക്കണമെന്ന്. അങ്ങനെ ഇയാളും അത് ഭംഗിയായിട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ഭയങ്കരമായി കയ്യേറി. പിന്നത്തെ ചേന എൻ്റെയാണ്. അങ്ങനെ ആ പാട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അത്രയ്ക്ക് സ്ട്രെയിൻ എടുത്ത് ഞാൻ ആ പാട്ട് പാടി. രാഗം പാടിക്കഴിഞ്ഞപ്പോൾ ജനങ്ങൾ കയ്യടിച്ചിട്ട് വിളിച്ചു പറഞ്ഞത് തമിഴനെ മലയാളത്തുകാരൻ പാപ്പുക്കുട്ടി പാടി ഇരുത്തി കളഞ്ഞടാന്നാണ്. അപ്പോഴും എനിക്കുണ്ടായ ആനന്ദത്തിന് അറിയില്ലാണ്. ഏതായാലും ആ നാടകം കഴിഞ്ഞപ്പോൾ നാടകം കഴിഞ്ഞ് കട്ടൻ വീണ് കഴിഞ്ഞ് സ്റ്റേജിലേക്ക് ചെന്നപ്പോൾ സുബ്രിയ ഭാര്യ എന്നോട് പറഞ്ഞ്, അപ്പോൾ എന്നെ സാറിനാണ് വിളിക്കുന്നത്, സാർ നീങ്ക പ്രമാദമായി പാടിയിരിക്കെ ഇവളും പാടുമെന്ന് ഞാൻ നനച്ചതേയില്ലേ, അസാധ്യമായിരിക്കും, നിങ്ങൾ എനിക്ക് ചേർന്ന ആളെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചാണ് അദ്ദേഹം. പട്ടരാണെങ്കിൽ അസൂയില്ലാത്തൊരു മനുഷ്യനായിരുന്നു, എന്നെ പാടിയപ്പോഴത്തെ അത്ര മതിപ്പായിരുന്നു. അങ്ങനെ കുറേ അധികം നാടകങ്ങൾ ഇങ്ങനെ നടത്തി. പിന്നീട് പ്രേമഗാനം എന്നൊരു നാടകത്തിന്, അത് വേറൊരു കമ്പനിയായിരുന്നു, അതും ഒട്ടനവധി നാടകങ്ങൾ കഴിച്ചു. അങ്ങനെ പ്രേമഗാനം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തിക്കുറിശിയുടെ മായ എന്നുള്ള നാടകത്തിൽ അഭിനയിക്കാൻ അവർ ചെങ്ങന്നൂർ നാടക തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ ക്ഷണിച്ചിട്ട് പറഞ്ഞ് പാപ്പുക്കുട്ടി ഭാര്യ ക്ഷണിക്കാൻ വേണ്ടി വന്നിരിക്കുകയും എൻ്റെ നാടകത്തിൽ അതിൽ നായകനായിട്ട് അഭിനയിക്കണമെന്ന് തിക്കുറിശി പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നു എഗ്രിമെൻറ്റൊക്കെ എഴുതി വന്ന് 50 രൂപയാണ് ഒരു നാടകത്തിന്, 500 രൂപ അഡ്വാൻസ് തന്ന്. അങ്ങനെ ആ മായ നാടകം ഒരു കോളികൾക്കാൻ സൃഷ്ടിച്ച ഒരു നാടകമായിരുന്നു. അപ്പോൾ ഈ നാടകം കളിക്കുന്ന സ്ഥലത്തെല്ലാം ഏതെങ്കിലും ഒരു ത്യാഗരാജ കീർത്തനം പാടണം എന്ന് നിർബന്ധമായിരുന്നു ജനങ്ങൾക്ക്. കാരണം അന്ന് കർണാടക സംഗീതത്തിന് വളരെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഈ കരഹരപ്രിയ രാഗത്തിൽ എൻ്റെ ഒരു മാസ്റ്റർ പീസാണ് പക്കാല എന്നുള്ള ഒരു കീർത്തനം ഞാനത് പാടി. പാടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കൈയടിച്ചു. അങ്ങനെ പിന്നീട് ഈ നാടകം നടന്നുകൊണ്ടിരിക്കുന്നു, ഏതെല്ലാം സ്റ്റേജുകൾ ചെല്ലുന്നുവോ അവിടെയെല്ലാം പക്കാല എന്നുള്ള പാട്ട് പാടണം, പാവർ സാർ പക്കാല പാടണം, എന്നിട്ട് നാടകം നടത്തിയാൽ മതിയെന്ന് വിളിച്ചു പറയാം.

അങ്ങനെ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആറ്റിങ്കൽ ഞങ്ങളുടെ നാടകം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നാല് സീനായപ്പോൾ പറഞ്ഞു, ബാബു സാർ പക്കാല പാടണം. പൊണ്ണ് പക്കാല പാടി പാടിയൊന്ന് അതുപോലെ തന്നെ അവർ കൈയടിച്ചു, അത് അംഗീകരിച്ചു. അങ്ങനെ ഇരിക്കെ ഒരാൾ വിളിച്ചു പറഞ്ഞു, ബാബു സാർ ഒരു ഹിന്ദി ഗാനം പാടണം. അപ്പോൾ ഞാൻ ഈ സൈഗ നോർത്ത് ഇന്ത്യൻ സൈഗ പാടിയ സിന്ദഗി എന്ന സിനിമയിൽ പാടി അഭിനയിച്ച സോജാ രാജകുമാരി എന്നൊരു ഗാനം പഠിച്ചു വെച്ചിരുന്നു. റെക്കാർഡ് വെച്ച് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ പിന്നെ പങ്കജ മല്ലികിൻ്റെ ചലേ ഭവന ഗീത എന്നുള്ള ഹിന്ദി ഗാനം, അതും റെക്കാർഡ് വെച്ച് പഠിച്ചിരുന്നു. പിന്നെ കെ സിയുടെയും കാനം ബാലം പാടിയ ദൂരദേശിക്കാർ ഹനേവാല എന്നുള്ള ഗാനം, അതും റെക്കാർഡ് വെച്ച് പഠിച്ചിരുന്നു. പിന്നീട് മുഹമ്മദ് റാഫി പിന്നെ ബൈജു ബാബരെ പാടിയ ദുനിയാ കെ രഘുവാലി, ഈ പാട്ടെല്ലാം അന്ന് ഞാൻ പഠിച്ചു വെച്ചിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പാടിയ പാട്ട് സോജാ രാജകുമാരിയാണ്.

0: सुजा सोजमई बलखारी सोजमई
1: ഈ പാട്ടങ്ങൾ പാടിക്കഴിഞ്ഞപ്പോൾ നിറഞ്ഞ കയ്യടി കിട്ടിയിട്ട് വൺസ് മോർ എന്ന് പറയാൻ തുടങ്ങി. വീണ്ടും ഞാൻ ആ ഗാനം പാടി. അപ്പോഴും ഇതുപോലെ തന്നെ കയ്യടിച്ചിട്ട് വീണ്ടും വൺസ് മോർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ വൺസ് മോർ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ഞങ്ങൾക്ക് ഈ നാടകം കൂടി അവസാനിക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ പറഞ്ഞു സോജ ഒരു ഹിന്ദി ഗാനം പാടണമെന്ന് പാടി, വീണ്ടും വൺസ് മോർ എന്ന് പാടി. ഇനി പാടാൻ ബുദ്ധിമുട്ടാണ്, കാരണം നാളെ ഞങ്ങൾക്ക് തൃശ്ശൂരാണ് നാടകം, അവിടെ എത്തണ്ടേ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി വരുമ്പോൾ ഞാനത് പാടിക്കോളാം. അങ്ങനെ പല നാടകങ്ങളും, ഭാഗ്യകരം, ചിരിക്കുന്ന ജഗ്താൻ, കമ്മ്യൂണിസ്റ്റല്ല, സ്വാതന്ത്ര്യം, തെരുവ് തണ്ടി, ഇങ്ങനെ ഒട്ടനവധി നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാടകങ്ങൾ കളിക്കുന്ന സ്ഥലത്തെല്ലാം പക്കാല എന്ന കീർത്തനവും സൂജ രാജകുമാരിയും പാടാതെ നാടകം അവസാനിപ്പിക്കുകയും ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ 55 വർഷക്കാലം ഞാൻ ഈ കേരള സംസ്ഥാനത്തും അതുകൂടാതെ കൽക്കട്ട, മുംബൈ, ബാംഗ്ലൂർ, പൂനെ, മദ്രാസ് ഇവിടങ്ങളിലെല്ലാം എൻ്റെ നാടകങ്ങൾ ധാരാളം ബുക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഇതുപോലെ തന്നെ, അവിടെയും ഇതുപോലെ ഈ സംഗീതത്തിന് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു.
2: चले पवन की जा जग में चले पवन की जा.
3: 107 വയസ്സിൽ നിര്യാതനായ പാപ്പുക്കുട്ടി ഭാഗവതർ അരനൂറ്റാണ്ടിലേറെ കാലം നാടകത്തട്ടുകളിൽ നിന്ന് നാടകത്തട്ടുകളിലേക്ക് പാട്ടുകാരനായും അഭിനയക്കാരനായും അക്ഷരാർത്ഥത്തിൽ പറന്നു നടക്കുകയായിരുന്നു. കൂടാതെ കഥാപ്രസംഗ കലയിലും ശാസ്ത്രീയ സംഗീതത്തിലും സിനിമാഭിനയത്തിലും തൻ്റെ പ്രതിഭാസ്പർശം പടർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്.
2: ചലേ പവന കീജാ ജഗമേ ചലേ പവന കീജാ.
4: ഇത്രയും കാലം നാടകരംഗത്തുണ്ടായിരുന്ന പാപ്പുക്കുട്ടി ഭാഗവതർക്ക് ഈ നാടക വേദിക്ക് വന്നിട്ടുള്ള രൂപ പരിണാമങ്ങൾ ഒന്ന് പറയാൻ പറ്റുമോ? അതായത് ഈ പാട്ടുപാടി അഭിനയിക്കുന്ന ഒരു നാടക സമ്പ്രദായമായിരുന്നു, പാട്ടുപാടാൻ അറിയുന്നവർക്ക് മാത്രം അഭിനയിക്കാൻ
1: പറ്റുന്ന. അതായത്
4: അപ്പൊ അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ്
1: പറയാം? അന്ന് ഈ നാടകം അഭിനയിക്കുന്ന സമയത്ത് നായകനും നായികയും പാടുന്നവരായിരിക്കണം, അവർക്കാണ് പ്രാധാന്യം. തന്നെയുമല്ല, ഞങ്ങൾ അന്നത്തെ നാടകം തുടങ്ങുന്ന സമയത്ത് ഏതാണ്ട് 10 മണിയൊക്കെ ആകുമ്പോഴാണ് നാടകം തുടങ്ങുന്നത്. കാരണം വൈദ്യുതിയില്ല, മൈക്കില്ല. ആ സമയത്ത് ചൂട്ടും കത്തിച്ചു പിടിച്ചാണ് ഓരോരുത്തരും നാടകം കാണാൻ വരുന്നത്. ഒരു 10 മണി കഴിഞ്ഞാൽ ഹൗസ് ഫുള്ളാണ്. അങ്ങനെ ഈ മൈക്കില്ലാത്ത സമയത്ത് 2 പെട്രോൾ മാക്സ് മാത്രമാണ് വെളിച്ചമായിട്ടുള്ളത്. അതിൻ്റെ മുന്നിൽ ഈ വിളിച്ച് ഇങ്ങേ അറ്റത്ത് ഇരിക്കുന്നവർ അങ്ങേ അറ്റത്ത് വരെയും വിളിച്ച് പാടി അവരുടെ ചെവി തുളയ്ക്കുമാറും വിളിച്ച് പാടുകയും സംസാരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ കയ്യടി കിട്ടാറുള്ളൂ. അങ്ങനെ വളരെ വളരെ കഷ്ടപ്പാടുകളാണ് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്. ഇന്നത്തെ

0: കലാകാരന്മാർക്ക് മൈക്കുകളുണ്ട്, സംസാരിക്കുന്ന രൂപത്തിൽ പാടിയാൽ മതി. അത് അത്രയും ഞങ്ങൾ സ്റ്റേജിനടുത്ത് ഞങ്ങൾ പാടി കഷ്ടപ്പെട്ടുള്ളതാണ്.
1: ഈ അന്ന് ഈ പിന്നണി അതായത് പക്കമേളക്കാർ സ്റ്റേജിൽ തന്നെ
0: സ്റ്റേജിൽ തന്നെയാണ് അന്ന് ഈ പക്കാത പാടണമെന്ന് ജനങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഹാർമോണിസ്റ്റും ഈ ഞാനുമായിട്ട് ഒരു ഗുസ്തിയാണ്. അതായത് ഞാനിങ്ങോട്ട് പാടിക്കഴിയുമ്പോൾ ഉടനെ ഹാർമോണിസ്റ്റ് പാടും. അങ്ങനെ പാടിയിട്ട് ഇങ്ങനെ കയ്യടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഈ സ്റ്റേജിനകത്ത് പിന്നെ ആൾ കാണുന്നത് തന്നെയാണ് ഹാർമോണിസ്റ്റ് ഇരിക്കുന്നത്. പിന്നീടാണ് ഈ ഹാർമോണിയൊക്കെ അകത്തായതും പിന്നണിക്ക് അകത്ത് വായിക്കുന്നത്. അത് വായ പിടിച്ചാൽ മതി ഇന്നത്തെ നാടകാർക്ക്.
1: അത് ചെയ്തത് തിക്കൃഷിയാ തോന്നുന്നു, സ്ത്രീ
0: തിക്കൃഷിയോടുകൂടിയാണ് എല്ലാം മാറ്റം വന്നത്. തിക്കൃഷിയുടെ നാടകത്തോടുകൂടി തന്നെ സ്ത്രീ, മായ, ബ്രഹ്മചാരി ഇതിലെല്ലാം സ്റ്റേജിൽ നിന്ന് അകത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് ഹാർമോണിസ്റ്റ് എല്ലാം അകത്തായിരുന്നു.
1: അന്നത്തെ നാടകത്തിൽ ഈ ഡയലോഗുകളും സംഗീത രൂപത്തിലായിരുന്നു?
0: അല്ല, ഡയലോഗ് നമ്മൾ സാധാരണ സംഭാഷണം ചെയ്യുന്ന പോലെ തന്നെ പറഞ്ഞു പാട്ടുകൾ മാത്രം അതിനകത്ത് പാടുന്നത് മാത്രം. ഇപ്പോൾ ഡിബേറ്റ് സോങ് ഉണ്ടാവും, പ്രേമഗാനം ഉണ്ടാവും, അല്ലെങ്കിൽ തനിച്ചുള്ള ഏതെങ്കിലും ഒരു ശോകാരമായിട്ട് പാടുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ച് സംഭാഷണമൊക്കെ നമ്മുടെ ഇന്നത്തെ രീതിയിൽ തന്നെയുള്ള സംഭാഷണം തന്നെ, അതിലൊരു മാറ്റമില്ല.
1: അപ്പോഴത്തേക്ക് മലയാള സിനിമകളൊക്കെ വന്നു തുടങ്ങി. 1928 വിഗതകുമാരം വന്നു, പിന്നീട് മാർത്താണ്ഡവർമ്മ വന്നു, പിന്നീടാണ് ശബ്ദിക്ക് എന്ന സിനിമ വന്നത്, ബാലം വന്നു,
0: അതെ,
1: ജ്ഞാനാംബിക വന്നു,
0: പ്രഹ്ലാദം വന്നു.
1: അങ്ങനെ ഇരിക്കുക, നിർമ്മലയിലാണ് ആദ്യമായിട്ട് പിന്നണി പാടുന്ന ഒരു സമ്പ്രദായം വരുന്നത്. നിർമ്മലയിലെ പി ജെ ചെറിയാന്റെ ഒരു സിനിമയാണ് പി ജെ ചെറിയാൻ, താങ്കൾ സഹകരിച്ച് പ്രവർത്തിച്ചുള്ള പി ജെ ചെറിയാന്റെ സിനിമയായിരുന്നു നിർമ്മല. നിർമ്മലയിൽ എന്തെങ്കിലും വേഷം ചെയ്യാൻ പറ്റുമോ?
0: ഇല്ല, എനിക്കതിന് ചാൻസ് കിട്ടിയില്ല. കാരണം അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു കഥാപാത്രങ്ങൾ വളരെ കുറവാണ്, നായകനും നായികയുടെയും അഭിനയിക്കുന്ന എൻ്റെ മകനും മകൻ്റെ ഭാര്യയുമാണ്. പിന്നെ അതായത് ചെറിയ ചെറിയ റോളുകൾ അതൊക്കെ ഒന്നും ശരിയാകുന്ന ഒരു ഇതല്ലല്ലോ. അതുകൊണ്ട് പപ്പുകുട്ടിയായി ഒന്നൊന്നും വിഷമിക്കരുത്, കാര്യം നിങ്ങൾ എൻ്റെ നാടകത്തിൽ ഒരുപാട് നാടകത്തിൽ വളരെ കാര്യമായിട്ട് സഹകരിച്ചുള്ള ഒരു വ്യക്തിയാണ്, ആ സ്നേഹവും ബഹുമാനവും എനിക്ക് എപ്പോഴും ഉണ്ട് എന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുകയാണ്, ഈ പരദേശി എന്നൊരു നാടകം ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പക്ഷിരാജ സ്റ്റുഡിയോയിലെ ശ്രീരാമനു നായിഡു സംവിധാനം ചെയ്ത പ്രസന്ന എന്ന സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയത്. അന്ന് 1100 രൂപയാണ് എനിക്ക് പ്രതിഫലമായിട്ട് തന്നത്. പിന്നെ എല്ലാ എക്സ്പെൻസും അവർ കമ്പനി തന്നെ വഹിക്കും. അങ്ങനെ ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം അപ്പോൾ ഈ ഒരു പിന്നണി പാടുന്നതിന് ഒരു അവസരം ലഭിച്ചു. അതായത് ഒരു അശരീരി ഗാനം, അതായത് പ്രസന്ന നായിയാണ്. അവർ സാമ്പത്തികമായിട്ട് വളരെ ഉന്നതമായ നിലയിൽ ജീവിച്ചിരുന്നതാണ്. ഇടക്കാലം കൊണ്ട് കടം കയറിയൊക്കെ വന്ന് അപ്പാടെ നാമാവശേഷമായി അവസാനം ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഈ പ്രസന്ന ഒരു ധനവാന്റെ വീട്ടിൽ വീട്ടുവേലയ്ക്ക് പോവുകയാണ്. അപ്പോൾ അവർ ആ വീട്ടുവേലയ്ക്ക് ചെയ്യുന്ന അവരുടെ കഷ്ടപ്പാടുകളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു അശരീ ഗാനമാണ് ഞാൻ അതിൽ പാടിയത്.

0: ഇതിന്റെ ഗാനശില്പികൾ ആരൊക്കെയായിരുന്നു, ആരാണ് എഴുതിയത്? ആരാണ്
1: എഴുതിയത്? അഭയദേവ് സാർ. മ്യൂസിക് സംവിധാനം ചെയ്തത് ജ്ഞാനമണി.
0: തെലുങ്കനാണ്. ആ സിനിമയിൽ തന്നെ മറ്റ് പ്രശസ്തരായിട്ടുള്ള കുറെ ഗായകർ പാടിയുണ്ട്, അതായത് ഗായികമാര് പ്രധാനമായിട്ടും.
1: എം എൽ വസന്തകുമാരി ടൈറ്റിൽ സോങ് അവരാ പാടി. പിന്നെ സരസ്വതി,
0: രാധാ ജയലക്ഷ്മി,
1: രാധാലക്ഷ്മി,
0: പെരിയ നായകി,
1: പെരിയ നായകി.
0: ഇവരൊക്കെ ഈ റെക്കോർഡിംഗ് സമയത്ത് കാണാൻ പറ്റും? എവിടെയായിരുന്നു റെക്കോർഡിംഗ്? റെക്കോർഡിംഗിന്റെ
1: സ്റ്റുഡിയോ തന്നെ.
0: റെക്കോർഡിംഗിന്റെ സമ്പ്രദായമൊക്കെ എങ്ങനെയാണ്?
1: അന്നത്തെ റെക്കോർഡിംഗ് സമ്പ്രദായം എന്ന് വെച്ചാല് ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കാരും പാട്ടുകാരും ഒരുമിച്ചിരുന്ന് പാടുത്തുകാരും മൈക്ക് മാത്രം നേരെ മുക്കിയിരിക്കും. ഇപ്പോഴത്തെ അങ്ങനെയല്ല, മൈക്കൊക്കെ എന്ത് ബാക്ക്ഗ്രൗണ്ട് വേറെ സ്ഥലത്ത്, പാട്ടുകാരൻ മാത്രം ഒരു സ്ഥലത്ത്. ഇതെല്ലാവരും ഒരു മൈക്ക് എനിക്ക് വെച്ച് തന്നിട്ട് ഞാനിരുന്ന് പാടുന്നു, മറ്റവർ ചുറ്റും വളർന്നിരുന്ന് എല്ലാവരും മ്യൂസിക് വായിക്കുന്നു.
0: റിഹേഴ്സൽസ്?
1: ആ റിഹേഴ്സലൊക്കെ നേരത്തെ ഒക്കെ തന്നിട്ടാണ് പറഞ്ഞത്.
0: എത്ര തവണ റിഹേഴ്സൽ ഉണ്ടാവും?
1: അന്ന് എനിക്ക് രണ്ടാമത്തെ ടേക്കിന് ഇത് ഓക്കെ ആയിരുന്നു.
0: ഈ സിനിമ തന്നെ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ.
1: ഓ,
0: അതെന്തായിരുന്നു വേഷം?
1: അതാണ് പറഞ്ഞ പോലീസ് ഇൻസ്പെക്ടറായിരുന്നു. അതിന് പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു നല്ല സംഗീതജ്ഞനും നടനുമായ ആൾ കൊണ്ട് പോലീസ് ഇൻസ്പെക്ടറായിട്ട് കൊടുത്ത സംവിധായകന്റെ കഴിവുകളിനെ പറ്റിയെന്ന് പേപ്പറിലൊക്കെ എഴുതിയിരുന്നു.
0: പിന്നീട് വരുന്നത് 1954 മനസാക്ഷി എന്ന് പറഞ്ഞൊരു പടത്തിലാണ്. ഓർക്കുണ്ടോ? അഭയദേവ്, പിന്നെ ഒരു എസ് ജെ കെ പിള്ളയുടെ സംഗീത സംവിധാനം ഓർമ്മയുണ്ടോ?
1: ഇല്ല.
0: ഇല്ല. പിന്നെ ഇതിന് ശേഷം ചേട്ടൻ പാടി ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഗാനം കറുത്ത കയ്യിലുള്ള യേശുദാസിന്റെ കൂടെ പാടിയിട്ടുള്ള ഒരു ഗാനമാണ്, അതിന്റെ അനുഭവങ്ങൾ ഒന്ന് പറയാമോ?
1: അതായത് എന്റെ ദാസാണ് പറഞ്ഞ പാട്ടെല്ലാം ഞാൻ ഓർക്കുന്നത്, കാരണം രണ്ടുപേരും കൂടി പാടുന്നതായതുകൊണ്ട് ആദ്യത്തെ അറിയാം. അതുകൊണ്ട് പാടാം. കള്ളനെ വഴിയൽ മുട്ടും, കണ്ടാൽ ഉടനെ തട്ടും, ആയിരവും കിട്ടും ഞങ്ങൾക്കയ്യായിരവും കിട്ടും, കൂട്ടിനായുട്ടിക്ക് ഞാനും കൂടെ പോരട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ ദാസാണ് പാടുന്നത്.

0: നിച്ചു നമുക്കൊരു താലി കെട്ടു നടത്തേണം. പെണ്ണിന് വാഴാൻ വീടുണ്ടോ, പൊന്നാഭരണമിടുന്നുണ്ടോ? മാനത്തങ്ങനെ പൊക്കി പൊക്കി മാളികയൊന്നു ചമയ്ക്കും ഞാൻ, മണി മാളികയൊന്നു ചമയ്ക്കും ഞാൻ. കള്ളന വഴിയിൽ മുട്ടും കണ്ടാലുടനെ തട്ടും.
1: പിന്നീട് പാടുന്നത് ആശാചക്രം എന്നുള്ളൊരു സിനിമയിലാണ് അല്ലേ?
2: ആശാചക്രം അത് ഞാനും ശ്രീലതയിട്ട്,

0: കണ്ണേ കരളേ കണ്ണേ കരളേ കാത്തിരുന്നു കാലം പോയല്ലോ കാലം പോയല്ലോ.
1: ഏതിനോടായിരുന്നു കൂടുതൽ താല്പര്യം? ഏതെങ്കിലും ഈ സംഗീതത്തിന് ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അല്ലെ അഭിനയം ഉപേക്ഷിക്കാൻ പറഞ്ഞു, ഇതിൽ ഏതിനായിരിക്കും ചേട്ടൻ ഉപേക്ഷിക്കുക, ഏതിനായിരിക്കും സ്വീകരിക്കുക?
2: ഞാനും ഉപേക്ഷിക്കുന്നത് അഭിനയം എനിക്ക് വലിയ പ്രാധാന്യമില്ല, സംഗീതത്തിന് തന്നെ ഇന്നും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു. അത് എനിക്ക് ഇന്നും കച്ചേരി നടത്തുന്നുണ്ട് ഞാൻ, പിന്നെ അതുകൂടാണ്ട് 10-12 പിള്ളേരെ കർണാടക സംഗീതം അഭ്യസിപ്പിക്കുന്നു. പിന്നെ എനിക്കുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ എനിക്ക് മദ്യം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, പുകവലിയില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ കച്ചേരി നടത്തുന്നു, ഒരു അസുഖമില്ല. എൻ്റെ ദിനചര്യ വളരെ കറക്റ്റാണ്, അതിലാണ് എൻ്റെ ഏറ്റവും ലൈഫിൽ ഉള്ള ഒരു സന്തോഷം.

തന്റെ 107 വയസ്സിൽ 2020 ജൂൺ 22 കൊച്ചിയിൽ വച്ചാണ് പാപ്പുക്കുട്ടി ഭാഗവതർ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. ആദ്യകാല ഗായകൻ പാപ്പുക്കുട്ടി ഭാഗവതരെ കുറിച്ചുള്ള ചിത്രീകരണമാണ് നിങ്ങൾ കേട്ടത്. ആഖ്യാനം MS വാസുദേവൻ, നിർവഹണം

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം ചിത്രം നരസിംഹം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനരചന. എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

അടുത്ത ഗാനം മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ.